എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. ഗ്രേറ്റ് മോർണിംഗ് ടു ഓൾ. ഉന്നത വിദ്യാഭ്യാസവും ലോകവിവരവും ഉണ്ടാകാം, എന്നാൽ എൻ്റെ ശത്രുവും മിത്രവും ആര് എന്ന് തിരിച്ചറിയുന്നത് വലിയ അറിവാണ്. ഈ രണ്ടു കൂട്ടർക്കും പ്രത്യക്ഷമായ സൂചനകൾ ഉണ്ടാവില്ല. അനുഭവജ്ഞാനമാണ് ഇക്കൂട്ടരെ തിരിച്ചറിയാനുള്ള ഏക മാർഗം. ചേർന്ന് നിന്ന് മിത്രമെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ശത്രുവും തെറ്റുകളെ ചൂണ്ടിക്കാട്ടി വിമർശിക്കുന്ന എനിക്ക് ശത്രുവെന്ന് തോന്നുന്ന മിത്രവും ഉണ്ടാകും. ഇവരെ തിരിച്ചറിയാൻ വിമർശനാത്മകവും വിശകലനാത്മകവുമായ നിരീക്ഷണവും വിചിന്തനവും അത്യാവശ്യമായി വന്നേക്കാം. ശത്രുവിനെയും മിത്രത്തെയും കണ്ടുപിടിക്കുകയും തിരിച്ചറിയുകയും ചെയ്താൽ ഒരുപക്ഷെ ജീവിതത്തിലെ സംഘർഷവും സമ്മർദ്ദവും ലഘൂകരിക്കാൻ കഴിഞ്ഞേക്കും. ചിന്തിക്കാം.

0: ബീന അനന്തപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയാണ് ഇപ്പോൾ കേട്ടത്.
1: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
0: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും മലബാർ ഡയറിയിലേക്ക് സ്വാഗതം.
1: മലബാർ ഡയറി

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: മലപ്പാറ്റാരിയിൽ ആദ്യം കേൾക്കാം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കവിധാരയിൽ പ്രൊഫസർ മധുസൂദനൻ നായരുടെ ഒരു കവിത, തുടർന്ന് ചരിത്രപഥം, വചനാമൃതം. 6:15 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:30 കൃഷ്ണ കഥാമൃതം. 6:45 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷമാണ് ഇതിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 ജനകീയം, ഇതിൽ പഞ്ചഗുസ്തിയിൽ നാഷണൽ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ ശ്രീ TV രമേശ് പങ്കുവച്ച അനുഭവങ്ങളുടെ 1-ാം ഭാഗം. 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 7:35 റേഡിയോ എയ്റ്റ് സ്കൂൾ, ശ്രീശങ്കര വിദ്യാപീഠം സീനിയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ. 8:00 മധുരഗീതങ്ങളാണ് തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് കൃഷ്ണകുമാർ കണ്ണൂത്ത്. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം 9:05 സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 നാടകനേരം, നാടകം നെല്ലിക്ക 2, മുഴുവൻ ഭാഗത്തിന്റെ 2-ാം അധ്യായം. രചന കൃഷ്ണകുമാർ കണ്ണൂത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി. ശബ്ദം നൽകിയവർ രാമകൃഷ്ണൻ പഴശ്ശി, പുരുഷോത്തമൻ സി കല്ലേരിക്കര, ബൈജു സുന്ദരൻ മട്ടന്നൂർ, സിനി രാംദാസ് മട്ടന്നൂർ, നന്ദാത്മജൻ കൊതേരി, അമൽമണി മട്ടന്നൂർ, ശ്രീഹരി രാംദാസ്, ഗംഗാധരൻ വി കെ നെല്ലൂന്നി, ചന്ദ്രഭാനു തില്ലങ്കേരി, ചന്ദ്രലേഖ മല്ലിശ്ശേരി, അശ്വിനി കവിണിശ്ശേരി, സൂര്യ ഇടവന, അർഷിത. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം. 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ്. 12:50 വീണ്ടും ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 റേഡിയോ മലബാർ പ്രിയരാഗം. 2:00 ഒരു വട്ടം കൂടി ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ പുരാണത്തിലെ ചിതലിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് കേൾക്കാം. 5:00 മലയാളം ചലച്ചിത്ര ഗാനങ്ങളാണ്. 5:30 ജനകീയം പുനഃപ്രക്ഷേപണം. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ. 6:40 കൃഷ്ണ കഥാമൃതം. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 വായനശാല. 9:00 നാട്ടിലെ പാട്ട്. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

കാവ്യധാര. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ വി. മധുസൂദനൻ നായർ ആലപിച്ച കവിത തുമ്പപ്പൂവേ.

0: വി മധുസൂദരൻ നായർ ആലപിച്ച തുമ്പപ്പൂവേ പൂത്തിരളെ എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാവുന്നു.
1: അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0492471400, 7225900118.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
3: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന്.
4: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ല നിങ്ങള്?
4: അതിപ്പൊ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതൊന്നൊരു അത്ഭുത.
4: എടോ, 10-25 മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചർ ഒക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.

0: എന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
3: സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
4: പുതുമഴയായി പെയ്തിറങ്ങിയ സർഗവസന്തം, വിജ്ഞാനവും വിനോദവും ഒരുപോലെ ആസ്വദിക്കാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
5: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ
6: ഇന്ന് സെപ്റ്റംബർ 14. ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം സെപ്റ്റംബർ 14 വർഷത്തിലെ 257 ദിനമാണ്. സെപ്റ്റംബർ 14 ദേശീയ ഹിന്ദി ദിനമായി ആചരിക്കുന്നത്. ഇന്നേ ദിവസമാണ് രാജ്യം ഹിന്ദിയെ ദേശീയ ഭാഷയായി അംഗീകരിച്ചത്. കൂടാതെ സെപ്റ്റംബർ 14 കേരള ഗ്രന്ഥശാലാ ദിനവും. 1945 സെപ്റ്റംബർ 14 ഗ്രന്ഥശാലകളെ ഏകോപിപ്പിച്ചുകൊണ്ട് അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാലാ സംഘം രൂപീകരിച്ചതിന്റെ സ്മരണയ്ക്കാണ് ഈ ദിനം ആചരിക്കുന്നത്. സെപ്റ്റംബർ 14 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1820 കൽക്കട്ട അഗ്രി ഹോർട്ടിക്കൾച്ചറൽ ഗാർഡൻ നിലവിൽ വന്നു. 1956 കമ്പ്യൂട്ടർ IBM RAMAC 350 പുറത്തിറക്കി. 1959 USSR Luna 2 ചന്ദ്രനിലിറങ്ങി. ചന്ദ്രനിൽ ഇറങ്ങുന്ന ആദ്യ മനുഷ്യനിർമ്മിത വാഹനമാണിത്. 1960 ഇറാൻ, ഇറാഖ്, സൗദി, കുവൈറ്റ്, വെനസ്വേല എന്നീ എണ്ണ ഉൽപ്പാദക രാജ്യങ്ങൾ ചേർന്ന് ഒപെക് രൂപീകരിച്ചു. 2000 മൈക്രോസോഫ്റ്റ് വിൻഡോ മില്ലേനിയം എഡിഷൻ പുറത്തിറക്കി. 2017 രാജ്യത്ത് ജപ്പാനുമായി ചേർന്ന് ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി നിർമ്മാണോദ്ഘാടനം നടത്തി. സതിനിർത്തലാക്കിയ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഗവർണർ ജനറൽ വില്യം ബെൻറ്റിക്, അമേരിക്കൻ സാമൂഹ്യ പ്രവർത്തക മാർഗരറ്റ് സാങ്കർ, മലയാളത്തിലെ പ്രമുഖ ഫലിത സാഹിത്യകാരൻ EV കൃഷ്ണപിള്ള, ഇക്കണോമെട്രിക്സിന്റെ ഉപജ്ഞാതാവ് ലോറൻസ് ക്ലീൻ, അമേരിക്കൻ സാഹിത്യകാരൻ ലാറി കോളിൻസ് തുടങ്ങിയവരുടെ ജന്മദിനവും, ഗണിതശാസ്ത്രത്തിലെ കാസിനി ഡിവിഷൻ, ശനിയുടെ വലയം സംബന്ധിച്ച പഠനം എന്നിവ നടത്തിയ ജിയോവനി ഡൊമിനിക്കോ കാസിനി, നെപ്പോളിയനെ വാട്ടർലൂ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യത്തിന്റെ തലവൻ ആർത്തർ വെല്ലസ്ലി, ജാതി മതവിവേചനത്തിനെതിരെ പോരാടിയ സാമൂഹ്യ പരിഷ്കർത്താവ് പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മ, ബംഗാളി സാഹിത്യകാരനായ താരാശങ്കർ ബന്ദോപാധ്യായ തുടങ്ങിയവരുടെ ചരമദിനവും സെപ്റ്റംബർ 14.
5: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

വചനാമൃതം. വയസ്സാവും തോറും ആളുകൾ സ്വപ്നങ്ങളുടെ പിന്നാലെ പോകാതാവും എന്ന് പറയുന്നത് ശരിയല്ല. സ്വപ്നങ്ങളുടെ പിന്നാലെ പോകാതാവുമ്പോൾ അവർക്ക് വയസ്സാവുകയാണ്. ഗബ്രിയേൽ ഗാർസിയ മാർക്കോസ്.

0: സിയാം, വെന്റിലേറ്റർ, സിസിയു, ന്യൂറോ ഐസിയു, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തലാപ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: അമ്മേ, ഞാൻ സ്കൂളിൽ പോകുന്നില്ലേ?
3: നീ കളിക്കലേ?
2: പോകുന്നില്ല എന്ന് പറഞ്ഞാ പോകുന്നില്ല.
4: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
3: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
4: പോകുന്നില്ലേ? എന്തിട്ട്?
3: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
4: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. പിന്നെന്നാ?
3: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
4: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
3: എന്ത്?
4: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
3: ശരിക്കോ?
4: ആന്ന്.
1: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ
5: 9 4 1 3 0 3 0 9 4 9 6 9 7 4 1 4 1.
1: ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140007025900018.
0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, CM വിസ്താര, നെല്ലൂന്നി.
1: CM വിസ്താര, ആ പ്രൊഡക്ട്സ്: ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ്: ഗ്രാൻഡ് ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. CM വിസ്താര,
0: CM വിസ്താര, നെല്ലൂന്നി.
6: ആസ്വാദനത്തിന്റെ പുത്തൻ അനുഭവങ്ങൾക്ക് മലബാറിൽ നിന്നൊരു മധുരസ്വരം കാതിൽ തേൻമഴയായി. റേഡിയോ മലബാർ 89.6 FM.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
7: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ, ബൊട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. പത്രവിശേഷം: ബ്രിക്സ് ഉച്ചകോടി സമാപിച്ചു. രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റങ്ങളും സാമ്പത്തികം ഉൾപ്പെടെയുള്ള ഉപരോധങ്ങളും ചെറുക്കണമെന്ന് ആഹ്വാനം ചെയ്ത് 18th ബ്രിക്സ് ഉച്ചകോടിക്ക് സമാപനം. ബ്രിക്സ് പാശ്ചാത്യവിരുദ്ധമാണെന്ന അമേരിക്കയുടെ ആരോപണങ്ങൾക്ക് മറുപടി എന്ന നിലയിൽ കൂട്ടായ്മ വിപുലീകരിക്കണമെന്നും അന്താരാഷ്ട്ര വേദികളിൽ കൂടുതൽ സ്വാധീനം ചെലുത്തണമെന്നും ആഹ്വാനമുണ്ടായി. ബ്രിക്സിൽ അംഗത്വം വേണമെന്ന 2023 മുതലുള്ള പാകിസ്ഥാന്റെ ആവശ്യം ഇക്കുറിയും ഉച്ചകോടി പരിഗണിച്ചില്ല. NDA ഭരണത്തിലുള്ള 21 സംസ്ഥാനങ്ങളിൽ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ കഴിയുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഡൽഹി, പശ്ചിമബംഗാൾ, അസം, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ബീഹാർ, ഉത്തർപ്രദേശ് എന്നിവയുൾപ്പെടെ 19 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും NDAയാണ് അധികാരത്തിലുള്ളത്. വൈദ്യുതി നിയന്ത്രണം വൻ പ്രതിഷേധത്തിന് വഴിവെക്കുന്നതിനാൽ യൂണിറ്റിന് 30 രൂപ വരെ കൊടുത്ത് വൈദ്യുതി വാങ്ങാൻ KCB സർക്കാരിന്റെ അനുമതി. ഇന്നു മുതൽ വാങ്ങാനാണ് ശ്രമം. ഇപ്പോൾ പരമാവധി 10 രൂപ വരെ വിലയ്ക്ക് വാങ്ങാനാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതിയുള്ളത്. അടിയന്തര സാഹചര്യമായതിനാൽ സർക്കാരിന്റെ അനുമതിയോടെ KCB തന്നെ കൂടുതൽ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. പല സംസ്ഥാനങ്ങളിലും വലിയ വില

ഇളം പറഞ്ഞു. മുതിർന്ന സി പി എം നേതാവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുൻ അംഗവുമായിരുന്ന ബേബി ജോൺ അന്തരിച്ചു. സി പി എം മുൻ ജില്ലാ സെക്രട്ടറിയാണ്. 2011 മണലൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. പരീക്ഷാ തട്ടിപ്പ് കേസിൽ പി എസ് സി അംഗങ്ങളുടെ മൊഴിയെടുക്കൽ നിയമതർക്കത്തിലേക്ക് നീങ്ങുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് ആശങ്കയെന്ന് റിപ്പോർട്ടുകൾ. ചെയർമാൻ ഉൾപ്പെടെ പി എസ് സി അംഗങ്ങൾ ചോദ്യം ചെയ്യലിന് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തണമെന്ന അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശം പി എസ് സി തള്ളിയിരുന്നു. ഓഫീസിൽ എത്തണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ക്രൈംബ്രാഞ്ചും. ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ അധ്യാപകരും പ്രിൻസിപ്പൽമാരും പരാതികളും അപേക്ഷകളും സർക്കാരിലേക്കോ മന്ത്രിമാർ ജനപ്രതിനിധികൾ എന്നിവർക്കോ നേരിട്ട് നൽകരുതെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കർശന നിർദ്ദേശം. വ്യവസ്ഥകൾ ലംഘിക്കുന്നവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. സ്കൂളുകളിലെ സ്ഥാനപരമായ കാര്യങ്ങൾ, സർവീസ് വിഷയങ്ങൾ, ധനസഹായം, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ നേരിട്ട് നൽകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് സർക്കുലർ. സംസ്ഥാനത്ത് ആരോഗ്യമേഖലയിൽ കൂടുതൽ ജീവനക്കാരെ സർക്കാർ പിരിച്ചുവിടാനൊരുങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകൾ. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് പിന്നാലെ കേരള സ്റ്റേറ്റ് ഹെൽത്ത് സിസ്റ്റം റിസോഴ്സ് സെന്റർ ജീവനക്കാരെയാണ് പിരിച്ചുവിടുക. കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരാണ് ഇവർ. ഇതിന്റെ ഭാഗമായി നിലവിലുള്ളവരുടെ കരാർ കാലാവധി ഒരു വർഷത്തിൽ നിന്ന് 2 മാസമാക്കി ചുരുക്കി. ഇതിനകം പുതിയ ഉദ്യോഗാർത്ഥികളുടെ പാനൽ തയ്യാറാക്കി ഒരു വർഷത്തേക്ക് നിയമിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ബാലവേലയ്ക്കെതിരെ നടപടി ശക്തമാക്കി കർണാടക സർക്കാർ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ബാലവേലയ്ക്ക് ഇരയായ 800 കുട്ടികളെ പോലീസ് രക്ഷപ്പെടുത്തി. ഇതിൽ 503 പേരെ ബംഗളൂരുവിൽ നിന്നാണ് രക്ഷപ്പെടുത്തിയത്. ഹജ്ജിന് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് മന്ത്രി എൻ ശംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജുവിന് കത്തയച്ചു. മധ്യപ്രദേശിലെ സാഗർ ജില്ലയിൽ 16 പേരുടെ മരണത്തിനിടയാക്കിയ വ്യാജമദ്യ ദുരന്തക്കേസിലെ പ്രധാന പ്രതിയെ ഏറ്റുമുട്ടലിനൊടുവിൽ പോലീസ് പിടികൂടി. പകർച്ചവ്യാധി ബാധിച്ച് 30 ആദിവാസി കുട്ടികൾ മരിച്ച മധ്യപ്രദേശിലെ ബാലാഘട്ട് ജില്ല സന്ദർശിക്കാൻ എത്തിയ കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കയെ സാമൂഹിക മാധ്യമ ഇൻഫ്ലുവൻസർമാർ വഴിയിൽ തടഞ്ഞ് പ്രതിഷേധിച്ചു. കല്ലും മണ്ണും പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ജൂലൈ 9 തമിഴ്നാട് നിരോധിച്ചതോടെ ദേശീയപാത 66 നിർമ്മാണം മുടങ്ങി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മിക്ക റീച്ചുകളിലും നിർമ്മാണ പ്രതിസന്ധിയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ ദേശീയപാത പൂർണ്ണമായി 2028 തുറക്കില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 108 ആംബുലൻസ് ജീവനക്കാരുടെ സമരത്തിൽ CITU കൂടെ ചേരുന്നതോടെ ആരോഗ്യമേഖല പ്രതിസന്ധിയിലേക്കെന്ന് റിപ്പോർട്ടുകൾ. അടിസ്ഥാന ശമ്പളത്തിന് സമാനമായ തുക ബോണസായി നൽകാത്ത കമ്പനി തീരുമാനത്തിൽ പ്രതിഷേധിച്ച് CITU അനുകൂല ജീവനക്കാർ വ്യാഴാഴ്ച സംസ്ഥാന വ്യാപകമായാണ് പണിമുടക്കുന്നത്. രാവിലെ 8 മണി മുതൽ വെള്ളിയാഴ്ച രാവിലെ 8 മണി വരെയാണ് സമരം. ഇതേ ആവശ്യം ഉന്നയിച്ച് INTUC BMS സംഘടനകൾ നടത്തുന്ന സമരം 23 ദിവസം പിന്നിട്ടു. തുമ്പയിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ അതിസുരക്ഷാ മേഖലയ്ക്ക് മുകളിലൂടെ അജ്ഞാത ഡ്രോൺ പറത്തിയ സംഭവത്തിൽ തുമ്പ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ശനിയാഴ്ച വൈകിട്ട് 6:30 ഡ്രോൺ പറക്കുന്നത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന CISF ഉദ്യോഗസ്ഥരാണ് കണ്ടത്. ഗുരുവായൂരിലെ കല്യാണങ്ങൾക്ക് പുതിയൊരു റെക്കോർഡ് കൂടി പിറന്നു. നിലവിലെ 416 എന്ന റെക്കോർഡ് ഭേദിച്ച് ഇന്നലെ നടന്നത് 420 വിവാഹങ്ങൾ. ചിങ്ങമാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയായതിനാലാണ് ഇത്രയധികം കല്യാണങ്ങൾ ഉണ്ടായത്. ഇതോടെ ഗുരുവായൂരിലെ ഇത്തവണത്തെ ചിങ്ങക്കല്യാണ തിരക്ക് അവസാനിച്ചു. കന്നിമാസ പൂജയ്ക്കായി ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്ര നട 16 വൈകിട്ട് 5:30 തുറക്കും. ഗുജറാത്ത് സ്വദേശിയായ വ്യാപാരിയെ വഞ്ചിച്ച് 1.95 കോടി രൂപ വിലമതിക്കുന്ന സ്വർണവും 30 ലക്ഷത്തിലേറെ രൂപയും തട്ടിയെടുത്ത് മുങ്ങിയ 2 മലയാളികളുടെ പേരിൽ കേസെടുത്തു. വടക്കാഞ്ചേരിയിൽ ബസ് കാത്തുനിന്നവരുടെ ഇടയിലേക്ക് നിയന്ത്രണം വിട്ട കാർ ഇടിച്ചുകയറിയുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു, 3 പേർക്ക് പരിക്കേറ്റു. പൊതുഗതാഗത സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ബസ്സുകൾ സ്വീകരിക്കാൻ സ്പോൺസർഷിപ്പ് പദ്ധതിയുമായി KSRTC. ഇതിനുള്ള മാർഗനിർദ്ദേശം കോർപ്പറേഷൻ പുറപ്പെടുവിച്ചു. KSRTC കൊറിയർ സേവനം കൂടുതൽ വിപുലീകരിച്ചു. രേഖകൾ ഉൾപ്പെടെയുള്ളവ സുരക്ഷിതമായും വേഗത്തിലും ഇനി കൈമാറാം. സംസ്ഥാനത്ത് 23 ഡിപ്പോകളിലാണ് കൊറിയർ ആന്റ് ലോജിസ്റ്റിക് സർവീസ് ഉള്ളത്. തിരുവനന്തപുരം സെൻട്രലിൽ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സെന്ററുണ്ട്. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ പുതിയ നയം വേണമെന്നും ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളിലും വൈദ്യുതി ക്ഷാമമുണ്ട്. NTPC ഉൾപ്പെടെ കേന്ദ്ര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു. സർക്കാർ കൂടുതൽ വില കൊടുത്ത് വൈദ്യുതി വാങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു.
2026 ഏറ്റവും നല്ല ജീവകാരുണ്യ പ്രവർത്തനത്തിന് മാഹി സി എച്ച് സെന്ററിന് ആദരം. പുതുച്ചേരി സംസ്ഥാന ടി ബി ഓഫീസർ ഡോക്ടർ വെങ്കടേഷനിൽ നിന്ന് സി എച്ച് സെന്റർ.

0: പ്രസിഡന്റ് എ വി യൂസഫ് ആദരം ഏറ്റുവാങ്ങി. കൂത്തുപറമ്പ് ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം ഒക്ടോബർ 23-24 തീയതികളിൽ കോട്ടയം മലബാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും കൂത്തുപറമ്പ് യു പി സ്കൂളിലുമായി നടക്കും. തലശ്ശേരി ബാവലി റോഡിലെ ചുരത്തിൽ റോഡിലേക്ക് ഇടിഞ്ഞ മണ്ണ് ഒരു മാസം പിന്നിട്ടിട്ടും പൂർണ്ണമായി നീക്കിയില്ലെന്ന് റിപ്പോർട്ടുകൾ. നെടുമ്പൊയിൽ പേരിയ ചുരത്തിലെ 29-ാം മൈലിൽ 4-ാം ഹെയർപിൻ വളവിന് സമീപം റോഡിലേക്ക് ഇടിഞ്ഞുവീണ മണ്ണും പാറക്കല്ലുകളുമാണ് നീക്കം ചെയ്യാത്തതെന്ന് റിപ്പോർട്ടുകൾ. ഓഗസ്റ്റ് 1-ന് രാത്രിയാണ് റോഡിലേക്ക് മണ്ണും കൂറ്റൻ പാറക്കല്ലുകളും വന്ന് പതിച്ചത്. ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് റോഡിന്റെ ഒരു വശത്തെ മണ്ണ് മാത്രമാണ് നീക്കിയത്. സാമൂഹ്യക്ഷേമ പെൻഷൻ സഹകരണ ബാങ്കുകൾ മുഖേന വീടുകളിൽ വിതരണം ചെയ്യുന്നത് നിർത്തലാക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് കർഷക തൊഴിലാളി യൂണിയൻ കേളകം വില്ലേജ് സമ്മേളനം ആവശ്യപ്പെട്ടു. ഹോർമുസ് കടലിടുക്കിൽ സുരക്ഷിതമായ കപ്പൽ നീക്കം സാധ്യമാക്കുന്നതിനുള്ള പുതിയ പാതകൾ സംബന്ധിച്ച് ഒമാനുമായി അന്തിമധാരണയിൽ എത്തിയതായി ഇറാൻ അറിയിച്ചു. ഇന്ന് ഒമാനിലെ മസ്കറ്റിൽ നടക്കുന്ന പ്രാദേശിക യോഗത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾക്ക് പാതയുടെ ഭൂപടവും മറ്റ് വിശദാംശങ്ങളും കൈമാറും. ഇന്തോനേഷ്യയിലെ ജാവ കടലിൽ 243 പേരുമായി സഞ്ചരിച്ച യാത്രാബോട്ട് ശക്തമായ കാറ്റിലും തിരമാലയിലും പെട്ട് മറിഞ്ഞു. അപകടത്തിൽ 6 പേർ മരിച്ചു, 130 പേരെ കാണാതായി, 107 പേരെ രക്ഷപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. ഇന്നലെ പുലർച്ചെ ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ ആക്രമണമുണ്ടായി. കപ്പലിലുണ്ടായിരുന്ന 14 ഇന്ത്യൻ ജീവനക്കാരിൽ 13 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഇന്ത്യൻ പൌരനു വേണ്ടി തെരച്ചിൽ തുടരുകയാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പിന്തുണയ്ക്ക് ഒമാൻ അധികൃതർക്ക് നന്ദി അറിയിച്ചു. സൌദി അറേബ്യയുടെ തെക്ക് ഭാഗത്തെ ഷറൂറ സേനാ താവളം ലക്ഷ്യമിട്ട് ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയതായി യമനിലെ ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ അവകാശപ്പെട്ടു. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് കിരീടം തിരിച്ചുപിടിച്ച് ഇന്ത്യ ഫൈനലിൽ ശ്രീലങ്കയെ 72 റൺസിന് തോൽപ്പിച്ചു. മന്ധാനയ്ക്കും ഷഫാലിക്കും അർദ്ധ സെഞ്ചുറി. 2020 ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യക്ക് 7 വിക്കറ്റ് ജയം. അഭിഷേക് ശർമ്മ 32 പന്തിൽ 82 റൺസ് എടുത്തു. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച്വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിക്കാനോ? നോ ചാൻസ്. ഡൈറ്റൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പൊ എസ് ഉണ്ടല്ലോ.
2: യെസ്,
1: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളില് സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
1: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 799-447-6836,
2: 9447-371-836,
1: 8078-502-836.
3: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
4: ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747-018-037.
5: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
6: ഏവർക്കും കൃഷ്ണകഥാമൃതത്തിലേക്ക് സ്വാഗതം. കൃഷ്ണകഥാമൃതം 29-ാം ദിവസം സ്വർഗാരോഹണം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു AC ലത.

Cool. സ്വർഗാരോഹണം എന്ന ഭാഗം ഇതുവരെ പാരായണം ചെയ്തത് AC ലത.

0: ഗാന്ധാരിയുടെ ശാപം നടന്ന് 30 വർഷം കഴിയുകയാണ്. കീർത്തിയുടെ ഉച്ചഘട്ടത്തിലാണ് ദ്വാരക. എല്ലാ രാജാക്കന്മാർക്കും സുസമ്മതനാണ് മാധവൻ. ലോകത്തെങ്ങും യുദ്ധമില്ല, ഇവിടെയും സമാധാനം. സ്ഥിതിയും സമ്പത്തും തുല്യം. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞതോടെ രാജ്യത്ത് ദുഷ്ടത ചെയ്യുന്നവരുടെ എണ്ണം നന്നേ കുറഞ്ഞു. ഭൂമിയുടെ ഭാരവും അവസാനിച്ചു. എവിടെയും ശാന്തി വിളയാടി. അക്കാലത്ത് ദ്വാരകാപുരിക്കടുത്ത് താമസിക്കുന്ന ബ്രാഹ്മണന്റെ ഭവനത്തിൽ ഒരു സംഭവം നടന്നു. ഭവത്രാതൻ എന്നായിരുന്നു ബ്രാഹ്മണന്റെ പേര്. ഭവത്രാതന്റെ മകനാണ് ഇപ്പോഴത്തെ കുടുംബനാഥൻ. വിജ്ഞാനമുണ്ടായിരുന്നുവെങ്കിലും പ്രായത്തിന്റെ അപക്വത ആ ബ്രാഹ്മണകുമാരനുണ്ടായിരുന്നു. അക്കാലത്ത് ബ്രാഹ്മണകുമാരന്റെ വേളിയും നടന്നു. യഥാകാലം അന്തണയുവതി ഗർഭിണിയായി. അന്തർജനത്തിന്റെ പ്രസവ ദിവസമെടുത്തു. പക്ഷേ വിധി അവർക്ക് കടുത്ത ശാപം തന്നെ കൊടുത്തു. അന്തർജനം പ്രസവിച്ച ഉടനെ കുഞ്ഞു കരയുകയും ചെയ്തു. പക്ഷേ അടുത്ത നിമിഷം ആ കുഞ്ഞു മരിച്ചു. ബ്രാഹ്മണ യുവാവിൻ്റെ ഹൃദയത്തിൽ വേദന വടുകെട്ടി. അല്പനിമിഷങ്ങൾക്കകം അന്തണ യുവാവ് കുഞ്ഞിൻ്റെ മൃതശരീരവുമായി ദ്വാരകയിലേക്ക് നടന്നു. അല്പസമയം കഴിഞ്ഞും കേശവൻ വരാത്തപ്പോൾ ബ്രാഹ്മണൻ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു. കേശവൻ്റെ ഭരണത്തെ ചോദ്യം ചെയ്തു. പക്ഷേ യാദവർ അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ കുഞ്ഞിൻ്റെ മൃതശരീരവുമായി ആ ബ്രാഹ്മണൻ ഭവനത്തിലേക്ക് തിരിച്ചുപോയി. നാളുകൾ കഴിഞ്ഞു. ബ്രാഹ്മണപത്നി വീണ്ടും ഗർഭിണിയായി. പ്രസവിച്ച ഉടനെ ആ കുഞ്ഞും മരിച്ചുപോയി. ഇങ്ങനെ തുടർച്ചയായി 8 പ്രസവങ്ങളും 8 മരണങ്ങളുമുണ്ടായി. ഗുരുവരനായ സാന്ദീപനിയുടെ മരിച്ചുപോയ പുത്രനെ വീണ്ടെടുത്തു കൊണ്ടുവന്ന് ഗുരുദക്ഷിണയായി നൽകിയ ആളാണ് കേശവൻ. മരിച്ചുപോയ 6 അഗ്രജന്മാരെയും തിരികെ കൊണ്ടുവന്ന് മാതാവിനെ കാണിച്ച ആളാണ് മാധവൻ. അങ്ങനെ ദിവ്യത്വമുള്ള ഒരാൾ തൻ്റെ കുട്ടികളെ ജീവിപ്പിച്ചു തരാത്തത് മനഃപൂർവ്വമാണെന്ന് ബ്രാഹ്മണൻ പറഞ്ഞു. അങ്ങനെയിരിക്കെ അന്തണന് 9-ാമത്തെ കുട്ടിയും ജനിച്ചു. ആ കുട്ടിയും അപ്പോൾ തന്നെ മരിച്ചു. വീണ്ടും ദ്വാരകയുടെ പ്രവേശനവാടത്തിൽ നിലവിളിയുമായി ആ ബ്രാഹ്മണനെത്തി. ആ കാലത്ത് അർജുനൻ ദ്വാരകയിൽ താമസിക്കുന്നുണ്ടായിരുന്നു. ധൃതരാഷ്ട്രരും ഗാന്ധാരിയും വനവാസം നടത്തുവാൻ തീരുമാനിച്ച വിവരം കേശവനെ അറിയിക്കുവാനാണ് പാർത്ഥനെത്തിയത്. കുഞ്ഞിൻ്റെ മൃതശരീരവുമായി സദസ്സിലെത്തിയ ബ്രാഹ്മണൻ സഭയുടെ മാന്യത ഗണിക്കാതെ വിളിച്ചു പറഞ്ഞു, മഹാസദസ്വരെ, എൻ്റെ വേദന കാണുവാൻ ഇവിടെ ആരുമില്ലേ? എൻ്റെ 8 പുത്രന്മാർ ജനിച്ച് 6 നിമിഷത്തിനകം മരിച്ചുപോയി. ഇതാ എൻ്റെ 9-ാമത്തെ പുത്രൻ, അവനും മരിച്ചു. മൃതദേഹവുമായി കവാടത്തിൽ വന്ന് നിലവിളിച്ചു. ആരും എന്നെ ഗൗനിച്ചില്ല. ആക്ഷേപവാക്കുകൾ ഉയർന്നപ്പോൾ ദ്വാരകയിലെ സഭാമണ്ഡപത്തിൽ നിന്നൊരാൾ വിളിച്ചു പറഞ്ഞു, ഹേ മനുഷ്യ, നിങ്ങൾ ബ്രാഹ്മണകുലത്തിൽ ജനിച്ചവനെന്നത് ശരിയാണ്, പക്ഷെ നിങ്ങൾക്ക് ബ്രാഹ്മണ്യമുണ്ടോ? അഹങ്കാരിയാണ് നിങ്ങൾ. ബ്രാഹ്മണന്റെ ദർശനം കേട്ടപ്പോൾ സഭയാകെ നടുങ്ങി. കേശവനെ ആക്ഷേപിച്ചു പറഞ്ഞത് അർജുനന് ഇഷ്ടമായില്ല. അർജുനൻ ബ്രാഹ്മണനോട് പറഞ്ഞു, ഹേ ബ്രാഹ്മണ, മതിയാക്കുക. ഈ രാജാങ്കണം ദ്വാരകാധിപതിയായ കേശവൻ്റേതാണ്. ആയുസ്സെത്തിയാൽ കുട്ടികൾ മരിക്കും. നിങ്ങളുടെ കുട്ടികളെ ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ അത് പരിഹരിക്കാം. ബ്രാഹ്മണൻ ചോദിച്ചു, സാധാരണക്കാരനായ നിന്നെക്കൊണ്ട് എന്തു ചെയ്യാൻ സാധിക്കും? എനിക്ക് ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ സാധിക്കുമോ? പാർത്ഥൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കളുടെ വേദന എനിക്ക് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് അങ്ങയുടെ ഇനി ജനിക്കുന്ന മകനെ ഞാൻ രക്ഷിച്ചു തരാമെന്ന് പറഞ്ഞത്. അങ്ങ് സന്തോഷമായി പോയിക്കൊള്ളുക. ഇനി അങ്ങയ്ക്ക് ഇത്തരമൊരു ദുഃഖമുണ്ടാവുകയില്ല. ബ്രാഹ്മണൻ ആശ്വാസത്തോടെ തിരിച്ചുപോയി. ഇതിനിടയിൽ മറ്റൊരു കാര്യം നടന്നു. ബ്രാഹ്മണനും അർജുനനും സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ കേശവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. അന്തപുരത്തിലേക്ക് പോയി. ബ്രാഹ്മണൻ പോയതോടെ സഭയും പിരിഞ്ഞു. അർജുനന്റെ ശബ്ദത്തെക്കുറിച്ചോ ബ്രാഹ്മണന്റെ ആശ്വാസത്തെക്കുറിച്ചോ കേശവനൊന്നും ചോദിച്ചില്ല. മാസങ്ങൾ കഴിഞ്ഞു. വിപ്രപത്നി പിന്നെയും ഗർഭം ധരിച്ചു. 10-ാമത്തെ ഗർഭം. ബ്രാഹ്മണൻ അർജുനനോട് പറഞ്ഞു, എൻ്റെ പത്നി പ്രസവിക്കുവാൻ 1 വാരം മതി. അങ്ങ് വാക്ക് പാലിക്കണം, എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം. പാർത്ഥൻ ബ്രാഹ്മണഗൃഹത്തിന് ചുറ്റും ഒരു ശരക്കൂട് നിർമ്മിച്ചു. പ്രസവ സമയം അടുത്തിരിക്കുന്നു എന്ന് വയറ്റാട്ടികൾ അറിയിച്ചു. പെട്ടെന്ന് സൂതികാലയത്തിൽ നിന്ന് നിലവിളി ഉയർന്നു കേട്ടു. ഇത്തവണ പ്രസവിച്ചിട്ട് കുഞ്ഞിൻ്റെ ശരീരം പോലും കാണുവാനില്ല. പ്രസവം നടന്നതാണ്, പക്ഷേ കുഞ്ഞ് അപ്രത്യക്ഷമായിരിക്കുന്നു. കോപാന്ധനായ ബ്രാഹ്മണൻ അർജുനനോട് അലറിക്കൊണ്ട് പറഞ്ഞു, കഴിവില്ലാത്തൊരു കാര്യം ഏറ്റുപിടിക്കരുത്. മാധവനും പ്രദ്യുമ്നനും സാത്വികിക്കും സാധിക്കാത്തൊരു കാര്യം നീ ഏറ്റപ്പോൾ എനിക്ക് സംശയമുണ്ടായിരുന്നു. അഹങ്കാരിയായ ഒരുവനാണ് നീ. അർജുനൻ പറഞ്ഞു, വിപ്രശ്രേഷ്ഠ, അങ്ങ് സംശയിക്കേണ്ട. സത്യം പാലിക്കുന്നതിൽ പാർത്ഥൻ വ്യർത്ഥത കാണിക്കുകയില്ല. അതിനു മുൻപ് യമലോകത്ത് പോയി അങ്ങയുടെ ഉണ്ണി അവിടെയുണ്ടോ എന്ന് അന്വേഷിച്ചു വരുവാനുള്ള സമയം എനിക്ക് തരണം. ശരി, അങ്ങനെയാവാം. അത് കഴിഞ്ഞു വന്ന് പന്തയം പാലിക്കണം. നീ ജീവൻ വെടിയണം. പാർത്ഥൻ യമലോകത്തേക്ക് ചെന്നു യമധർമ്മനോട് കാര്യങ്ങളെല്ലാം ഉണർത്തിച്ചു. അപ്പോൾ യമൻ പറഞ്ഞു, അങ്ങനെയൊരു കുഞ്ഞ് ഇവിടെ വന്നതായി കാണുന്നില്ല. അർജുനൻ പിന്നീട് ദേവലോകത്തേക്ക് ചെന്നു അവിടെയും അന്വേഷിച്ചു. അവിടെയെങ്ങും ഒരു ബ്രാഹ്മണ ശിശു എത്തിയതായി ആരും പറഞ്ഞു കേട്ടില്ല. നിരാശനായ അർജുനൻ അഗ്നിയിൽ പതിക്കുവാൻ തീരുമാനിച്ച് ബ്രാഹ്മണ സവിധത്തിലെത്തി. അഗ്നികുണ്ഠം തയ്യാറാക്കി. അർജുനൻ തലകുനിച്ച് അഗ്നിയെ വന്ദിച്ചു. പെട്ടെന്ന് അവിടേക്ക് ദാരുകന്റെ തേര് വന്നു നിന്നു. കേശവൻ ഓടിവന്ന് അർജുനന്റെ കരത്തിൽ കടന്നു പിടിച്ചു. എന്താണ് ചെയ്യുന്നത്? അഹങ്കാരിയായൊരു ബ്രാഹ്മണനു വേണ്ടി നീ അഗ്നിയിൽ ചാടുകയോ? പാപിയാണ് ഈ ബ്രാഹ്മണൻ. ഇവൻ്റെ 9 സന്താനങ്ങൾ മരിച്ചില്ലേ? കുട്ടികൾ മരിച്ചിട്ടും ആരെങ്കിലും ഇവനെ ആശ്വസിപ്പിക്കുവാൻ പോകുമായിരുന്നോ? അഹങ്കാരം വാക്കിലും പ്രവൃത്തിയിലും നിറഞ്ഞു നിൽക്കുന്ന ഒരുവനാണ് ഈ ഭൂസുരൻ. ബ്രാഹ്മണന്റെ പുണ്യക്കുറവ് കൊണ്ടാണ് ആ കുട്ടികൾ മരിച്ചത്. നമുക്ക് മറ്റൊരു സ്ഥലം വരെ പോയി വരാം. തൽക്കാലം അഗ്നി ഭൂസുരന്റെ തണുപ്പ് മാറ്റട്ടെ. അർജുനനും കേശവനും അവിടുന്ന് പോയി മറഞ്ഞു. മേഘമാലകൾക്ക് മുകളിലൂടെ അത്യന്തം വേഗത്തിൽ അവർ പാഞ്ഞുപോയി. പെട്ടെന്ന് രഥം ഒരു ഇരുണ്ട ലോകത്ത് പ്രവേശിച്ചു. ഭൂമണ്ഡലം അവസാനിക്കുന്നിടത്ത് തമസ് ആരംഭിക്കുന്നു. കേശവൻ പറഞ്ഞു, അർജുന, ഈ തമസ് പെട്ടെന്ന് മാറുകയില്ല. യഥാർത്ഥത്തിൽ ഇത് പ്രകൃതിയുടെ നിറമാണ്. കണ്ണുകൾ മെല്ലെ തുറക്കുവാൻ കേശവൻ അർജുനനോട് പറഞ്ഞു. മാധവന്റെ വാക്കനുസരിച്ച് വളരെ സാവധാനം അർജുനൻ കണ്ണുകൾ തുറന്നു. മുമ്പിലെ കാഴ്ചകൾ കണ്ട് അർജുനൻ വിസ്മയിച്ചു. അഭൗമമായ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന പ്രദേശങ്ങൾ, സൂര്യസന്നിഹരായ മഹർഷികൾ. മാധവൻ പറഞ്ഞു, നാം ഇപ്പോൾ വിഷ്ണുലോകത്തിലാണ്. ക്ഷീരസാഗര മധ്യത്തിലുള്ള വൈകുണ്ഠ നഗരത്തിലാണ് രഥമെത്തിയിരിക്കുന്നത്. ഇവിടെ വരുന്നവർക്ക് മരണമില്ല, ജനനവുമില്ല. വൈകുണ്ഠനാഥന്റെ സൗവർണ ഗോപുരത്തിലേക്ക് അവർ പ്രവേശിച്ചു. നാരായണൻ പറഞ്ഞു, ഗോലോകപതെ, ഞങ്ങൾക്കെല്ലാം കാരണഭൂതനാണ് അങ്ങ്. സാധാരണ അവതാരങ്ങൾ എൻ്റെ ധർമ്മമാണെങ്കിൽ ഇത്തവണ അങ്ങ് തന്നെയാണ് സമ്പൂർണ്ണ മനുഷ്യനായി അവതരിച്ചത്. ഒരു പൂർണ്ണ മനുഷ്യനെ കാണുവാനുള്ള അഭിവാഞ്ച എന്നിൽ വളർന്നു. അങ്ങയുടെ ആയുധരൂപനായ വിജയനെ ആ രൂപത്തിൽ കാണണമെന്നും ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ബ്രാഹ്മണന്റെ സന്താനങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. അഹങ്കാരിയാണ് ആ ബ്രാഹ്മണൻ. വിജയനിലും അല്പം അഹങ്കാരം വളർന്നു. അതും അവസാനിപ്പിക്കേണ്ടതാണെന്ന് കരുതി. നിങ്ങളെ നേരിട്ട് കാണുവാനും പാർത്ഥന്റെ മനസ്സിൽ പൊന്തിയ മതത്തിൻ്റെ മുള നുള്ളുന്നതിനു വേണ്ടിയാണ് ഞാൻ വിപ്രസന്താനങ്ങളെ കൊണ്ടുപോകുന്നത്. അവരെ കൊണ്ടുപോയിക്കൊള്ളുക. കേശവനും പാർത്ഥനും വിപ്രസന്താനങ്ങളുമായി ഭൂമിയിലേക്ക് വന്നു. സന്താനങ്ങളെ കണ്ടപ്പോൾ ബ്രാഹ്മണൻ അത്ഭുതപ്പെട്ടു. ബ്രാഹ്മണനോട് മാധവൻ പറഞ്ഞു, നിന്റെ അഹങ്കാരമാണ് ഇതിനെല്ലാം കാരണം. അഹങ്കാരം സ്വഭാവത്തെ കെടുത്തും മനസ്സിനെ തകർക്കും. ഇനിയെങ്കിലും സൗമ്യനും നിരഹങ്കാരിയുമായി ജീവിക്കുക, നന്മ വരും. കുരുക്ഷേത്ര യുദ്ധം നടന്നിട്ട് 3 പന്തീരാണ്ട് കഴിയുന്നു. ധൃതരാഷ്ട്രരും ഗാന്ധാരിയും കുന്തിയും ദവാഗ്നിയിൽ ദിവംഗതരായ വിവരം പാണ്ഡവരുടെ ഹൃദയങ്ങളെ തകർത്തു. യുദ്ധത്തിൻ്റെ കെടുതികൾ എത്ര ഭീകരമായിരിക്കുന്നുവെന്ന് കുരുക്ഷേത്ര യുദ്ധം തെളിയിച്ചു. യാദവരും വൃഷ്ണികളും മറ്റൊരു വഴിക്കാണ് ചിന്തിച്ചത്. കേശവനാണ് നമ്മുടെ രക്ഷിതാവ്. അദ്ദേഹമുള്ള കാലത്തോളം നമ്മെ ആക്രമിക്കുവാൻ ആർക്കും ധൈര്യമുണ്ടാവില്ല. ആ ചിന്ത യാദവരെയും വൃഷ്ണികളെയും അഹങ്കാരത്തിലെത്തിച്ചു. സംസ്കാരം നശിച്ച് എന്ത് ഹീനപ്രവൃത്തികളും നടത്തി യാദവർ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. മാധവൻ എല്ലാം അറിഞ്ഞുകൊണ്ടിരുന്നു. കേശവനൊരു കാര്യം ബോധ്യമായി. ലോകത്തിൽ ഇപ്പോൾ സമാധാനം പുലരുന്നുണ്ട്. സംയമനം പുലർത്തേണ്ട യദുക്കൾ തികച്ചും അഹങ്കാരികളായിരിക്കുന്നു. യാദവരെ പുറത്തുനിന്ന് വന്ന് ഒരാൾ നശിപ്പിക്കുക യോഗ്യമല്ല. അവർ പരസ്പരം പോരടിച്ച് നശിക്കണം. അതാണ് അഭികാമ്യം. മാധവന്റെ കണ്ണുകളിൽ അഭൗമദീപ്തി കളിയാടി.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. കൃഷ്ണകഥാമൃതം.
2: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
3: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
4: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
5: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്,
3: അല്ല അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
5: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ, ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
3: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
4: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
5: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
3: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
5: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവന് നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
3: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
5: ആ പിന്നെന്നാ?
6: പെട്രോൾ, ഇലക്ട്രിക്, ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
7: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്. നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂടിൽ രുചിയുടെ മാജിക്. അരോമ ഗ്രിൽ നേഷൻ, നെടുവട്ടം കുന്ന്, മട്ടന്നൂർ. ബർഗർ, സാൻഡ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം ആകാശവാണി റിലേ.
1: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. കേരളത്തിന് സമഗ്രവും ആധുനികവുമായ വൈദ്യുത നയം അടുത്ത മാസത്തോടെയെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. രാജ്യം ഇന്ന് ദേശീയ ഹിന്ദി ദിനം ആചരിക്കുന്നു. ഇന്ന് വിനായക ചതുർത്ഥി. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി കോഴിക്കോട്ട് പുരോഗമിക്കുന്നു. പൊതുചർച്ച ഇന്നും തുടരും. ഏഷ്യാകപ്പ് 2020 വനിതാ ക്രിക്കറ്റ് കിരീടം ഇന്ത്യക്ക്. വാർത്തകൾ വിശദമായി. കേരളത്തിന് സമഗ്രവും ആധുനികവുമായ വൈദ്യുത നയം അടുത്ത മാസത്തോടെ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. വിദഗ്ധമായ മാനേജ്മെന്റ് സംവിധാനത്തിനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്നും ഇതോടെ ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നും അദ്ദേഹം കൊച്ചിയിൽ പറഞ്ഞു. 2025 സെപ്റ്റംബറിൽ 4445 മെഗാവാട്ടായിരുന്നു സംസ്ഥാനത്തെ വൈദ്യുതി ഉപഭോഗം. എന്നാൽ ഈ വർഷം സെപ്റ്റംബറിൽ അതിൽ 920 മെഗാവാട്ടിന്റെ വർധന ഉണ്ടായതും മുഖ്യമന്ത്രി വ്യക്തമാക്കി. ആവശ്യമായ വെള്ളം ലഭിക്കാത്തതും എൽനിനോ പ്രതിഭാസം ഉണ്ടായതും പ്രതിസന്ധി മൂർച്ഛിക്കാൻ കാരണമായി. ഡിമാൻഡ് കൂടിയപ്പോൾ പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങേണ്ട അവസ്ഥയായെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ കാലത്ത് 4 രൂപ 29 പൈസക്ക് വാങ്ങിയ വൈദ്യുതി 8 വർഷം വരെ നാം ഉപയോഗിച്ചെന്നും എന്നാൽ ആ കരാർ റദ്ദാക്കി പിണറായി ഗവൺമെന്റ് 8 മുതൽ 14 രൂപ വരെ നൽകി പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങുകയായിരുന്നുവെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇപ്പോൾ 13,000 കോടി രൂപയുടെ വൈദ്യുതിയാണ് പുറത്തുനിന്ന് വാങ്ങുന്നതെന്നും അത് ഈ വർഷം 16,000 കോടി രൂപയായി വർദ്ധിക്കുമെന്നും അറിയിച്ച സതീശൻ സംസ്ഥാനം ഈ പ്രതിസന്ധി മറികടക്കുമെന്ന ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ എല്ലാ ശ്രമവും നടത്തുന്നുണ്ടെന്ന് മന്ത്രി സണ്ണി ജോസഫ് കോഴിക്കോട്ട് പറഞ്ഞു. കേരളത്തിൽ മാത്രമല്ല എല്ലാ സംസ്ഥാനത്തും വൈദ്യുതി പ്രതിസന്ധി ഉണ്ടെന്നും ഇത് പരിഹരിക്കാൻ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ വിലക്ക് വൈദ്യുതി വാങ്ങാൻ ഗവൺമെന്റ് തയ്യാറാണെന്നും അദ്ദേഹം അറിയിച്ചു. രാത്രിയിലെ ആഡംബര വൈദ്യുതി ഉപയോഗം നിർത്തണമെന്നും പവർകട്ട് സമയം കൃത്യമായി അറിയിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയതായും മന്ത്രി പറഞ്ഞു. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിന്റെ 64 പുതിയ ഔദ്യോഗിക വാഹനങ്ങൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. വകുപ്പിലെ ഓഡിറ്റ്, ഇന്റലിജൻസ്, ടാക്സ് പെയർ സർവീസ് വിഭാഗങ്ങളുടെ ഫീൽഡ് തല പ്രവർത്തനങ്ങളും നിരീക്ഷണങ്ങളും കൂടുതൽ ഊർജിതമാക്കുകയാണ് ലക്ഷ്യം. ഇന്ന് ദേശീയ ഹിന്ദി ദിനം. 1949 സെപ്റ്റംബർ 14 ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദിയെ അംഗീകരിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ഹിന്ദി ദിനം ആചരിക്കുന്നത്. ഹിന്ദി പരമ്പരാഗത വിജ്ഞാനം മുതൽ കൃത്രിമ ബുദ്ധി വരെ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് നവി മുംബൈയിൽ ഹിന്ദി ദിവസ് പരിപാടിയിലും 6th അഖിലേന്ത്യാ രാജ്ഭാഷാ സമ്മേളനത്തിലും പങ്കെടുക്കും. സമ്മേളനത്തിൽ 2025-26 വർഷത്തെ രാജ്ഭാഷാ ഗൌരവ്, രാജ്ഭാഷാ കീർത്തി പുരസ്കാരങ്ങൾ അമിത്ഷാ സമ്മാനിക്കും. ഇന്ന് വിനായക ചതുർത്ഥി. ഗണപതിയുടെ ജന്മദിനമാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നത്. 10 ദിവസം നീളുന്ന ഗണേശോത്സവത്തിന്റെ അവസാന ദിവസം ഗണപതി വിഗ്രഹങ്ങൾ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ജനങ്ങൾക്ക് വിനായക ചതുർത്ഥി ആശംസ നേർന്നു. ജ്ഞാനം, സമൃദ്ധി, ശുഭകര തുടക്കങ്ങൾ എന്നിവയുടെ പ്രതീകമാണ് ഗണപതിയെന്ന് രാഷ്ട്രപതി സന്ദേശത്തിൽ പറഞ്ഞു. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് ചരിത്രത്തിൽ

0: ഈ സ്ഥാനമുണ്ടെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം പറഞ്ഞു. കോഴിക്കോട് മർക്കസിൽ പ്രാർത്ഥനാ ചടങ്ങിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ തീരവും മലേഷ്യയും തമ്മിൽ നൂറ്റാണ്ടുകൾ പഴക്കമേറിയ ബന്ധമുണ്ടെന്നും ആ പൈതൃക ബന്ധം പുനരുജ്ജീവിപ്പിക്കണമെന്നും അൻവർ ഇബ്രാഹിം നിർദ്ദേശിച്ചു. CPIM വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട്ട് തുടരുന്നു. AKG ഓഡിറ്റോറിയത്തിൽ ചേരുന്ന യോഗത്തിൽ ഇന്ന് പൊതുചർച്ച തുടരുമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചു. എളമരം കരീം, KK ശൈലജ, PK ബിജു, സേവ്യർ ചിറ്റിലപ്പള്ളി, എം ശിവപ്രസാദ് എന്നിവർ ഉൾപ്പെടുന്ന പ്രസീഡിയമാണ് യോഗം നിയന്ത്രിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗങ്ങൾ, വർഗ ബഹുജന സംഘടനാ ഭാരവാഹികൾ എന്നിവരുൾപ്പെടെ 307 പേരാണ് യോഗത്തിൽ പങ്കെടുക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ചാണ് പ്രധാന ചർച്ചയെന്നും എന്തൊക്കെ തിരുത്തലുകൾ വരുത്തണോ അതൊക്കെ വരുത്തുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. 108 ആംബുലൻസ് ജീവനക്കാരുടെ ബോണസ് വിഷയം ചർച്ച ചെയ്യാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേരും. ലേബർ കമ്മീഷണർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് യോഗം വിളിച്ചു ചേർക്കുന്നത്. ജീവനക്കാരുടെയും കരാർ കമ്പനികളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഏഷ്യാകപ്പ് 2020 വനിതാ ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. ദുബായിൽ ശ്രീലങ്കയെ 72 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇന്ത്യ നേട്ടം സ്വന്തമാക്കിയത്. ഇന്ത്യ 5 വിക്കറ്റ് നഷ്ടത്തിൽ 183 റൺസെടുത്തു. ശ്രീലങ്കയ്ക്ക് 19.4 ഓവറിൽ 111 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ഷെഫാലി വർമ്മയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ 2020 അന്താരാഷ്ട്ര പുരുഷ ക്രിക്കറ്റ് ആദ്യ മത്സരത്തിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ 7 വിക്കറ്റിന് പരാജയപ്പെടുത്തി. ഇതോടെ 3 മത്സര പരമ്പരയിൽ ഇന്ത്യ 1-0 മുന്നിലെത്തി. പരമ്പരയിലെ ശേഷിക്കുന്ന 2 മത്സരങ്ങൾ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ ഇതേ വേദിയിലാണ്. ലോകകപ്പ് പുരുഷ അമ്പെയ്ത്തിൽ ഇന്ത്യയുടെ ധീരജ് ബൊമ്മദേവരയ്ക്ക് കിരീടം. മെക്സിക്കോയിലെ സാൾട്ടലയിൽ ജപ്പാന്റെ നകാനിഷി ജുനയെയാണ് ധീരജ് പരാജയപ്പെടുത്തിയത്. റിക്കർവ് വിഭാഗത്തിൽ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് ധീരജ് ബൊമ്മദേവരെ. US ഓപ്പൺ ടെന്നീസ് പുരുഷ വിഭാഗം സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനും. ന്യൂയോർക്കിലെ ആർദർ ആഷെ സ്റ്റേഡിയത്തിൽ അമേരിക്കയുടെ ബെൻ ഷെൽട്ടനെ 4 സെറ്റ് നീണ്ട പോരാട്ടത്തിലാണ് സ്വരേവ് കീഴടക്കിയത്. കണ്ണൂരിൽ സംസ്ഥാന സ്കൂൾ ഗ്രൂപ്പ് 1 ഗെയിംസ് ചാമ്പ്യൻഷിപ്പിൽ ഗുസ്തിയിൽ കണ്ണൂരും തൈക്കോണ്ടോയിൽ മലപ്പുറവും മുന്നിലെത്തി. ജിംനാസ്റ്റിക്കിൽ തിരുവനന്തപുരം ജേതാക്കളായി. കൂടുതൽ വിവരങ്ങളുമായി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്നുവരുന്ന റെസ്ലിംഗ് മത്സരത്തിൽ ആകെയുള്ള 60 ഇനങ്ങളിൽ 40 എണ്ണം പൂർത്തിയായപ്പോൾ 88 പോയിന്റോടെയാണ് കണ്ണൂർ 1-ാം സ്ഥാനത്തെത്തിയത്. 75 പോയിന്റുമായി തിരുവനന്തപുരം 2-ാം സ്ഥാനത്തും 38 പോയിന്റുമായി പാലക്കാട് 3-ാം സ്ഥാനത്തുമുണ്ട്. തൈക്കോണ്ടോയിൽ 68-ൽ 21 എണ്ണം പൂർത്തിയായപ്പോൾ 50 പോയിന്റുമായി മലപ്പുറം ജില്ല 1-ാം സ്ഥാനത്തും 38 പോയിന്റുമായി കാസർഗോഡ് 2-ാം സ്ഥാനത്തും 21 പോയിന്റുമായി എറണാകുളം 3-ാം സ്ഥാനത്തുമാണ്. ഇന്നലെ തലശ്ശേരി സായി സെന്ററിൽ നടന്ന ജിംനാസ്റ്റിക്സിൽ 185 പോയിന്റുമായി തിരുവനന്തപുരം ജില്ല കിരീടം നേടി. 123 പോയിന്റോടെ കണ്ണൂർ 2-ാം സ്ഥാനവും 46 പോയിന്റോടെ കോഴിക്കോട് 3-ാം സ്ഥാനവും കരസ്ഥമാക്കി. ഇന്ന് റെസ്ലിംഗ്, ഫെൻസിംഗ്, തൈക്കോണ്ടോ, ചെസ് എന്നീ മത്സരങ്ങളാണ് നടക്കുക.
0: സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്ക് നടത്തുന്ന ഉപതെരഞ്ഞെടുപ്പിൽ പത്രിക പിൻവലിക്കാൻ അവസാന തീയതി ഇന്ന്. ഈ മാസം 28 ഉപതെരഞ്ഞെടുപ്പ്, 29 ഫലപ്രഖ്യാപനം. ഇന്നലെ അന്തരിച്ച CPIM നേതാവ് ബേബി ജോണിന്റെ സംസ്കാരം വൈകിട്ട് തൃശൂർ ചാവക്കാട് പൊതുശ്മശാനത്തിൽ നടത്തും. രാവിലെ 10 മുതൽ 11 തൃശൂർ CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പൊതുദർശനം ഉണ്ടാകും. 11 മുതൽ 2:30 പൂവത്തൂരിലെ വീട്ടിലും 3 മുതൽ ചാവക്കാട് ഹോച്ചിമിൻ സ്മാരക മന്ദിരത്തിലും മൃതദേഹം പൊതുദർശനത്തിന് വെക്കും. വിയോഗത്തിൽ മുഖ്യമന്ത്രി VD സതീശൻ അനുശോചിച്ചു. കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്നും വ്യതിചലിക്കാതെ പ്രവർത്തിച്ച നേതാവായിരുന്നു ബേബി ജോൺ എന്നും വിയോഗം ജനാധിപത്യ മതേതര ചേരിക്ക് നഷ്ടമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ജന്മദിനത്തിൽ കൊല്ലം ബീച്ചിലെത്തിയ യുവാവ് തിരയിൽപ്പെട്ട് മരിച്ചു. കൊല്ലം പള്ളിത്തോട്ടം സ്വദേശി ജോസഫ് സ്റ്റാൻലിയാണ് മരിച്ചത്. വീട്ടിലെ ജന്മദിനാഘോഷ ചടങ്ങുകൾക്ക് ശേഷം ബന്ധുക്കളായ കുട്ടികൾക്കൊപ്പം ബീച്ചിൽ എത്തിയതായിരുന്നു ജോസഫ്. സംസ്ഥാനത്ത് ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല സെന്റർ ഫോർ ന്യൂറോ സയൻസിന്റെ 25 വാർഷികത്തിന് തുടക്കമായി. ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ട്രാൻസ്ലേഷണൽ ന്യൂറോ സയൻസ് സെമിനാർ മന്ത്രി റോജിയം ജോൺ ഉദ്ഘാടനം ചെയ്തു. കൊച്ചി നഗരത്തിലെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ സജീവ സാന്നിധ്യമായ P രാമചന്ദ്രൻ എന്ന വേണുചേട്ടനെ സാംസ്കാരിക പ്രവർത്തകർ കൊച്ചിയിൽ ആദരിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി VE അബ്ദുൽ ഗഫൂർ ഇന്ന് കണ്ണൂർ ജില്ലയിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ തലശ്ശേരി തലായി ഹാർബർ, ചാലിൽ ഹോൾസെയിൽ ഫിഷ് മാർക്കറ്റ് എന്നിവ അദ്ദേഹം

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
1: ആദ്യം തദ്ദേശീയ അറിയിപ്പുകൾ. ഒക്ടോബർ 6-7 തീയതികളിൽ കതിരൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന തലശ്ശേരി നോർത്ത് സബ് ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് ജില്ലയിലെ വിദ്യാർത്ഥികൾ, അധ്യാപകർ എന്നിവരിൽ നിന്ന് ലോഗോ ക്ഷണിച്ചു. ഈ മാസം 18 തീയതിക്കുള്ളിൽ ശാസ്ത്രമേള kadirur@gmail.com എന്ന ഇമെയിലിലേക്ക് ലോഗോ അയക്കണം. കുവൈത്തിലെ കണ്ണൂർ ജില്ലക്കാരുടെ കൂട്ടായ്മയായ ഫ്രണ്ട്സ് ഓഫ് കണ്ണൂർ കുവൈത്ത് എക്സ്പാറ്റ്സ് അസോസിയേഷൻ ഏർപ്പെടുത്തിയ ഗോൾഡൻ ഫോക്ക് അവാർഡിന് അപേക്ഷ ക്ഷണിച്ചു. പരിസ്ഥിതി സംരക്ഷണ മേഖലയിൽ ശ്രദ്ധേയമായ പ്രവർത്തനങ്ങളും മികച്ച സംഭാവനകളും നൽകിയ ജില്ലയിൽ നിന്നുള്ള വ്യക്തിയെയോ സ്ഥാപനത്തെയോ ആണ് പുരസ്കാരത്തിനായി പരിഗണിക്കുന്നത്. ഈ മാസം 20 തീയതിക്ക് മുൻപ് അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷയ്ക്കും കൂടുതൽ വിവരങ്ങൾക്കും goldenfolk@gmail.com എന്ന മെയിൽ ഐഡി വഴി ബന്ധപ്പെടാം. ന്യൂമാഹി MM ഹയർ സെക്കൻഡറി സ്കൂളിൽ 29-30 തീയതികളിൽ നടക്കുന്ന തലശ്ശേരി സൗത്ത് സബ് ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് ലോഗോ ക്ഷണിച്ചു. മറ്റന്നാളിനകം 9496831560 എന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് ലോഗോ അയക്കേണ്ടത്. ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെടുന്ന വിധവകളോ വിവാഹബന്ധം ഏർപ്പെടുത്തിയവരോ ഉപേക്ഷിക്കപ്പെട്ടവരോ ആയ സ്ത്രീകൾക്ക് വീട് അറ്റകുറ്റപ്പണികൾക്കായി 50,000 രൂപ ധനസഹായം നൽകുന്ന ഇമ്പിച്ച് ബാവ ഭവന പുനരുദ്ധാരണ പദ്ധതിക്ക് അപേക്ഷിക്കാനുള്ള തീയതി ഒക്ടോബർ മാസം 30 വരെ നീട്ടി. മുസ്ലിം, ക്രിസ്ത്യൻ, ബുദ്ധ, സിഖ്, പാഴ്സി, ജൈൻ എന്നീ വിഭാഗങ്ങളിൽ നിന്നുള്ളവർക്കാണ് ധനസഹായം. തുക തിരിച്ചടക്കേണ്ടതില്ല. വീടിന്റെ വിസ്തീർണം 1200 ചതുരശ്ര അടിയിൽ കവിയരുത്. അപേക്ഷക കുടുംബത്തിലെ ഏക വരുമാനദായകരായിരിക്കണം. മുൻഗണനാ കാർഡുടമകൾ, മക്കളില്ലാത്തവർ, പെൺമക്കൾ മാത്രമുള്ളവർ, അപേക്ഷകയോ മക്കളോ ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർ എന്നിവർക്ക് മുൻഗണന. പൂരിപ്പിച്ച അപേക്ഷ അനുബന്ധ രേഖകൾ സഹിതം കലക്ട്രേറ്റിലെ ന്യൂനപക്ഷക്ഷേമ വിഭാഗത്തിൽ നേരിട്ടോ ഡെപ്യൂട്ടി കലക്ടർ, ജില്ലാ ന്യൂനപക്ഷക്ഷേമ വിഭാഗം, കണ്ണൂർ കലക്ട്രേറ്റ് എന്ന വിലാസത്തിൽ തപാലിലോ നേരിട്ടോ ഒക്ടോബർ മാസം 30 മുൻപ് ലഭ്യമാക്കണം. അപേക്ഷാ ഫോറം www.mwdscholarship.kerala.gov.in എന്ന വെബ്സൈറ്റിലെ ന്യൂസ് ആൻഡ് അപ്ഡേറ്റ്സ് വിഭാഗത്തിൽ ലഭ്യമാണ്. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ അടുത്തതായി തൊഴിലറിയിപ്പുകൾ. ചിറ്റാരിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ക്ലാർക്കിനെ നിയമിക്കുന്നു. അഭിമുഖം ഇന്ന് പകൽ 11 മണിക്ക്. തളിപ്പറമ്പ് 7 കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ഉപകേന്ദ്രമായ കൊട്ടില ആയുഷ്മാൻ ആരോഗ്യമന്ത്രിയുടെ കീഴിലുള്ള വാർഡ് 6 ആശാ വർക്കറെ നിയമിക്കുന്നുണ്ട്. 10 ക്ലാസ് യോഗ്യതയുള്ള സ്ത്രീകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രായം 25-45 ഇടയിൽ. 6 വാർഡിൽ താമസക്കാർക്ക് മുൻഗണനയുണ്ട്. അഭിമുഖം ഈ വരുന്ന വെള്ളിയാഴ്ച രാവിലെ 10 പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ. ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളും ഹാജരാക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0497281563 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പിൽ പബ്ലിക് റിലേഷൻസ് ഇൻഫർമേഷൻ സർവീസ് മാനേജ്മെന്റ് സിസ്റ്റം പദ്ധതിക്ക് കീഴിൽ ഇൻഫർമേഷൻ അസിസ്റ്റന്റുമാരുടെ പാനൽ രൂപീകരിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. 14 ജില്ലകളിലും ഒഴിവുണ്ട്. 2026 സെപ്റ്റംബർ 1 30 വയസ്സ് കവിയരുത്. ഇമെയിൽ അഡ്രസ്സും ഫോൺ നമ്പറും ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത് അപേക്ഷകൾ ഓൺലൈനായി prism.prd.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ സമർപ്പിക്കാം. വിദ്യാഭ്യാസ യോഗ്യത, പ്രായം തുടങ്ങിയവ തെളിയിക്കുന്ന രേഖകളും സമർപ്പിക്കേണ്ടതാണ്. നാളേക്ക് മുൻപ് അപേക്ഷ ലഭിക്കണം. കൂടുതൽ വിവരങ്ങൾ prd.kerala.gov.in അല്ലെങ്കിൽ cdit.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഇരിട്ടി താലൂക്ക് ആശുപത്രിയിൽ സെക്യൂരിറ്റി സ്റ്റാഫ് തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. 3 50 വയസ്സിൽ താഴെയുള്ള SSLC വിജയിച്ച വിമുക്ത ഭടന്മാർക്ക് അപേക്ഷിക്കാം. ഇരിട്ടി നഗരസഭാ പരിധിയിലോ സമീപ പ്രദേശങ്ങളിലോ ഉള്ളവർ അഭികാമ്യം. എംപ്ലോയ്മെന്റ് രജിസ്ട്രേഷൻ കാർഡിന്റെയും വിമുക്ത ഭട ഐഡന്റിറ്റി കാർഡിന്റെ പകർപ്പും സഹിതം ഈ മാസം 17 തീയതിക്ക് മുൻപ് അപേക്ഷിക്കണം. കതിരൂർ പഞ്ചായത്തിൽ പെൺകുട്ടികൾക്കും വനിതകൾക്കും കരാട്ടെ, കബഡി, കളരി എന്നിവയിൽ പരിശീലനം നൽകുന്നതിന് നിശ്ചിത യോഗ്യതയുള്ളവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റിന്റെ പകർപ്പ് സഹിതം ഈ മാസം 19 വൈകിട്ട് 5 പഞ്ചായത്ത് ICTS ഓഫീസിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 9048034822. തൊഴിലറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
2: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇനി നാട്ടുവിശേഷം. 5.5 പരിവാരത്ത് മതിലകം ദുർഗാക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷം ഒക്ടോബർ മാസം 11 മുതൽ 21 വരെ നടക്കും. അലവിൽ കളത്തിൽക്കാവിൽ സംക്രമപൂജ ഈ മാസം 17 നടക്കും. എടക്കാട് ഇണ്ടേരി ശിവക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ദിനമായ 4:30 അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഉണ്ടായിരിക്കും. ഹനുമാൻ ദേവസ്ഥാനമായ സന്മാർഗ ദർശന സഹോദരാശ്രമത്തിൽ നാളെ വൈകിട്ട് ഗണേശപൂജയും വിഘ്നേശ്വര നാമാർച്ചനയും ഉണ്ടായിരിക്കുന്നതാണ്. കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി കോച്ചിനുള്ളിലുള്ള റെസ്റ്റോറന്റ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് മുൻവശം പ്രത്യേക പാളത്തിലൊരുക്കിയ ജുജു എക്സ്പ്രസ് ഈ മാസം 17 ഉദ്ഘാടനം ചെയ്യും. നിങ്ങൾക്കായി അവതരിപ്പിച്ചത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
4: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.
5: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
6: കൊക്കനട്ട് മേഡ് മാജിക്.
5: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
6: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
5: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
6: കോക്കനട്ട്.
5: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
6: ഫോൺ 9188951780.
7: ഇതുവരെ സ്കൂളുണ്ടേനല്ലോ, മോനെ കുറിച്ച് വേറെ ഒന്നും ചിന്തിക്കും വേണ്ടേനും.
8: അതുകൊണ്ട് നമുക്കൊരു ധൈര്യം.
7: ഇതിപ്പോ പ്ലസ് ടു കഴിഞ്ഞ്,
8: ഇനിയിപ്പന്ന ചെയ്യാ.
7: ഓനെ മനസ്സിലാക്കുന്ന ടീച്ചർമാരില്ലേനു ആടെയുള്ളത്. മോന്റെ കഴിവ് എന്നാന്ന് പോലും നമുക്ക് ശരിക്കും അറിയില്ലല്ലോ. ഓനാങ്കിലും ഒന്നും പറയുന്നുമില്ല.
8: എല്ലാ കാര്യത്തിനും നമ്മുടെ കൂടെ വേണ്ടി വരൂലേ.
7: ശരിക്കും പറഞ്ഞാല് മോന്റെ ഉള്ളിലെ കഴിവ് കണ്ടെത്തിയിട്ട് ഓനെ സ്വന്തം കാലില് നിർത്തുവല്ലേ വേണ്ടത്. അതല്ലേ മോന് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം.
8: നീ പറഞ്ഞത് ശരി.
1: സ്കൂളിന് ശേഷം കുഞ്ഞുങ്ങളുടെ സാധ്യതകൾ നിലയ്ക്കുന്നില്ല. കൂടെയുണ്ട് സമർത്ത് ട്രാൻസിഷൻ ടു അഡൾട്ട് ലൈഫ് പ്രോഗ്രാം. കഴിവുകൾ തിരിച്ചറിയാനും ജീവിത നൈപുണ്യങ്ങളും തൊഴിൽ നൈപുണ്യങ്ങളും വളർത്താനും ആത്മവിശ്വാസത്തോടെ സ്വതന്ത്ര ജീവിതത്തിലേക്ക് മുന്നേറാനും സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ. കുഞ്ഞുങ്ങളുടെ കഴിവുകൾ കണ്ടെത്താം, നാളെയെ അവർക്കൊപ്പം സുരക്ഷിതമാക്കാം. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ.
0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: ജനകീയം. റേഡിയോ മലബാറിന്റെ ജനകീയത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹസ്വാഗതം. ജനകീയത്തിന്റെ വേദിയിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് പഞ്ചഗുസ്തി നാഷണൽ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ ശ്രീ TV രമേശ്.
9: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ ജനകീയത്തിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് വ്യത്യസ്തമായ ഒരു മേഖലയിൽ കഴിവ് തെളിയിച്ച ഒരു മഹത് വ്യക്തിയെയാണ്. പഞ്ചഗുസ്തി നാഷണൽ വിന്നറാണ് അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. സർ, നമസ്കാരം. റേഡിയോ മലബാറിന്റെ ഈ ഒരു വേദിയിലേക്ക് സ്നേഹസ്വാഗതം.
10: നമസ്തേ, വളരെ സന്തോഷം.
9: നമുക്ക് ആദ്യം തന്നെ ശ്രോതാക്കൾക്കായിട്ട് സ്വയം ഒന്ന് പരിചയപ്പെടുത്താല്ലേ?
10: എന്റെ പേര് രമേഷ് എന്നാണേ, ടിവി രമേഷ് എന്ന് പറയും. അങ്ങനെ പറഞ്ഞാലാണ് എന്നെ എല്ലാവരും അറിയുക. എന്റെ ഇനീഷ്യലി കൂടി ചേർക്കുമ്പോന്ന് എല്ലാവർക്കും അറിയാം, കാരണം ഒരുപാട് രമേഷുമാരുണ്ടല്ലോ ഫ്രണ്ട് സർക്കിളിലും. എന്നെ തളിപ്പറമ്പിലും പൊതുവേ ഞാൻ അറിയപ്പെടുന്ന ടി വി രമേശൻ എന്നുള്ള പേരിലാണ്. തളിപ്പറമ്പ് രാജരാജേശ്വര അമ്പലത്തിൻ്റെ അടുത്താണ് ഞാൻ ജനിച്ചതും വളർന്നതുമൊക്കെ. ഇപ്പം ഞാൻ താമസിക്കുന്ന തളിപ്പറമ്പ് എന്ന് ഒരു 4 കിലോമീറ്റർ മാറി അരിയിൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് അവിടെയാണ് വീടെടുത്തിട്ട് അവിടെയാണ് താമസിക്കുന്നത്.
9: പ്രൊഫഷൻ എന്താണ്?
10: ഞാൻ ബേസിക്കലി ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. ആംഗ്ലോ ഫ്രഞ്ച് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തു, ഒരുപാട് വർഷം വർക്ക് ചെയ്തു. ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ട് ഇരിക്കുകയാണ്. റിട്ടയർ വെച്ച് ഇപ്പോൾ 2ാമത്തെ വർഷമായി.
9: ഇപ്പം നമ്മൾ ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പഞ്ചഗുസ്തി നാഷണൽ വിന്നർ എന്നാണ്.
10: അതെ.
9: പഞ്ചഗുസ്തി എന്ന കായിക രംഗത്തേക്ക് തുടക്കം കുറിച്ചത് എങ്ങനെയാണെന്ന് ശ്രോതാക്കൾക്ക് അറിയാനൊരാഗ്രഹം ഉണ്ടാവും.
10: ഞാൻ ചെറിയ പ്രായം മുതൽ തന്നെ, ചെറിയ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു +1 +2 അന്ന് പ്രീ ഡിഗ്രി ആണല്ലോ, പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെ ഫിറ്റ്നസ് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തളിപ്പറമ്പടിനികളുടെ ഒരു ജിംനാംഷ്യം ഉണ്ടായിരുന്നു, അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഡിഗ്രി കഴിയുന്നവരെ ഏകദേശം അവിടെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും. ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം ഞങ്ങളുടെ പ്രത്യേകിച്ച് ഒരു ടൂറിംഗ് ജോബ് ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച സമയത്തൊന്നും എത്താൻ വേണ്ടി പറ്റില്ല, അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വന്നുകൊണ്ട് താമസം കണ്ണൂരിലേക്ക് മാറി. അപ്പോൾ അങ്ങനെയുള്ള ജോലിയുടെ ഒരു സൗകര്യാർത്ഥം ഈ ജിമ്മിൽ പോകുന്നത് ഒഴിവാക്കി. എങ്കിലും ഫിറ്റ്നസ് എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു ഞാൻ
9: ചെറുപ്പം മുതലേ. ഈ ഒരു കായിക രംഗത്തോട് അല്ലെങ്കിൽ ഏതെങ്കിലും കായിക രംഗത്തോട് താല്പര്യം ഉണ്ടായിരുന്നു?
10: പണ്ട് ക്രിക്കറ്റ് കളിക്കായിരുന്നു, ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. തളിപ്പറമ്പിൽ തന്നെ ഇല്ല ഞങ്ങളുടെ ഒരു ടീമൊക്കെ ഉണ്ടായിരുന്നു, അത് കണ്ണൂർ ജില്ലാ ബി ഡിവിഷനിലൊക്കെ ഞങ്ങൾ കളിച്ചിട്ടുണ്ട്. അങ്ങനെ ക്രിക്കറ്റുമായിട്ടായിരുന്നു കൂടുതൽ
9: അറ്റാച്ച്മെന്റ്
10: ഉണ്ടായിരുന്നത്.
9: അതെ, ആ കാലത്ത് ക്രിക്കറ്റിനോട് കമ്പം എന്ന് പറയുന്നത്.
10: അതെ, ഇത് മാത്രല്ല, ഒരു ആ പ്രായത്തിലെ കുട്ടികളുടെ ഒക്കെ ഒരു ഡ്രീമായിരുന്നു ഒരു ഒരു ക്രിക്കറ്റ് പ്ലെയർ ആവുക എന്നുള്ളത്.
9: അപ്പൊ
10: അതിനു വേണ്ടിയിട്ട് അതായിരുന്നു പിന്നത്തെ ഒരു ഫോക്കസിങ്, അതിലേക്കായി പോയി. പിന്നെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നു, പ്രൊഫഷനിൽ വന്നതിന് ശേഷം പിന്നെ അതൊക്കെ മാറ്റിവെച്ചു, കൂടുതൽ ചിന്ത കോൺസെൻട്രേഷൻ പ്രൊഫഷനിലേക്ക് പോയി.
9: നാഷണൽ ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ?
10: സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം ആംഗ്ലോ ഫ്രഞ്ചിൽ ഏകദേശം ഒരു 36 വർഷത്തോളം അതിൽ ജോലി ചെയ്തു. അതിനുശേഷം പിന്നെ റിട്ടയർ ചെയ്തു. റിട്ടയറിന് ശേഷം അപ്പോഴേക്കും എൻ്റെ മക്കളൊക്കെ വലുതായി. ചെറിയ ആൾ ഇപ്പോൾ +2 ആണ്. +1 പഠിക്കുന്ന സമയത്ത് അവൻ ഈ ബോഡി ബിൽഡിങ്ങിലൊക്കെ നല്ല താല്പര്യമുണ്ട്, ജിമ്മിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അവനങ്ങനെ ജിമ്മിൽ പ്രാക്ടീസൊക്കെ തുടങ്ങി, കുറച്ച് ബോഡി ബിൽഡിങ് തുടങ്ങി. പിന്നെ അവൻ്റെ കോൺസെൻട്രേഷൻ ഈ ആം റെസ്ലിംഗ് എന്ന് പറയുന്ന മേഖലയിലേക്ക് തിരിഞ്ഞു, അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്യാനൊക്കെ തുടങ്ങി. അവൻ ഈ ജിമ്മിൽ പോയി വന്നതിന് ശേഷം കുട്ടികളല്ലേ, അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും അതിൻ്റെതായിട്ടുള്ള ഒരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ അവർക്ക്. അപ്പോൾ ആര് കണ്ടു കഴിഞ്ഞാലും ഒന്ന് കോമ്പീറ്റ് ചെയ്ത് നോക്കാൻ തരക്കേടില്ല എന്നുള്ളൊരു ചിന്ത വരുന്നൊരു സമയമാണല്ലോ അവരുടെ പ്രായം. അവൻ്റെ ഏട്ടന്മാരുണ്ട്, അവൻ എനിക്ക് 3 മക്കളാണ്, അതിൽ 3-2 ആൾക്കാർ ജോലി ചെയ്തു തുടങ്ങി. അപ്പോൾ അവരുമായിട്ട് എപ്പോഴും ഇവൻ പഞ്ചഗുസ്തി പിടിക്കും. പഞ്ചഗുസ്തി പിടിക്കുക പറഞ്ഞാൽ അറിയാലോ, മേശയുടെ 2 ഭാഗത്ത് നിന്ന് കൈ പിടിച്ച് ശക്തി നോക്കുന്നൊരു പരിപാടി, അതിലിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഏട്ടന്മാരെയൊക്കെ അവൻ തോപ്പിച്ചു തുടങ്ങി. തോപ്പിച്ചു തുടങ്ങുമ്പോൾ ഒരു ദിവസം അവൻ എന്നോട് പറഞ്ഞു, അച്ഛൻ വന്നിട്ട് എൻ്റെ കൂടെ പിടിക്കണം എന്ന് പറയും. അങ്ങനെ ഞാൻ അവനുമായിട്ട് കോമ്പീറ്റ് ചെയ്യും. കോമ്പീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് നേരം പിടിച്ചു നോക്കിയാലും എന്തോ എന്നെ തോപ്പിക്കാൻ വേണ്ടി പറ്റാറില്ല. അവനതൊരു ഭയങ്കര അതിശയി തോന്നി, കാരണം വെച്ചാൽ ബാക്കിയുള്ള എല്ലാവരും അവൻ വളരെ ഈസി ആയിട്ട് തോപ്പിക്കുന്നുണ്ട്, പക്ഷെ അച്ഛന് മാത്രം അവന് തോപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു തോന്നല്ല അവന്. അവൻ്റെ ഒരു ട്രെയിനറുണ്ട്, അദ്ദേഹത്തോട് പോയി പറഞ്ഞു ഇങ്ങനെ അച്ഛനായിട്ട് ഞാൻ ഇത്, പക്ഷെ അച്ഛൻ എന്തുമായിട്ടും എനിക്ക് തോപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴയാൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അച്ഛനെ എനിക്കൊന്ന് കാണണം, നീ ഒന്ന് ഒരു ദിവസം കൂട്ടി വാ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവൻ്റെ കൂടെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹം ഒരു റിനോഡായിട്ടുള്ള ഒരു ആം റെസ്ലറാണ്, സുഹൈൽ ഖാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒരു വേൾഡിലൊക്കെ കളിക്കുന്ന ആളാണ്. അപ്പോൾ അവരെ കാണാൻ വേണ്ടി പോയി. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം വരുന്നത്.
9: അപ്പം മകനിലൂടെയാണ്,
10: മകനിലൂടെയാണ്, സത്യമാണ്. അത് അവനാണ് ആ ഒരു സ്പാർക്ക് എനിക്കും തന്നത്. ഞാനതൊരു തമാശയായിട്ടേ എടുത്തുള്ളൂ. ആദ്യത്തെ കാര്യമായിട്ടുള്ളൊരു പിടുത്തത്തിന് ശേഷം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പെയിനായിരുന്നു എൻ്റെ കൈ, കുറേ നാളത്തേക്ക് എനിക്ക് ഭയങ്കര പെയിനായിരുന്നു. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ എന്താ ചോദിച്ചാൽ എൻ്റെ കൈ ഇനി ശരിയാവുകയില്ല, എനിക്ക് ഞാൻ ഈ പെയിൻ കൊണ്ടായിരിക്കും എൻ്റെ ശിഷ്ട ജീവിതം എന്നൊക്കെ വിചാരിച്ചു തന്നു. കാരണം നമ്മളൊരു ഏജ് അങ്ങനെയാണല്ലോ, റിക്കവറി വളരെ വിഷമല്ലേ. അതാണ് ഇതിൻ്റെ ഒരു റിസ്ക്കും, ഈ ഒരു സ്പോർട്സിൻ്റെ ഒരു റിസ്ക്കും അവിടെയാണ്. അത് കഴിഞ്ഞ് പിന്നെ അതിൽ നിന്നൊക്കെ മോചനായി, എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഹോമിയോ ഡോക്ടർ ഉണ്ടായിരുന്നു. അവളോട് ഞാൻ ഈ കാര്യം പറഞ്ഞു, ഇങ്ങനെ കൈ വേദനേനെ പറ്റി. അപ്പോൾ അവളാണ് എനിക്ക് അതിൽ നിന്നും ഒരു മോചനം തന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവളുടെ ടാബ്ലറ്റ് കഴിച്ചോട് കൂടിയിട്ട് എനിക്ക് ഭയങ്കര റിലീഫ് കിട്ടി. ആ സമയമാണ് ഇവരുടെ ട്രെയിനറെ കാണാൻ വേണ്ടി, മകൻ്റെ ട്രെയിനറെ കാണാൻ വേണ്ടിയിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അവരെ പോയി കണ്ടു. പോയി കണ്ട സമയത്ത് അവർക്കറിയാലോ, സാധാരണ ഒരു ആൾക്കാരിൽ കാണുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി ഒരു പവർ കൈക്കുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് നല്ലൊരു സാധ്യതയുണ്ട് ഈ ഫീൽഡിൽ, നിങ്ങൾ എന്തായാലും ഒന്ന് ട്രെയിൻ ചെയ്ത് ഒന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു.
9: ആ ഏജിന് അന്നേരം അതൊന്നൊരു തടസ്സമായി,
10: അന്നേരം ഏജിന് അതൊരു തടസ്സമായിട്ട് തോന്നിയില്ല. അയാൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഞാൻ രണ്ടാമത് എൻ്റെ ജിം ട്രെയിനിങ് തുടങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴും ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പ് വന്നു. കഴിഞ്ഞ വർഷം ചാമ്പ്യൻഷിപ്പ് വന്ന സമയത്ത് ഞാൻ പോയി കോമ്പീറ്റ് ചെയ്തു. അപ്പോൾ അതിൽ രണ്ട് കയ്യിലും ഫസ്റ്റ് വന്നു. അത് കഞ്ഞ് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ ഫെബ്രുവരിയിൽ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് വന്നു. അത് വയനാട്ടിലായിരുന്നു, കൽപ്പറ്റയിൽ. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ നിന്നും പ്രൈസ് വന്നു. പിന്നെ നാഷണലാണ് ഉള്ളത്. ഇത് കുറച്ചും കൂടി ഒരു ഒരു കാര്യമായിട്ട് എടുത്തു തുടങ്ങി. പരിശീലനം തന്നെയാണ് ഇതിൻ്റെ ഇത്. കാര്യമായി ശ്രമിക്കാൻ തുടങ്ങി. പിന്നെ നാഷണലിൽ വന്നു. അപ്പോൾ നാഷണലിൽ കഴിഞ്ഞ മെയ്യിലായിരുന്നു നാഷണലിൽ, അത് അഹമ്മദാബാദിലായിരുന്നു. അതിൽ പോയി, അവിടെ പോയി. ഇപ്പോൾ അവിടെയും ഞങ്ങൾക്ക് കൂടുതൽ എതിരാളി വന്നിരിക്കുന്നത് ഈ നോർത്ത് ഈസ്റ്റ് സ്ഥലത്തു നിന്നാണ്. ആസാം, മണിപ്പൂർ, പിന്നെ മേഘാലയ, ആ ബെൽറ്റിൽ നിന്നാണ് ശരിക്കും റിയൽ കോമ്പറ്റീറ്റേഴ്സ് വന്നിരിക്കുന്നത്.
9: അപ്പൊ ഈ ഏജ് ഒന്നും ലിമിറ്റ് ഇല്ല?
10: ഏജ് തീർച്ചയായിട്ടും അതിന് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് ചെറിയ പ്രായം മുതലേ കുട്ടികൾക്ക് മുതൽ പങ്കെടുക്കാം. അതിനൊക്കെ ഒരു പ്രായം വെച്ചിട്ടുണ്ട് അവർ. അപ്പം ഞാനിപ്പോൾ കോമ്പീറ്റ് ചെയ്യുന്നത് 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ക്ലാസ്സിലാണ്, 60 to 70 years. അതിൽ തന്നെ ബോഡി വെയ്റ്റും ഉണ്ട്. അപ്പോൾ 70 to 80 kilo ബോഡി വെയ്റ്റുള്ള ക്ലാസ്സിലാണ് ഇപ്പോൾ ഞാൻ കോമ്പീറ്റ് ചെയ്യുന്നത്. അതിനോരോ ക്ലാസ് ഉണ്ട്. ഞങ്ങളുടെ അതിന് സീനിയർ ഗ്രാൻഡ് മാസ്റ്റർ എന്നാണ് പറയുക. പിന്നെ 80 to 90 അത് വേറെ ഒരു ക്ലാസ്, 90 to 100, 100 to 110, പിന്നെ 110+,
9: അങ്ങനെ
10: അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓരോ ആ ക്ലാസ്സിലാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത്.
9: ഇപ്പൊ പറഞ്ഞു ഈ മത്സരത്തിന് തൊട്ട് മുമ്പുള്ള ആ നിമിഷം എങ്ങനെയായിരുന്നു? ലാസ്റ്റ് ഇപ്പം വിൻ ചെയ്ത ആ മത്സരത്തിന് തൊട്ട് മുന്നേയുള്ള,
10: സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഒരു ഭയങ്കര ടീഡിയസ് ഡേ ആയിരുന്നു. കാരണം ഞങ്ങളുടെ കോമ്പറ്റീഷൻ ഇപ്പോഴും ഉണ്ടാവും, രാവിലെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞില്ല, അവരുടെ റൈറ്റ് ഷെഡ്യൂളായി. ഓരോ സമയവും ഇങ്ങനെ നീട്ടി നീട്ടി വെച്ച് രാത്രി ഒരു 10:30, 11 മണിയോട് കൂടിയിട്ടാണ് ആക്ച്വലി ഞങ്ങളുടെ കോമ്പറ്റീഷൻ നടക്കുന്നത്.
9: രാവിലെ
10: മുതൽ ഞങ്ങൾ ഒരുങ്ങി നിന്നിട്ട് കോമ്പറ്റീഷൻ നടക്കുന്നത് രാത്രി 10:30. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം രാവിലത്തെ ആ ഒരു ഫ്രഷ്നെസ് ഞങ്ങൾക്ക് എന്തായാലും ആ ഒരു സമയമാകുമ്പോഴേക്ക് കിട്ടില്ല. എന്തായാലും എങ്കിലും മനസ്സ് പതറാതെ നിന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ അഹമ്മദാബാദല്ലേ, നമ്മൾ ഇവിടുത്തെ ഭക്ഷണം ആയിരിക്കുമല്ലോ, അവിടെ ഉണ്ടാവുന്ന ഒരു തരത്തിലുള്ള ഭക്ഷണമല്ലേ ഞങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. എന്നാലും ഒരു മനസാന്നിധ്യം അവിടെ ഉണ്ടായി, ദൈവം കൂടെ നിന്നു എന്ന് പറയും. അങ്ങനെയാ.
9: അപ്പൊ ആ വിജയിച്ച ഒരു നിമിഷമല്ലേ ആദ്യം ഓർമ്മ വന്നത്?
10: ആദ്യം തീർച്ചയായിട്ടും എൻ്റെ മകനായിരുന്നു, ചെറിയ മകൻ. അവൻ തന്നെയാണ് ആക്ച്വലി എൻ്റെ ട്രെയിനറും. അവൻ തന്നെയാണ് അവൻ ഇതിൻ്റെ കോമ്പറ്റീഷനിലൊക്കെ കാര്യമായി പങ്കെടുക്കുന്നത്. പക്ഷെ അവരുടെ ക്ലാസ്സിൽ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. കുട്ടികളുടെ ഇതിലാകുമ്പോൾ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. പിന്നെ അവൻ്റെ ട്രെയിനിങ് ആണ് എനിക്ക് ആക്ച്വലി ഇതിൻ്റെ ഒരു വിൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ

0: അവനെ അറിയിക്കുവാന്നില്ലായിരുന്നു ആദ്യം.
1: അറിഞ്ഞപാട്
0: മകൻ ഭയങ്കര ത്രിൽഡായി. ആക്ച്വലി അവൻ ഭയങ്കര ത്രിൽഡായി, അത് കേട്ട് ഭയങ്കര സന്തോഷമായി അവന്. അവന് പറയാനില്ല സന്തോഷം. അവനെ ഉടൻ തന്നെ ബാക്കി എല്ലാവരും വിളിച്ചറിയിച്ചു അച്ഛനിങ്ങനെ വിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം.
1: അപ്പം മെഡൽ കയ്യിൽ കിട്ടിയല്ലേ, എന്തായിരുന്നു ആ സമയത്തുള്ള നമ്മുടെ വികാരം?
0: തീർച്ചയായിട്ടും അതൊരു ഒരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. നമ്മളത് പറയുമ്പോൾ അത് ഒരു സില്ലിയായിട്ടാണ് പറയുന്നെങ്കിലും കൂടി ആക്ച്വലി ആലോചിച്ച് നോക്കുമ്പോൾ അതൊരു വലിയ അച്ചീവ്മെന്റ് ആണ് ഇപ്പൊ തോന്നുന്നു. അതിനുശേഷം ആ സമയത്ത് അങ്ങനെ ഒരു കാര്യമായൊന്നും തോന്നിയില്ല, കാരണം അവിടെ പങ്കെടുക്കുവാന്നില്ലായിരുന്നു ആദ്യത്തെ ഉദ്ദേശം. ഒന്നുമില്ലെങ്കിലും ഒന്ന് നാഷണലിൽ ഒന്ന് പോയി വരാം എന്നുള്ള ഒരു വിചാരത്തിൽ തന്നെയായിരുന്നു പോയത്. പക്ഷേ അത് വിൻ ചെയ്യാൻ പറ്റിയപ്പോൾ ഭയങ്കര സന്തോഷം, ത്രിൽഡായി പോയി ശരിക്കും പറഞ്ഞാൽ. ഭയങ്കര സന്തോഷമായി, എല്ലാവർക്കും വലിയ ഇതായി, കേരളത്തിന് അഭിമാനമായി. കാരണം ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും നമ്മളങ്ങനെ രണ്ട് ഹാൻഡിലും നമ്മൾ ജയിക്കണം.
1: അങ്ങനെയുണ്ട്,
0: ലെഫ്റ്റും റൈറ്റും ഉണ്ട്. ചില ആൾക്കാർക്ക് ലെഫ്റ്റ് ഹാൻഡിലായിരിക്കും കൂടുതൽ പവർ ഉണ്ടാവുക, അവരോട് പിടിച്ചു നിൽക്കാൻ വിഷമായിരിക്കും. കാരണം നമുക്ക് പൊതുവെ വലങ്കയ്യന്മാർക്ക് ഇടങ്കൈക്ക് കുറച്ചൊരു വില കുറവുണ്ടാവുമല്ലോ, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്.
1: തീർച്ചയായിട്ടും സാർ പറഞ്ഞതുപോലെ ചെറിയൊരു വിജയമല്ല, ഒരുപാട് നാളത്തെ
0: കഠിനാധ്വാനം തന്നെയാണ്, സംശയമില്ല. അതെ അതെ, കാരണം കഠിനമായ പ്രാക്ടീസാണ്. മിനിമം രണ്ട് മണിക്കൂറെങ്കിലും ജിമ്മിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പിന്നെ അതിനുശേഷം വീട്ടിലെത്തി കഴിഞ്ഞാൽ ഇപ്പോൾ റിട്ടയർമെന്റ് ആയതുകൊണ്ട് കാര്യമായ ഇതൊന്നും ഇല്ലെങ്കിലും കൂടി വേറെ പണിയൊന്നും ഇല്ലല്ലോ സത്യം പറഞ്ഞാൽ. അപ്പോൾ ആ സമയം കിട്ടുന്ന സമയം നമ്മൾ ഇതിനു വേണ്ടിയിട്ട് നമ്മുടെ കൈക്ക് ബലം കിട്ടാനല്ലേ, അതിന് കുറേ ഭക്ഷണക്രമങ്ങളും എക്സസൈസുകളും കുറേ ടെക്നിക്സും ഉണ്ട്, ഒരുപാട് ടെക്നിക്സ് ഉണ്ട് ഇതിന്. ഇതങ്ങനെ പെട്ടെന്ന് ഈസി ആയിട്ട് കിട്ടുന്നതല്ല. ചെറിയൊരു സമയം മാത്രമേ നമ്മൾ ഒരു ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുള്ളൂ, കാരണം ഒരുപാട് നേരം പിടിച്ചു നിൽക്കുക പറഞ്ഞാൽ അത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് നമ്മളുടെ ബുദ്ധിയും കൂടി അതിൻ്റെ അകത്ത് പ്രവർത്തിക്കണം, എന്നാലും മാത്രമേ നമുക്ക് വിൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആ ടെക്നിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം, അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനും നമുക്ക് അറിഞ്ഞിരിക്കണം. മനസാന്നിധ്യം വളരെ പ്രധാനമാണ് ഇതിന്റെ കാര്യത്തിൽ.
1: ഈ പരിശീലനത്തിനിടെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇനി മതിയാക്കാം?
0: തീർച്ചയായിട്ടും, കാരണം ചില സമയത്ത് നമ്മൾ ആകെ ഒരു പെയിനൊക്കെ വരും കൈക്കും. കാരണം ഒരു ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ടാണെങ്കിലും കൂടി പിടിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പൊ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് സിവിയർ പെയിൻ ആയിരിക്കും, കൈയൊന്നും നീരുമില്ല, പിറ്റേ ദിവസം കൈയൊന്നും നീരുമില്ല. അപ്പൊ നമ്മളാകെ ഡിസാർഡഡ് ആയി പോകും, എന്താ ചെയ്യേണ്ടതും തിരിയില്ല. അപ്പോൾ ഞങ്ങളുടെ കോച്ചും പിന്നെ മകനും ഇവനൊക്കെ കൂടിയിട്ടാണ് പറയുക, അച്ഛാ ഇത് താൽക്കാലികമാണ്, ഇത് ബ്രേക്കാലിസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്, അത് ആ ഒരു ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് പെയിനൊക്കെ പോയി പിന്നെയും വരും എന്ന് പറയും. പക്ഷേ എങ്കിലും പെയിൻ വരുന്ന സമയത്ത് അത് സിവിയർ പെയിനാണ്, കൈ നിർത്തുക കാണാനും കഴിയില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര മതിയായി, എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തതെന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ അത് നമ്മൾ പിന്നെയും നമ്മൾ ഇതിലേക്ക് തരേണ്ടി വരും. അപ്പം ഇത് പിടിച്ച് പിടിച്ച് തന്നെ ഇതിൻ്റെ പെയിൻ പോകണം, അതല്ലെങ്കിൽ വിഷമാണ്.
1: അതുപോലെ ശരീരത്തിന്റെ ശക്തിയേക്കാൾ മനസ്സിന്റെ ശക്തിയാണ് ഇതിനാവശ്യം.
0: തീർച്ചയായിട്ടും, അതെ അതെ, അത് വളരെ ശരിയാണ്. കാരണം നമ്മൾ ശരീരത്തിന് ബലമുണ്ടായി മാത്രം പോരാ, നമ്മളെ ആത്മബലം കൂടി നമുക്ക് വേണം. പിന്നെ നമ്മുടെ ഓപ്പണന്റ് ആയിട്ടുള്ള അവരെ കാട്ടിയും ഒരു പടി മുന്നിൽ നിൽക്കണം. മനസ്സിന്റെ ഒരു ശക്തി, ഒരു വാശിയൊക്കെ. പൊതുവെ ഞാനൊരു വാശി ഇല്ലാത്ത മനുഷ്യനാണ്,
1: ആർക്കും
0: നമ്മൾ ആർക്കും. എന്റെ മകന് ഏറ്റവും വലിയ ടെൻഷൻ അതായിരുന്നു, കാരണം അച്ഛൻ വിട്ടുകൊടുത്ത് കളയും. അച്ഛൻ അങ്ങനെ അയാള് കുറച്ചും കൂടി കഷ്ടപ്പെടുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ വിട്ടുകൊടുത്ത് കളയുന്നില്ല, ഒരു ടെൻഷൻ, അങ്ങനെ ഒരു ചിന്താഗതിയുള്ള ആളാണ്. പക്ഷെ ആ സമയത്ത് നമുക്ക് ആ ഒരു വാശിയും കൂടി നമ്മുടെ മനസ്സിലേക്ക് വരണം. എപ്പോഴും വേണമെന്നല്ല, പക്ഷെ നല്ല കോമ്പറ്റി മത്സരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു വാശി നമ്മളുടെ മനസ്സിൽ വേണം, അതല്ലെങ്കിൽ നമുക്ക് വിൻ ചെയ്യാൻ കഴിയില്ല.
2: പഞ്ചഗുസ്തി നാഷണൽ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ ശ്രീ ടി വി രമേശ് പങ്കുവച്ച അനുഭവങ്ങളുടെ തുടർഭാഗം അടുത്ത ദിവസം ജനകീയത്തിൽ.
3: വിമാനയാത്ര കഴിഞ്ഞു, ഇനിയൊന്ന് നന്നായി വിശ്രമിക്കണം.
4: 10 മിനിറ്റ് വേണ്ട സാർ, ആരോമയിലെത്താം.
2: അതെ, കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപം സൗകര്യവും സുരക്ഷയും ശാന്തതയും ഒത്തുചേർന്ന ഇടം അരോമ ആയുർ ഹെറിറ്റേജിലെ പ്രീമിയം റൂമുകൾ. ബിസിനസ് യാത്രകൾക്കും കുടുംബ അവധിക്കാലത്തിനും സുഖകരമായ താമസത്തിന്റെ പുതിയ അനുഭവം. കൂടാതെ ഓരോ ദിവസവും പുതിയതായി തുടങ്ങാൻ അരോമ ആയുർ ഹെറിറ്റേജിലെ ആധുനിക ഫിറ്റ്നസ് ജിം, ടൂ വീലർ, ഫോർ വീലർ, വിശാലവും സുരക്ഷിതവുമായ പാർക്കിംഗ് സൗകര്യം. എന്നാൽ ഇനി വൈകണ്ട, അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. കംഫർട്ട്, കൺവീനിയൻസ്, കംപ്ലീറ്റ് എക്സ്പീരിയൻസ്.
5: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഒബി പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധന.

0: കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം, ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. ഇനി മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ സമാപനം. ആഗോള വെല്ലുവിളികൾക്കായി രൂപപ്പെടുന്ന പരിഹാരങ്ങൾ ഗ്ലോബൽ സൌത്തിനും ലഭ്യമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. രാജ്യത്തുടനീളം ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കും. രാജ്ഭാഷാ പുരസ്കാരങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പൂനെയിൽ സമ്മാനിക്കും. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. 13 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി. ഇന്ന് വിനായക ചതുർത്ഥി. രാജ്യത്തുടനീളം വിപുലമായ ആഘോഷ പരിപാടികൾ. രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. കേരളത്തിൽ ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കയെ തകർത്തത് 72 റൺസിന്. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ അധ്യക്ഷതയിൽ ചേർന്ന 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ സമാപനം. ബ്രിക്സ് കൂട്ടായ്മയുടെ ഭാവി നയങ്ങളും നിർദ്ദേശങ്ങളും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉച്ചകോടിയിൽ മുന്നോട്ടുവച്ചു. വെല്ലുവിളികൾക്കായി രൂപപ്പെടുന്ന പരിഹാരങ്ങളുടെ പ്രയോജനങ്ങൾ ബ്രിക്സ് കൂട്ടായ്മയിൽ മാത്രം ഒതുങ്ങരുതെന്നും ഗ്ലോബൽ സൌത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇവയെ ലഭ്യമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.
1: ബ്രിക്സ് മേ ഗ്ലോബൽ സൌത്ത് കെ ദേശോ കാ വിശ്വാസ് ബഢാ ഹൈ ക്യോകി ബ്രിക്സ് മേ ഉൻകി ആവാസ് സുനി ജാതി ഹൈ ഉൻകെ അനുഭവ കാ സമ്മാൻ ഹോതാ ഹൈ ഔർ സൊല്യൂഷൻ ഉൻകെ ലിയേ ഹി നഹീ ഉൻകെ സാത്ത് മിൽകർ ബനായേ ജാതേ ഹൈ. We may be rooted in different realities, but together we rise through cooperation and blossom for humanity.
0: ബ്രിക്സിന്റെ അടുത്ത അധ്യക്ഷപദം ഏറ്റെടുക്കുന്ന ചൈനയ്ക്ക് പ്രധാനമന്ത്രി ആശംസകൾ നേർന്നു. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി 15 ഉന്നതതല ഉഭയകക്ഷി കൂടിക്കാഴ്ചകൾ നടത്തി. ലോക നേതാക്കളും അന്താരാഷ്ട്ര സ്ഥാപനങ്ങളുടെ മേധാവികളും ഇതിൽ ഉൾപ്പെടുന്നു. ഉഭയകക്ഷി ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും പരസ്പര താൽപര്യമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പ്രാദേശിക ആഗോള സംഭവ വികാസങ്ങളെക്കുറിച്ച് അഭിപ്രായങ്ങൾ കൈമാറുന്നതിനും കൂടിക്കാഴ്ചകൾ അവസരമൊരുക്കി. കസാഖിസ്ഥാൻ, ഈജിപ്ത്, ഇന്തോനേഷ്യ, ഫിലിപ്പീൻസ്, ദക്ഷിണാഫ്രിക്ക, ബുറുണ്ടി, നൈജീരിയ, ഉഗാണ്ട എന്നീ രാജ്യങ്ങളിലെ നേതാക്കളുമായി പ്രധാനമന്ത്രി ഉഭയകക്ഷി ചർച്ചകൾ നടത്തി. 18th ബ്രിക്സ് ഉച്ചകോടി നിരവധി വികസനോന്മുഖമായ ഫലങ്ങൾ കൈവരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. വിവിധ മേഖലകളിലായി 50-ലധികം നേട്ടങ്ങൾ കൈവരിക്കാനായെന്നും ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ സുപ്രധാന നേട്ടമാണ് ഇതെന്നും വിദേശകാര്യ മന്ത്രാലയത്തിലെ സാമ്പത്തിക കാര്യ സെക്രട്ടറി സുധാകർ ദലേല പറഞ്ഞു. ബ്രിക്സ് ബിസിനസ് കൌൺസിൽ, വനിതാ ബിസിനസ് അലയൻസ് തുടങ്ങിയവയുടെ റിപ്പോർട്ടുകളും ഉച്ചകോടിയിൽ അവതരിപ്പിച്ചതായി അദ്ദേഹം അറിയിച്ചു. ഇതിലൂടെ വനിതാ സംരംഭകരുടെ കാഴ്ചപ്പാടുകൾ നേരിട്ട് ലോക നേതാക്കൾക്ക് മുന്നിലെത്തിക്കാൻ സാധിച്ചതായും ശ്രീ സുധാകർ ദലേല പറഞ്ഞു. ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ പരമ്പരാഗത സംയോജിത വൈദ്യശാസ്ത്രത്തിന് ലഭിച്ച അംഗീകാരം ആഗോള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പാണെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ്. ബ്രിക്സ് ആരോഗ്യ വിഭാഗത്തിന് കീഴിൽ പരമ്പരാഗത സംയോജിത വൈദ്യശാസ്ത്രത്തിനായി രൂപീകരിക്കാൻ ഉദ്ദേശിക്കുന്ന വിദഗ്ധ കർമ്മസമിതി അംഗരാജ്യങ്ങൾക്ക് അറിവ് പങ്കുവയ്ക്കാനും ഗവേഷണം ശക്തിപ്പെടുത്താനും വേദിയൊരുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ സാംസ്കാരിക പാരമ്പര്യത്തിന് ചരിത്രത്തിൽ വലിയ സ്ഥാനമുണ്ടെന്ന് മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം. കോഴിക്കോട് മർക്കസിൽ നടന്ന പ്രാർത്ഥനാ ചടങ്ങിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ തീരവും മലേഷ്യയും തമ്മിൽ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പൈതൃക ബന്ധം പുനരുജ്ജീവിപ്പിക്കേണ്ടതുണ്ടെന്ന് ശ്രീ അൻവർ ഇബ്രാഹിം അറിയിച്ചു. 5 ദിവസത്തെ ഇന്ത്യൻ പര്യടനത്തിന്റെ ഭാഗമായി ന്യൂഡൽഹിയിൽ നടന്ന ബ്രിക്സ് ഉച്ചകോടിക്ക് ശേഷമാണ് അദ്ദേഹം കോഴിക്കോടെത്തിയത്. രാജ്യത്തുടനീളം ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കും. ദിനാചരണത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
2: ഹിന്ദി ദിവസ് ആഘോഷങ്ങളുടെയും 6th അഖിലേന്ത്യാ ഔദ്യോഗിക ഭാഷാ സമ്മേളനത്തിന്റെയും ഉദ്ഘാടനം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് മുംബൈയിൽ നിർവഹിക്കും. ഹിന്ദി ഭാഷയുടെ പ്രചാരണത്തിനായി മികച്ച സംഭാവന നൽകിയ വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമായി 2025-26 വർഷത്തെ രാജ്ഭാഷാ ഗൌരവ്, രാജ്ഭാഷാ കീർത്തി പുരസ്കാരങ്ങൾ അദ്ദേഹം സമ്മാനിക്കും. 1949 സെപ്റ്റംബർ 14 ദേവനാഗരി ലിപിയിലുള്ള ഹിന്ദി രാജ്യത്തിന്റെ ഔദ്യോഗിക ഭാഷയായി ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ചത്. ഇന്ത്യൻ ഭരണഘടനയുടെ 343 അനുച്ഛേദത്തിലാണ് ഇത് സംബന്ധിച്ചുള്ള വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇന്ന് ലോകത്ത് ഏറ്റവുമധികം ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷകളിലൊന്നായ ഹിന്ദി 52 കോടിയിലധികം ജനങ്ങളുടെ മാതൃഭാഷയാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഒമാൻ തീരത്ത് വാണിജ്യക്കപ്പലായ MTEL ഗായയ്ക്ക് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കാണാതായ ഒരാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണെന്നും ഇതുവരെ 13 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായും ഒമാനിലെ ഇന്ത്യൻ എംബസി പ്രസ്താവനയിൽ അറിയിച്ചു. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഒമാൻ അധികൃതരുമായി ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതായും എംബസി അറിയിച്ചു. ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തുന്നതിൽ ഒമാൻ അധികൃതർ നൽകിയ പിന്തുണയ്ക്ക് എംബസി നന്ദി അറിയിക്കുകയും ചെയ്തു. രാജ്യവ്യാപകമായി സേവാ സങ്കൽപ് അഭിയാൻ പ്രചാരണ പരിപാടിക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടക്കം കുറിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 25 വർഷത്തെ പൊതുസേവന സ്മരണയിലും 2047 ജനപങ്കാളിത്തത്തിൽ വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിനുമായാണ് ഒക്ടോബർ 17 വരെ നീളുന്ന പ്രചാരണ പരിപാടിക്ക് തുടക്കമിട്ടത്. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ലോക്സഭാ നിയമസഭാ മണ്ഡലങ്ങളിലും ബൂത്ത് തലങ്ങളിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഹോർമുസ് കടലെടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗത ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ ഇന്ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന കൂടിക്കാഴ്ച മാറ്റിവച്ചു. ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഏകാഭിപ്രായം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായി ചില പ്രാദേശിക രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് യോഗം മാറ്റിയത്. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കയെ തകർത്തത് 72 റൺസിന്. ഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ ശ്രീലങ്കയെ 72 റൺസിന് പരാജയപ്പെടുത്തിയാണ് 8th തവണയും ഇന്ത്യ കിരീടം സ്വന്തമാക്കിയത്. ഇന്ത്യയ്ക്ക് വേണ്ടി ഓപ്പണർമാരായ ഷഫാലി വർമ്മയും സ്മൃതി മന്ദാനയും ചേർന്ന് 129 റൺസ് നേടി. ഷഫാലി വർമ്മയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്. ഹോക്കിയിൽ ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ വനിതാ കിരീടങ്ങൾ ഇന്ത്യയ്ക്ക്. ആതിഥേയരായ ചൈനയെ തോൽപ്പിച്ചാണ് വനിതാ ടീം തുടർച്ചയായ 3rd തവണയും കിരീടം സ്വന്തമാക്കിയത്. ഫൈനലിൽ ദക്ഷിണ കൊറിയയെ 4-1 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ പുരുഷ ടീം കിരീടം നിലനിർത്തിയത്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, മറ്റ് കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ വിജയികളെ അഭിനന്ദിച്ചു. കേരളത്തിൽ ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഇന്ന് വിനായക ചതുർത്ഥി. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ദിവസങ്ങൾ നീളുന്ന ആഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ്. ഗണപതി ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളും നടക്കും. ഗണേശ ചതുർത്ഥിയുടെ ഭാഗമായി വിവിധയിടങ്ങളിൽ ഘോഷയാത്രകളും പ്രത്യേക പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട്. ഗണേശ വിഗ്രഹങ്ങൾ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യുന്ന ചടങ്ങോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനങ്ങൾക്ക് ഗണേശ ചതുർത്ഥി ആശംസകൾ നേർന്നു. അപകടരഹിത സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിന് കണ്ണൂർ ജില്ലയിൽ രൂപീകരിച്ച ഹൈവേ സേഫ്റ്റി ടാസ്ക് ഫോഴ്സിന്റെ നേതൃത്വത്തിൽ ദേശീയപാത പരിശോധിച്ചു. ജില്ലാ കളക്ടർ പി വിഷ്ണുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ.
4: ദേശീയപാതയിലെ അനധികൃത പാർക്കിംഗ്, അപകട സാധ്യതാ മേഖലകൾ, സൂചനാ ബോർഡുകൾ, റിഫ്ലക്ടറുകൾ, സ്പീഡ് ബ്രേക്കറുകൾ തുടങ്ങിയവയുടെ അപര്യാപ്തത എന്നിവയാണ് സംഘം പരിശോധിച്ചത്. വളപട്ടണം മേഖലയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുന്നതിനായി ബസ് ബേ സ്ഥാപിക്കാനുള്ള സാധ്യതയും ജില്ലാ കലക്ടർ പരിശോധിച്ചു. ഇവ പരിഹരിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങൾ ജില്ലാ കലക്ടർ ബന്ധപ്പെട്ടവർക്ക് നൽകി.
0: പരിസ്ഥിതി സംരക്ഷണം ലക്ഷ്യം വച്ചുള്ള ഏക് പേട് മാ കെ നാം രാജ്യവ്യാപക ക്യാമ്പയിനിന്റെ ഭാഗമായി തിരുവനന്തപുരം കഴക്കൂട്ടം സൈനിക സ്കൂളിൽ വൃക്ഷത്തൈ നടീൽ പരിപാടി സംഘടിപ്പിച്ചു. അധ്യാപകരും വിദ്യാർത്ഥികളും ഫലവൃക്ഷത്തൈകൾ നട്ട് ക്യാമ്പയിനിൽ സജീവമായി പങ്കെടുത്തു. ജൈവ വൈവിധ്യം പ്രോത്സാഹിപ്പിക്കുക, ഭാവി തലമുറകൾക്ക് പ്രയോജനപ്പെടുന്ന സുസ്ഥിര അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നിവയാണ് പരിപാടിയുടെ ലക്ഷ്യം. മെക്സിക്കോയിൽ നടന്ന ലോകകപ്പ് അമ്പെയ്ത്തിൽ ചരിത്രം കുറിച്ച് ധീരജ് ബൊമ്മദേവര. ഫൈനലിൽ ജപ്പാന്റെ നകാനിഷി ജുനെയെ 6-5 എന്ന സ്കോറിനാണ് പരാജയപ്പെടുത്തിയത്. ഇതോടെ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ ഇന്ത്യൻ പുരുഷ റിക്കർവ് ആർച്ചറായി ധീരജ് ബൊമ്മദേവര മാറി. T20 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ 7 പരാജയപ്പെടുത്തി ഇന്ത്യ. ടോസ് നേടിയ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ ബാറ്റിംഗിനയക്കുകയായിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. 18th ബ്രിക്സ് ഉച്ചകോടിക്ക് ന്യൂഡൽഹിയിൽ സമാപനം. ആഗോള വെല്ലുവിളികൾക്കായി രൂപപ്പെടുന്ന പരിഹാരങ്ങൾ ഗ്ലോബൽ സൌത്തിനും ലഭ്യമാക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനം. രാജ്യത്തുടനീളം ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കും. രാജ്ഭാഷാ പുരസ്കാരങ്ങൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പൂനെയിൽ സമ്മാനിക്കും. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച ഇന്ത്യ. 13 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തി. ഇന്ന് വിനായക ചതുർത്ഥി. രാജ്യത്തുടനീളം വിപുലമായ ആഘോഷ പരിപാടികൾ. രാഷ്ട്രപതി ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. കേരളത്തിൽ ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ ശ്രീലങ്കയെ തകർത്തത് 72 റൺസിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: റേഡിയോ അറ്റ് സ്കൂൾ. റേഡിയോ അറ്റ് സ്കൂളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത പരിപാടി കൂട്ടുകാർ കേട്ടിരിക്കുമല്ലോ. അതിന്റെ തുടർഭാഗം ഇപ്പോൾ കേൾക്കാം.
1: അപ്പൊ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കടക്കാം. ടീച്ചറെ, അടുത്തത് എന്താ പരിപാടി?
2: ഇത് നമുക്കൊരു മാപ്പിളപ്പാട്ട് സാരംഗി അവതരിപ്പിക്കുന്നതായിരിക്കും. കഴിഞ്ഞ വർഷം സഹോദയ മത്സരത്തിന് പങ്കെടുത്തതാണ്.
1: പങ്കെടുത്ത് നന്നായിട്ട് അവതരിപ്പിച്ച
2: പ്രൈസ് വാങ്ങിച്ച
1: പാട്ടാണ്. ഓക്കെ, സാരംഗിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ശിവതക്കാണോ അതിഥിക്കാണോ കൂടുതൽ പറയാൻ പറ്റുക? അതിഥി, സാരംഗി നല്ല പേരാണ്, സംഗീതവുമായി ബന്ധപ്പെട്ട ഒരു പേരാണ് സാരംഗി.
3: അതെ അതെ
1: അല്ലേ? അതുപോലെ തന്നെയാണോ സാരംഗിയുടെ കഴിവും സ്വഭാവവും ഒക്കെ?
3: സാരംഗി ഒരു ഒരു സിനിമാറ്റിക് സോങ് പാടുന്ന കേട്ടിരുന്നു ഞാൻ. അത് നല്ല ഈണത്തിൽ പാടിയിരുന്നു. ഇവള സൗണ്ടാന്ന് വെച്ചാൽ നല്ല സൗണ്ടാണ്, പാടാൻ പറ്റിയ സൗണ്ടാണ്.
1: അതിഥി പറഞ്ഞതുപോലെ എല്ലാ തരത്തിലുള്ള പാട്ടും സാരംഗി പാടുന്നാണോ പറഞ്ഞത്?
3: നീ ഹിമമഴയായി ഒരിക്കൽ പാടിയിരുന്നു, അത് നല്ല
1: കേൾക്കാൻ നല്ല. അങ്ങനെയാണ് സാരംഗി നിങ്ങളുടെ മനസ്സിൽ കയറി പറ്റിയത്? അപ്പൊ സാരംഗി, ടീച്ചർക്ക് എന്തോ സാരംഗിയെ കുറിച്ച് പറയാനുണ്ട്.
4: നമ്മുടെ സ്കൂളിലെ വ്യത്യസ്ത ക്ലബ്ബുകളുണ്ട്, അതിലൊന്നാണ് ഡിബേറ്റ് ക്ലബ്ബ്. അപ്പൊ ഡിബേറ്റ് ക്ലബ്ബില് നന്നായിട്ട് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരാൾ കൂടിയാണ് സാരംഗി.
1: ഇവിടെ
4: വന്ന പലരിലും ഡിബേറ്റ് ക്ലബ് മെമ്പേഴ്സ് ഉണ്ട്, അതിലൊരാളാണ് സാരംഗി.
1: നമുക്ക് അടുത്ത തവണ ഡിബേറ്റ് ക്ലബിന്റെ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനെ വെച്ചിട്ട്
4: ചെയ്യാം.
1: അപ്പം നമുക്ക് ഇങ്ങനെ തുടർച്ചയായി പോവാം. നല്ല ഒരുപാട് കഴിവുള്ള കുട്ടികളുണ്ട്, അവർക്കൊരു അവസരം കൊടുക്കുക എന്നുള്ളതും കൂടി റേഡിയോ മലബാറിന്റെ ലക്ഷ്യമാണ്. അപ്പോ സാരംഗിയുടെ പരിപാടിയിലേക്ക് കടക്കാം. സാരംഗി, അതിനു മുന്നേ നമുക്ക് സാരംഗിയെ കുറിച്ച് കുറച്ചറിയാം. എവിടെയാ വീട്?
3: എന്റെ വീട് പുന്നാട്.
1: ഈ സ്കൂളിൽ തന്നെയാണോ മുന്നേ പഠിച്ചേ?
3: ആ, ഞാൻ എൽ കെ ജി ഇവിടെ ആയിരുന്നു പഠിച്ചേ, പിന്നെ യു കെ ജി തൊട്ട് തേർഡ് സ്റ്റാൻഡേർഡ് വരെ നവജ്യോതിയില്.
1: എന്ത് പറ്റി അങ്ങനെ ഒരു?
3: അത് നമ്മള് ആ സമയത്ത് റെന്റിൽ നിന്നതായിരുന്നു അവിടെ ഒരാവശ്യത്തിന് വേണ്ടിട്ട്. അങ്ങനെ ഇങ്ങോട്ടേക്ക് ഇപ്പൊ ഇവിടെ വീടെടുത്തപ്പോ
1: മാറിയതാണ്,
3: ശ്രീശങ്കരയിലേക്ക് വന്നു.
1: അപ്പൊ വീണ്ടും ഫ്രണ്ട്സ്, പഴയ ഫ്രണ്ട്സിനൊക്കെ തിരിച്ചു കിട്ടിയോ? ഓർമ്മയുണ്ടോ?
3: എനിക്ക് അങ്ങനെ ഓർമ്മയില്ല. പിന്നെ ഇവിടെ വന്ന് എല്ലാരുമായിട്ട് മിങ്കിളായപ്പോ
1: നല്ല കമ്പനിയായി. വീട്ടിലാർക്കുള്ളത്?
3: വീട്ടിലെ അച്ഛൻ അമ്മ ഞാൻ
1: ഒരാളാണ്. പാട്ട് എപ്പോഴാ പഠിച്ചു തുടങ്ങിയത്?
3: ഞാൻ പാട്ട് സെവൻത്ത് പഠിക്കുമ്പോ ഒരു വർഷം പാട്ട് പഠിച്ചിട്ടുണ്ട്, കർണാടക മ്യൂസിക്.
1: ആ ഒരു വർഷം മാത്രം, പിന്നെ ഇങ്ങനെ പരിപാടികളിലൊക്കെ പങ്കെടുത്ത് അങ്ങനെ എക്സ്പീരിയൻസ് ആയി. പാടാം നമുക്ക്.

0: എന്താ പറയണ്ടേ, അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള പാട്ട് അല്ലേ. എന്താ ഈ ഒരു പാട്ട് സെലക്ട് ചെയ്യാൻ കാരണം?
1: ഇത് ഞാൻ സഹോദരന്റെ കോമ്പറ്റീഷന് വേണ്ടി സെലക്ട് ചെയ്തായിരുന്നു. അപ്പോ ആ സമയത്ത് സോഷ്യൽ മീഡിയയിൽ മൊത്തം വൈറലായിട്ടുള്ള ഒരു പാട്ടായിരുന്നു.
0: അപ്പൊ
1: അച്ഛൻ സെലക്ട് ചെയ്തെന്നാ അങ്ങനെ പഠിച്ചു.
0: അങ്ങനെ പഠിച്ചു എന്നിട്ട് പോയി നന്നായി പാടി ചെയ്തു അല്ലേ.
1: ഓക്കെ,
2: പിന്നെ സ്കൂളിനെ കുറിച്ച് പറയാനുള്ളത് നമ്മുടെ സ്കൂളിന്റെ റിസൾട്ടാണ്. നമ്മളെപ്പോഴും ഒരുപാട് വർഷങ്ങളായിട്ട് 10th 12th ബോർഡ് എക്സാമിൽ നല്ല റിസൾട്ട് ഉണ്ടാവലുണ്ട്. അതിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷത്തെ 10th റിസൾട്ട് കൂടെ ഇരിക്കുന്ന കുറച്ച് പേരുണ്ട്. പ്ലസ് വണ്ണില് നമ്മുടെ ശരിക്കും ഓൾ ഇന്ത്യ ലെവലിൽ റാങ്ക് പോലും കിട്ടിയ ഒരു റിസൾട്ട് ആയിരുന്നു. പ്ലസ് ടു മോശമല്ലാത്ത റിസൾട്ട് തന്നെയായിരുന്നു.
0: ഓക്കെ, അപ്പോ കുട്ടികളുടെ ആത്മാർത്ഥ പരിശ്രമം അതുപോലെ അധ്യാപകരുടെ കഠിന പ്രയത്നം കൊണ്ട് നേടിയത് തന്നെയായിരിക്കുമല്ലോ.
2: അതെ, ഫുൾ ക്രെഡിറ്റും ശരിക്കും കുട്ടികൾക്ക് തന്നെയാണ്. അവർ ഒരുപാട് എഫേർട്ട് ഇട്ടു എന്ന് പറയാം.
0: അപ്പൊ ടീച്ചർമാർക്ക് ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ശിവദ, എന്താണ് ടീച്ചർ പറഞ്ഞത്? ഓക്കെയാണ്, അങ്ങനെ തന്നെയാണോ? ക്രെഡിറ്റ് നിങ്ങൾ തന്നെയാണോ എടുക്കുന്നത്? അല്ല, ഇപ്പൊ ടീച്ചർ പറഞ്ഞു ആ ഒരു റിസൾട്ടിന്റെ ഫുൾ ക്രെഡിറ്റ് കുട്ടികൾക്ക് തന്നെയാണെന്ന്. ആ ക്രെഡിറ്റ് അവകാശപ്പെടുന്നുണ്ടോ എന്നാണ് ചോദിച്ചത് ഞാൻ.
1: കുട്ടികൾക്ക് ക്രെഡിറ്റ് ഉണ്ട്, പക്ഷെ മൊത്തത്തിൽ കുട്ടികൾക്ക് മാത്രമല്ല, അഫ്കോഴ്സ് ടീച്ചേഴ്സിനും നമ്മുടെ സ്കൂളിനും ഒക്കെ ക്രെഡിറ്റ് ഉണ്ട്. 10th നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്ലാസ് തന്നെയായിരുന്നു. അതില് ആദ്യത്തെ ഒരുപാട് മാസം നമുക്ക് പല കൾച്ചറൽ കോമ്പറ്റീഷൻസ് ആയിട്ടും അങ്ങനെ ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ട്. അതുപോലെ ഈ 10th സിലബസ്, അക്കാഡമിക്സ്, അങ്ങനെ 10th മൊത്തത്തിൽ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്ലാസ്സാണ്. അതുപോലെ എൻ്റെ ക്ലാസ് ടീച്ചറാണ് ഇത്ര നേരം സംസാരിച്ച ശ്രീദിവ്യ മാം. 9th 10th എൻ്റെ ക്ലാസ് ടീച്ചർ.
0: അതാണ് ഓരോന്ന് പറയുമ്പോൾ
1: അതെ
0: പരസ്പരം കണ്ണുകൾ കൊണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു നമ്മളറിയാതെ അല്ലേ.
1: ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് നല്ലോണം ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്കൂളിന് ആ ഒരു റിസൾട്ട് കിട്ടിയത്. അക്കാഡമിക്സിൽ മാത്രമല്ല, എല്ലാത്ത രീതിക്കും നമുക്ക് മോഡൽ എക്സാംസ് ഒരുപാടുണ്ടായിരുന്നു. അതുപോലെ റിവിഷൻ ക്ലാസ്സസ് ഓരോ കുട്ടികൾക്കും ഏത് രീതിക്ക് വേണമെന്നുള്ള രീതിക്ക് മനസ്സിലാക്കി അവരെടുത്ത് തന്നുകൊണ്ട് തന്നെയാണ് നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടിയത്. അഫ്കോഴ്സ് ടീച്ചേഴ്സിൻ്റെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് നമുക്കത് നേടാൻ സാധിച്ചത്.
0: ക്രെഡിറ്റ് ഗോസ് ടു എല്ലാ ടീച്ചർമാർക്കും.
1: എല്ലാ ടീച്ചർമാർക്കും, ടീച്ചേഴ്സിന് മാത്രമല്ല, അവിടെ സ്കൂളിലെ മാനേജ്മെന്റ്, ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ് എല്ലാവർക്കും ആ ക്രെഡിറ്റ് ഉണ്ട്.
0: ഓക്കെ, അപ്പൊ നിങ്ങളുടെ പ്രയത്നത്തിലൂടെയും ആണ് നേടിയത്.
1: അതെ.
0: ടീച്ചർ അടുത്ത പരിപാടിയിലേക്ക് പോവാം.
2: അടുത്തത് ശിവദ തന്നെയാണ്, ശിവദ സി, ഒരു ഇംഗ്ലീഷ് റെസിറ്റേഷൻ.
0: അപ്പൊ ശിവദയെ കുറിച്ചിട്ട് ശിവദക്ക് പറയാൻ വിഷമുണ്ടാവും. അപ്പൊ ടീച്ചർ തന്നെ ശിവദനെ കുറിച്ച് പറഞ്ഞു.
2: ശിവദ എല്ലാ കുട്ടികളും നമുക്ക് ഒരുപാട് പ്രിയപ്പെട്ടവരാണ്. പക്ഷേ ഇപ്പം ശിവദ പറഞ്ഞതുപോലെ തന്നെ 2 വർഷം ഇവരൊക്കെ എൻ്റെ ക്ലാസ്സിലായിരുന്നു. അതുകൊണ്ട് ഇവർ അക്കാഡമിക്സിലും മാത്രമല്ല എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലും ഒരുപാട് പാർട്ടിസിപ്പേറ്റ് ചെയ്യും. ശിവദയായാലും അതിഥിയായാലും അങ്ങനെ ആ ബാച്ച് ഫുള്ള് നല്ല മക്കളായിരുന്നു. അപ്പോൾ ശിവദ ഇംഗ്ലീഷ് റെസിറ്റേഷൻ കഴിഞ്ഞ പ്രാവശ്യം കണ്ണൂർ സഹോദയ ഡിസ്ട്രിക്ട് കോമ്പറ്റീഷനിൽ ശിവദയായിരുന്നു സ്കൂളിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഇംഗ്ലീഷ് റെസിറ്റേഷന് പോയിട്ടുള്ളത്.
0: പോയിട്ടുള്ളത്. ഓക്കേ, അപ്പൊ ശിവദ ഡാൻസോ അങ്ങനെ വേറെ ഐറ്റംസ് എല്ലാവരും പറഞ്ഞതുപോലെ സകലകലാവല്ലവിയാണോ?
1: ഞാൻ 1 വർഷം 2 വർഷം ഡാൻസ് പഠിച്ചിട്ടുണ്ട്. കൊറോണ ടൈം ആയിരുന്നു, അതുകൊണ്ട് അങ്ങനെ നല്ല രീതിക്ക് പഠിക്കാനൊന്നും പറ്റില്ല, അരങ്ങേറ്റം കഴിഞ്ഞിട്ടില്ല. പിന്നെ സ്കൂളിലുള്ള എല്ലാ പ്രോഗ്രാംസിനും പരമാവധി നിൽക്കാറുണ്ട്. അപ്പോൾ ഈ റെസിറ്റേഷൻ ആയാലും റൈറ്റിങ്സ് ആയാലും ഡാൻസ്, പാട്ട്, അങ്ങനെ കരാട്ടെ, ഈ എല്ലാത്തിനും പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ആളാണ് ഞാൻ. അപ്പോൾ സംഗീതമായാലും ശാസ്ത്രീയമായിട്ട് 2-3 മാസം പഠിച്ചു എന്നല്ലാതെ ഇല്ല. പക്ഷെ കോമ്പറ്റീഷൻ എല്ലാത്തിനും നിൽക്കും.
0: നല്ലൊരു മനസ്സ് ആണ്.
1: അതെ, കോൺഫിഡൻസ് ഉണ്ട്, എല്ലാത്തിനും നിൽക്കുക. കിട്ടുക എന്നുള്ളതല്ല, എല്ലാത്തിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെ
0: ഒന്നും മാറി നിൽക്കാറില്ല.
1: ഇല്ല.
0: ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്യാണ്. നോക്കി പരിപാടിയിലേക്ക് വാ.
1: ഐ ആം ദ പീപ്പിൾ, ദ മോബ്, ബൈ കാൾ സാൻഡ്ബർഗ്. I am the people, the mob, the crowd, the mass. Do you know that all the great work of the world is done through me? I am the working man, the inventor, the maker of the world's food and clothes. I am the audience that witnesses history. The Napoleons come from me and the Lincolns. They die. And then I sent forth more Napoleons and Lincolns. I am the seed ground. I am a prairie that will stand for much ploughing. Terrible storms pass over me. I forget. The best of me is sucked out and wasted. I forget. Everything but death comes to me and makes me work and give up what I have. And I forget. Sometimes I growl, shake myself and spatter a few red drops for history to remember. Then I forget. When I, the people, learn to remember. When I, the people, use the lessons of yesterday and no longer forget who robbed me last year, who played me for a fool. Then there'll be no speaker in all the world say the name, the people, with any fleck of a sneer in his voice or any far-off smile of derision. The mob, the crowd, the mass will arrive then. Thank you.
0: ശിവദ അതിഥി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തിനാണെന്നറിയോ?
2: എന്നെപ്പറ്റി പറയാൻ.
0: ആ, നേരത്തെ അതിഥിയെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് സുഖിപ്പിച്ചിരുന്നല്ലോ. അപ്പോൾ തിരിച്ച് അതിഥിക്കും അങ്ങനെ ഒരു ചാൻസ് വേണമെന്നാണ് പറയുന്നത്. കൊടുക്കാമല്ലോ നമുക്ക്.
2: കൊടുക്കാം.
0: അതിഥി, ശിവദയെക്കുറിച്ച് പറയാനുള്ളത്?
3: ശിവദയെക്കുറിച്ച് പറയുകയെന്ന് വെച്ചാൽ 10 ഇയേഴ്സിൻ്റെ നമ്മളൊരു ബോണ്ട്, ഒരു നല്ലൊരു ബോണ്ടായിരുന്നു. ബിക്കോസ് ഞാൻ പറയുന്ന എല്ലാം ലിസൺ ചെയ്യാൻ റെഡിയായ ഒരു ശിവദയായിരുന്നു അത്. പിന്നെ എല്ലാവിധ ആക്ടിവിറ്റീസിലും പങ്കെടുക്കാൻ എൻ്റെ കൂടെ ഉണ്ടാവും. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ ആക്ടിവിറ്റീസിനും ഒരുമിച്ചാണ് ഉണ്ടാവല്. പാട്ടായാലും ഡാൻസ് ആയാലും എങ്ങനെയായാലും ഡിബേറ്റും എല്ലാത്തിനും നിൽക്കാറുണ്ട് ശിവദ. കരാട്ടിക്കും നമ്മൾ ഒരുമിച്ചുണ്ടായിരുന്നു. അങ്ങനെ എല്ലാത്തിനും ഒരുമിച്ചാണ്. ഇപ്പോ ഇതിനെ ഒരുമിച്ചായി. അങ്ങനെ
0: ശരിക്കും പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ ഒരാൾ ഉണ്ടാവുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം അല്ലേ? നമ്മളെ കേൾക്കാൻ ഒരാൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അത് നല്ലൊരു സുഹൃത്തു കൂടി ആകുമ്പോഴ് ഗ്രേറ്റ്. അപ്പോ അതിഥിയുടെ കാര്യത്തിൽ അങ്ങനെയാണ്. മറ്റുള്ളവർ എങ്ങനെയാണ് ശിവദയെ കുറിച്ച് പറയാറ്?
3: എല്ലാവർക്കും പോസിറ്റീവ് തോട്ട്സ് തന്നെയാ ശിവദയെ കുറിച്ച്. കാരണം ഒരു എക്സ്ട്രോവേർട്ടാ. അപ്പോ എല്ലാരോടും സംസാരിക്കും, എല്ലാവരും ഗ്രീറ്റ് ചെയ്യും, എവറി ഡേ എല്ലാവരും ഗ്രീറ്റ് ചെയ്യും. രാവിലെ പോയിട്ട് എല്ലാവരും മൈൻഡാക്കും. അങ്ങനത്തെ ഒരു ടൈപ്പ് പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു വൈബ്, നല്ലൊരു ഓറ തരും. അതുകൊണ്ട് തന്നെ
0: എല്ലാവർക്കും ഇഷ്ടമാണ്. അതാണല്ലോ ആ ഒരു നെഞ്ചത്തെ ഡെപ്യൂട്ടി ലീഡർ എന്ന ഒരു പദവി.
3: ഓക്കെ,
0: അപ്പൊ അതുപോലെ ഇനിയും ജീവിതത്തിൽ അതുപോലെ കൊണ്ടുപോകാൻ സാധിക്കട്ടെ അല്ലേ?
3: അതെ.

0: അടുത്തൊരു ബ്യൂട്ടിഫുൾ സ്റ്റോറിയാണ്. ആരിഷി രാജ്കിരൺ ഇസ് ഗോയിങ് ടു ടെൽ എ സ്റ്റോറി.
1: അത് പറയുമ്പോഴേ തന്നെ ആരിഷിയുടെ ഫേസ് കണ്ടോ, പ്ലസന്റ് ആയി, സന്തോഷത്തോടെ വെയിറ്റ് ചെയ്യാണ് പറയാൻ വേണ്ടിയിട്ട്. ആരിഷി, വീട്ടിലാരൊക്കെയുള്ളത്?
2: ഞാന്, എന്റെ അനിയത്തി, അച്ഛനും അമ്മയും, അമ്മമ്മ, അച്ഛാച്ഛൻ, ആന്റി, ആന്റീന്റെ രണ്ട് മക്കളും.
1: അടിപൊളിയായിരിക്കുമല്ലോ അപ്പം വീട്ടില്. ബാക്കി വിശേഷങ്ങൾ സ്റ്റോറി പറഞ്ഞതിന് ശേഷം പറയാം.
2: Today, I'm going to tell you a short story about a little boy. One day, this boy came home back from school and handed a paper to his mother. He said, "Mother, teacher gave me this paper and told me to give it only to you." The mother opened the letter and her eyes filled with tears. She read it out loud to her son. "Your son is a genius. Our school is too small for him and we don't have enough good teachers to train him. Please teach him yourself." Many years passed. The mother grew old and died. The boy, who was now all grown up, was looking through old family things. Suddenly, he found that folded paper in a drawer. He opened it and read the real message written by the teacher many years ago. "Your son is very dull and idle. We won't let him come to school anymore." After reading that letter, the boy cried for hours and he wrote it in his diary. Thomas Alva Edison was a mentally dull child, but a hero mother made him the genius of the century. He grew up to invent the electric bulb and changed the world forever. The moral of the story is, a single positive word and belief can change a child's life forever. Thank you.
1: പെട്ടെന്ന് തീർന്നു പോയി, കുറച്ചുകൂടി വേണമായിരുന്നു.
3: സ്റ്റോറി പറയണ,
1: നമുക്ക് മോള് പറയുന്നത് ഇൻട്രസ്റ്റ് ഉണ്ട്. അത് പെട്ടെന്ന് തീർന്നു പോയല്ലോ എന്ന് തോന്നിയത്. ഇനിയും വേണമായിരുന്നു, ഇനിയും കേൾക്കണമായിരുന്നു എന്നാ ഉദ്ദേശിച്ചത്. സ്ലോലി പറയാനല്ല, സൂപ്പറായിട്ട്, നല്ല ഭാവം ഉണ്ടായിരുന്നു. അതെ അതെ അതെ, നന്നായിട്ട് നന്നായി പ്രസന്റ് ചെയ്തു.
0: When I was little, I loved stories more than anything.
1: എങ്ങനെയാണ് ഈ സ്റ്റോറി കൂടുതൽ ഫോക്കസ് ചെയ്യാൻ തോന്നിയത്? അമ്മ കഥ പറഞ്ഞിട്ടോ?
2: അമ്മ ഇപ്പോ ഉറങ്ങുന്ന നേരം ഓരോന്ന് പറഞ്ഞു തരുമ്പോ എനിക്ക് അതിലെ ഇൻട്രസ്റ്റ് കൂടി വരായിരുന്നു. മൂന്നാം വയസ്സിൽ തന്നെ എനിക്ക് കഥകളും പറയാൻ അറിയാനോ?
1: ആണോ, ആദ്യമായിട്ട് പറഞ്ഞ കഥ ഏതാന്ന് ഓർമ്മയുണ്ടോ മോക്ക്?
2: ഉണ്ടനുണ്ടിയോ?
1: ഉണ്ടനു വേണ്ടി. നമുക്ക് എല്ലാവർക്കും നമ്മളെ കുട്ടിക്കാലത്തൊക്കെ പറഞ്ഞിരുന്ന ഒരു കഥയാണ്. പിന്നെയോ, പിന്നെ ഏതാ മെമ്മറിയിൽ വരുന്ന ചെറുതാമ്പുള്ള കഥ?
2: പിന്നെ ഒരു മങ്കി ആൻഡ് ക്രോക്കഡൈൽ എന്ന് പറഞ്ഞ ഒരു സ്റ്റോറി ഇല്ലേ, അത്.
1: അമ്മ പറയുന്ന കഥകളിൽ ഏറ്റവും ഇഷ്ടം ഏതാ?
2: രാമായണം
1: ഇഷ്ടമാണ്. നന്നായിട്ട് ആ ഒരു ഉള്ളിന്ന് വരുന്നതാണ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവർക്ക് കഥ പറഞ്ഞു കൊടുക്കുമ്പോഴാണ് അതിന്റെ ഭംഗി വരിക, കഥ നമ്മൾ വായിക്കുന്നതിനെക്കാട്ടും അല്ലേ. കൊച്ചുകുട്ടി ആരും കൊണ്ട് ഇങ്ങനെ കഥ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിട്ട് വീട്ടില്
2: എന്താ അനിയനോ അനിയത്തിയോ ഉണ്ട്,
1: കേട്ടിരിക്കോ അവര്? ആണോ, അപ്പൊ അവര് കരയുമ്പോ അല്ലെ, കൊച്ചുകുട്ടിയാകുമ്പോഴെല്ലാം നന്നായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടാവുമല്ലോ കഥയൊക്കെ പറഞ്ഞിട്ട് അവരെ ഒന്ന് ഒതുക്കി നിർത്താൻ. ഉണ്ടല്ലേ, വിജയിച്ചോ? വിജയിച്ചു. ആരുഷി, പിന്നെ ഈ ഈ കൂട്ടത്തില് ഇന്ന് ഒരുപാട് പേര് വന്നിട്ടില്ലേ, ഏറ്റവും കൂടുതൽ ആരെയാണ് ആരുഷിക്ക് അറിയാം? ആരെ കുറിച്ചാണ് അറിയാം? ശിവതയാണ് താരം. എന്താണ് ശിവദേച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ്? ഇന്ന് ശിവദയുടെ എപ്പിസോഡായി മാറുമോ?
2: നല്ല
1: ഈച്ചിയാണ്. മൈൻഡാക്കും ചെയ്യാം. ജാടയൊക്കെ ഉണ്ടോ? ഹെഡ്ലൈറ്റ് ഒക്കെ ഉണ്ടോ? പാവാണ് അല്ലേ. കണ്ടാലൊക്കെ മിണ്ടും, ഹായ് പോലും പറയും, ഗുഡ് മോർണിംഗ് പറയും. ഓക്കെ, അപ്പൊ ശിവദേച്ചിനെ പോലെ ആവണമെന്നുണ്ടോ? അപ്പം ഭാവിയിൽ നമുക്ക് ഒരു ഡെപ്യൂട്ടി ലീഡർ ആവാനുള്ളൊരു ആഗ്രഹമുണ്ട്. ഓൾ ദി ബെസ്റ്റ്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? നമ്മുടെ റേഡിയോയിൽ ഒരുപാട് ശ്രോതാക്കളുണ്ട്, കുറേ കുട്ടികളുണ്ട്, കുറേ പേര് ഇവിടെ റേഡിയോ സ്കൂളിൽ പരിപാടികൾ അവതരിപ്പിച്ചവരെല്ലാം ഇപ്പോഴും സ്ഥിരമായിട്ട് റേഡിയോ കേൾക്കുന്നവരാണ്. എന്താണ് അവരോടൊക്കെ പറയാനുള്ളത്?
2: ആദ്യമായിട്ട് ഇങ്ങനൊരു സ്ഥലത്ത് വരുന്നതും ആദ്യമായിട്ട് റേഡിയോനെല്ലാം നിൽക്കുന്ന
1: പരിപാടി അവതരിപ്പിക്കാൻ അവസരം കിട്ടിയത്, എന്താ തോന്നി? ഇങ്ങോട്ട് മിസ് പറഞ്ഞു റേഡിയോയിൽ നമുക്ക് പരിപാടി അവതരിപ്പിക്കണം തിങ്കളാഴ്ച എന്ന് പറയുമ്പോഴേ എന്താ തോന്നിയത് മോക്ക്?
2: എക്സൈറ്റ്മെന്റ്.
1: എക്സൈറ്റ്മെന്റ്, ആ എക്സൈറ്റ്മെന്റ് ഇപ്പോഴും ഉണ്ടോ? ഇങ്ങനെയാണോ ഇവിടെ ഉണ്ടാവുക വിചാരിച്ചിരുന്നോ? ഇങ്ങനെ തന്നെയാണെന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ കുഴപ്പമില്ല. ഇഷ്ടപ്പെട്ടോ റേഡിയോ സ്റ്റേഷനൊക്കെ? ഇഷ്ടപ്പെട്ടു. നിങ്ങളുടെ പരിപാടി റേഡിയോയിലൂടെ കേൾക്കുമ്പോഴാണ് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഇനിയും പരിപാടികൾ അവതരിപ്പിക്കാൻ അവസരമുണ്ട്. മിസ്സിന് സോപ്പിട്ട് നിന്നോ, അടുത്ത് തന്നെയാണല്ലോ. എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോഴും എപ്പോഴും വേണമെങ്കിലും നിങ്ങൾക്ക് വരാം ഇവിടെ അവതരിപ്പിക്കാം. ഓൾ ദി ബെസ്റ്റ്. ഇനി ഒരുപാട് കഥകളൊക്കെ പഠിച്ച് എല്ലാവർക്കും കേൾപ്പിച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ. ചെറുതാകുമ്പോഴേ അമ്മയോ അമ്മയാണെന്ന് തോന്നുന്നു കഥകൾ പറഞ്ഞ് കുട്ടിയുടെ മനസ്സിലാ കഥയോടുള്ള ഇഷ്ടം ഇങ്ങനെ കൂടി കൂടി കൂടി. പക്ഷെ നമുക്കും കൂടി ആ ഒരു എക്സ്പീരിയൻസ് ചെയ്യാൻ നമുക്കൊരു അവസരം ഉണ്ടായി.
0: ആരുഷയുടെ മുഖം നിറച്ചും ആകാംക്ഷയും ആത്മാർത്ഥതയും ഒക്കെയാണ്. വളരെ നിഷ്കളങ്കമായിട്ടാണ് അവൾ ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്തേക്കുന്നത്. കഥകൾ കേട്ട് വളരുന്ന കുട്ടികൾ ഒരു നല്ല മനുഷ്യനുമായിട്ട് പോലും മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഒരുപാട് കഥകൾ പറഞ്ഞു കൊടുക്കണം.
1: അതെ, അതാണ് നമുക്ക് ഇപ്പം ഈ രക്ഷിതാക്കളോട്, അതായത് ഇന്നത്തെ കാലത്ത് എല്ലാവരും മൊബൈല്, സമയമില്ല, തിരക്ക് പിടിച്ചൊരു ഭയങ്കര തിരക്ക് പിടിച്ചിട്ടാ പോകുന്നത്. എന്താണെന്നറിയില്ല, പണ്ടത്തെ അതേ കാലഘട്ടം എന്ന് പറയാൻ പറ്റില്ല നമുക്ക്. നമുക്കൊക്കെ പണ്ട് വീട്ടിൽ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉണ്ടായിരുന്നു കഥകൾ പറഞ്ഞുതരാൻ. ഇന്നുണ്ടെങ്കിലും എല്ലാവരും ടി വിയുടെ മുന്നിലാണ്. ആരും കുറ്റപ്പെടുത്തുന്നില്ല, എന്ന് വെച്ചാൽ ആ ഒരു കാലഘട്ടത്തിന്റെ മാറ്റം. എങ്കിലും നമ്മുടെ വീട്ടിലുള്ള കൊച്ചുമക്കളെ നമ്മളൊന്ന് കെയർ ചെയ്യുക, ചേർത്ത് പിടിക്കുക, അവർക്ക് വേണ്ട ഉപദേശങ്ങൾ, പല പുരാണ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അതിലേക്ക് കൂടി ഇപ്പൊ ആരുഷി പറഞ്ഞ പോലെ ഒരുപാട് കാര്യങ്ങൾ കിട്ടും. അപ്പൊ എല്ലാ രക്ഷിതാക്കളും
0: മാർക്ക് വാങ്ങുന്നതിനൊക്കെ അപ്പുറത്താണ് നല്ലൊരു മൂല്യങ്ങൾ ഉള്ള ഒരു കുട്ടിയായി വളരുക എന്നുള്ളത്. അപ്പോൾ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരുടെ കുട്ടികളെ മറ്റുള്ളതിനെ നമ്മൾ പ്രേരിപ്പിക്കുന്നതിനേക്കാളും നല്ലൊരു മനുഷ്യനാവാൻ, മൂല്യബോധമുള്ള, സമൂഹത്തിന് ഉപകരിക്കാൻ പറ്റുന്ന നല്ല മനസ്സുള്ളൊരു കുട്ടിയായി വളരാനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്.
1: അതെ, നമ്മൾ അതിന് നിക്ട് വേണം മുന്നോട്ടുള്ള ഇനി. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു സമൂഹം അല്ലെങ്കിൽ ഭാവി തലമുറ രക്ഷപ്പെടുകയുള്ളൂ. തീർച്ചയായിട്ടും നമ്മളെ പാരന്റ്സിന്, ഗ്രാൻഡ് പാരന്റ്സിന് അതിന് വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. എല്ലാവർക്കും അതിന് സാധിക്കട്ടെ എന്ന് കൂടി നമുക്ക്.
0: അധ്യാപകർ എന്ന നിലയിൽ നമുക്കുമുണ്ട് അതിലൊരു പങ്ക്.
1: അതെ,
0: നമ്മളും കുട്ടികളെ പഠിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് അവരെ ജീവിക്കാൻ കൂടി പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെയും കൂടി ഡ്യൂട്ടി.
3: മട്ടന്നൂർ ശ്രീശങ്കര വിദ്യാപീഠം ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇതിന്റെ തുടർഭാഗം അടുത്ത ദിവസം കേൾക്കാം.

0: റേഡിയോ അറ്റ് സ്കൂൾ. മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
1: ചേട്ടാ, മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരൂ.
2: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
3: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്ക്വറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. ഫോം 0492471400, 7225900018.
4: ചരിത്ര സത്യങ്ങളുടെ ശിഥില ശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
5: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.

0: സാഹിത്യം, സംഗീതം, സ്വരം. ഒരു ഗാനത്തിൻ്റെ ഈ മൂന്ന് മേഖലകളിലും മധുരം നിറച്ച പാട്ടുകൾ ഏറെയുണ്ട് മലയാള ചലച്ചിത്ര
1: ശാഖയിൽ.
0: കവിത തുളുമ്പുന്ന സാഹിത്യവും ആലാപന സൗന്ദര്യവും പശ്ചാത്തല സംഗീതവും ആസ്വാദനത്തിൻ്റെ അനിർവചനീയമായ അനുഭൂതി പകരുന്ന അത്തരം ചില ഗാനങ്ങളാണ് ഇന്നത്തെ മധുരഗീതങ്ങളിൽ. കൈതപ്രത്തിൻ്റെ രചനയിൽ MM കീരവാണി സംഗീതം നൽകി യേശുദാസ് ആലപിച്ച ഗാനം. ചിത്രം സൂര്യമാനസം. തരളിത രാവിൽ മയങ്ങിയോ സൂര്യമാനസം സിനിമയിലെ ദുഃഖസാന്ദ്രമായ സന്ദർഭത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന വരികളും ആലാ

എൺപതുകളിലെ പ്രണയാതുരമായ മറ്റൊരു ചലച്ചിത്ര കാവ്യമാണ് സുഖമോ ദേവി. സിനിമയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലോടിയെത്തുന്ന ഒരു പാട്ടുണ്ട്. ശ്രീലതികകൾ തളിരണിഞ്ഞുലയവേ, വാക്കിളിമകളെ, തേൻ കുളിർമൊഴിയെ. ഒ എൻ വിയുടെ കവിത തുളുമ്പുന്ന വരികൾക്ക് രവീന്ദ്രൻ മാസ്റ്ററുടെ ഈണം. ആലാപനം യേശുദാസ്.

സംവിധായകൻ ഹരിഹരൻ ഗാനരചന നടത്തിയ ഒരു സിനിമയാണ് മയ്യോഖം. ബോംബെ രവി ഹിന്ദോളരാഗത്തിൽ ചിട്ടപ്പെടുത്തി യേശുദാസ് പാടിയ ഒരു മനോഹര ഗാനം. കാറ്റിന് സുഗന്ധമാണിഷ്ടം, മുളം കാടിന് നാദമാണിഷ്ടം.

സിബിമലയിൽ സംവിധാനം ചെയ്ത ചെങ്കോൽ കിരീടം എന്ന സിനിമയുടെ രണ്ടാം ഭാഗമായിരുന്നു. മോഹൻലാലിൻ്റെ സേതുമാധവനെയും തിലകൻ്റെ അച്ഛൻ കഥാപാത്രത്തെയും മലയാളി മറക്കില്ല ഒരിക്കലും. ഒപ്പം ഈ രണ്ട് സിനിമകളിലെയും മധുരഗാനങ്ങളും. മധുരം ജീവാമൃത ബിന്ദു, ഹൃദയം പാടും ലയസിന്ധു, കൈതപ്രത്തിൻ്റെ വരികൾക്ക് ജോൺസന്റെ സംഗീതം, ചിത്രപാടിയ ഗാനം.

ചിത്രയുടെ ആലാപന മാധുര്യത്തിൽ മലയാളത്തിന് ലഭിച്ച മനോഹരമായ ഒരു ഗാനമാണ് ചമയം എന്ന പടത്തിൽ രാജഹംസമേ എന്ന് തുടങ്ങുന്ന ഗാനം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് ജോൺസന്റെ ഈണം.

കുവയിൽ പൊന്നാളവും ഈറനായി നിലാവിന്നിതളും താനേ തെളിഞ്ഞ രാവും സാഗരം തേടി ദൂരെ ദൂരെ കലയുകയാണ്. മഴനീർത്തുള്ളിയെ മൊത്തായി മാറ്റുന്ന നന്മണിച്ചിപ്പിയെ പോലെ, നറുനെയ് വിളക്കിന് താരകമാക്കുന്ന സാമഗാനങ്ങളെപ്പോലെ, കൈതപ്രത്തിൻ്റെ അർത്ഥഗർഭമായ വരികൾക്ക് യേശുദാസിൻ്റെ വശ്യമനോഹരമായ ആലാപനം. വരവേൽപ്പ് എന്ന പടത്തിൽ ജോൺസൺ ഈണമിട്ട

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളിൽ സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച് വെല്ലിന്റെ പുതിയ സംരംഭം, ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836.
1: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
2: ആഹാ, അങ്ങനെ പറഞ്ഞ
1: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
2: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
3: മതി.
1: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
0: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

അർദ്ധശാസ്ത്രീയ സംഗീതഗണത്തിൽ ഇടം പിടിച്ചൊരു ഗാനമുണ്ട് താലോലം എന്ന പടത്തിൽ. കൈതപ്രം രചനയും സംഗീതവും നിർവഹിച്ച് യേശുദാസ് പാടിയ ഗാനം. ഗോപാലികയെ നീ കണ്ടുപോ മായാവിയാമെന്ന്.

യേശുദാസും സുജാതാ മോഹനും പാടിയ ഗാനം. കൈതപ്രത്തിൻ്റെ വരികൾ ഔസേപ്പച്ചൻ്റെ സംഗീതം. ചിത്രം ഉള്ളടക്കം. അന്തിവയിൽ പൊന്നുതിരും ഏതൻ സ്വപ്നവുമായി, വെള്ളിമുകിൽ പൂവണിയും അഞ്ജനത്താഴ്വരയും.

യൂസഫലിയുടെ രചനക്ക് നൗഷാദ് അലി ഈണം നൽകിയ മനോഹര ഗാനങ്ങൾ നിറഞ്ഞ സിനിമയാണ് 1958 പുറത്തിറങ്ങിയ അധ്വനി. യേശുദാസും പി സുശീലയും ചേർന്ന് പാടിയ ഗാനം അനുരാഗലോല ഗാത്രി വരവായി നീലരാത്രി.

പൂവച്ചൽ കാദറിന്റെ രചന, എ ടി ഉമ്മറിന്റെ ഈണം, യേശുദാസും എസ് ജാനകിയും പാടിയത്. ചിത്രം ഇതാ ഒരു ധിക്കാരി. എന്റെ ജന്മം നീയെടുത്തു, നിന്റെ ജന്മം ഞാനെടുത്തു. നമ്മിൽ മോഹം പൂവണിഞ്ഞു,

അഹിംസ എന്ന പടത്തിൽ എസ് ജാനകി പാടിയ ഗാനം, എ ടി ഉമ്മറിന്റെ സംഗീതം, ബിച്ചു തിരുമലയുടെ വരികൾ, ജലശംഖു പുഷ്പം ചൂടും കടലോര തീരം.

ചിത്രം അപ്പു. ഗായകർ എം ജി ശ്രീകുമാർ, സുജാത മോഹൻ. ഗാനരചന ശ്രീകുമാരൻ തമ്പി. സംഗീതം സുന്ദരരാജൻ. ഒരിക്കൽ നീ ചിരിച്ചാൽ എന്നോർമ്മകളിൽ തുളുമ്പും പൗർണമികൾ എന്നോ മലയാളേ.

0: സാഹിത്യവും സംസ്കാരവും കലയും കായികവും അറിവുകളുടെ വലിയൊരു കലവറ നിങ്ങൾക്ക് മുൻപിൽ തുറക്കുന്നു. ഇത് റേഡിയോ മലബാർ 89.6 FM.
1: ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം 9:05 സ്റ്റിച്ച് വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 9:15 നാടകനേരം, നാടകം നെല്ലിക്ക 2, മുഴുവൻ ഭാഗത്തിന്റെ 2 അധ്യായം. രചന കൃഷ്ണകുമാർ കണ്ണൂത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദം നൽകിയവർ രാമകൃഷ്ണൻ പഴശ്ശി, പുരുഷോത്തമൻ സി കല്ലേരിക്കര, ബൈജു സുന്ദരൻ മട്ടന്നൂർ, സിനി രാംദാസ് മട്ടന്നൂർ, നന്ദാത്മജൻ കൊതേരി, അമൽമണി മട്ടന്നൂർ, ശ്രീഹരി രാംദാസ്, ഗംഗാധരൻ വി കെ നെല്ലൂന്നി, ചന്ദ്രഭാനു തില്ലങ്കേരി, ചന്ദ്രലേഖ മല്ലിശ്ശേരി, അശ്വിനി കവിണിശ്ശേരി, സൂര്യ ഇടവന, അർഷിത. ഉച്ചയ്ക്ക് 12:00 സർഗജാലകം, 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 12:40 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പാണ്. 12:50 വീണ്ടും ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1:00 റേഡിയോ മലബാർ പ്രിയരാഗം, 2:00 ഒരു വട്ടം കൂടി ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ പുരാണത്തിലെ ചിതലിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് കേൾക്കാം. വൈകിട്ട് 5:00 മലയാളം ചലച്ചിത്ര ഗാനങ്ങളാണ്. 5:30 ജനകീയം പുനഃപ്രക്ഷേപണം. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകൾ, തുടർന്ന് പ്രാദേശിക വാർത്തകൾ. 6:40 കൃഷ്ണ കഥാമൃതം. 7:00 ഹരിതസമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 വായനശാല. 9:00 നാട്ടിലെ പാട്ട്. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ TVSന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് അടന്ന് വാങ്ങണ്ടേ, വേറെ എവിടെങ്കിലും പോയി വാങ്ങിക്കോ. ഓടു.
0: അല്ല എന്താ ആടന്ന് വാങ്ങണ്ടെന്ന്? ആടൊന്നും പ്രശ്നമുണ്ടോ?
2: ആടൊന്നും പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡില്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറെ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ടു.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന്?
2: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി.

0: നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ, അതിൽ നിനക്ക് എന്താ പ്രശ്നമുണ്ടാ?
1: ഏയ് എനിക്ക് എന്താ പ്രശ്നം?
0: ആ പിന്നെന്നാ?
2: പെട്രോൾ ഇലക്ട്രിക് ടിവിഎസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോർസ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
3: അച്ഛനെന്നാ ഇത്ര സന്തോഷോ? ഹാള് കിട്ടിയാ?
4: ഹാള് മാത്രല്ല മോളെ, എല്ലാം ഒരിടത്ത് ഒത്തു കിട്ടി, അതാ സന്തോഷം.
2: ആഘോഷങ്ങൾക്ക് മട്ടുകൂട്ടാൻ വേദിയും മാറട്ടെ. അരോമ ആയുർ ഹെറിറ്റേജ് നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. 200-ലധികം പേർക്ക് സുഖമായിരിക്കാവുന്ന ലോട്ടസ് ബാങ്ക്വറ്റ് ഹാൾ. 100 പേർക്ക് അനുയോജ്യമായ ലില്ലി ബാങ്ക്വറ്റ് ഹാൾ. അരോമ ആയുർ ഹെറിറ്റേജ്, മനോഹരമായ സ്റ്റേജ്, മികച്ച സൗണ്ട് സിസ്റ്റം, പ്രൊജക്ടർ സൗകര്യവും മികച്ച ഡൈനിങ്ങും. വിവാഹ നിശ്ചയം, ജന്മദിനം, ആനിവേഴ്സറി, കോർപ്പറേറ്റ് മീറ്റിംഗ്, ഓരോ പരിപാടിയും ഇനി ഗംഭീരമാക്കൂ. അരോമ ആയുർ ഹെറിറ്റേജ്, ബാങ്ക്വറ്റ് ഹാളുകളുടെ പുതിയ വൈവിധ്യം.
5: സന്തോഷത്തിന് ഒരു നിമിഷം മതി, പക്ഷെ ആ ഓർമ്മ ജീവിതകാലം മുഴുവൻ നിലനിൽക്കണം.
2: അരോമ, ദ ബെസ്റ്റ് പ്ലേസ് ടു സെലിബ്രേറ്റ് ഹാപ്പിനെസ്.
6: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
7: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
7: AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ.
6: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. ഫോൺ 0497276240.
7: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
8: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. സ്റ്റിച്ച് വെൽ, ബൊട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. പത്രവിശേഷം. ബ്രിക്സ് ഉച്ചകോടി സമാപിച്ചു. രാജ്യങ്ങളുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റങ്ങളും സാമ്പത്തികം ഉൾപ്പെടെയുള്ള ഉപരോധങ്ങളും ചെറുക്കണമെന്ന് ആഹ്വാനം ചെയ്ത് 18 ബ്രിക്സ് ഉച്ചകോടിക്ക് സമാപനം. ബ്രിക്സ് പാശ്ചാത്യവിരുദ്ധമാണെന്ന അമേരിക്കയുടെ ആരോപണങ്ങൾക്ക് മറുപടി എന്ന നിലയിൽ കൂട്ടായ്മ വിപുലീകരിക്കണമെന്നും അന്താരാഷ്ട്ര വേദികളിൽ കൂടുതൽ സ്വാധീനം ചെലുത്തണമെന്നും ആഹ്വാനമുണ്ടായി. ബ്രിക്സിൽ അംഗത്വം വേണമെന്ന 2023 മുതലുള്ള പാകിസ്ഥാന്റെ ആവശ്യം ഇക്കുറിയും ഉച്ചകോടി പരിഗണിച്ചില്ല. NDA ഭരണത്തിലുള്ള 21 സംസ്ഥാനങ്ങളിൽ 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഏക സിവിൽ കോഡ് നടപ്പാക്കാൻ കഴിയുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ഡൽഹി, പശ്ചിമബംഗാൾ, അസം, ഉത്തരാഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര, ബീഹാർ, ഉത്തർപ്രദേശ് എന്നിവയുൾപ്പെടെ 19 സംസ്ഥാനങ്ങളിലും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും NDAയാണ് അധികാരത്തിലുള്ളത്. വൈദ്യുതി നിയന്ത്രണം വൻ പ്രതിഷേധത്തിന് വഴിവെക്കുന്നതിനാൽ യൂണിറ്റിന് 30 വരെ കൊടുത്ത് വൈദ്യുതി വാങ്ങാൻ KCB സർക്കാരിന്റെ അനുമതി. ഇന്നു മുതൽ വാങ്ങാനാണ് ശ്രമം. ഇപ്പോൾ പരമാവധി 10 വരെ വിലയ്ക്ക് വാങ്ങാനാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതിയുള്ളത്. അടിയന്തര സാഹചര്യമായതിനാൽ സർക്കാരിന്റെ അനുമതിയോടെ KCB തന്നെ കൂടുതൽ വിലയ്ക്ക് വൈദ്യുതി വാങ്ങാൻ തീരുമാനിക്കുകയായിരുന്നു. പല സംസ്ഥാനങ്ങളിലും വലിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങിയാണ് പ്രതിസന്ധി പരിഹരിക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടി സർക്കാരിന് KCB കത്ത് നൽകിയിരുന്നു. നിയന്ത്രണം ഏതു വിധേനയും ഒഴിവാക്കാൻ മുഖ്യമന്ത്രി VD സതീശനും വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫും KCB ചെയർമാൻ MG രാജമാണിക്യവും നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. നിർമ്മാണം പൂർത്തിയായ 6 ദേശീയപാതയിലൂടെ റൂട്ട് ബസ്സുകൾ ഓടുന്നത് വിലക്കി മോട്ടോർ വാഹന വകുപ്പ്. KSRTCയുടെയും സ്വകാര്യ മേഖലയിലെയും ഓർഡിനറി ലിമിറ്റഡ് സ്റ്റോപ്പ് റൂട്ട് ബസ്സുകൾ സർവീസ് റോഡുകളിലൂടെ മാത്രമേ ഓടാവൂ. KSRTCയുടെ മിന്നൽ എക്സ്പ്രസ്, സൂപ്പർഫാസ്റ്റ്, ഡീലക്സ്, ദീർഘദൂര, സൂപ്പർ ക്ലാസ് സർവീസുകൾക്ക് നിയന്ത്രണം ബാധകമല്ല. ഇവയ്ക്ക് 6 പാതകൾ ഉപയോഗിക്കാമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജു ചകിലം പറഞ്ഞു. മുതിർന്ന CPM നേതാവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുൻ അംഗവുമായിരുന്ന ബേബി ജോൺ അന്തരിച്ചു. CPM മുൻ ജില്ലാ സെക്രട്ടറിയാണ്. 2011 മണലൂരിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. പരീക്ഷാ തട്ടിപ്പ് കേസിൽ PSC അംഗങ്ങളുടെ മൊഴിയെടുക്കൽ നിയമതർക്കത്തിലേക്ക് നീങ്ങുന്നത് അന്വേഷണത്തെ ബാധിക്കുമെന്ന് ആശങ്കയെന്ന് റിപ്പോർട്ടുകൾ. ചെയർമാൻ ഉൾപ്പെടെ PSC അംഗങ്ങൾ ചോദ്യം ചെയ്യലിന് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തണമെന്ന അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശം PSC തള്ളിയിരുന്നു. ഓഫീസിൽ എത്തണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ക്രൈംബ്രാഞ്ചും. ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ അധ്യാപകരും പ്രിൻസിപ്പൽമാരും പരാതികളും അപേക്ഷകളും സർക്കാരിലേക്കോ മന്ത്രിമാർ, ജനപ്രതിനിധികൾ എന്നിവർക്കോ നേരിട്ട് നൽകരുതെന്ന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കർശന നിർദ്ദേശം. വ്യവസ്ഥകൾ ലംഘിക്കുന്നവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. സ്കൂളുകളിലെ സ്ഥാനപരമായ കാര്യങ്ങൾ, സർവീസ് വിഷയങ്ങൾ, ധനസഹായം, അടിസ്ഥാന സൌകര്യ വികസനം എന്നിവയുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ നേരിട്ട് നൽകുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് സർക്കുലർ. സംസ്ഥാനത്ത് ആരോഗ്യമേഖലയിൽ കൂടുതൽ ജീവനക്കാരെ സർക്കാർ പിരിച്ചുവിടാൻ ഒരുങ്ങുന്നുവെന്ന് റിപ്പോർട്ടുകൾ. ദേശീയ ആരോഗ്യ ദൌത്യത്തിന് പിന്നാലെ കേരള സ്റ്റേറ്റ് ഹെൽത്ത് സിസ്റ്റം റിസോഴ്സ് സെന്റർ ജീവനക്കാരെയാണ് പിരിച്ചുവിടുക. കരാറടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരാണ് ഇവർ. ഇതിന്റെ ഭാഗമായി നിലവിലുള്ളവരുടെ കരാർ കാലാവധി ഒരു വർഷത്തിൽ നിന്ന് രണ്ട് മാസമാക്കി ചുരുക്കി. ഇതിനകം പുതിയ ഉദ്യോഗാർത്ഥികളുടെ പാനൽ തയ്യാറാക്കി ഒരു വർഷത്തേക്ക് നിയമിക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ബാലവേലയ്ക്കെതിരെ നടപടി ശക്തമാക്കി കർണാടക സർക്കാർ. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിൽ ബാലവേലയ്ക്ക് ഇരയായ 800 കുട്ടികളെ പോലീസ് രക്ഷപ്പെടുത്തി. ഇതിൽ 503 പേരെ ബംഗളൂരുവിൽ നിന്നാണ് രക്ഷപ്പെടുത്തിയത്. ഹജ്ജിന് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള തീയതി നീട്ടി നൽകണമെന്നാവശ്യപ്പെട്ട് മന്ത്രി എൻ ശംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി കിരൺ റിജിജുവിന് കത്തയച്ചു. മധ്യപ്രദേശിലെ സാഗർ ജില്ലയിൽ 16 പേരുടെ മരണത്തിനിടയാക്കിയ വ്യാജമദ്യ ദുരന്തക്കേസിലെ പ്രധാന പ്രതിയെ ഏറ്റുമുട്ടലിനൊടുവിൽ പോലീസ് പിടികൂടി. പകർച്ചവ്യാധി ബാധിച്ച് 30 ആദിവാസി കുട്ടികൾ മരിച്ച മധ്യപ്രദേശിലെ ബാലാഘട്ട് ജില്ല സന്ദർശിക്കാൻ എത്തിയ കോക്രോച്ച് ജനതാ പാർട്ടി സ്ഥാപകൻ അഭിജിത് ദീപ്കയെ സാമൂഹിക മാധ്യമ ഇൻഫ്ലുവൻസർമാർ വഴിയിൽ തടഞ്ഞ് പ്രതിഷേധിച്ചു. കല്ലും മണ്ണും പുറത്തേക്ക് കൊണ്ടുപോകുന്നത് ജൂലൈ 9 തമിഴ്നാട് നിരോധിച്ചതോടെ ദേശീയപാത 66 നിർമ്മാണം മുടങ്ങി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള മിക്ക റീച്ചുകളിലും നിർമ്മാണ പ്രതിസന്ധിയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഇതോടെ ദേശീയപാത പൂർണ്ണമായി 2028 തുറക്കില്ലെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 108 ആംബുലൻസ് ജീവനക്കാരുടെ സമരത്തിൽ CITU കൂടെ ചേരുന്നതോടെ ആരോഗ്യമേഖല പ്രതിസന്ധിയിലേക്കെന്ന് റിപ്പോർട്ടുകൾ. അടിസ്ഥാന ശമ്പളത്തിന് സമാനമായ തുക ബോണസായി നൽകാത്ത കമ്പനി തീരുമാനത്തിൽ പ്രതിഷേധിച്ച് CITU അനുകൂല ജീവനക്കാർ വ്യാഴാഴ്ച സംസ്ഥാന വ്യാപകമായാണ് പണിമുടക്കുന്നത്. രാവിലെ 8 മുതൽ വെള്ളിയാഴ്ച രാവിലെ 8 വരെയാണ് സമരം. ഇതേ ആവശ്യം ഉന്നയിച്ച് INTUC BMS സംഘടനകൾ നടത്തുന്ന സമരം 23 ദിവസം പിന്നിട്ടു. തുമ്പയിലെ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിലെ അതിസുരക്ഷാ മേഖലയ്ക്ക് മുകളിലൂടെ അജ്ഞാത ഡ്രോൺ പറത്തിയ സംഭവത്തിൽ തുമ്പ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ശനിയാഴ്ച വൈകിട്ട് 6:30 ഡ്രോൺ പറക്കുന്നത് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന CISF ഉദ്യോഗസ്ഥരാണ് കണ്ടത്. ഗുരുവായൂരിലെ കല്യാണങ്ങൾക്ക് പുതിയൊരു റെക്കോർഡ് കൂടി പിറന്നു. നിലവിലെ 416 എന്ന റെക്കോർഡ് ഭേദിച്ച് ഇന്നലെ നടന്നത് 420 വിവാഹങ്ങൾ. ചിങ്ങമാസത്തിലെ അവസാനത്തെ ഞായറാഴ്ചയായതിനാലാണ് ഇത്രയധികം കല്യാണങ്ങൾ ഉണ്ടായത്. ഇതോടെ ഗുരുവായൂരിലെ ഇത്തവണത്തെ ചിങ്ങക്കല്യാണ തിരക്ക് അവസാനിച്ചു. കന്നിമാസ പൂജയ്ക്കായി ശബരിമല ധർമ്മശാസ്ത്ര ക്ഷേത്ര നട 16 വൈകിട്ട് 5:30 തുറക്കും. ഗുജറാത്ത് സ്വദേശിയായ വ്യാപാരിയെ വഞ്ചിച്ച് 1.95 കോടി രൂപ വിലമതിക്കുന്ന സ്വർണവും 30 ലക്ഷത്തിലേറെ രൂപയും തട്ടിയെടുത്ത് മുങ്ങിയ രണ്ട് മലയാളികളുടെ പേരിൽ കേസെടുത്തു. വടക്കാഞ്ചേരിയിൽ ബസ് കാത്തുനിന്നവരുടെ ഇടയിലേക്ക് നിയന്ത്രണം വിട്ട കാർ ഇടിച്ചുകയറിയുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു, 3 പരിക്കേറ്റു. പൊതുഗതാഗത സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ബസ്സുകൾ സ്വീകരിക്കാൻ സ്പോൺസർഷിപ്പ് പദ്ധതിയുമായി KSRTC ഇതിനുള്ള മാർഗനിർദ്ദേശം കോർപ്പറേഷൻ പുറപ്പെടുവിച്ചു. KSRTC കൊറിയർ സേവനം കൂടുതൽ വിപുലീകരിച്ചു. രേഖകൾ ഉൾപ്പെടെയുള്ളവ സുരക്ഷിതമായും വേഗത്തിലും ഇനി കൈമാറാം. സംസ്ഥാനത്ത് 23 ഡിപ്പോകളിലാണ് കൊറിയർ ആന്റ് ലോജിസ്റ്റിക് സർവീസ് ഉള്ളത്. തിരുവനന്തപുരം സെൻട്രലിൽ 24 പ്രവർത്തിക്കുന്ന സെന്ററുണ്ട്. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ പുതിയ നയം വേണമെന്നും ഉപയോഗം പരമാവധി കുറയ്ക്കണമെന്നും മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. എല്ലാ സംസ്ഥാനങ്ങളിലും വൈദ്യുതി ക്ഷാമമുണ്ട്. NTPC ഉൾപ്പെടെ കേന്ദ്ര സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞു. സർക്കാർ കൂടുതൽ വില കൊടുത്ത് വൈദ്യുതി വാങ്ങുമെന്നും അദ്ദേഹം പറഞ്ഞു. 2026 ഏറ്റവും നല്ല ജീവകാരുണ്യ പ്രവർത്തനത്തിന് മാഹി CH സെന്ററിന് ആദരം. പുതുച്ചേരി സംസ്ഥാന TB ഓഫീസർ ഡോക്ടർ വെങ്കടേഷനിൽ നിന്ന് CH സെന്റർ പ്രസിഡന്റ് AV യൂസുഫ് ആദരം ഏറ്റുവാങ്ങി. കൂത്തുപറമ്പ് ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം ഒക്ടോബർ 23-24 കോട്ടയം മലബാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും കൂത്തുപറമ്പ് UP സ്കൂളിലുമായി നടക്കും. തലശ്ശേരി ബാവലി റോഡിലെ ചുരത്തിൽ റോഡിലേക്ക് ഇടിഞ്ഞ മണ്ണ് ഒരു മാസം പിന്നിട്ടിട്ടും പൂർണ്ണമായി നീക്കിയില്ലെന്ന് റിപ്പോർട്ടുകൾ. നെടുമ്പൊയിൽ പേരിയാ ചുരത്തിലെ 29 മൈലിൽ 4 ഹെയർപിൻ വളവിന് സമീപം റോഡിലേക്ക് ഇടിഞ്ഞുവീണ മണ്ണും പാറക്കല്ലുകളുമാണ് നീക്കം ചെയ്യാത്തതെന്ന് റിപ്പോർട്ടുകൾ. ഓഗസ്റ്റ് 1 രാത്രിയാണ് റോഡിലേക്ക് മണ്ണും കൂറ്റൻ പാറക്കല്ലുകളും വന്ന് പതിച്ചത്. ഗതാഗതം തടസ്സപ്പെട്ടതിനെ തുടർന്ന് റോഡിന്റെ ഒരു വശത്തെ മണ്ണ് മാത്രമാണ് നീക്കിയത്. സാമൂഹ്യക്ഷേമ പെൻഷൻ സഹകരണ ബാങ്കുകൾ മുഖേന വീടുകളിൽ വിതരണം ചെയ്യുന്നത് നിർത്തലാക്കാനുള്ള തീരുമാനം പിൻവലിക്കണമെന്ന് കർഷക തൊഴിലാളി യൂണിയൻ കേളകം വില്ലേജ് സമ്മേളനം ആവശ്യപ്പെട്ടു. ഹോർമുസ് കടലിടുക്കിൽ സുരക്ഷിതമായ കപ്പൽ നീക്കം സാധ്യമാക്കുന്നതിനുള്ള പുതിയ പാതകൾ സംബന്ധിച്ച് ഒമാനുമായി അന്തിമധാരണയിൽ എത്തിയതായി ഇറാൻ അറിയിച്ചു. ഇന്ന് ഒമാനിലെ മസ്കറ്റിൽ നടക്കുന്ന പ്രാദേശിക യോഗത്തിൽ ഗൾഫ് രാഷ്ട്രങ്ങളുടെ പ്രതിനിധികൾക്ക് പാതയുടെ ഭൂപടവും മറ്റ് വിശദാംശങ്ങളും കൈമാറും. ഇന്തോനേഷ്യയിലെ ജാവ കടലിൽ 243 പേരുമായി സഞ്ചരിച്ച യാത്രാബോട്ട് ശക്തമായ കാറ്റിലും തിരമാലയിലും പെട്ട് മറിഞ്ഞു. അപകടത്തിൽ 6 പേർ മരിച്ചു, 130 പേരെ കാണാതായി, 107 പേരെ രക്ഷപ്പെടുത്തിയതായി അധികൃതർ അറിയിച്ചു. ഇന്നലെ പുലർച്ചെ ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെ ആക്രമണമുണ്ടായി. കപ്പലിലുണ്ടായിരുന്ന 14 ഇന്ത്യൻ ജീവനക്കാരിൽ 13 പേരെ രക്ഷപ്പെടുത്തി. കാണാതായ ഇന്ത്യൻ പൌരനു വേണ്ടി തെരച്ചിൽ തുടരുകയാണെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ആക്രമണത്തെ ഇന്ത്യ അപലപിച്ചു. രക്ഷാപ്രവർത്തനത്തിന് നൽകിയ പിന്തുണയ്ക്ക് ഒമാൻ അധികൃതർക്ക് നന്ദി അറിയിച്ചു. സൌദി അറേബ്യയുടെ തെക്ക് ഭാഗത്തെ ഷറൂറ സേനാ താവളം ലക്ഷ്യമിട്ട് ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയതായി യമനിലെ ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതർ അവകാശപ്പെട്ടു. വനിതാ ഏഷ്യാകപ്പ് ക്രിക്കറ്റ് കിരീടം തിരിച്ചുപിടിച്ച് ഇന്ത്യ ഫൈനലിൽ ശ്രീലങ്കയെ 72 റൺസിന് തോൽപ്പിച്ചു. മന്ധാനയ്ക്കും ഷഫാലിക്കും അർദ്ധ സെഞ്ചുറി. 2020 ക്രിക്കറ്റിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യക്ക് 7 വിക്കറ്റ് ജയം. അഭിഷേക് ശർമ്മ 32 പന്തിൽ 82 റൺസ് എടുത്തു. നിങ്ങൾ കേട്ടത് സ്റ്റിച്ച് വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ. സ്റ്റിച്ച് വെൽ ബൊട്ടീക്ക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ ബൊട്ടീക്ക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999447-6836, 9447-371-836-8078-502-836.
1: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകി വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
9: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭിനയാനുഭവം.
10: നെല്ലിക്ക ഭാഗം 2, 2 അധ്യായം. നാടകരചന കൃഷ്ണകുമാർ. ശബ്ദമിശ്രണം സഹസംവിധാനം അശ്വിനി കവണിശ്ശേരി. നാടക സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി.
11: ഈശ്വര, ഗായത്രി, ചേച്ചി, നമ്മുടെ ഗായത്രി, നോക്ക്, ഒന്നും പറയാതെ.
12: വിശ്വസിക്കാനാകുന്നില്ല. ജയ, സുരേഷനെവിടെ?
13: മല്ലിക,
11: ദാ ആ മുറിയിലുണ്ടെന്നാ തോന്നുന്നേ.
13: ശ്യാമിവാ, ദിനേശ.
11: ഗീത, സുരേഷിനെ കാണാം.
12: ജയ, സുരേഷിനെ നമ്മളെങ്ങനെയാ കണ്ടല്ലേ പറ്റൂ. നീ വാ.

0: സുരേഷ എടാ.
1: ജയ എല്ലാരും ഉണ്ടല്ലോ. ദിനേശ ശ്യാമേ കണ്ടില്ലേ? കണ്ടില്ലേ ഗായത്രി? കണ്ടില്ലേ?

0: സുരേഷ.
1: എടാ എടാ, നീ ഞങ്ങളോടൊന്നും
2: അസുഖം മധുരനാണെന്ന് ചോദിച്ചപ്പോ നിഷേധിക്കാൻ കഴിയില്ല. ഗായത്രി പറഞ്ഞിരുന്നു രോഗവിവരം ആരെയും അറിയിക്കണ്ടെന്ന്. അതുപോലെ തന്നെ ഞാൻ ചെയ്തു. നമ്മളോടൊപ്പം സന്തോഷമായി കഴിയുമ്പോൾ അവൾക്കറിയായിരുന്നടാ അവളുടെ ജീവിതം തീരാറായെന്ന്.
3: സുരേഷ, ചികിത്സ
2: വൈദ്യശാസ്ത്രവും കൈയൊഴിഞ്ഞു എന്റെ ഗായത്രിയെ.
4: എന്നാലും സുരേഷ, ഒരു സൂചന പോലും തന്നില്ലല്ലോ നിങ്ങൾ രണ്ടാളും.
2: മല്ലിക, ഞങ്ങളുടെ ദുഃഖം അത് ഞങ്ങൾ തന്നെ ആഘോഷിച്ചു.
0: ഞങ്ങളുടെ എല്ലാം പ്രശ്നങ്ങളും സെറ്റിൽ ചെയ്യുന്ന നിനക്ക് നിന്റെ ഉള്ളിൽ ഇങ്ങനെ. സുരേഷ,
2: ജയ, നീ എന്താടോ ഒന്നും പറയാത്തേ?
1: സുരേഷ, നീ
4: സുരേഷ, ഗായത്രിക്ക് ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? എനിക്ക് എന്റെ സ്വന്തം അനിയത്തിയായിരുന്നില്ലേ അവള്? ഞാൻ മാത്രാണോ അമ്മയുണ്ടായിരുന്നപ്പോ ഒരു മകളെ പോലെയല്ലേ അവളെ കണ്ടത്? എന്നിട്ടും
2: ശാന്ത ടീച്ചർ അമ്മയായിരുന്നു. ടീച്ചറുടെ കരുതലിനെ പറ്റി അവളെന്നും പറയായിരുന്നു.
5: എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്,
6: എന്നിട്ടും ഈ കാര്യം മാത്രം അവള് പറഞ്ഞില്ലല്ലോ.
3: എല്ലാരെയും സ്നേഹിക്കാനേ അവൾക്കറിയൂ, വിഷമിപ്പിക്കാൻ തയ്യാറായില്ല.
2: അവൾ എന്നോട് ഇടയ്ക്കൊക്കെ പറയുമായിരുന്നു എന്തിനാ എന്നെ ഇങ്ങനെ സ്നേഹിക്കുന്നേന്ന്.
1: സുരേഷ, നീ
2: ഓക്കെ? ഐ ആം ഓൾ റൈറ്റ്. ദിനേശ, ഒന്ന് സിറ്റുവേഷൻ മാനേജ് ചെയ്യടാ.
0: സുരേഷ, ഞാൻ
2: വർക്ക് സൈറ്റിലെ തുരുമ്പിച്ച അണികൾ പുറുക്കി കൂട്ടിയത് സമ്പാദിക്കാൻ തന്നെയാ. അത് എവിടെ എൻ്റെ ഗായത്രിയുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയിട്ടാ. അല്ലാതെ
0: ഇന്നലെ പുലർച്ചെ ഒരു മണിക്ക് നീ വിളിക്കുമ്പോൾ കാര്യം പറഞ്ഞിരുന്നെങ്കിൽ എടാ നിന്റെ കൂടെ ഞങ്ങൾ വരില്ലായിരുന്നു. നീ അതൊന്നും പറയാഞ്ഞത്.
3: അതെ,
2: അതെങ്ങനെയാ? നിനക്ക് ജയനെയും മല്ലികയും കൂട്ടണ്ടേ? മല്ലിക, വിവരങ്ങളൊക്കെ വിശദമായിട്ട് പറയണം, പക്ഷെ ഇപ്പൊ വേണ്ട, ഒന്നും കേൾക്കാനാവൂല.
7: ഈ സുരേഷൻ സാർ ആരാ? നിങ്ങളെ മദർ വിളിക്കുന്നു.
2: ദാ വരുന്നു, വാടാ നമുക്ക് പോകാം. എല്ലാവരും വാ, ഗായത്രിയോടൊപ്പം പോകണ്ടേ? യാത്രയാക്കണ്ടേ സെമിത്തേരിയിലേക്ക്?
1: തീർച്ചയായും. മല്ലിക, നീ ഗീതയും സീമയും കൂട്ടി അങ്ങോട്ട് ചെല്ലേ. ഗായത്രിക്ക് അരികിൽ തന്നെ ഉണ്ടാവണം. അവൾ അനാഥയല്ല, ഒറ്റയ്ക്കുമല്ല. ചെല്ലേ, ചെല്ലാൻ. ശ്യാമേ, കാര്യങ്ങളെല്ലാം വേണ്ട പോലെ ചെയ്യണം, മനസ്സിലായോ? ഏ
3: ശരി, ഞാനുണ്ട്.
1: പിന്നെ നീ ഇല്ലാതെ നിന്റെ ഗായത്രിയെ യാത്രയാക്കണ്ടേ നിനക്ക്?
2: എനിക്കെന്റെ ഗായത്രിയെ.
1: സുരേഷ, ഞങ്ങളുണ്ട് കൂടെ. തളർന്നു വീഴുമ്പോൾ താങ്ങാൻ ഞാനും ദിനേശനും ഉണ്ട്.

0: ഇതാരപ്പ കടൽപ്പാലത്തിരുന്ന് ചൂണ്ടിയിടുന്നത്? ഈ കടപ്പുറത്ത് പുതിയ ആളാണെന്നാ തോന്നുന്നത്. ഏതായാലും ഒന്ന് മുട്ടി നോക്കിയെന്നെ. സാറേ, ഏയ് സാറേ, ഇവിടെ ഇരുന്ന മീന് തടയില്ല കേട്ടോ. തടഞ്ഞാൽ തന്നെ പാലത്തിൻ്റെ അടിയിൽ കുടുങ്ങുകയും ചെയ്യും.
1: ഓഹോ, അതെന്ത് സൂത്ര? ഏ
0: മക്കാറാക്കണ്ട സാറേ, എത്ര നേരം ഇരുന്നിട്ടും ഒരു കാര്യമില്ല. ചൂണ്ടയെ കൊത്തുന്ന മീന് ഇങ്ങോട്ട് വരൂല.
1: അല്ല, ഇത്ര കൃത്യമായി പറയേ, നീ ഏതാ?
0: ആ, ഞാൻ മുരുകനാ, മീൻപിടുത്തം തന്നെയാ പണി.
1: ഓഹോ, എന്നാല് വാ, ചൂണ്ടയിട്ടിരുന്നോ നീ?
0: ചൂണ്ടയല്ല, വല, വലിയ വല, കടലിൽ പോകും പൊലച്ചക്ക്.
1: ഓ, വലമീൻ പിടുത്തോ?
0: സാറേ ഒരു സിഗരറ്റ് തരുമോ?
1: അതെന്തിനാ എനിക്ക്? ഏ
0: ഒന്ന് താ സാറേ.
1: ആ, ഇന്നാ ലൈറ്റർ വേണ്ടേ?
0: ആ പിന്നെ കത്തിക്കണ്ടേ?
1: ഇവിടെ നിന്ന് സിഗരറ്റ് വലിക്കാൻ പറ്റുമോ?
0: ആ അപ്പൊ സാറ് വലിച്ചതോ?
1: ചൂണ്ടയിട്ട് കാത്തിരിക്കുമ്പോ ഒരു സിഗരറ്റ് വലിയൊക്കെ അത്യാവശ്യാടോ.
0: അല്ല സാറിനെന്താ പണി?
1: ദേദി കണ്ടില്ലേ, കടലിൽ ചൂണ്ടയിടലേ.
0: അല്ല അതല്ലപ്പ, ശരിക്കും എന്നാ പണി?
1: ശരിക്കും പണി ഗൾഫാ, ഗൾഫ്.
0: ഓ ദുബായ്.
1: ദുബായ് ഒന്നും അല്ലട ചക്ക, ഖത്തർ.
0: അത്ര കൊണ്ടുവരാറുണ്ടാ?
1: എന്തിനാ?
0: വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ.
1: ഏ
0: സാറേ, അല്ല മുതലാളി.
1: ഏതെങ്കിലും ഒന്ന് മതിയടാ, സാറോ മുതലാളിയോ ഏതെങ്കിലും ഒന്ന് മതി.
0: ആ മുതലാളി, ചൂണ്ടിയിടാൻ പറ്റിയ സ്ഥലം വേറെയുണ്ട്, കാണിച്ചു തരാം.
1: വേണ്ട വേണ്ട വേണ്ട, ഇവിടെ തന്നെ മതി.
0: ഓ ഗൾഫിലെന്താ പണി?
1: എനിക്കാ, എനിക്ക് മീൻപിടുത്തോ?
0: മീൻപിടുത്താ ഗൾഫിലാ?
1: ആടെ ഒഴിവ് സമയം മീൻ പിടിക്കാൻ പോകും ബോട്ടിൽ പുറംകടലിലേക്ക്. അതൊക്കെ അങ്ങ് ഗൾഫിൽ, ഇവിടെ എന്ത്?
0: അല്ല മലയാളി, ചെറിയ ബോട്ട് വാടക എടുത്താലോ?
1: കിട്ടുമോ മുരുക?
0: ഒന്ന് നോക്കിയാലോ?
1: ഷുവർ, നീ നോക്ക്. പിന്നെ കൂടെ മുരുകനും വേണം. സിഗരറ്റ് തരാ.
0: ആ ഞാൻ വരാം, ഞാൻ വരാം.
1: ഖത്തറിലെ അത്തറുണ്ടടാ.
0: എന്നാ നാളെ തന്നെ വരാം.
1: ആ ഓക്കെ. പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ അറിയില്ലേ?
0: ഓ
1: ചെറിയൊരു ഗ്യാസ് സിലിണ്ടറും സ്റ്റൗവും കൂടി വേണം.
0: അതൊക്കെ സംഘടിപ്പിക്കാൻ മുതലാളി.
1: പിന്നെ ഡാ ഒന്നുകൂടി വേണം. അല്ല കിട്ടോ?
0: അതെന്താ?
1: ഓ അറിയാത്ത പോലെ.
0: മുതലാളി എന്താ ഉദ്ദേശിക്കുന്നത്?
1: എടാ മുരുക, ദ്രാവകമായിട്ടോ പുകയായിട്ടോ പൊടിയായിട്ടോ? ഏ
0: മുതലാളി
1: ഡാ എന്തോ തടയുന്നുണ്ട്.
0: ആ വയറ് ലൂസാക്കി വിടി, ലൂസാക്കി വിടി.
1: അതൊക്കെ എനിക്കറിയാടാ. ആ കിട്ടി.
0: ഓ മോശമില്ലല്ലോ.
1: മതി മതി, ഇത് മതി.
0: മുതലാളി മതിയാക്കിയ?
1: ആ ഇന്ന് ഇത് മതി. ആ പിന്നെ നാളെ ഞാൻ രണ്ട് മൂന്ന് സെറ്റ് ചൂണ്ട കൊണ്ടുവരും. ഏ
0: ആയിക്കോട്ടെ.
1: രാത്രി ഒരു 8-9 മണിക്ക് നമുക്ക് പോകാം.
0: അല്ല മുതലാളി കുറേ നാളുണ്ടാവോ ഇവിടെ നാട്ടിൽ?
1: ഏ ഇല്ലടാ, വെറും 2 ആഴ്ച. അവിടെ ബിസിനസ്സൊക്കെ നോക്കണ്ടേ?
0: ബിസിനസ്സാ? എന്ത് കച്ചവട?
1: കച്ചവടം പലതും ഉണ്ട്. മുരുകന് പാസ്പോർട്ട് ഉണ്ടാ?
0: ഇല്ല.
1: ആ ഒന്നെന്ന് എടുത്തു വെക്ക്, ചിലപ്പോൾ വേണ്ടി വന്നാലോ.
0: മുതലാളി
1: ആടാ, നാളെ നീ ഒരു 9 മണി. ഓക്കെ
0: ആയിക്കോട്ടെ മുതലാളി. മുതലാളിന്റെ പേരെന്താ?
1: സെയ്ദ്, സെയ്ദ് മുഹമ്മദ്.
0: സെയ്ദ് മുതലാളി, നമുക്കിനി നാളെ കാണാം.
1: ഓക്കെ.

0: എല്ലട മുരുക, ഇതെന്ത് ബോട്ടാന്ന്? കടലിൽ മുങ്ങിച്ചാകേണ്ടി വരുമോ നമുക്ക്?
1: ഇല്ല മുലയാളി, ഇല്ല.
0: എടാ മുരുക, പിന്നെ ഒരു കാര്യമുണ്ടേ. വീട്ടിലെ പട്ടിണി മാറ്റാനൊന്നുമല്ല ചൂണ്ടയെടുത്ത് വന്നത്, ആഘോഷിക്കാനാ. ഇതേതാണ്ട്
1: മുതലാളി, അതിനു പറ്റിയ സെറ്റപ്പ് വേറെ ഉണ്ട് കേട്ടാ.
0: വേറെ ഉണ്ടായിട്ടാ നീ ഇതും കൊണ്ട് വന്നിന്?
1: അല്ല, ഞാൻ വിചാരിച്ചു മുതലാളിക്ക്.
0: എടാ മുരുക, സെറ്റപ്പ് എന്താന്ന്?
1: ഫുൾ സെറ്റപ്പ്, ഒരു ചെറിയ കപ്പൽ തന്നെയാ. ഒരു കുഴപ്പമുണ്ട് മുതലാളി.
0: എടാ, ഈ കുഴപ്പം പിടിച്ച കപ്പലിലൊന്നും ഞാൻ വരൂലേ.
1: കപ്പലിനല്ല കുഴപ്പം മുതലാളി, അതിൻ്റെ മുതലാളിക്കാ.
0: അല്ലടാ, അവർക്കെന്താ?
1: അവർക്ക് ബോധിക്കണം, നന്നായി ബോധിക്കണം, നല്ല പ്രശ്ന.
0: അവർക്ക് ബോധിക്കണമെങ്കിൽ ഇവിടെ നമ്മളെന്നാ വേണ്ടത്?
1: അതൊക്കെ മുതലാളി അറിഞ്ഞും കണ്ടും ചെയ്തോ, ഞാൻ ആളെ കാണിച്ചുതരാം.
0: നീ കാര്യം ഇങ്ങനെ പറയണ്ട, ആളെ കാണിച്ചതാ. എപ്പോഴാ കാണുക?
1: ഇന്നെ.
0: ഓ, കടപ്പുറത്ത് തന്നെ അയാൾ?
1: പിന്നെ മുതലാളി, അത് അയാളല്ല, ഒരു പെണ്ണുങ്ങളാ, വലിയൊരു ഒന്നൊന്നര പെണ്ണുങ്ങൾ, ഒരു പൊമ്പുളൈ.
0: എടാ മുരുക, നീ ഒന്ന് തെളിച്ച് പറ.
1: വിശ്വസിക്കാൻ കൊള്ളാവുന്ന ആളാണോ മുതലാളി എന്ന് നോക്കണം, അതാണ് ആദ്യം വേണ്ടേ.
0: എന്നിട്ട്
1: അവർക്ക് മുതലാളിയെ പിടിച്ചാലുണ്ടല്ലോ, അതായത് വിശ്വാസമായാല്, പിന്നെ നിങ്ങൾ പറയുന്ന ആഘോഷം തന്നെ
0: തന്നെ
1: തന്നെ.
0: അല്ലപ്പോ നമ്മക്കൊന്ന് അങ്ങോട്ട് പോയാലോ?
1: ആ പോകാ. പിന്നെ മുതലാളി, എന്തെങ്കിലും ഉടായ്പ് കാണിച്ചാലുണ്ടല്ലോ.
0: എന്താ?
1: ഒന്നുമില്ല, ആഴക്കടലിന്റെ ആഴം കാണാം നിങ്ങക്ക്, കൊമ്പൻ സ്രാവ് അകത്താക്കുന്നവരെ.
0: അയ്യോ,
1: എന്താ കാണണ്ടേ, പേടിയായാ?
0: കാണണം കാണണോ, ഞാൻ എന്തിനു പേടിക്കണം? ഉടായ്പ് കാട്ടുന്നവർക്കല്ലേ പ്രശ്നം?
1: ആ, കാട്ടുന്നവർക്കും അവരെ കാട്ടിക്കൊടുക്കുന്ന എനിക്കും പ്രശ്നം.
0: എടാ, എനിക്ക് ഇവിടെ ഒരു 10 ദിവസം, അതുവരെ ഒരു ഷിപ്പിംഗ് ഫിഷിംഗ്, അത്രയേ ഉള്ളൂ.
1: അത്രയേ വേണ്ടൂ?
0: ആ
1: ശരി. പിന്നെ മുതലാളി, കൊഞ്ച തമിഴ് ചൊല്ലണേ.
0: അതെന്താ?
1: അവരൊരു തമിഴാളിയാ.
0: തമിഴാളിയാ?
1: ആ, മലയാളിയും തമിഴാളിയും കൂടി കുഴച്ച്.
0: ചൊന്നിടുവൻ, കണ്ടിപ്പാൻ ചൊന്നിടുവൻ.
1: എന്നാ വാ മുതലാളി.

0: ഈ മൂടേട്ട പെരട്ട പായലേ. നീ ഏൻ നിനച്ചേ? മൊതല്ല നാ സൊല്ലു, നീ കേള്, അത് താ ഉനക്ക് നല്ല പുരിഞ്ചിതാ. ഇനി ഏതാവത് പേശിനാ സുട്ടിടുവേൻ. നീ ആരെ കിട്ട പേശുവതെന്ന് ഉനക്ക് തരുമാ? നാൻ താൻ കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ.
1: അമ്മാ,
0: ഏണ്ടാ ഏൻ വന്ന് സൊല്ല്? ഇന്നേക്ക് കടല് പോകില്ല
1: അമ്മ. ഇത് വന്ന് എന്നുടെ മുതലാളി.
0: മുതലാളിയാ? കൊഞ്ചം നീങ്ങുന്നില്ലടാ. ഏ മുതലാളി, ഉനക്ക് എന്ന സംബന്ധം?
1: ബിസിനസ് ഗൾഫിലാ, കുറച്ച് ദിവസം ലീവിന് വന്നതാ. അമ്മ, ഞാൻ ചൊല്ലിയ വിഷയം
0: ഞാവുകരിക്ക്.
1: ഫിഷിംഗ് പിന്നെ ഷിപ്പിംഗോ?
0: ഡ മുരുക, ഇവനെ നമ്പ മുടിയുമാ? ഒരു വാട്ടി ഇവ ഏമാതിച്ചിന?
1: നിജമായില്ലേ?
0: ആ അപ്പിടിനാ സൊല്ല്.
1: നൈറ്റ് ഫിഷിംഗ് എനിക്കൊരു ഹോബിയാണ്.
0: ഏയ് നിർത്തടാ, തമിഴ് ഇല്ലെന്നാ മലയാളോ, ഇതിലേതാവത് പേശ്. ഇംഗ്ലീഷ് എനക്ക് തെരിയാതെ.
1: അത് വന്ന് അമ്മ, മുതലാളിക്ക് രാത്രി കടലിൽ ചൂണ്ടയിടുന്നത് പെരുത്ത് പെരിശം. ഓ, ഗൾഫിലൊക്കെ പോകാറുണ്ട്.
0: അതൊക്കെ ഞാൻ എന്നെ പെണ്ണോ? അത് സൊല്ല് തമ്പി.
1: ഈ മുരുകനെ കഴിഞ്ഞ ദിവസം ഞാൻ പരിചയപ്പെട്ടത്. മുരുകൻ തന്നെയാ പറഞ്ഞത് ബോട്ടിൽ എന്നെയും കൂട്ടെ.
0: സോറി സോറി മുരുക. അതുക്കപ്പുറോ എന്നെ സൊന്നേ? വേറെ ഏതാവത് പേശിരിക്ക?
1: ഇല്ലേ, ഒന്നുമേ പേശിയില്ല, സത്യം. അമ്മ, ഒരു 10 ദിവസേ നാട്ടിലുള്ളൂ. ആ കുടുംബം ഗൾഫിൽ തന്നെയാ. അതുവരേക്കും നമ്മ ഒരുവില്
0: എല്ലാമേ സെറി. ആനാ കാസ് കിടക്കുമാ? കാസ് കാസ് കാസ്
1: എത്രയാന്ന് പറഞ്ഞാല്?
0: നാ പേസിനാ മൊത്തമാന കാസും തെറുമാ? നീ
1: തന്നിടുവേൻ, കണ്ടിപ്പാ തന്നിടുവേൻ.
0: അന തമ്പി, സൂണ്ടയിടലും മട്ടും പോതുമേ. വേറെ ഏതാവത് കടിച്ച?
1: അത് വന്ന്
0: തെരിയും തെരിയും. അതുക്കും മേലെ എനക്ക് രൊമ്പ പിടിച്ചാച്ചു.
1: അമ്മ, അതുക്കും അതുക്കും മേലെ എനക്ക് കൊഞ്ച സുഖിക്കണം. പൊണ്ടാട്ടി കൂടെ ഇല്ലേ? ഏത്
0: എടാ എടാ എടാ.
1: ഇത് സൂപ്പർ പെർഫ്യൂം എന്നുടെ കാളിയമ്മക്ക്.
0: തമ്പി, ഇത് മട്ടും മൂടിയാത്. കാശക്ക് കാശ് തന്നെ വേണം.
1: കാശൊന്നും ചോദിക്കണ്ട.
2: ഏ
1: ഇങ്ക പാറ്, 65,000 രൂപ നാട്ടിലെ, അതുക്കും മേലെ അവില. സ്മാർട്ട് ഫോൺ ഇതും എന്നുടെ അമ്മാവക്ക്, എന്നുടെ തങ്കമാണ കാളിയമ്മാവക്ക്.
0: ഇത് പുതുസാ?
1: ആമ, പുതിയത് തന്നെ. ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടി പാക്കറ്റ് പൊളിച്ചതാ.
0: സോറി സോറി, നീ ഇപ്പൊ പോ, നാളേക്ക് പാകല. രാത്രി 9 മണി സാപ്പാട് ഒരു വില കിടക്കും.
1: കിടക്കുമാ?
2: ആ അതിനെല്ലാം സൗകര്യം ഉണ്ടാക്ക മുതലാളി.
0: ആനാ തമ്പി, ഒരു കാര്യോ, നമ്മ ഉരുവില് കല്ല്, വിസ്കി, ബ്രാൻഡി, സാറായോ ഇതൊന്നുമേ കിടക്കാതെ.
1: അമ്മ, രാത്രിയിലെ കടൽക്കാറ്റിലെ തണുപ്പത്ത് കൊഞ്ചം ലഹരിയില്ലാതെ.
0: ലഹരി മുറുക സൊല്ലടാ.
2: മുതലാളിക്ക് ലഹരിയല്ലേ വേണ്ടത്, അത് വന്ന് ദ്രാവകത്തിൽ തന്നെ വേണമെന്നില്ലല്ലോ.
1: പിന്നെ നീ എന്താണ് ഈ പറയുന്ന മുരുക?
2: വാതകം അല്ലേ അമ്മ?
1: പോക പോക പോക പോക. ഇനി തണുത്ത് വിറക്കുമ്പോ നല്ല പൊതപ്പ്, നല്ല ചൂട് തരാൻ പറ്റിയ പൊതപ്പ്. ഏ അമ്മ,
0: കാളി കാളിയമ്മ, പെരിയ തങ്കച്ചി കാളിയമ്മ.
2: മുതലാളി, നല്ല കൂള് കിട്ടിയല്ലോ.
1: ഹേട മുരുക, ഈ മീനിന് എന്റെ ചൂണ്ടയോടൊരു പ്രത്യേക ഇഷ്ടം.
2: ആ അപ്പുറത്തെ രണ്ടാള് വലിയ ആഫീസർമാരാ, കാര്യമായിട്ടൊന്നും തടഞ്ഞില്ല.
1: ഏത് ആ ഡോക്ടർമാർക്കോ?
2: ചെറുതെന്തോ കിട്ടി.
1: ഡാടാടാ, അത് വലിയ ഡോക്ടറല്ലേ?
2: പിന്നെ പേര് കേട്ട ഡോക്ടറാ. ഒരു ദിവസം വരുമാനം എത്രയാ അറിയോ മുതലാളിക്ക്? 100,000 രൂപ. 200 രോഗികൾ നോക്കുമ്പോഴും 500 രൂപയാ ഫീസ്. മൂപ്പരെ കാണാൻ ഒരാഴ്ചക്ക് മുന്നേ ബുക്ക് ചെയ്യണം പോലും.
1: ഓ, എന്നിട്ടാ ഈടെ വന്ന് കിടക്കുന്നത്?
2: 1 മാസം 30,000 രൂപ. അമ്പമ്പോ, 1 കൊല്ലം.
1: എടാ മുരുക, ഇവർ ഈ ജോലി തിരക്കിന് ഒന്ന് റിലാക്സ് ആകാൻ വന്നിരിക്കുന്നതായിരിക്കും.
2: ഒരു ശാസ്ത്രജ്ഞനോ ഗവേഷകനോ ഒരാൾ വരുന്നുണ്ട്, അത് മറ്റൊരു പണച്ചാക്ക.
1: മുരുകനെപ്പം കൂടു തന്നെ അല്ലേ?
2: ആ കാളിയമ്മ തരും, പിന്നെ പോകാതെ നേരം ഇവരും.
1: എടാ മുരുക, നീ കാളിയമ്മേൻ്റെ ആള് തന്നെയല്ലേ?
2: അല്ല, അത് പിന്നെ.
1: ഞാൻ മനസ്സിലാക്കി. എന്നിട്ടെന്ത് നീ ആദ്യം പറയാത്തത്?
2: മുതലാളി, അത് പിന്നെ.
1: വേണ്ട, പറയണമെന്നില്ലടാ.
2: അതല്ല, ഉരുവിൽ വന്നാൽ ആര് സംസാരിക്കില്ല, മുതലാളി മാത്രമേ കുറച്ചൊക്കെ സംസാരിക്കുന്നത്.
1: അതിന് ടാ, ഞാൻ അടുത്താഴ്ച പോവില്ലേ?
2: മുതലാളി നാട്ടിൽ വന്നാൽ ഇങ്ങോട്ട് വരൂലേ?
1: ഉറപ്പായും വരും. അല്ല, മുരുകൻ വരുന്ന എൻ്റെ കൂടെ അങ്ങ് ഗൾഫിലേക്ക്.
2: അത്
1: എനിക്കിവിടെ ഗൾഫിന്ന് കിട്ടുന്നതിനെക്കാട്ടും കൂടുതലേ ഇവിടുന്ന് കിട്ടും അല്ലേ?
2: അതല്ല, കാളിയമ്മ സമ്മതിക്കില്ല.
1: അപ്പോ നീ ശരിക്കും കാളിയമ്മയുടെ അസിസ്റ്റന്റ് ആണല്ലേ, അല്ലെ പാർട്ട്ണറാ?
2: അങ്ങനെയൊന്നുമില്ല, ഒരു സഹായി, ഒരു ബന്ധു.
1: ബന്ധുവാ?
2: ആ മരുമകൻ, കാളിയമ്മയുടെ മകളാ എൻ്റെ പെണ്ണ്.
1: നീ പറഞ്ഞു വന്നത് നിന്റെ ഭാര്യ?
2: ആ, അകത്ത് സാപ്പാടുണ്ടാക്കുന്ന പെണ്ണ് തന്നെ.
1: ഓ, അത് മുരുകന്റെ പെണ്ണ്. അപ്പോ കാളിയമ്മയുടെ ഫാമിലിയോ?
2: അതൊന്നും എനിക്കറിയില്ല മലയാളി.
1: ഓ വേണ്ടേ, എനിക്കറിയവും വേണ്ട.
2: മുതലാളി,
1: എടാ ചുമ്മാ ചോദിച്ചതല്ലേ മുരുക നിന്നോട്, നിനക്കറിയുന്നതൊക്കെ പറയണമെന്നൊന്നുമില്ല.
2: മുതലാളി, നിങ്ങൾ കടലിൽ ചൂണ്ടയിടും, പക്ഷേ ഞാൻ കരയില്ല ചൂണ്ടയിടുക.
1: കരയില്ല?
2: ആ, ചൂണ്ടയിൽ മീൻ കൊത്തുമ്പോൾ നമ്മൾ അയച്ചു വിടൂലേ, അതുപോലെ.
1: മനസ്സിലായില്ല
2: മുതലാളി. ഈ മീൻ നിങ്ങളെ ചൂണ്ടയിൽ പിടിച്ചതല്ലേ? എന്നാൽ മുതലാളിയും അപ്പുറത്തെ ഉദ്യോഗസ്ഥന്മാരും ഡോക്ടർമാരും ഒക്കെ എൻ്റെ ചൂണ്ടയിൽ കുടുങ്ങിയവരാ, വലിയ മീനുകൾ.
1: ആ ആ ആ, ഇപ്പോൾ എനിക്ക് ഏതാണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലായി.
2: ഇതൊന്നും ഞാൻ ആരോടും പറയാത്തയാ.
1: ഓ, ഞാൻ കേട്ടിട്ടില്ല, മുരുകനത് പറഞ്ഞിട്ടുമില്ല.
2: അല്ല, ഈ മീനെന്താ ചെയ്യുന്നത്? മുതലാളി കൊണ്ടുപോകുന്നില്ലേ?
1: ഡാ, ഇതിനെന്ത് വില വരും?
2: ആകെ മൊത്തം 4,000 രൂപ.
1: 4-5 എത്രയായാലും ഇതൊക്കെ മുരുകന്.
2: മുതലാളി,
1: എടാ വിശക്കുന്നില്ലടാ മുരുക, നല്ല തണുത്ത കാറ്റും.
2: മുതലാളി താഴെ ഇറങ്ങിക്കോ, അവിടെ എല്ലാം റെഡിയാ.
1: അല്ല മുരുക, നിന്റെ VIP അതിഥികൾക്കൊന്നും വേണ്ടേ?
2: അവരൊക്കെ കഴിച്ചു.
1: ഈ തണുപ്പിലിരിക്കാൻ തന്നെ അവര്?
2: തണുപ്പോ, ഉള്ളിൽ നല്ല പുകയുണ്ട് മുതലാളി. പുക
1: പുകയാ?
2: ആ, അവരുടെ ഉള്ളിൽ മാത്രമല്ല താഴെ മുറിക്കുള്ളിലും ഉണ്ട്. പൊരിച്ച മീനും പൊറോട്ടയും പുകയും പിന്നെ പുതപ്പും.
1: പുതപ്പ?
2: പൊണ്ടാട്ടിയാണേലും ഞാനിതുവരെ പുതച്ചിട്ടില്ല മുതലാളി. മുതലാളിക്ക് വേണ്ടി ഈ ഒരു പുതുതായ പുതപ്പ്. പോ മുതലാളി പോ.
1: ഓ, ഇവിടെ ഭയങ്കര സെറ്റപ്പാണല്ലോ. ആരെ കാണുന്നില്ലല്ലോ.
0: ആളുണ്ട്.
1: അശരിയോ?
0: മേശപ്പുറത്ത് കഴിക്കാനുള്ളത് വെച്ചിട്ടുണ്ട്.
1: ഓ, ഇവിടെ ഉണ്ടല്ലോ. ഓ, ഇതൊക്കെ എനിക്ക് കഴിക്കാനാ? അല്ല, കുടിക്കാൻ
0: ഫ്ലാസ്കിലുണ്ട്.
1: ആ, എന്തിനാ ഇങ്ങനെ ഒളിച്ചിരിക്കുന്നത്? ഇങ്ങോട്ട് വരരുതോ?
0: എന്താ വേണ്ടത്?
1: വേണ്ടത് പൊടിയും പുകയും പിന്നെ പുതപ്പും.
0: ആഹാരം കഴിക്ക്, എന്നിട്ട് വാ.
1: ഓ, അല്ല, ഒന്ന് പരിചയപ്പെടണ്ടേ. പേരെന്താ? പേരെന്താന്ന്?
0: പൊതപ്പ്.
1: അമ്പോ, ഞാനേതായാലും അങ്ങോട്ട് വരുവ. വരട്ടെ. വരും. ദാ വന്നു. ഓ, ഇതിനകത്ത് വെളിച്ചമൊന്നുമില്ലല്ലോ.
0: വെളിച്ചം എന്തിനാ?
1: അവിടെ എന്തോ ഒരു ഇത്തിരി വെട്ടം കാണുന്ന
0: പൊടി.
1: ആ, പൊടി പുക. അല്ല, ഏതാ ഇനം? നാടനോ മോഡേണോ?
0: അറിയില്ല, വലിച്ചു നോക്ക്.
1: എടി കൊച്ചെ, നിന്റെ വർത്താനം കേട്ടാലേ ഞാൻ നിന്റെ കെട്ടിയോനാന്ന് തോന്നുമല്ലോ. ഏ, നോക്ക്, ഇത് മുരുകനല്ല, കസ്റ്റമറാണ്. വില കൂടിയ കസ്റ്റമർ. കുറേ കാശ് മുടക്കിയതാ, അതുകൊണ്ട് കുറച്ച് മയത്തിലും സ്നേഹത്തിലും ഒക്കെ ആവാം വർത്താനം.
0: ദാ പൊടി, നാടൻ കഞ്ചാവാ.
1: ആ, അതാ ഇവിടെ നിൽക്കട്ടെ. നീ ആ ലൈറ്റ് ഒന്നിട്.
0: ലൈറ്റ് വേണോ?
1: വേണ്ടേ.
0: വേണമെങ്കിലിടാം.
1: ആ, വേണ്ട. കസ്റ്റമറെ സന്തോഷിപ്പിക്കാനാണല്ലോ നീയും മുരുകനും കാളിയമ്മയൊക്കെ കാശ് വാങ്ങിയത്. ഏ, എനിക്ക് സന്തോഷിക്കണം, നന്നായി സന്തോഷിക്കണം. അതിന് സംസാരിക്കണം. സംസാരിക്കുന്നതാ എൻ്റെ സന്തോഷം.
0: പറഞ്ഞോളൂ, കേൾക്കാം.
1: അതുപോരാ, നീയും പറയണം.
0: എന്തു പറയാൻ?
1: എന്തെങ്കിലും. അല്ല, മുരുകൻ എങ്ങനെയാ വർത്താനം പറയുന്ന കൂട്ടത്തിലാ? കാളിയമ്മ നിന്റെ സ്വന്തം അമ്മയല്ലാന്ന് ഉറപ്പാ. ഒരിക്കലും സ്വന്തം അമ്മ മക്കളെ ഇതുപോലെ നീ കരയുന്നോ? നോക്കൂ, ഡി ഞാൻ കസ്റ്റമറാണ്.
0: സോറി.
1: ഇറ്റ്സ് ഓൾ റൈറ്റ്. പിന്നെ ഞാനൊരു രഹസ്യം പറയട്ടെ, ഞാൻ അല്പം വീശിയിട്ടുണ്ട്. ദേഹപരിശോധന ഇല്ലാത്തതുകൊണ്ട് ചെറിയൊരു ബോട്ടിൽ കയ്യിലെടുത്തു. പൊടി വേണ്ട, കുപ്പി മതി. ആ, എനിക്ക് നല്ല വിശപ്പുണ്ട്, ഞാൻ കഴിക്കുക.
0: ശരി,
1: നീ കടന്നോ. ഇന്നൊരു മൂടില്ല, നാളെ.

0: ഹലോ,
1: അതെ, സുരേഷനാണ്.
0: ആരാ?
1: എന്താ കാര്യം?
0: ഓ, അങ്ങനെ.
1: സോറി, ഞാനിപ്പോൾ പുതിയ വർക്കൊന്നും എടുക്കുന്നില്ല.
0: അല്ല, അങ്ങനെയല്ല,
1: ലേബേഴ്സൊക്കെ കുറവാ, പിന്നെ കുറച്ച് പെൻഡിംഗ് ഉണ്ട്. നിങ്ങൾ വേറെ ആരെങ്കിലും നോക്കിക്കോ, അതാ നല്ലത്.
0: അല്ല, അതല്ല, എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല, അതുകൊണ്ടാ.
1: പിന്നെന്തിനാ കാണുന്നേ?
0: ആ, ക്വാർട്ടേഴ്സ്?
1: അതെ. ആ,
0: ആ വർക്കിനെ തുടങ്ങിയിട്ട് ഏകദേശം 2.5 വർഷമായി, ഫിനിഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഇതുവരെ.
1: തിരക്ക്? ആ, കുറച്ച്.
0: എവിടെ
1: ഇപ്പോഴോ?
0: ആ, ശരി, വരാം.
1: ഇതാരപ്പ ഇത്? വർക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ടും വിടുന്നില്ലല്ലോ.
0: ആ, എന്തായാലും റേറ്റ് കൂട്ടി പറയാം, കംപ്ലീഷൻ ടൈമും കൂട്ടാം, എങ്ങനെയെങ്കിലും ഒഴിവാട്ടെ.

ഇവിടെ ഉണ്ടാവുന്നാന്നല്ലോ പറഞ്ഞത്. ഇനിയിപ്പോ പോയിട്ടുണ്ടാവോ? അങ്ങനെയെങ്കിൽ നല്ലതേനു. എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം.

0: ഹലോ സുരേശൻ, ദാ ഇവിടെ, ഇങ്ങോട്ട് ഇങ്ങോട്ട്.
1: ആ വരുന്നു.
0: വെയില് കൊള്ളണ്ടാന്ന് കരുതി കയറുന്നതാ.
1: എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ വേറെ ആരെങ്കിലും നോക്ക്. ടൗണത്തന്നെ മൂന്നാല് കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടല്ലോ.
0: സുരേശ, അതവിടെ നിൽക്കട്ടെ. നിങ്ങൾ എന്റെ പേര് ചോദിക്കാത്ത എന്താ? നോക്ക്, സൂക്ഷിച്ച് നോക്ക്. ഞാനൊരു സിനിമ ഡയലോഗ് പറയട്ടെ, ഓർമ്മയുണ്ടോ ഈ മുഖം?
1: നിങ്ങള് ഈ ശബ്ദവും മുഖമൊക്കെ പരിചയമുണ്ട്, പക്ഷെ എവിടെയാണെന്ന് ഓർമ്മ കിട്ടുന്നില്ല.
0: രാഘവ്, ഇൻസ്പെക്ടർ രാഘവ്.
1: രാഘവ്? ഓ, രാഘവ് സാർ, മഹാരാഷ്ട്ര പോലീസ്.
0: കറക്റ്റ്.
1: സാർ ഇവിടെ
0: വർക്ക്?
1: എന്ത് വർക്ക്?
0: സുരേഷ, വർക്ക് എന്ന് കേട്ടാലേ നിങ്ങൾ കോൺട്രാക്ടർമാർക്ക് കൺസ്ട്രക്ഷൻ വർക്ക് മാത്രം, പക്ഷേ ഞങ്ങൾക്കതല്ല.
1: അപ്പോ
0: കൺസ്ട്രക്ഷൻ വർക്കല്ലാന്ന്
1: പിന്നെ
0: പറയാം. അല്ല, സുരേശൻ എന്താ ഈ ലൈൻ റൂം വർക്ക് ഫിനിഷ് ചെയ്യാത്തത്?
1: ഇതൊരു ക്വാർട്ടേഴ്സാ, ഓണർ കുറച്ച് ടൈറ്റിലായി, അങ്ങനെ ഡിലേ ആയതാ.
0: അപ്പോ സുരേശന്റെ സ്വന്തമല്ലേ ഇത്?
1: ഇപ്പോ ഏതാണ്ട് അങ്ങനെയാ.
0: എന്ന് വെച്ചാ?
1: ഓണർ വിഡ്രോ ചെയ്തു, വലിയൊരു എമൗണ്ട് ഡ്യൂ ആണ്, കുറച്ച് പണം കൊടുത്ത് സെറ്റിലാക്കാനാണ് പ്ലാൻ.
0: അപ്പോ ഓണർ സുരേശൻ തന്നെയല്ലേ?
1: അയ്യോ, താല്പര്യമൊന്നും ഉണ്ടായിട്ടല്ല സാർ, ഓണർ നല്ല മനുഷ്യന്, അദ്ദേഹം നിർബന്ധിച്ചപ്പോ വഴങ്ങേണ്ടി വന്നു, അതുകൊണ്ട് എനിക്കതൊരു ഉപകാരമായി. എന്റെ വർക്കേഴ്സ് ഒക്കെ ഇപ്പൊ ഇവിടെയാ കഴിയുന്നേ.
0: ഓ അങ്ങനെ. വർക്കേഴ്സ് ഇവിടെ മലയാളികളാണോ?
1: അല്ല, ആസാമീസ്, ഒറീസ, പക്ഷെ ബംഗാളി എന്നാ പൊതുവെ പറയുന്നേ.
0: ആ അതങ്ങനെ തന്നെ.
1: അല്ല സാറിവിടെ?
0: അത് പറയാം. മിസ്റ്റർ സുരേഷ്, ഇപ്പോ മുകളില് വർക്കേഴ്സ് ആരെങ്കിലും ഉണ്ടാവോ?
1: ഇല്ല, സന്ധ്യക്ക് ശേഷം വരൂ, എല്ലാരും വർക്ക് സൈറ്റില്ല.
0: നമുക്കൊന്ന് കേറി നോക്കിയാലോ?
1: എന്താ സാർ, എന്തിനാ?
0: ആ മിസ്റ്റർ സുരേഷ്, അറിയാലോ ഞാൻ മഹാരാഷ്ട്ര പോലീസിൽ നാർക്കോട്ടിൽ വിങ്ങിലാണെന്ന്.
1: അതൊക്കെ അറിയാം, അങ്ങനെയാണല്ലോ നമ്മൾ പരിചയപ്പെട്ടത്.
0: ആ അത് തന്നെയാ ഞാൻ നേരത്തെ പറഞ്ഞ വർക്ക്, ഇൻവെസ്റ്റിഗേഷൻ.
1: സാർ
0: പേടിക്കണ്ട, നമ്മുടെ നാട്ടിലുള്ള അതിഥി തൊഴിലാളികൾക്കിടയിൽ വ്യാപകമായ മയക്കുമരുന്ന് ഉപയോഗമുണ്ട്, ഇൻഡിഫറൻറ്റ് ഫോംസ്, അതാണ് അന്വേഷണം.
1: സാർ പക്ഷെ എന്റെ വർക്കേഴ്സ് ഒന്നും.
0: സുരേശൻ പേടിക്കണ്ട, ഓവർ വർക്ക് ചെയ്യുന്ന തൊഴിലാളികൾ പല തരത്തിലുള്ള ലഹരിയും യൂസ് ചെയ്യുന്നുണ്ടെന്ന സത്യമാണ്. ബട്ട് ലുക്ക്, അവരല്ല എന്റെ ടാർഗറ്റ്, അവരുടെ സോഴ്സ്, അതാണ് കണ്ടെത്തേണ്ടത്.
1: ഇവിടെ ചില ബോധവൽക്കരണ ക്ലാസ് ഒക്കെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കൊടുക്കാറുണ്ട്.
0: ഇവിടെ എക്സൈസും പോലീസൊക്കെ നല്ല അറ്റൻഡ് നടത്തുന്നുണ്ട്, പക്ഷേ ഞാൻ വന്നത് ഒരു ചെയിൻ ഫോളോ ചെയ്യാൻ വേണ്ടിയാണ്.
1: സാർ,
0: മുംബൈ പോർട്ട്, തെക്കോട്ട് ഗോവ ബീച്ച്, മംഗലാപുരം, പിന്നെ കേരള തീരങ്ങൾ, കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, അങ്ങനെ.
1: ഓ,
0: അപ്പോൾ ഡോറ് തുറക്ക്.
1: ഇതൊന്നും ലോക്ക്ഡ് അല്ല സാർ.
0: ഗുഡ്, സോ പ്ലീസ് കം.

0: സുരേഷ് കണ്ടോ ഈ പാക്കറ്റ്സ്? ചുണ്ടിനിടയിൽ തിരികെ വെക്കുന്ന ഇതും ലഹരിയാ.
1: അതെല്ലാരും പതിവാ, കടകളിലെല്ലാം ഉണ്ട്.
0: ഓപ്പണായി വിൽക്കുമ്പോൾ സംശയം തോന്നൂലല്ലോ.

0: ഓക്കെ, സുരേഷ് പറഞ്ഞതാണ് ശരി. യുവർ വർക്കേഴ്സ് ആർ ഓക്കെ. ഗുഡ്.
1: താങ്ക് യു സർ.
0: അപ്പോൾ ഇറങ്ങാം.
1: സർ, ഫുഡ് കഴിച്ചിട്ട്?
0: ഫുഡ് കഴിക്കണം. ബൈ ദ ബൈ, നിങ്ങളുടെ ഫ്രണ്ട് ജയദേവൻ നാട്ടിലില്ലേ?
1: ആ, ഉണ്ട് സർ.
0: മകളും കൂടെ ഉണ്ടാവും അല്ലേ? ഒന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു.
1: ആ, കാണാം സർ. നമുക്ക് വീട്ടിലേക്ക് പോവാം. ഫുഡ് അവിടുന്ന് കഴിക്കാം. ഞാനിപ്പോൾ തന്നെ വിളിച്ചു പറയാം.
0: അപ്പോ ജയദേവൻ?
1: അവൻ വീട്ടിലെത്തിക്കോളും.
0: മകളും ഉണ്ടാകും.
1: ആ, അത് വൈഫുണ്ടാവും. ഹലോ ജയ. ആ, നിങ്ങളൊന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് വാ. ഒരു ഗസ്റ്റ് ഉണ്ടടാ. അതൊക്കെ ഉണ്ട്. ആ, പിന്നെ ഫുഡ് കഴിച്ചില്ലല്ലോ. ആ, നാല് മതി. ആ, ഞാൻ വേഗം എത്താം. ഓക്കെ.
0: വൈഫ്? റീമാരേജ്?
1: അതെ സർ. ബട്ട് മകൾ അവളില്ല.
0: വാട്ട്? What happened?
1: It was a suicide. കടലിൽ ചാടി.
0: ഓ, അങ്ങനെയാണെങ്കിൽ കാണണ്ടായിരുന്നു അല്ലേ?
1: ഏതായാലും സാറ് ഇവിടെ വരെ വന്നല്ലേ. കാണാതെ പോയാൽ ജയദേവനും സാറെ കാണാലോ. ഞങ്ങൾക്ക് ഏറെ ഉപകാരം ചെയ്ത ഒരാളല്ലേ.
0: ഓക്കെ, എന്നാൽ പോകാം.

0: ആക്ച്വലി ഞാൻ മിസ്റ്റർ സുരേഷിനെ കണ്ട് വേഗം പോകാന്ന് കരുതിയതാ. ഈ കൂടിക്കാഴ്ച തീർത്തും അൺഎക്സ്പെക്റ്റഡാ.
1: അതുകൊണ്ട് സാറെ വീണ്ടും കാണാൻ പറ്റിയല്ലോ അല്ലേ മല്ലികെ?
2: പക്ഷേ സാറ് രക്ഷിച്ച് നമ്മുടെ കൈകളിലേക്ക് വെച്ച മോളെ ഞങ്ങൾക്ക്.
0: മല്ലിക മാഡം, നമ്മള് റിയാലിറ്റിയെ ഫേസ് ചെയ്യുക, ചെയ്തേ പറ്റൂ. വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ നിങ്ങളെ കാണുന്നത്. നിങ്ങൾ രണ്ട് ഫാമിലിക്കും വലിയ നഷ്ടങ്ങൾ.
1: ഗായത്രിയുടെ വിയോഗം സുരേഷിനെ തളർത്തിയിരുന്നു.
0: യെസ്, എനിക്കത് മനസ്സിലായി. വർക്ക് വേണ്ടെന്ന് ഒരു കരാറുകാരൻ പറയണമെങ്കിൽ എ സ്ട്രോങ് റീസൺ മസ്റ്റ്.
3: സാറ് പറഞ്ഞ പോലെ റിയാലിറ്റിയെ നേരിട്ടല്ലേ പറ്റൂ.
0: നോക്കൂ, എന്റെ ജോലിക്കിടയിൽ എന്തൊക്കെ ദുരന്തങ്ങളാണെന്നറിയോ? ഈ നാർക്കോട്ടിക്സിന്റെ ഒരു ഇൻഫ്ലുവൻസ് അത് നമുക്ക് ഊഹിക്കാവുന്നതിലും അപ്പുറ.
2: സാറ് നാട്ടിൽ കുറേ നാളുണ്ടോ?
0: ഞങ്ങളുടെ ടീം ഒരു ഇന്റർസ്റ്റേറ്റ് ഇൻവെസ്റ്റിഗേഷനാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്നും വൻതോതിൽ ലഹരി വരുന്നുണ്ട്. ഞങ്ങളുടെ ടാർഗറ്റ് യൂസേഴ്സ് അല്ല, കാരിയേഴ്സ്. അതിന്റെ കണ്ണികൾ എല്ലായിടത്തും ഉണ്ടാകും. അതിനിടയിൽ ഓരോ സ്ഥലത്തും കുറച്ചുനാൾ.
3: സാറ് പറഞ്ഞത് നേരാ. അതിഥി തൊഴിലാളികൾക്കിടയിൽ ലഹരി ഉപയോഗിക്കുന്നവര് വളരെ കൂടുതലാ.
0: ഷുവർ. പിന്നെ സുരേഷ്, ഞാൻ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, നിങ്ങളുടെ വർക്കേഴ്സിന് മരുന്ന് കിട്ടുന്നത് എവിടെ നിന്നാണെന്ന് അറിഞ്ഞാൽ കോണ്ടാക്ട് മീ.
3: ഷുവർ സാർ, തീർച്ചയായും.
0: ആ ജയദേവന്റെ അമ്മ?
1: അമ്മയും പോയി.

0: പോയതോടെ അമ്മ ആകെ തളർന്നു. മല്ലികയും മകളും വന്നതോടെ അമ്മ വലിയ സന്തോഷത്തിലായിരുന്നു. പക്ഷേ അത് അധികകാലം ഉണ്ടായില്ല.
1: അതുമാത്രമല്ല സർ, ജയദേവനെയും തിരിച്ചു കിട്ടിയ സന്തോഷത്തിലായിരുന്നു അമ്മ. അതിന് കാരണമായത് നെല്ലിക്കയാ.
2: നെല്ലിക്ക?
3: ഞങ്ങൾ പൂർവ്വവിദ്യാർത്ഥികളുടെ ഒരു കൂട്ടായ്മയുടെ പേരാ നെല്ലിക്ക.
2: ഓ, എ ഡിഫറന്റ് നെയിം ആൻഡ് മീനിംഗ് ഫുൾ.
0: ഭാര്യയുമായി ചില ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവൾ മരിച്ചു. രോഗം വന്നാണ് മരിച്ചതെങ്കിലും മകൾ എന്നെയാ കുറ്റപ്പെടുത്തിയത്. എന്നോടുള്ള ദേഷ്യം തീർക്കാനാ അവൾ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് പോയത്.
1: അതിനുശേഷം പിന്നീട് എപ്പോഴും ജയദേവൻ വീട്ടിൽ തന്നെയായിരുന്നു. അധികം പുറത്തേക്കൊന്നും പോവാറില്ല. പിന്നെ സുരേഷനാ ജയദേവനെ പുറത്തേക്ക് കൊണ്ടുവന്നത്. നെല്ലിക്കയുടെ പ്രസിഡന്റ് സുരേഷനായിരുന്നു ആ സമയത്ത്.
3: ജയദേവന്റെ അമ്മ എന്നെ പഠിപ്പിച്ച ടീച്ചറായിരുന്നു. ടീച്ചർ പറഞ്ഞു, ഞങ്ങൾ നിർബന്ധിച്ച് ജയദേവനെ കൂടെ കൂട്ടി. അതുകൊണ്ടെന്താ, രണ്ട് ലൈഫ് സെറ്റായില്ലേ?
2: രണ്ട് ലൈഫ്?
3: ആ, ജയദേവന്റെയും മല്ലികയുടെയും. പിന്നെ സർ, വേറൊരു കാര്യം കൂടിയുണ്ട്. ദേവർ ലവേഴ്സ്, ക്യാമ്പസ് ലവേഴ്സ്.
2: ഈസ് ഇറ്റ്?
0: അതെ സർ.
2: മിറാക്കിൾ തന്നെ,
0: അത്ഭുതങ്ങൾ തന്നെ. ഞങ്ങളുടെ ജീവിതവും ജീവിതത്തിൽ ഉണ്ടാവുന്നതും.
3: ആ, പിന്നെ സാറിനൊരു തമാശ കേൾക്കണോ?
2: അതെന്താ?
3: ജയനും മല്ലികയും കൂടി അമ്മയുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ട് ഹരിദ്വാറിലേക്ക് പോയതായിരുന്നു. തിരിച്ചു വരുന്ന വഴി മുംബൈ കല്യാൺ റെയിൽവേ സ്റ്റേഷനിൽ ഇതുപോലൊരു മിറാക്കിൾ ഉണ്ടായി.
2: ഓഹോ, എന്താണത്?
1: അതൊന്നുമില്ല സർ, മോളെ കുറിച്ച് മാത്രം ഓർത്തുകൊണ്ടിരുന്നപ്പോ റെയിൽവേ പ്ലാറ്റ്ഫോമില് അവളെ കണ്ടതുപോലെ തോന്നി. അതാ,
0: കുറച്ചുനേരം ആകെ ടെൻഷനായി. ഞാൻ ട്രെയിനിൽ കയറിയപ്പോ സീറ്റിൽ മല്ലികയില്ല. വലിയ തിരക്കുള്ള സ്റ്റേഷനല്ലേ.
2: എന്നിട്ട് മല്ലിക ഇറങ്ങി നടന്നോ?
3: ആ, മോളേന്ന് വിളിച്ച് പ്ലാറ്റ്ഫോമിലേക്ക്. അപ്പോഴേക്കും വണ്ടി വിട്ടു.
0: റെയിൽവേ പോലീസ് നന്നായി സഹായിച്ചു. ഒരമണിക്കൂറിനുള്ളിൽ മല്ലികയെ കണ്ടെത്തി. മംഗലാപുരത്തേക്ക് ഒരു സ്പെഷ്യൽ ട്രെയിൻ ടിക്കറ്റ് സംഘടിപ്പിച്ചു. അവിടെ നിന്ന് ഞങ്ങളുടെ ട്രെയിനിൽ തന്നെ നാട്ടിലേക്ക്.
2: അഡ്വഞ്ചറസ് തന്നെ.
0: സാറിന്റെ അനുഭവങ്ങളോളം വരില്ല അല്ലേ?
2: ആ, അതും ശരി തന്നെ. ആ, പിന്നെ സുരേഷ്, എനിക്ക് പോണം.
3: സാറ് റെയിൽവേ സ്റ്റേഷനിലേക്കാണോ?
2: അല്ല, പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ്. ഡി ഐ ജിയെ ഒന്ന് മീറ്റ് ചെയ്യണം. പിന്നെ നാളെ നെടുമ്പാശ്ശേരിയിൽ നിന്നാ ഫ്ലൈറ്റ്.
0: സാർ, ഞങ്ങൾ കൊണ്ടുവിടാം.
2: അത് വേണ്ട, സുരേഷിന്റെ വണ്ടിയില്ലേ?
3: ബൈക്ക് വേണ്ട. ജയ, നിന്റെ വണ്ടി ഞാൻ എടുക്കാം.
2: എന്നെ ടൗണിൽ ഡ്രോപ്പ് ചെയ്താൽ മതി.
0: അത് വേണ്ട സുരേഷ്, നീ ഡി ഐ ജി ഓഫീസിൽ വരെ സാറിന്റെ കൂടെ ചെല്ല്.
3: ആടാ, ശരി. അപ്പോ സുഖമായിട്ടിരിക്കുക, വീണ്ടും കാണാം.
0: എന്നാ അങ്ങനെ തന്നെ. ഓക്കേ,
1: ശരി സർ.
2: ആ, അപ്പോ ശരി. മിസ്റ്റർ സുരേഷ്, കം.

0: ഹലോ ഹലോ, ആരാ? അതെ, ആ ശരി, അതെ സാർ, ആ
1: ആരാ വിളിച്ചേ? എന്താ നിങ്ങൾ വല്ലാണ്ട്?
2: അത് മല്ലിക, ചില പ്രശ്നങ്ങൾ. എല്ലാം അവസാനിച്ചുവെന്ന് കരുതിയ ചില കാര്യങ്ങൾ വീണ്ടും സ്വസ്ഥത കെടുത്തുക. കാലം മായ്ച്ച മുറിവുകളിൽ ചില സൂചനകളുടെ സൂചിമുനകൾ ആഞ്ഞു തറയ്ക്കുകയാ മല്ലിക. ഇനി എന്ത് ദുരന്തമാണ് സഹിക്കേണ്ടി വരിക? അറിയില്ല, ഒന്നും അറിയില്ല.
1: ജയദേവ,

0: എപ്പടി തമ്പി, സൗഖ്യമാ? സന്തോഷമായിരിക്കാ?
1: ரொம்ப சந்தோஷம்மா.
2: முதலாளி ஒரு சங்கதி கொண்ட வந்தது.
0: சங்கதியா? அதன் எனக்கு தெரிஞ்ச மாதிரி சொல்ல தம்பி.
1: அம்மா, இது ஒரு சாரியா, கல்ஃபில் நின்று கொண்டு வந்ததா?
2: வெறும் சாரி அல்லம்மா, பட்டு சாரி, காஞ்சிபுரம் பட்டு.
0: காஞ்சிபுரம், தஞ்சாவூர், இதெல்லாமே எனக்கு தெரியும். இந்த மாதிரி சேலே எவ்வளோ பார்த்துருக்கு.
1: என்னாலும் என் ஒரு சந்தோஷத்தினே.
2: പിന്നെ അമ്മ, ഒരു വിഷയം ഉണ്ടായിരുന്നു.
0: എന്താ?
2: അതാവത് നമ്മുടെ സീതപ്പൊണ്ണ് ഒരു ദിവസം മുതലാളിയുടെ കൂടെ മുതലാളിയുടെ ബംഗ്ലാവില് ഒട്ട ദിവസം അവക്ക് കുറെ സംഗതി കൊടുക്കൂ. വാസന സോപ്പ്, സെന്റ്, കുപ്പായോ, പിന്നെ എന്തൊക്കെയോ കൊടുക്കൂ. മുതലാളി ഒറ്റക്കാ വീട്ടില്, നാണും പോകാ കൂടെ.
0: പണക്കാരെ കാണുമ്പോ ഉനക്കെന്നടാ ഹാലിളക്കമാ? ആദ്യോ ഉന്നുടെ വേല പാറ്. അതുക്കപ്പുറം ഒന്നുമേ നനച്ചിടാത്, ഒന്നുമേ മുടിയാത്. ഇത് പെരിയ തങ്കച്ചി കാളിയമ്മയുടെ വാക്ക്.
1: ഓ, ആയിക്കോട്ടെ.
2: എന്നാല് ഞാൻ
0: പോ.
2: മുതലാളി, പോവാ.
1: ശരി.

0: മുതലാളി, കാളിയമ്മ സമ്മതിച്ചില്ല.
1: അതൊന്നും സാരമില്ല മുരുക.
0: കാളിയമ്മ പറഞ്ഞാല്
1: അനുസരിക്കണം. മുരുകന്റെ അമ്മയല്ലേ, അവര് പറഞ്ഞതാ ശരി. അല്ല, ഇന്നലെ എത്ര കിട്ടി?
0: ഇന്നലെ നല്ല കോളാ, 6000 കച്ചവടം.
1: ആ മുരുകൻ അത് കാളിയമ്മയോട് പറയൊന്നും വേണ്ട.
0: ആ ആയിക്കോട്ടെ മുതലാളി,
1: എന്നാ പോകാം. ഓ, ഒരു പെർഫ്യൂം കൂടി കൊടുക്കാനുണ്ടായിരുന്നു കാളിയമ്മക്ക്. ഏതായാലും ഇനി ഇത് മുരുകൻ വെച്ചോ.
0: ഓ, മുതലാളി, ഇന്നലത്തെ സിഗരറ്റ്
1: വേണോ? അത് സാധാരണ സിഗരറ്റ് അല്ല, ഒന്നിന് 150 രൂപയാ വില.
0: ഒരു പ്രത്യേക സുഖാതിന്.
1: ആ ഒരു വിലെത്തട്ടെ, 2 തരാം, പിന്നെ ചോദിക്കറേ.
0: ഓ മതി, 2 മതി.
1: എന്നാവാ

0: നിന്റെ സ്ഥിരം യാത്രക്കാരൊക്കെ വന്നു?
1: ഓ, അവർക്ക് നേരത്തെ എത്തി. ഇന്ന് ഒരാളേ ഉള്ളൂ.
0: അതെന്താ? അതെന്തിനാ ഞാനറിയുന്നത്? ഒരാള് മതി, ഒരാൾ മാത്രം. ഉന്നടെ തങ്കമാന പൊമ്പളെ, എന്നുടെ കാതലി സീതപ്പൊണ്ണ്.

0: സീത എത്ര നല്ല പേര്, പക്ഷെ ചെയ്യുന്നതോ
1: എന്താ?
0: കാളിയമ്മയുടെ മകളല്ലേ, അങ്ങനെയല്ലേ വരൂ.
1: ഫുഡ് റെഡിയാണ്,
0: വാ കിച്ചണിൽ ഇരിക്കാം.
1: ബെഡ്റൂമിലാണ് ഡൈനിങ് ടേബിൾ.
0: ഒരു പ്ലേറ്റിൽ കുറച്ച് റൈസ് എടുക്ക്.
1: അതെന്തിനാ?
0: എടുക്കാൻ പറഞ്ഞാൽ അത് ചെയ്യുക. ഇങ്ങോട്ട് ചോദ്യങ്ങളൊന്നും വേണ്ട. കിച്ചണിലേക്ക് വാ.
1: ഞാനോ?
0: പിന്നെ നീയല്ലാതെ

0: ഇരിക്കാൻ കുറച്ച് വെള്ളമൊഴിക്ക്. വെള്ളം, കടല് നിറയെ വെള്ളം. സീതപ്പെണ്ണേ, ആ വെള്ളം നിറഞ്ഞ കടലിലെ ഒന്നിറങ്ങിയാലോ? ഈ കടല് ഒരാശ്ചര്യം തന്നെ. ഞങ്ങളെ പോലുള്ളവർക്ക് ആഘോഷിക്കാം, കുറെ പേർക്കോ ജീവിക്കാൻ വക നൽകുന്നു, പിന്നെ ചിലർക്ക് ജീവിതം അവസാനിപ്പിക്കാനും അല്ലേ?
1: എനിക്കറിയില്ല.
0: വെളിച്ചത്തിലേക്ക് നീങ്ങി നിൽക്ക്, നിന്റെ മുഖമൊന്ന് കാണട്ടെ.
1: എന്തിനാ?
0: വെറുതെ ആ മുഖത്തെ ഭാവങ്ങളൊന്ന് കാണാൻ. പിന്നെ ആ മുഖം അറിയാവുന്ന ആരുടെയെങ്കിലും ആണോന്നറിയാൻ. അരണ്ട വെളിച്ചത്തിൽ അവ്യക്തമായി കണ്ട നിന്റെ മുഖം, അത്യാവശ്യത്തിന് മാത്രം എപ്പോഴെങ്കിലും പറയുന്ന നിന്റെ ശബ്ദം. പെണ്ണേ, അതൊക്കെ എനിക്കറിയുന്ന ഒരാളുടേത് തന്നെ.
1: ആരുടെ?
0: കടല്യക്ഷി. കേട്ടിട്ടുണ്ടോ നീ?
1: ഇല്ല.
0: കടലിൽ വീണു മരിച്ചവരുടെ പ്രേതം. പ്രേതം പെണ്ണേ, നീ കടല്യക്ഷി. എന്താ ഒന്നും മിണ്ടാത്തത്?
1: നേരം വൈകുന്നു, ആഹാരം കഴിക്കൂ.
0: യക്ഷി വിളമ്പിയത് ഞാനെങ്ങനെ കഴിക്കും? എന്താ അതിനു മറുപടി ഇല്ലേ?
1: ഞാൻ യക്ഷിയൊന്നും അല്ല.
0: പിന്നെ പിറന്നാളാഘോഷത്തിനിടയിൽ ആത്മഹത്യാ കുറിപ്പ് വാട്സപ്പ് സന്ദേശമായി അയച്ച് കടലിൽ ചാടി മരിച്ച നീയാരെ?
1: സർ,
0: റോജ.

0: ദിനേശ, നീ എന്താടാ ഇങ്ങനെ റിസർവ്ഡ് ആയപോലെ? ഗൗരവത്തിൽ ഒന്ന് സിറ്റുവേഷൻ മാനേജ് ചെയ്യടോ.
1: ഇത് പഴയ നെല്ലിക്കല്ലല്ലോ സുരേശ, ആകെ ചവർപ്പേ ഉള്ളൂ.
2: ഉപമയും അലങ്കാരങ്ങളൊക്കെ ജയന്റെ വകുപ്പാ, മല്ലികയുടെയും.
3: ദിനേശൻ പറഞ്ഞതാ ശരി, ചവർപ്പിനപ്പുറം മധുരം ഉണ്ടാകില്ല. ഉപ്പിലിട്ട നെല്ലിക്കകളായി നമ്മളൊക്കെ.
0: അല്ലട ശ്യാമേ, നീ വൈഫിനെ കൂട്ടാത്തത് തീരെ ശരിയായില്ല കേട്ടോ.
2: വൈഫ് കൂടെ ഇല്ലാത്ത ഒരാളുണ്ടല്ലോ നമ്മളെ കൂടെ, അയാൾക്കൊരു കമ്പനി ആട്ടെ.
0: ഏ ശ്യാമേ,
2: എങ്ങനെയാടാ നീ സഹിക്കുന്നേ? ഒരു കൊല്ലായില്ലേ ഉള്ളിൽ കരഞ്ഞോണ്ട് പുറത്ത് ചിരിച്ചു കാട്ടുന്നു.
0: എടാ നീ
1: സുരേഷ, ഓർമ്മപ്പെടുത്തുന്നത് നിനക്ക് വേദനയായിരിക്കും, പക്ഷെ ഈ വീട്ടിൽ കയറി വരുമ്പോ ഞങ്ങൾക്ക് പോലും മറക്കാനാവുന്നില്ലടാ.
3: ദിനേശ, ഇങ്ങനെ ഇങ്ങനെയൊന്നും പറയല്ലേ, നമ്മൾ ആണുങ്ങളല്ലേ, അവർ കരയാറില്ലല്ലോ, വിഷമങ്ങളില്ലാഞ്ഞിട്ടാ കരച്ചിൽ പുറത്ത് കാട്ടാറില്ലല്ലോ. ദേ അകത്ത് ഗീതയും മല്ലികയും ഉണ്ട്, നീ കണ്ണു തുടക്കാം.

0: ഇന്ന് ഗായത്രിയുടെ ആദ്യ ഓർമ്മദിനല്ലേ? ഓർമ്മിപ്പിച്ച് ഇങ്ങനെയൊരു ഒത്തുചേരൽ ഒരുക്കിയത് മല്ലികയാ.
1: ഒരു ഒത്തുചേരലിന്റെ വരമായിരുന്നു മല്ലിക. പക്ഷേ മറ്റൊരു ഒത്തുചേരലിൽ ഒരു ശാപവും കിട്ടി.
0: ആ, എല്ലാരും സന്തോഷിച്ചൊരു ഒത്തുചേരല് അന്നാണല്ലോ ജയന്റെ മോള്.
2: അതവിടെ നിൽക്കട്ടെ, സുരേഷൻ എന്തോ പറയാനുണ്ടെന്നല്ലേ പറഞ്ഞത്?
3: ദിനേശ, വർത്താനൊക്കെ ഇനി ചായ കുടിച്ചിട്ടാവാം. ചായ റെഡി.
0: ആ വാ, എല്ലാരും ഇരിക്കേ.
3: സുരേഷ, സ്നേഹ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടോ?
4: കുറച്ച് പുതിയ ഡ്രസ്സ് കൊടുക്കുന്നുണ്ട്.
5: ഫുഡ് എപ്പോഴും സുരേഷിന്റെ വകയാണല്ലോ, അല്ലേ?
3: അടുക്കളയില് ഞങ്ങളാകെ വീർപ്പ് മുട്ടുകയായിരുന്നു ഗായത്രിയുടെ സംസാരം കേൾക്കുന്നത് പോലെ.
1: ഗായത്രി ഏറെ സന്തോഷിക്കുന്നുണ്ടാവും.
3: വീട്ടിൽ ആര് വന്നാലും എന്തെങ്കിലുമൊക്കെ കഴിപ്പിക്കാതെ വിടില്ലായിരുന്നു അവള്.
0: ഇടക്കൊക്കെ നമുക്കെല്ലാവർക്കും ഇങ്ങനെ ഒന്ന് കൂടണം.
3: അല്ല, സുരേഷിനല്ലേ എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞേ.
0: ആ, നമ്മുടെ നെല്ലിക്ക് ഒന്ന് ഉഷാറാക്കിയാലോ.
3: അതെന്തിനാ?
5: സുരേഷൻ എന്താ ഉദ്ദേശിക്കുന്നത്?
0: ഒരു ചെറിയ പരിപാടി അറേഞ്ച് ചെയ്യണം, ലഹരി വിരുദ്ധ ക്യാമ്പയിൻ.
2: അത് നാട്ടിൽ ഇഷ്ടം പോലെ നടക്കുകയല്ലേ.
1: സുരേഷൻ എന്താ ഇപ്പോ ഇങ്ങനെ ഒരു ആലോചന?
0: ആലോചന എന്റേതല്ലടാ.
5: പിന്നെ
0: രാഘവ് സാർ അറിയായിരിക്കുമല്ലോ, ജയന്റെ മോളുടെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് പരിചയപ്പെട്ടതാ. സാർ വിളിച്ചിരുന്നു എന്നെ.
3: സാർ എന്താ സുരേഷ പറഞ്ഞത്?
0: അദ്ദേഹം ലഹരി വിരുദ്ധ സ്ക്വാഡിലെ ഓഫീസറാ.
5: അത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ അല്ലേ വിമുക്തി?
0: ഇത് പോലീസ് തന്നെ.
2: പോലീസും ബോധവൽക്കരണം നടത്തു.
6: ഈ ബോധവൽക്കരണത്തിനൊന്നും ആളെ കിട്ടൂല. ആള് വേണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം.
3: എന്ത് കൊടുക്കാൻ?
5: ബിരിയാണി, പോക്കറ്റ് മണി, പിന്നെ കുപ്പി.
1: അങ്ങനെയൊക്കെ ആളെ കൂട്ടിയിട്ട് എന്താ കാര്യം?
2: സാർ എങ്ങനെയാ പറഞ്ഞത്?
0: എന്റെ ഊഹം ശരിയാണെങ്കിൽ സാറിന് എന്തൊക്കെയോ പ്ലാൻ ഉണ്ട്. ബോധവൽക്കരണ ക്യാമ്പ് കുട്ടികൾക്കോ പൊതുജനങ്ങൾക്കോ ഒന്നുമല്ല,
6: പിന്നെ ആർക്കാ?
0: അതിഥി തൊഴിലാളികൾക്ക്.
2: അത് നല്ല കാര്യം തന്നെ.
1: സുരേഷ, അതിഥി തൊഴിലാളികളൊക്കെ നിന്നെ പോലെ കോൺട്രാക്ടർമാരുടെ കൂടെയല്ലേ, അപ്പോ നിങ്ങൾക്ക് തന്നെ സംഘടിപ്പിച്ചൂടെ?
5: ശരിയാ, അതല്ലേ നല്ലത്.
3: മാത്രമല്ല നിങ്ങൾക്ക് സംഘടനയൊക്കെ ഉള്ളതല്ലേ?
0: അതൊക്കെയുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ മാസം ഇതുപോലൊരു ക്യാമ്പ് നടത്തിയിട്ടുണ്ട്,
2: എന്നിട്ടും ബോധവൽക്കരിക്കപ്പെട്ടില്ല അല്ലേ.
1: സുരേഷ, നീ വ്യക്തമായി പറ.
0: പറയാം, ഈ ക്യാമ്പ് ഒരു അന്വേഷണത്തിന്റെ ഭാഗമാ.
6: അന്വേഷണോ?
0: രാഘവൻ സാറ് ലഹരി ഉപയോഗിക്കുന്നവരെ പിടിക്കുന്ന എക്സൈസ് അല്ല, ലഹരി എത്തിച്ചു കൊടുക്കുന്ന ഏജന്റുമാരെ പിടിക്കുന്ന പോലീസാണ്.
2: അതിന് ഇവിടെ എവിടെ ഏജന്റ്?
0: അത് കുറച്ച് രഹസ്യ.
5: രഹസ്യ?
0: ആ, അതായത് കഴിഞ്ഞ തവണ നടന്ന ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പിൽ പങ്കെടുത്ത ഒരാള് ഏജന്റായിരുന്നു അത്രേ.
3: സുരേഷ,
0: ആ ആരും സംശയിക്കാത്ത രീതിയിൽ ആവശ്യക്കാർക്ക് മരുന്നും കൊടുത്ത് അവരങ്ങ് പോയി.
1: ഓഫ്, എന്തൊരു ക്രിമിനൽസ്.
0: ഈ ക്യാമ്പിലും അവര് വരുമെന്നാ സാറ് പറഞ്ഞത്.
2: സുരേഷ, ക്യാമ്പ് എന്ന് പറയുമ്പോ മീറ്റിംഗ്, പിരിവ്, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്.
5: മാത്രല്ല, കൊറേ നാളായി ഗ്രൂപ്പ് തന്നെ സൈലന്റ് അല്ലേ, ഒരു ആക്ടിവിറ്റി ഇല്ലാതെ.
1: നെല്ലിക്കയെ തന്നെ മറന്നുകൊണ്ടിരിക്കുമ്പോ വീണ്ടും ഇനി
6: യോഗത്തിനൊന്നും പണ്ടത്തെ പോലെ ആരും വരുമെന്ന് എനിക്ക് തോന്നില്ല.
0: നമ്മളൊന്നും ചെയ്യണ്ട, എല്ലാവരും നോക്കിക്കൊള്ളും. നോട്ടീസില് നമ്മുടെ നെല്ലിക്കയുടെ പേരുണ്ടാകണമെന്ന് മാത്രം. പരിപാടി ആയ ദിവസം സൗകര്യമുള്ളവര് ഒന്ന് ക്യാമ്പിൽ പോകണം, അത്രയേ വേണ്ടു.
3: അങ്ങനെയാണെങ്കിൽ ആരാ ഫ്രീ ഉള്ളതെന്ന് നോക്കിയിട്ട് ഒന്ന് പോയിട്ട് വരാലോ.
6: ചേച്ചി, നമുക്കിനി അടുക്കളയിലേക്ക് പോകാം, ഊണാക്കണ്ടേ?
3: ഓ, അത് മറന്നു. ദിനേശ, ശ്യാമെ, ഒന്ന് വാടോ, ഒരു കൈ സഹായിക്ക്.
6: ദിനേശേട്ടാ,
2: എന്തൊക്കെ വരണ്ടല്ലേ?
6: നിങ്ങളിങ്ങ് വാ.
1: ഞാനും വരാം. സുരേഷ,
0: എന്താ ചെയ്യാ?
1: ഇനി എന്തെങ്കിലും പറയാനുണ്ടോ നിനക്ക്?
0: ഏയ്, ഇല്ല. എന്താ നീ അങ്ങനെ ചോദിച്ചേ?
1: ഒന്നുമില്ല, എനിക്ക് അങ്ങനെ തോന്നി.
0: പിന്നെ ജയ, ക്യാമ്പിൽ സാറും ഉണ്ടാവും.
1: അതിനെന്താ, ക്ലാസ് എടുക്കുന്നത് സാറാണോ?
0: ഏയ് അല്ല, ക്ലാസ് കേൾക്കാനാ.
1: ഏ,
0: അതിഥി തൊഴിലാളികളിൽ ഒരാളായി.
1: സുരേഷ,
0: രഹസ്യ. സാറ് മാത്രമല്ല, ഒരു ടീം മുഴുവനും തൊഴിലാളികൾക്കിടയിലുണ്ടാവും. വിത്ത് ലോഡഡ് ഗൺ.

0: അല്ല, നമുക്കൊരു ട്രിപ്പ് പോയാലോ
1: ദിനേശേട്ടാ?
0: ഒരു ഫാമിലി ട്രിപ്പ്. എന്താ സുരേഷ,
2: ആലോചിക്കാം.
3: ഒരു യാത്ര.

0: ഇതെന്ത് ഉറക്ക മുതലാളി? എന്തിര് മുതലാളി?
1: ആ മുരുകനോ?
0: ഞാൻ കുറച്ച് നേരമായി വിളിക്കുന്നേ.
1: ഇന്നലെ വളരെ വൈകി ഉറങ്ങാൻ.
0: എങ്ങനെയുണ്ട് നമ്മുടെ സീതപ്പെണ്ണ്?
1: മുരുക, ഇത് വലിയ ചതിയായിപ്പോയി. മുരുകനിൽ നിന്ന് ഞാനിതൊരിക്കലും പ്രതീക്ഷിച്ചില്ല.
0: എന്താ മുതലാളി, എന്ത് പറ്റി?
1: ഇതുവരെ ഒന്നിനും പറ്റിയില്ല, അത്ര തന്നെ.
0: അതെന്താ?
1: അതാ പറഞ്ഞത് ഞാൻ, ചതിയെന്ന്. ഞാനത് സഹിക്കൂല
0: മുതലാളി. എനിക്ക് മനസ്സിലായില്ല.
1: ക്യാമറ, ഒളി ക്യാമറ, അത് ഞാൻ കാണൂല എന്ന് വിചാരിച്ചു നീ.
0: ക്യാമറയാ?
1: മുരുക, അറിയാലോ എനിക്ക് ഫാമിലിയുണ്ട്. ഇപ്പോ അങ്ങ് ഗൾഫിലാണെന്ന് മാത്രം. ഞാനും നിന്റെ സീതപ്പെണ്ണും കൂടിയുള്ള വീഡിയോ എടുത്ത് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനല്ലേ പ്ലാൻ?
0: അയ്യോ മുതലാളി, അത് അങ്ങനെയൊന്നുമില്ല.
1: പിന്നെ?
0: അത് പിന്നെ വലിയ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും ഒക്കെ വരുന്നതല്ലേ, അവരുടെ ആകെയുള്ള ഒരു ഡിമാൻഡാണ് ക്യാമറ പറ്റൂല.
1: അപ്പോ ഉരുവിലെവിടെയും ക്യാമറയില്ല?
0: സത്യമായിട്ടില്ല. എല്ലാണ്ട് തന്നെ നല്ല കാശ് കിട്ടുന്നല്ലേ, പിന്നെ എന്തിനാ ഒളി ക്യാമറ?
1: നീ സത്യാണോ പറയുന്നത്?
0: കാളിയമ്മയാണ് സത്യോ?
1: അഞ്ചാറ് ദിവസം വെറുതെ വേസ്റ്റ് ആക്കി. നീ പേടിക്കണ്ട, കാശ് തരും.
0: മുതലാളി എപ്പോഴാ പോകുന്നത്?
1: ഇനി രണ്ട് ദിവസം കൂടി.
0: ഞാൻ നാളെ ടൗണ് പോകുന്നുണ്ട്.
1: ആണോ? എന്നാലേ വീട് വരെ പോകാം. നിന്റെ സീതപ്പെണ്ണിനല്ലേ സമ്മതിക്കാതിരിക്കൂ?
0: കാളിയമ്മ സമ്മതിക്കൂല.
1: ഇല്ലേ വേണ്ട, സമ്മതാണെങ്കിൽ മാത്രം മതി.
0: എങ്ങനെയാ ചോദിക്കുക?
1: അത് വിട്ടേക്ക് മുരുക, ഞാൻ പറഞ്ഞില്ലെന്ന് കരുതിയാ മതി.
0: മുതലാളിന്റെ കണക്ക് സെറ്റിലാക്കണ്ടേ?
1: ഇനി എന്ത് കണക്ക്? ഒന്നാം തരം സ്മാർട്ട് ഫോണല്ലേ തന്നത്?
0: അതൊക്കെ സമ്മാനല്ലേ.
1: മുരുക, സത്യം പറയാലോ, എന്റെ കയ്യിൽ കാശില്ല.
0: മുതലാളി തമാശ പറയാ, ഇത്ര വലിയ മുതലാളിന്റെ കയ്യിൽ കാശില്ല പോലും.
1: സത്യാണ് മുരുക, ഗൾഫിലെ കാശ് ഇവിടെ എങ്ങനെയാ ചെലവാക്കുക?
0: കാളിയമ്മനോട് എന്താ പറയാ?
1: കാശില്ലാന്ന് പറ.
0: അത് പളഞ്ച കോയപ്പാവും.
1: അല്ല, കാശിന് പകരം ഉരുപ്പടി തന്നാലേ കൊഴപ്പാവോ?
0: ഉരുപ്പടിയാ? എന്തുരുപ്പടി?
1: ആ സ്വർണം കള്ളന. ഒരു ബിസ്ക്കറ്റ് തന്നാലേ കൊഴപ്പാവോ?
0: മുതലാളി
1: ആരോടും പറഞ്ഞേക്കല്ലേ.
0: മുതലാളി
2: നാടകനേരം. അരങ്ങുണർത്തുന്ന അഭിനയാനുഭവം.
3: അമ്മ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
4: നീ കളിക്കല്ലേ?
3: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
5: ആനാട് ഒരു ഒച്ചപ്പാടലും കേക്കുന്നു.
4: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
5: പോന്നില്ലേ, എന്തിട്ട്?
4: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
5: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
4: അതന്നെ ഞാനും വിചാരിക്കുന്നേ, പിന്നെ എന്നാന്നോളെ പ്രശ്നം.
5: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
4: എന്ത്?
5: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
4: ശരിക്കു
5: ആന്ന്.
6: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 3030 9496 9741.
7: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
8: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
7: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക

0: സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780. എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
0: ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. സ്വന്തം വാഹനത്തിന്റെ പുകപരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുകപരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ ഒരു ഗവൺമെന്റ് അംഗീകൃത പുകപരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: ബിജുട്ടാ, നീ എങ്ങോട്ടാ?
2: ഞാൻ TVS ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ AK മോട്ടോഴ്സ് പോന്നെയാ.
3: ഏയ്, ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. കൊടു.
1: അല്ല, അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
3: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
1: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
2: ശേഷേട്ടാ, നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ? ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
3: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി AK മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട് വാ.
1: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
3: അല്ല, ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനം കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
1: ഏയ്, എനിക്കെന്ത് പ്രശ്നം?
3: ആ പിന്നെന്നാ?
4: പെട്രോൾ, ഇലക്ട്രിക്, TVS വാഹനങ്ങൾക്ക് AK മോട്ടോഴ്സ്, കൊതേരി, മട്ടന്നൂർ. ഫോൺ 8281481555, 8281483555, 8547173810.
5: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ.
5: അതെന്താ, പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്?
6: മതി.
5: ദാ അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
5: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
4: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. ഇന്റർനെറ്റ് റേഡിയോ തുടർന്ന് ആസ്വദിക്കാം. നന്ദി, നമസ്കാരം.

അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇതാ പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

0: ബിജുട്ടാ നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് അടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
0: അല്ല എന്താ ആടുന്ന് വാങ്ങണ്ടെന്ന്? ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളൊരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിയിട്ട്
0: പോകണം. നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനയെ കൊണ്ടുപോകുള്ളൂ. ഇവന് നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്താ പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പൊ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല. ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതൊന്നൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷനായിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു എന്നറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

0: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762 400.

സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ഥ് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3030 9496 974 141.

അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ് റൂം. അരോമ മൾട്ടി ക്യുസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140, 7225900018.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.

0: സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്,
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം. നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111933600.
1: സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.

ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, അയ്യല്ലൂർ, മട്ടന്നൂർ. നമസ്കാരം. എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. സർഗജാലകം.

എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം കൃഷ്ണപ്രിയ ജയവാര്യർ ആലപിക്കുന്ന ലളിതഗാനം

0: കൃഷ്ണപ്രിയ ജയവാര്യർ ആലപിച്ച ലളിതഗാനമാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ അടുത്തതായി രൂപേഷ് പൂവത്തൂർ എഴുതിയ കൊഴിഞ്ഞുവീണ കിളിത്തൂവൽ എന്ന കഥ അവതരിപ്പിക്കുന്നു അശ്വിനി.
1: ആരും ഒന്നും ചോദിച്ചിരുന്നില്ല, അതിനാൽ തന്നെ മറുപടിയുമായി ആരുടെയും മുന്നിൽ നിൽക്കേണ്ടിയും വന്നിട്ടില്ല ഈ നേരം വരെ. ഒരു ചോദ്യം പോലും കേൾക്കാതെ, ഒരു മറുപടി പോലും പറയാതെയുള്ള ജീവിതം ഏതോ തെറ്റിന്റെ കറുത്ത അവശിഷ്ടമെന്നൊക്കെ മറ്റുള്ളവർ വിശ്വസിക്കുന്നുണ്ടാവാം. എന്നാൽ സ്വാഭാവികം, ഉൾക്കണ്ണിൽ ചിത്രവെളിച്ചം സൃഷ്ടിക്കുന്നതിനാൽ അങ്ങനെ വിശ്വസിക്കുന്നവരെ കുറ്റപ്പെടുത്തുന്നതിൽ അർത്ഥവുമില്ല. അല്ലെങ്കിലും കുറ്റപ്പെടുത്തലുകൾക്ക് തുടർച്ച കൊടുത്ത് മനസാക്ഷിയെ വിശുദ്ധപ്പെടുത്തുവാൻ ശ്രമിക്കുന്നവരെ ഇന്നോ നാളെയോ കാലം തന്നെ കുറ്റപ്പെടുത്തിക്കൊള്ളൂ എന്നത് പച്ചയാഥാർത്ഥ്യമാണല്ലോ. നിർവചനം ഉരുവിട്ട് മടുത്ത ജീവിതത്തിന് പിന്നെയും എന്തൊക്കെയോ തിരയുവാനുള്ള പ്രചോദനം ലഭിക്കുന്നത് ആ യാഥാർത്ഥ്യം ദൃഢപ്പെടുത്തുന്ന ബോധ്യത്തിൽ നിന്നുമാണത്രേ. എന്നിട്ടും ദൂരം നിശ്ചയമില്ലാത്ത മനോസഞ്ചാരത്തിനിടയിൽ ഒരിടത്തും ദർശിക്കാനാവാത്ത തെറ്റ് ആത്മബോധ്യത്തെ ഇപ്പോഴും അലോസരപ്പെടുത്തുമ്പോൾ പുറം ലോകത്തിന്റെ മഹാകർണത്തിൽ പതിയാത്ത ഉൾത്തേങ്ങലും അനുഭവത്തെ വേദനിപ്പിക്കുന്ന മറ്റൊരു തെറ്റായി മാറുകയാണോ എന്ന് പോലും ചിന്തിച്ചു പോകുന്നു. ചോരപ്പറ്റില്ലാത്ത അസ്ഥികൂടത്തിൽ ഒട്ടിച്ചേരുന്ന ശരീരവും അതിൽ ഒളിത്താവളം പണിത മനസ്സും ഒരു തെറ്റിന്റെ ഭാരമാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾക്ക് അങ്ങനെയേ ചിന്തിക്കാനാവുകയുള്ളൂ. എന്നിരുന്നാലും അനേകം വരണ്ട ചിന്തയിൽ ഒന്നിലൂടെ വീശിയടിക്കുന്ന മണൽക്കാറ്റിൽ മതിൽപ്പറക്കം കാവലുള്ള വാടക വീടിന്റെ, അല്ല, വാടക നരകത്തിന്റെ ജാലകവാതിലുകൾ തുറക്കപ്പെടുമ്പോൾ ഇരുട്ടിന്റെ അപൂർണത അവശേഷിപ്പിച്ച നേർത്ത വെളിച്ചത്തിൽ കണ്ണുകളെ അവിശ്വസിപ്പിച്ച് ശരീരത്തെ നടുക്കുന്ന അയാളുടെ കപടമുഖം വികൃത ചിത്രം കണക്കെ തെളിഞ്ഞു വരുന്നു. ഒരുപക്ഷെ അതിലായിരിക്കുമോ ആ തെറ്റ്? ആണെങ്കിൽ പശ്ചാത്താപത്തിന്റെ കണ്ണീർ മഷി കൊണ്ട് തിരുത്താനാവാത്ത തെറ്റിന്റെ ഉടമ മറ്റാരുമല്ല. അയാളുടെ ചോരച്ചൂടിൽ അന്ന് പൊള്ളലേറ്റ കൗമാരത്തെ കാരണമുണ്ടായിരുന്നാലും മൗനം കൊണ്ട് മറച്ചു പിടിക്കരുതായിരുന്നു. മഴമേഘങ്ങൾ പെയ്ത്തിന് മടിച്ചിരുന്ന രാജസ്ഥാൻ മണ്ണിൽ നിന്നും കണ്ടൽ ചെടികളുടെ ശ്വസനവേര് ആകാശം നോക്കി രസിക്കുന്ന കണ്ണാടിപ്പുഴയോരത്തെ ശ്യാമമാധവത്തിലേക്ക് ജീവിതം പറിച്ചു നട്ടിട്ടും തിരുത്തേണ്ടിയിരുന്ന തെറ്റിലെ അഗ്നിച്ചുവപ്പ് കാലദൈർഘ്യത്തിലൂടെ യൗവനത്തിലേക്ക് പടർന്നിരിക്കുകയാണ്. കുടുംബഗണിത പുസ്തകത്തിൽ നിലവാര സൂചിക വളർച്ചയെ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിലും സ്വന്തം മുറിക്കുള്ളിലെ ഉഷ്ണത്വരത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നത് വായിച്ചു കേൾപ്പിക്കാത്ത കുറ്റപത്രത്തെ മുൻനിർത്തി കാലം വിധിച്ച ശിക്ഷയായിരിക്കാം. കാൽപ്പെരുമാറ്റം ശബ്ദിപ്പിക്കുന്ന കോണിപ്പടികളിലൂടെ അനുവാദം ചോദിക്കാത്ത മുറിയിലേക്ക് കടന്നുവരുന്ന അമ്മ മനസ്സ് അനുഭവിച്ച് മടുത്തുകൊണ്ടിരിക്കുന്ന ശിക്ഷയോടൊപ്പം ഇരു ഹൃദയങ്ങൾക്കിടയിലെ മരുപ്പരപ്പിൽ പതിക്കുന്ന ഒറ്റ മഴത്തുള്ളി അത് മാത്രമാണ്. കൂടാതെ നാദപ്രപഞ്ചത്തിലെ ആരോഹണാവരോഹണങ്ങൾ താണ്ടി വരുന്ന പ്രിയപ്പെട്ട മുഹമ്മദ് റാഫിയും പിന്നെ ലതാ മങ്കേഷ്കറും. സംഗീതം ബ്രഹ്മാണ്ഡ പൊരുളിൽ നിന്നും പ്രവഹിക്കുന്ന പരമാനന്ദമാണെന്ന് പാടിപ്പാടിക്കൊണ്ട് അവർ ഓർമ്മപ്പെടുത്തുമ്പോൾ ഒറ്റപ്പെടൽ ജീവിതത്തിന്റെ ഇരുണ്ട തടവറവാസമാണെന്ന് അകലത്തിന്റെ ഒടുവിൽ നിന്നും മറ്റാരോ ഓർമ്മപ്പെടുത്തുന്നു. അതെ, അത് അയാളായിരിക്കുമോ? സൗന്ദര്യാത്മക സംഗീതം പോലും ആസ്വദിക്കാനറിയാത്ത ആ നികൃഷ്ട കാമദാഹി. അയാൾക്കൊന്നും നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല, അഥവാ നഷ്ടപ്പെട്ടെങ്കിൽ ഓരോ നഷ്ടവും ലഹരിയാണെന്ന് വിശ്വസിക്കുവാനുള്ള മനക്കെട്ടി അയാൾക്ക് വേണ്ടുവോളം ഉണ്ട്. കുറ്റബോധം വിലക്കാത്ത മനസ്സോടെ വല്ലപ്പോഴൊക്കെ തായ്വഴി ബന്ധത്തിന്റെ തണൽപ്പറ്റി അയാൾ ശ്യാമമാധവൻ തേടി വരുന്നത് അതുകൊണ്ടാണല്ലോ. പക്ഷെ അപ്പോഴൊക്കെ അയാളുടെ കൃത്രിമച്ചിരിയിലകപ്പെട്ട് ഒരിക്കലും വീണ്ടെടുക്കാനാവാത്ത നഷ്ടങ്ങളുടെ സ്മൃതിനിഴലിനെ പിന്തുടരുന്നവളുടെ പതിവ് ശീലം തെറ്റിയിരുന്നില്ല. പ്രാണൻ വെടിയുന്നതുവരെ വെറുക്കപ്പെടേണ്ടവന്റെ മുന്നിൽ വിശ്വസ്തയോടെ നെഞ്ചൻകൂട് തുറന്നിട്ട മാതാപിതാക്കളോടുള്ള അമർഷം തൊട്ടടുത്ത നിമിഷത്തിൽ കണ്ണീർ പ്രളയമായത് തെറ്റിപ്പോക്കാത്ത പതിവിന്റെ തുടർച്ചയായിരുന്നു. ജന്മം നൽകിയവരുടെ നേർക്കാഴ്ചയിൽ നിന്നുകൊണ്ട് പ്രതിഷേധിക്കുവാനുള്ള ആന്തരിക ശക്തി ശരീരത്തിലെ ഏതോ ഒരു ദുർബല നാഡിയിലൂടെ ചോർന്നു പോയിരിക്കുന്നു എന്ന പരമാർത്ഥം ഉൾക്കൊള്ളാൻ അങ്ങനെയും ഒരു തുടർച്ച വേണ്ടിവരും. എന്തായാലും മനോനിശ്ചയത്തിന്റെ ഇരട്ട വരയിൽ അളന്ന് രേഖപ്പെടുത്തി മുഴുമിപ്പിക്കാനാവാത്ത തുടർച്ചയിൽ ജീവിതത്തിന്റെ ചാവുനിലങ്ങളും ചതിയുടെ ഒളിമറകളും ഇല്ലാതിരിക്കുവോ? പ്രായത്തിന്റെ 16-ാം ആണ്ടിൽ അപ്രതീക്ഷിതമായി വെളിച്ചവും സ്വപ്നങ്ങളും അനാഥമാക്കിയ കണ്ണുകളുടെ ഉൾഭിത്തിയിൽ നേർബോധത്താൽ നേരത്തെ വരച്ചിട്ട കടും നിറ ചിത്രങ്ങളെ സാക്ഷി നിർത്തി ഒറ്റ വാക്കിലെങ്കിലും ഉത്തരം പറയണമെന്നുണ്ടായിരുന്നു. എന്നാൽ അമ്മ വിളമ്പുന്ന വെളുത്ത ചോറിനോടൊപ്പം അച്ഛന്റെ കറുത്ത കണ്ണുകൾ, മകൾക്ക് വേണ്ടി കരുതി വെച്ച ഭയം, വാക്കുകളെ പലപ്പോഴും നാക്കിനുള്ളിൽ ഒറ്റപ്പെടുത്തി. സത്യത്തിൽ ഒറ്റപ്പെടുത്തുന്ന വാക്കുകളാണല്ലോ ഏകാന്തതയുടെ വന്യതയിലേക്ക് ജീവിതത്തിന്റെ ചമയങ്ങൾ വലിച്ചെറിയുന്നത്. പ്രൗഢഭാവം ഒറ്റ നോട്ടത്തിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്ന ശ്യാമമാധവത്തിന്റെ അകത്തളത്തിൽ അത്തരം ചമയാവശിഷ്ടങ്ങൾ ആരും കാണാതെ കിടപ്പുണ്ട്, മുള പൊട്ടാത്ത കണ്ടൽ വിത്തുകൾ പോലെ. നിത്യവും കള്ളിജാലകങ്ങൾ കടന്നു വരുന്ന പുഴമണമുള്ള കാറ്റേറ്റ് അവയിൽ ചില വിത്തുകൾ പൊട്ടിമുളച്ചെങ്കിൽ ജാതകത്തിലെ ലിഖിത സൗഭാഗ്യങ്ങളെ നിരർത്ഥതയിൽ അടക്കം ചെയ്ത് മുറിക്കുള്ളിലെ ഭൗതിക സാഹചര്യം ഉള്ളിലെവിടെയോ വിരസത സൃഷ്ടിക്കുന്നതിനിടയിൽ വട്ടമേശയുടെ ചിത്രപ്രതലത്തിൽ നിന്നും സ്മാർട്ട്ഫോൺ ശബ്ദിച്ചു. അത് കേവലം ശബ്ദം മാത്രമായിരുന്നില്ല, ഹൃദയവർണം കൊണ്ട് പ്രണയിനിയുടെ സിന്ദൂരരേഖയിൽ സങ്കല്പ ജീവിതം കുറിച്ചിടുന്ന പേരറിയാത്ത കാമുകനു വേണ്ടി പാടുന്ന റാഫിയുടെ മാസ്മര ശബ്ദമാണ്. ആ ശബ്ദം മഴരാഗം പോലെ മസ്തിഷ്കത്തിൽ പെയ്തിറങ്ങുമ്പോൾ പച്ചഞ്ഞരമ്പിലെ ചുവന്ന ചോരയിൽ എന്നോ മരിച്ചുപോയ പ്രണയത്തിന്റെ ചിതാഭസ്മവും, കൂടാതെ കിടന്നു വളരുവാൻ ഗർഭപാത്രം തിരയുന്ന പ്രതീക്ഷയുടെ കൊച്ചു ബീജവും ഒഴുക്കുവഴി കണ്ടെത്താൻ ശ്രമിക്കുന്നു. ഒഴുക്കുമുട്ടിയ ജീവിതത്തിന്റെ ഉൾധാരയിൽ മറ്റൊരൊഴുക്കുവഴി രൂപപ്പെടുക. വേണമെങ്കിൽ അതിൽ നിന്നും അല്പം ആശ്വാസം അനുഭവിക്കാമല്ലോ. അതേസമയം റിംഗ് ട്യൂണിന്റെ നിമിഷദൈർഘ്യം നിശബ്ദതയിൽ അവസാനിക്കുന്നതിനു മുൻപേ ഹലോ എന്ന രണ്ടക്ഷരത്തിന്റെ അകമ്പടിയോടെ പ്രതികരിച്ചില്ലെങ്കിൽ തെറ്റുകളുടെ തുടർയാത്രയ്ക്ക് ഒന്നുകൂടി വേഗത കൂടിയേക്കും. വേണ്ട, അതിനു മുതിരേണ്ട. മൊബൈൽ സ്ക്രീനിന്റെ മിനുസമുള്ള ചതുരത്തിൽ കൈവിരൽ ചൂട് പടർന്നു പിടിച്ചു. ലണ്ടൻ നഗരത്തിലെ ശീതീകരിച്ച സ്വന്തം മുറിയിൽ നിന്നും മൂത്ത സഹോദരൻ വിഷ്ണുപ്രസാദ് തീപിടിക്കാത്ത അക്ഷരങ്ങൾ സമ്മാനിക്കും. അല്പനേരം മുൻപ് വരെ അങ്ങനെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഒന്നരയാണ്ടിന്റെ സൗഹൃദത്തിൽ നിന്നും പിടിച്ചുവാങ്ങിയ സ്വാതന്ത്ര്യത്തിന്റെ പിൻബലത്തിൽ നിന്ന് ഹായ് ശിവപ്രിയ, സുഖമാണോ എന്നവൻ ചോദിച്ചപ്പോൾ ആ പ്രതീക്ഷയ്ക്കും മങ്ങലേറ്റു. എങ്കിലും വാക്കിന്റെ തുടർയാത്രയ്ക്ക് നെഞ്ചിൽ കനലൂതി വെളിച്ചം കാണിക്കുന്ന അവനെ വെറുക്കുവാൻ മനസ്സ് പഠിക്കാത്തതുകൊണ്ട് ഇങ്ങനെ പറയേണ്ടി വന്നു. ശിവപ്രിയയ്ക്ക് ഒരുപാട് സുഖമാണ്. പക്ഷെ അവൻ വിശ്വസിക്കുന്നില്ല. പാതി ചിരിച്ച ശേഷം അർത്ഥം വെച്ചുള്ള അമർത്തി മൂളൽ അതിന്റെ സൂചനയാണ്. ഫേസ്ബുക്ക് ഒരുക്കിവെച്ച മരിച്ച മണ്ണിൽ ചവിട്ടി നിന്നുകൊണ്ട് പരസ്പരം കൈമാറിയ ജീവനുള്ള അനുഭവങ്ങളുടെ മുന്നിൽ കണ്ണുകെട്ടി നിൽക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം അവനിൽ അവിശ്വാസം അവശേഷിപ്പിച്ചത്. സാരല്ല, കാലം പോലും എന്തൊക്കെയോ അവശേഷിപ്പിച്ചുകൊണ്ടാണല്ലോ കടന്നുപോകുന്നത്. അതിലേതോ ഒരു അവശേഷിപ്പിൽ നിന്നും രണ്ടാം ജന്മത്തിന്റെ കാലച്ച കേൾവിയുടെ പാരമ്യത്തിലെത്തിയിരുന്നെങ്കിൽ അഭിലാഷത്തിന്റെ സ്വർണത്തണ്ടുകൾ നട്ടുപിടിപ്പിക്കുവാൻ ഒരു പിടി ചതുപ്പുമണ്ണെങ്കിലും തിരിച്ചുപിടിക്കായിരുന്നു. ആത്മപ്രത്യാശയ്ക്ക് നട്ടല് പണിതുകൊടുത്ത ചിലപ്പോ നിവർന്നു നിൽപ്പിന്റെ പാഠം ജീവിതം വീണ്ടും പഠിച്ചോളും. സൗഹൃദത്തിൽ എവിടെയോ ഒളിച്ചു പിടിക്കുന്ന പ്രണയത്തിന്റെ സൗമ്യഭാവം വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുന്ന അവനും ആഗ്രഹിക്കുന്നത് ഇതേ പ്രത്യാശയുടെ സാക്ഷാത്കാരായിരിക്കും. വിദ്യ, അറിവ്, ഭക്തി, സംഗീതം എന്നിവയാൽ മനോന്മുഖം പ്രസാദാത്മകമാക്കിക്കൊണ്ടിരിക്കുന്ന നിന്റെ കണ്ണുകളിൽ പുതിയൊരു സൂര്യൻ പുതിയ ചാരുത പകർന്നു തരും. ആ ചാരുതയിൽ നിന്റെ സ്വപ്നങ്ങൾ പുനർജനിക്കും. ശിവപ്രിയ, പ്രാർത്ഥനയോടെ കാത്തിരുന്നോളൂ. പിന്നെ ഏതോ ഒരു നാളെ മണ്ണിന്റെ പൂവണിഞ്ഞ സ്വപ്നങ്ങളെപ്പോലെ കണ്ടൽക്കാട് പച്ച പിടിച്ചു നിന്നാൽ മനസ്സിലെ ശ്യാമമാധവത്തിൽ നിന്നും ഗതികെട്ട ഈ മാധവനെ പുറന്തള്ളരുതേ. അവന്റെ വർത്തമാനം ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട ഒരു ഓർമ്മപ്പെടുത്തലാണെങ്കിലും ഒറ്റ രേഖയിലൂടെ സഞ്ചരിക്കുന്ന രണ്ടു മനസ്സുകളുടെ തൊട്ടും തലോടലുകളും കൂടിയായിരുന്നു. കോണിപ്പടികൾ ആരുടെയോ കാൽപ്പെരുമാറ്റം അനുഭവിക്കുന്നുണ്ട്.

0: ഓമനസിന്റെ പടികയറ്റമായിരിക്കാം. മൊബൈൽ വെളിച്ചത്തിൽ മതിമറന്നിരിക്കുന്നവളെ കണ്ടാൽ അമ്മയുടെ മുഖത്ത് വെറുപ്പിന്റെ ചുളിവുകൾ പ്രത്യക്ഷപ്പെടും. അതിനാൽ ഒരു നിശബ്ദ ചുംബനത്തിലൂടെ ഉള്ളിലെ നിറക്കൂട്ടുകൾ അവനിലേക്ക് പകർന്നുകൊടുത്ത് താൽക്കാലികമായി വിടചൊല്ലാം. കാലബന്ധത്തിൽ നിന്നും വേർപെട്ട കലണ്ടർ കള്ളികളിൽ ഓർമ്മകളുടെ അസ്ഥികൂടത്തിന് തീക്കൊളുത്തിയ ഓലച്ചൂട്ടിന്റെ വെളിച്ചം ഇരുട്ടിന്റെ മറവിൽ മറ്റൊരോർമ്മയായി പുനർജനിച്ചിട്ടുണ്ടാവാം. കണ്ണാടിപ്പുഴയുടെ കണ്ണീരൊപ്പ് സാഗരനീലിമയുടെ മറവിൽ മറ്റൊരു വിലാപമായി പുനർജനിച്ചിട്ടുണ്ടാവാം. വിത്തുകളിലെ പ്രാണൻ മഴമേഘ തണുപ്പിന്റെ മറവിൽ മറ്റൊരു കണ്ടൽക്കാടായി പുനർജനിച്ചിട്ടുണ്ടാവാം. എന്നാൽ ശ്യാമമാധവത്തിലെ ഒറ്റമുറി തുരുത്തിൽ ഒറ്റപ്പെട്ടുപോയവളുടെ ഒരു സ്വപ്നമെങ്കിലും പുനർജനിച്ചിട്ടുണ്ടാവോ? അതോ രക്തബന്ധത്തിന്റെ ചൂണ്ടുവിരൽ ദിക്കിലേക്ക് തിരിഞ്ഞു നോക്കാതെ മറ്റേതോ ഭൂമികയിലേക്ക് അവൾ പലായനം ചെയ്തിട്ടുണ്ടാവോ? അറിയുകയില്ലെന്ന് പറയാൻ മനസ്സനുവദിക്കാത്തതിനാൽ പുനർനിർമ്മിതി ആവശ്യമില്ലാത്ത ആ വഴിത്താരയിലൂടെ ഒരു മടക്കയാത്ര അനിവാര്യമായിരിക്കുന്നു. പക്ഷേ എങ്ങനെ? ശ്യാമമാധവത്തിന്റെ പ്രൗഢഭാവം കമ്പിവരകളിൽ പ്രദർശിപ്പിച്ച കൂറ്റൻ ഗേറ്റിനപ്പുറത്ത് വെച്ച് അന്നവളുടെ അച്ഛന്റെ കണ്ണുകളിൽ ആളിയ പ്രതിഷേധത്തിന്റെ അഗ്നിച്ചൂടേറ്റ് പൊള്ളലേറ്റ ആത്മാഭിമാനത്തിന്റെ നിലവിളി അന്തരംഗത്തിൽ ഇന്നും പ്രതിധ്വനിക്കുന്നുണ്ടല്ലോ. സൗഹൃദം ആഹ്ലാദത്തോടെ കൈനീട്ടി വാങ്ങിച്ച സകല മനോചിത്രങ്ങളും മറവിലേക്ക് വലിച്ചെറിഞ്ഞിട്ടും റാഫി ഗാനത്തിന്റെ മധുരം പറ്റിപ്പിടിച്ച് അവളുടെ മൊബൈൽ നമ്പർ മാത്രം സ്മൃതികോശത്തിൽ നിന്നും വിട്ടുപോയിട്ടില്ല. ആലോചനയിൽ ഒന്നുകൂടി വേവുന്ന തലച്ചോറിൽ ആശ്വാസം വിളമ്പാൻ ഇതിനപ്പുറം മറ്റെന്തു വേണം? ഒടുവിൽ അറിയാതെ കടന്നു വന്നതോ അല്ലെങ്കിൽ കടം കൊണ്ടതോ എന്നതുപോലും തീർച്ചയില്ലാത്ത ശുഭാപ്തി വിശ്വാസത്തെ പിന്തുടർന്നുകൊണ്ട് മൊബൈൽ സ്ക്രീനിൽ അവളിലേക്കുള്ള 10 നമ്പർ ദൂരം അടയാളപ്പെടുത്തിയപ്പോ സൂക്ഷ്മകർണത്തിൽ പതിച്ചത് ഒരു മണൽക്കാറ്റിന്റെ ഇരമ്പായിരുന്നു. അതെ, മനുഷ്യപ്പറ്റില്ലാതെ വാക്കും പിന്നെ മണൽക്കാറ്റും അതിന്റെ ഉൾശക്തിയാൽ നശിപ്പിക്കുന്നത് ജീവിതത്തിന്റെ മുഖലിഖിതങ്ങളെ ആയിരിക്കും. ഒറ്റ ശ്വാസത്തിൽ അവൾ പറഞ്ഞു തീർത്ത അനേകം വാക്കിൽ നിന്നും ഒരേയൊരു വാക്ക് മാത്രം മതിയാകും ആ യാഥാർത്ഥ്യത്തിലെ പരസ്പര പൂരകത്തെ തിരിച്ചറിയാൻ. ജന്മനക്ഷത്രത്തിന്റെ മൂർച്ചയുള്ള കോണിൽ തട്ടി തലവരെ എന്നേക്കുമായി നഷ്ടപ്പെട്ടവന്റെ സാഹസികത മാപ്പർഹിക്കാത്ത തെറ്റാണെന്നറിയാം. എന്നാലും ഒരു നേരിന്റെ പൂർണ്ണതയ്ക്ക് ആ തെറ്റ് കാരണമായതിനാൽ മനക്ലേശം ഒട്ടും തോന്നിയതുമില്ല. കൗമാരം മുതൽ പാതി യൗവനം വരെ ഹൃദയം തലച്ചുമുടായി കൊണ്ടു നടന്ന അബദ്ധജാതകം ഇന്നലകളിൽ എവിടെയോ വെച്ച് അവൾ കത്തിച്ചു കളഞ്ഞിരിക്കുന്നു പുതിയൊരു ജീവിത പുസ്തകം രചിക്കാൻ വേണ്ടി. കണ്ണിൽ വെളിച്ചം തിരിച്ചു കിട്ടിയവൾ, സർക്കാർ ജോലി കരസ്ഥമാക്കിയവൾ, ശ്യാമമാധവത്തോട് വിട ചൊല്ലിയവൾ, ധനിക പുരുഷന്റെ ഭാര്യയായവൾ, വർത്തമാനകാലം കുരച്ചുതുപ്പിയ കടും ചോരയിൽ ചവിട്ടി നിന്നുകൊണ്ട് ആ ജീവിത പുസ്തകത്തിന്റെ ഓരോ താളിലൂടെയും മനക്കണ്ണ് സഞ്ചരിക്കുമ്പോൾ അദൃശ്യതയിലുള്ള അവളുടെ ജീവിത പരിസരത്തിൽ നിന്നും കളിയടങ്ങാത്ത കറുത്ത വാക്കുകൾ ബോധമണ്ഡലത്തിലേക്ക് ഒരിക്കൽ കൂടി പാഞ്ഞെടുത്തു. ഞാൻ പഴയ ശിവപ്രിയ അല്ല, അതിനാൽ ഓർമ്മയിലെ സൗഹൃദത്തിന്റെ മറവിൽ എന്നെ വിളിച്ച് ശല്യം ചെയ്യരുത്. കണ്ണാടിപ്പുഴ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. ഏറെ കലക്കത്തോടെ ഉണങ്ങിയ കണ്ടൽ ചില്ലയിലിരുന്ന് ചതുപ്പിന്റെ തണുപ്പിലേക്ക് ഇരട്ടത്തൂവൽ കുഴിച്ചിട്ട് പേരറിയാത്ത ദേശാടനക്കിളി തേങ്ങിക്കരയുന്നു. പാതി കത്തിയ നെഞ്ചിന്റെ നിലവിളി ആത്മമൗനത്തിൽ ലയിക്കുന്നു. പ്രജിൽ മാധവൻ അപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്നു. മനസ്സ് വേഷം മാറുന്ന നിഗൂഢയിനത്തിന് സ്നേഹമെന്ന പേര് നൽകിയത് ആരാണ്?
1: രൂപേഷ് പൂവത്തൂർ എഴുതിയ കൊഴിഞ്ഞു വീണ കിളിത്തൂവൽ എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് അശ്വിനി. സർഗജാലകത്തിൽ അടുത്തതായി കെ രാധ ടീച്ചർ മട്ടന്നൂർ എഴുതി അവതരിപ്പിക്കുന്ന കവിത ഊർമിള.
2: മിഥിലയിൽ ജനകന്റെ ഔരസപുത്രി.

ഒപ്പം അനർഘമുയിരായി കുലീനയാം അതുല്യമമൂല്യമാം രത്നമിവൾ.

0: കെ രാധ ടീച്ചർ മട്ടന്നൂർ എഴുതി അവതരിപ്പിച്ച ഊർമിള എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. ഇതോടുകൂടി ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാവുന്നു. സർഗജാലകം.
1: ഹലോ അച്ഛാ. അച്ഛൻ എടിയാ?
2: മോളോ, ഇതേതാ ഫോണ്?

0: ഇത് ടീച്ചറെ ഫോണാ. അച്ഛനോടൊരു കാര്യം പറയാൻ വേണ്ടി വാങ്ങിയതാ.
1: എന്താ കാര്യം? പറ.
0: ഞാൻ സ്കൂളിൽ വരുന്ന പോലെ എന്റെ ക്ലാസ്സിലെ ഷാരോണും ഓന്റെ അച്ഛന്റെ ബൈക്കിലിരുന്നാ വരുക. ഇന്ന് വരുമ്പോ ആ വണ്ടിയില് വേറെ വണ്ടി വന്ന് ഇടിച്ച്.
1: അയ്യോ, എന്നിട്ട്?
0: ഓനിപ്പോ ആശുപത്രിയിലാ, തലയിടിച്ച് വീണ് ബോധം പോലും ഇല്ലാണ്ട് വെന്റിലേറ്ററിൽ കിടക്കുകയെന്ന ടീച്ചർമാർ പറയുന്നട്ടെ. ഞാനും ഓനെ പോലെ ഹെൽമെറ്റ് ഇടാണ്ടല്ലേ അച്ഛ ബൈക്കിൽ വരുത്ത്. ഓർക്കുമ്പം പേടിയാന്ന്. നാളെ എന്റെ ബർത്ത്ഡേ അല്ലേ, എനിക്ക് കേക്ക് വേണ്ട, ഹെൽമെറ്റ് മതി. ഇന്ന് തന്നെ വാങ്ങണേ അച്ഛാ.
2: റോഡിൽ അറിയാതെ വന്നു ചേരുന്ന അപകടങ്ങൾക്ക് അറിഞ്ഞുകൊണ്ട് ഇടകൊടുക്കാതിരിക്കുക. ജീവനും ജീവിതവും സുരക്ഷിതമാക്കാൻ നിയമങ്ങൾ പാലിച്ച് യാത്ര ചെയ്യുക. റോഡ് സുരക്ഷാ നിയമങ്ങൾ നമുക്ക് വേണ്ടിയാണെന്ന് ഓർക്കുക.

0: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങളറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446 9033 45. മറ്റൊരു നമ്പർ 9495 532 542.
1: അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം ആകാശവാണി റിലേ.

0: ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശരണ്യ അനൂപ്. പ്രധാന വാർത്തകൾ: ബ്രിക്സ് ഉച്ചകോടി ഇന്ത്യയുടെ ആഗോള സ്വാധീനം വർദ്ധിച്ചതിന്റെ പ്രഖ്യാപനമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം സംസ്ഥാന ഗവർണർമാരും മുഖ്യമന്ത്രിയുമായും ചേലേമ്പ്രയിൽ വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. കേന്ദ്ര സ്ഥാപനമായ തെർമൽ പവർ കോർപ്പറേഷനിൽ നിന്ന് വൈദ്യുതി വാങ്ങി പ്രതിസന്ധി പരിഹരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മകരവിളക്ക് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ ശബരിമല സന്ദർശിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട്ട് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. ബ്രിക്സ് ഉച്ചകോടിയുടെ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് അഭിനന്ദിച്ചു. ചരിത്രപ്രധാനമായ ന്യൂഡൽഹി പ്രഖ്യാപനത്തിൽ ഒപ്പുവച്ചത് കേവലം രേഖയിൽ ഒപ്പിടൽ മാത്രമല്ല, ഇന്ത്യയുടെ ആഗോള സ്വാധീനം വർദ്ധിച്ചുവരുന്നതിന്റെ പ്രഖ്യാപനം കൂടിയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യ പ്രതിരോധശേഷി, നൂതനാശയങ്ങൾ, സഹകരണം, സുസ്ഥിരത എന്നിവയ്ക്ക് മുൻഗണന നൽകിയതായും മന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും മനുഷ്യകേന്ദ്രീകൃതവുമായ സമീപനമാണ് ഉച്ചകോടിയുടെ മുഖമുദ്രയായത്. വസുദൈവ കുടുംബകം എന്ന രാജ്യത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിൽ അടിയുറച്ച് ഉച്ചത്തിലെ ശബ്ദമല്ല, മറിച്ച് ശക്തമായ സമവായമാണ് നേതൃത്വത്തിന്റെ യഥാർത്ഥ അടയാളമെന്നും ഇന്ത്യ വീണ്ടും തെളിയിച്ചതായും അദ്ദേഹം പറഞ്ഞു. ആരോഗ്യമേഖലയിൽ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് പ്രാഥമിക സംരക്ഷണം, നിരീക്ഷണം, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ, ഉൽപാദനം എന്നിവ ശക്തിപ്പെടുത്തണമെന്ന് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെട്രോസ് അധാനോം ഗബ്രിയോസിസ് ലോകരാജ്യങ്ങളോട് ആവശ്യപ്പെട്ടു. ന്യൂഡൽഹിയിലെ ബ്രിക്സ് ഉച്ചകോടിയിലെ നാല് സന്ദേശങ്ങളും ആഗോള ആരോഗ്യകാര്യത്തിന് പ്രസക്തി നൽകുന്നതിനായി അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ആരോഗ്യരംഗത്തെ നവീകരണത്തിന് ശാസ്ത്രം, ഡിജിറ്റൽ കൃത്രിമബുദ്ധി എന്നിവയുടെ വ്യാപന ഉപയോഗത്തിന് ടെട്രോസ് അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഹോർമുസ് കടലിടുക്ക് വഴി കപ്പൽ ഗതാഗത ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യുന്നതിന് ഇറാനും ഗൾഫ് രാജ്യങ്ങളും തമ്മിൽ ഇന്ന് നടത്താൻ നിശ്ചയിച്ച കൂടിക്കാഴ്ച മാറ്റി. ഒമാൻ വിദേശകാര്യമന്ത്രി ബദർ ബിൻ ഹമ്മദ് അൽ ബുസൈദിയാണ് ഇക്കാര്യം അറിയിച്ചത്. ഏകാഭിപ്രായം രൂപീകരിക്കുന്നതിന്റെ ഭാഗമായാണ് സലാലിയിൽ നടക്കേണ്ടിയിരുന്ന യോഗം മാറ്റിവച്ചതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ചില പ്രാദേശിക രാജ്യങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് യോഗം മാറ്റിയതെന്നും ഇറാനും ഒമാനും സംയുക്തമായാണ് തീരുമാനമെടുത്തതെന്നും ഇറാനിലെ ഔദ്യോഗിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. യമൻ ഗവൺമെന്റിനെ പിന്തുണയ്ക്കുന്ന സൌദി അറേബ്യയിലേക്ക് ഹൂതികൾ ആക്രമണം നടത്തിയതിനെ തുടർന്ന് യമനിൽ സംഘർഷം രൂക്ഷമായി. ഹോർമുസ് കടലിടുക്കിന് പകരം സുപ്രധാന കപ്പൽ പാതയായ ബാബ് എൽ മഡേബ് കടലിടുക്കിലെ ഒരു ദ്വീപും മോഖ തുറമുഖ നഗരവും ഹൂതികൾ പിടിച്ചടക്കിയതിനെ തുടർന്ന് ചെങ്കടൽ തീരത്തേക്ക് കൂടുതൽ സേനയെ അയക്കുമെന്ന് യമൻ പ്രഖ്യാപിച്ചു. യമൻ അതിർത്തിക്ക് തൊട്ടടുത്ത സൈനിക താവളം ഉൾപ്പെടെ സൌദി അറേബ്യയെ ലക്ഷ്യമിട്ട് ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചതായി ഹൂതികളും അവകാശപ്പെട്ടു. സൌദിയുടെ എണ്ണ അടിസ്ഥാന സൌകര്യങ്ങൾക്കും ചെങ്കടലിനെ കപ്പൽ ഗതാഗതത്തിനുമെതിരായ ഹൂതികളുടെ ആക്രമണം ആഗോള എണ്ണ വിതരണത്തിലും വിലയിലും സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട്. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യ അപലപിച്ചു. കപ്പലിലെ 13 ഇന്ത്യൻ ജീവനക്കാരെ രക്ഷപ്പെടുത്തിയതായും കാണാതായ ഒരു ഇന്ത്യക്കാരനെ കണ്ടെത്താൻ തിരച്ചിൽ തുടരുകയാണെന്നും ഒമാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. സ്ഥിതിഗതി സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും തിരച്ചിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ ഒമാൻ അധികൃതരെ ഏകോപിപ്പിക്കുന്നുണ്ടെന്നും എംബസി വ്യക്തമാക്കി. ജീവനക്കാരെ രക്ഷപ്പെടുത്തുന്നതിൽ അധികൃതർ നൽകിയ പിന്തുണയ്ക്ക് ഇന്ത്യ നന്ദി അറിയിച്ചു. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനും സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനും ചർച്ചയ്ക്കും നയതന്ത്ര ഇടപെടലിനും ഇന്ത്യ ആഹ്വാനം ചെയ്തു. ഇന്ന് ദേശീയ ഹിന്ദി ദിനം. 1949 സെപ്റ്റംബർ 14 ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദിയെ അംഗീകരിച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് ഹിന്ദി ദിനം ആചരിക്കുന്നത്. ഹിന്ദി പരമ്പരാഗത വിജ്ഞാനം മുതൽ കൃത്രിമ ബുദ്ധി വരെ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ദേശീയ ഹിന്ദി ദിവസിന്റെ ഭാഗമായി രാഷ്ട്രഭാഷാവേദിയുടെ ആഭിമുഖ്യത്തിൽ ഇന്നു മുതൽ വിപുലമായ ഹിന്ദി പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തും. വൈകിട്ട് 4 കോഴിക്കോട് തുരുത്തിയാട് ദേവി സഹായം ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ഹിന്ദി ദിനാചരണത്തിന്റെ ഉദ്ഘാടനം ദക്ഷിണഭാരത ഹിന്ദി പ്രചാരസഭ ഭരണസമിതി മെമ്പർ ഗോപി ചെറുവണ്ണൂർ ഉദ്ഘാടനം ചെയ്യും. തുടർ ദിവസങ്ങളിൽ യുപി ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് മത്സര പരിപാടികളും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് വിനായക ചതുർത്ഥി. ഗണപതിയുടെ ജന്മദിനമാണ് വിനായക ചതുർത്ഥിയായി ആഘോഷിക്കുന്നത്. 10 ദിവസം നീളുന്ന ഗണേശോത്സവത്തിന്റെ അവസാന ദിവസം ഗണപതി വിഗ്രഹങ്ങൾ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യും. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമിന്റെ സന്ദർശനത്തിന്റെ ഭാഗമായി ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേർക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവരുമായി അദ്ദേഹം മലപ്പുറം ചേലേമ്പ്രയിൽ വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ടൂറിസം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ഇവർ ചർച്ച ചെയ്യും. കേന്ദ്ര സ്ഥാപനമായ തെർമൽ പവർ കോർപ്പറേഷനിൽ നിന്നടക്കം കൂടിയ വിലയ്ക്ക് വൈദ്യുതി വാങ്ങി ഇപ്പോഴത്തെ പ്രതിസന്ധി പരിഹരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ് പറഞ്ഞു. സാമ്പത്തിക ബാധ്യത വരുന്നതിനാൽ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതെന്നും ഇപ്പോൾ പണമല്ല, ആവശ്യത്തിന് വൈദ്യുതി ഇല്ലാത്തതാണ് കേരളത്തിന്റെ പ്രശ്നമെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. കഴിഞ്ഞ ഗവൺമെന്റ് റദ്ദാക്കിയ കരാർ കാരണം സാമ്പത്തിക നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ലെന്നും അതിനാൽ അന്നത്തെ ചെയർമാനായ ഉദ്യോഗസ്ഥനെതിരെ നടപടിയുടെ ആവശ്യമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്തെ വൈദ്യുതി നിയന്ത്രണം പാലക്കാട്, കാഞ്ചിക്കോട് വ്യവസായ മേഖലയെയും പ്രതിസന്ധിയിലാക്കി. ഏതാനും ദിവസങ്ങളിലായി വലിയ ഉൽപാദന നഷ്ടമാണ് മേഖലയിൽ ഉണ്ടായത്. പാലക്കാട് നിന്നും ഫൈസൽ അലിമുത്ത്.
1: സംസ്ഥാനത്തെ രണ്ടാമത്തെ വലിയ വ്യവസായ മേഖലയാണ് കാഞ്ചിക്കോട്. മുൻകൂട്ടി അറിയിപ്പില്ലാതെ തുടർച്ചയായി വൈദ്യുതി മുടങ്ങുന്നത് പ്രദേശത്തെ വൻകിട ചെറുകിട കമ്പനികളെ ബാധിച്ചു തുടങ്ങിയതായാണ് സംരംഭകർ പരാതിപ്പെടുന്നത്. പ്രൊഡക്ഷൻ ലൈനുകൾ പെട്ടെന്ന് നിലയ്ക്കുന്നതും അസംസ്കൃത വസ്തുക്കൾ പാഴാകുന്നതുമാണ് കമ്പനികൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നത്. കൃത്യസമയത്ത് ഉൽപാദനം പൂർത്തിയാക്കാൻ കഴിയാത്തത് ആഭ്യന്തര കയറ്റുമതി ഓർഡറുകളെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. കൃത്യമായ വൈദ്യുതി ലഭ്യത ഉറപ്പാക്കിയില്ലെങ്കിൽ പല യൂണിറ്റുകളും പൂട്ടേണ്ടി വരുമെന്നാണ് കാഞ്ചിക്കോട് ഇൻഡസ്ട്രി ഫോറം മുന്നറിയിപ്പ് നൽകുന്നത്.
0: മകരവിളക്ക് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ ശബരിമല സന്ദർശിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മാലിന്യ സംസ്കരണം അടക്കം കാര്യങ്ങൾ നേരിട്ട് വിലയിരുത്തുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സൌകര്യങ്ങൾ വിലയിരുത്തുന്നതിന് വീണ്ടും അവലോകന യോഗം ചേരുമെന്നും ഏതെങ്കിലും വകുപ്പുകൾക്ക് വീഴ്ചയുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ അടിയന്തരമായി ഇടപെടുമെന്നും അദ്ദേഹം പറഞ്ഞു. ഖാദർ കമ്മിറ്റി റിപ്പോർട്ടിനോട് യുഡിഎഫ് യോജിക്കുന്നില്ലെന്നും ഇക്കാര്യത്തിൽ അധ്യാപക സംഘടനകളുടെ അഭിപ്രായം അറിയാനാണ് യോഗം വിളിച്ചതെന്നും മന്ത്രി എൻ ശംസുദ്ദീൻ പറഞ്ഞു. അന്തിമ തീരുമാനം എടുക്കുന്നതിനു മുൻപ് എല്ലാവരുടെയും അഭിപ്രായം അറിയാൻ മാത്രമാണ് യോഗം വിളിച്ചതെന്നും അദ്ദേഹം പാലക്കാട്ട് അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ഗ്രന്ഥശാല ദിനം. പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ 1945 സെപ്റ്റംബർ 14 അമ്പലപ്പുഴയിലാണ് തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിന് തുടക്കമിട്ടത്. കേരളപ്പിറവിയോടെ അത് ഗ്രന്ഥശാല സംഘമായി മാറി. 33 വർഷം പി എൻ പണിക്കറായിരുന്നു സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി. കോഴിക്കോട് സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗത്തിന്റെ രണ്ടാം ദിവസവും പൊതുചർച്ച പുരോഗമിക്കുന്നു. ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് പുറമെ പാർട്ടി പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ പിണറായി വിജയൻ, എ വിജയരാഘവൻ, വി വി രാഘവുലു, അശോക് ധവളെ, യു വാസുകി, വിജുകൃഷ്ണൻ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കമ്മിറ്റി ചേരുന്നത്. ഇന്നലെ തുടങ്ങിയ പൊതുചർച്ചയാണ് ഇന്നും തുടരുന്നത്. പാർട്ടിയുടെ മുന്നേറ്റത്തിന് നിർണായക തീരുമാനങ്ങളുമായി നാളെ യോഗം സമാപിക്കും. കോഴിക്കോട് ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ റാലിയോടെയാണ് യോഗത്തിന് സമാപനമാകുക. സിപിഐഎം തെറ്റ് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നില്ലെന്ന് പയ്യന്നൂർ എംഎൽഎ വി കുഞ്ഞികൃഷ്ണൻ പറഞ്ഞു. യഥാർത്ഥ തെറ്റിന്റെ കാരണം കണ്ടെത്തിയാലേ തിരുത്താനാകൂവെന്നും എന്നാൽ സിപിഐഎം ഇതുവരെ അതിന് ശ്രമിച്ചിട്ടില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. തമിഴ്നാട്ടിലെ ധാരാപുരം, മധുരാന്തകം നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിൽ സിപിഐഎമ്മും സിപിഐയും ഒറ്റയ്ക്ക് മത്സരിക്കാൻ തീരുമാനിച്ചു. ധാരാപുരത്ത് സിപിഐയും മധുരാന്തകത്ത് സിപിഐഎമ്മുമാണ് മത്സരിക്കുക. നാളെ സ്ഥാനാർത്ഥികളുടെ പേരുകൾ പ്രഖ്യാപിക്കുമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി എം വീരപാണ്ഡ്യൻ അറിയിച്ചു. ഇരുകക്ഷികളും വിജയ് നേതൃത്വം നൽകുന്ന ടി വി കെ ഗവൺമെന്റിന് പുറമെ നിന്നാണ് പിന്തുണ നൽകുന്നത്. സാമ്പത്തിക തട്ടിപ്പുകേസിൽ മുംബൈ ബോറിവലി മജിസ്ട്രേറ്റ് കോടതി തടവ് ശിക്ഷയ്ക്ക് വിധിച്ച പാലാ എംഎൽഎ മാണി സി കാപ്പനെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട ഹർജിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനും മാണി സി കാപ്പനും ഹൈക്കോടതി നോട്ടീസ് അയച്ചു. പ്രവാസി വ്യവസായിയായ ദിനേശ് മേനോനാണ് ഹർജി നൽകിയത്. മാണി സി കാപ്പനെ ജനപ്രാതിനിധ്യ നിയമപ്രകാരം അയോഗ്യനാക്കണമെന്നാണ് ഹർജിക്കാരന്റെ ആവശ്യം. ബ്രിക്സ് ഉച്ചകോടി ഇന്ത്യയുടെ ആഗോള സ്വാധീനം വർദ്ധിച്ചതിന്റെ പ്രഖ്യാപനമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം സംസ്ഥാന ഗവർണറുമായും മുഖ്യമന്ത്രിയുമായും ചേലേമ്പ്രയിൽ വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. കേന്ദ്ര സ്ഥാപനമായ തെർമൽ പവർ കോർപ്പറേഷനിൽ നിന്ന് വൈദ്യുതി വാങ്ങി പ്രതിസന്ധി പരിഹരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. മകരവിളക്ക് മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ ശബരിമല സന്ദർശിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. സിപിഐഎം വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി യോഗം കോഴിക്കോട്ട് പുരോഗമിക്കുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 12:50 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ. 1 മണിക്ക് റേഡിയോ മലബാർ പ്രിയരാഗം. 2 മണിക്ക് ഒരു വട്ടം കൂടി. ചാരുകസേരയുടെ പുനഃപ്രക്ഷേപണത്തിൽ പുരാണത്തിലെ ചിതലിന്റെ സാന്നിധ്യത്തെക്കുറിച്ച് കേൾക്കാം. 5:00 മലയാളം ചലച്ചിത്ര ഗാനങ്ങളാണ്. 5:30 ജനകീയം പുനഃപ്രക്ഷേപണം. 6 മണിക്ക് റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന സംസ്കൃതത്തിൽ വാർത്തകൾ. തുടർന്ന് പ്രാദേശിക വാർത്തകൾ. 6:40 കൃഷ്ണ കഥാമൃതം. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. 8:30 വായനശാല. 9:00 നാട്ടിലെ പാട്ട്. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

ഇനി നാട്ടുവിശേഷം. അഞ്ചരക്കണ്ടി പരിവാരത്ത് മതിലകം ദുർഗാക്ഷേത്രത്തിലെ നവരാത്രി ആഘോഷം ഒക്ടോബർ മാസം 11-ാം തീയതി മുതൽ 21-ാം തീയതി വരെ നടക്കും. അലവിൽ കളത്തിൽക്കാവിൽ സംക്രമപൂജ ഈ മാസം 17-ാം തീയതി നടക്കും. എടക്കാട് ഇണ്ടേരി ശിവക്ഷേത്രത്തിൽ വിനായക ചതുർത്ഥി ദിനമായ നാളെ പുലർച്ചെ 6:30 അഷ്ടദ്രവ്യ ഗണപതി ഹോമം ഉണ്ടായിരിക്കും. ഹനുമാൻ ദേവസ്ഥാനമായ സന്മാർഗ ദർശന സഹോദരാശ്രമത്തിൽ നാളെ വൈകിട്ട് ഗണേശപൂജയും വിഘ്നേശ്വര നാമാർച്ചനയും ഉണ്ടായിരിക്കുന്നതാണ്. കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി കോച്ചിനുള്ളിലുള്ള റെസ്റ്റോറന്റ് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് മുൻവശം പ്രത്യേക പാളത്തിലൊരുക്കിയ ജുജു എക്സ്പ്രസ് ഈ മാസം 17-ാം തീയതി ഉദ്ഘാടനം ചെയ്യും. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ന്യൂഡൽഹിയിൽ നടന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടി വികസനോന്മുഖമായ ഫലങ്ങൾ കൈവരിച്ചതായി ഇന്ത്യ. ഉച്ചകോടിയുടെ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് അംഗരാജ്യങ്ങൾ. രാജ്യത്തുടനീളം ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കുന്നു. ബഹുഭാഷാ സാന്നിധ്യം രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരള സന്ദർശനത്തിനെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ തുടരുന്നു. കേരളത്തിലും ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. യുഎസ് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. വാർത്തകൾ വിശദമായി. 18-ാമത് ബ്രിക്സ് ഉച്ചകോടി നിരവധി വികസനോന്മുഖമായ ഫലങ്ങൾ കൈവരിച്ചതായി വിദേശകാര്യ മന്ത്രാലയം. വിവിധ മേഖലകളിൽ കൈവരിച്ച നേട്ടങ്ങൾ ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷ സ്ഥാനത്തിന്റെ സുപ്രധാന നേട്ടമാണെന്നും വിദേശകാര്യ മന്ത്രാലയത്തിലെ സാമ്പത്തികകാര്യ സെക്രട്ടറി സുധാകർ ദലേല പറഞ്ഞു. ഉച്ചകോടി ഫലപ്രദവും ക്രിയാത്മകവുമാക്കി മാറ്റിയതിന് അംഗരാജ്യങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന 2026 ബ്രിക്സ് ഉച്ചകോടിയുടെ വിജയത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഉച്ചകോടിയുടെ വിജയം അന്താരാഷ്ട്ര തലത്തിൽ മായ്ക്കാനാവാത്ത മുദ്ര പതിപ്പിച്ചതായി അദ്ദേഹം പറഞ്ഞു. ബ്രിക്സ് ഉച്ചകോടിയുടെ ഭാഗമായി ഒപ്പുവച്ച ചരിത്രപ്രസിദ്ധമായ ന്യൂഡൽഹി പ്രഖ്യാപനം കേവലം ഒരു രേഖ മാത്രമല്ലെന്നും ഇന്ത്യയ്ക്ക് ആഗോളതലത്തിൽ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന്റെ തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. ഉച്ചകോടിയുടെ വിജയത്തിൽ ബ്രിക്സ് അംഗരാജ്യങ്ങളിലെ നേതാക്കൾ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു. രാജ്യത്തുടനീളം ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കുന്നു. 2025-26 വർഷത്തെ രാജ്ഭാഷാ ഗൌരവ്, രാജ്ഭാഷാ കീർത്തി പുരസ്കാരങ്ങൾ അദ്ദേഹം ചടങ്ങിൽ സമ്മാനിക്കും. 1949 സെപ്റ്റംബർ 14 ഔദ്യോഗിക ഭാഷയായി ഭരണഘടനാ നിർമ്മാണ സഭ ഹിന്ദി അംഗീകരിച്ചത്. ലോകത്ത് ഏറ്റവും അധികം ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷകളിൽ ഒന്നായ ഹിന്ദി 52 കോടിയിലധികം ജനങ്ങളുടെ മാതൃഭാഷ കൂടിയാണ്. ബഹുഭാഷാ സാന്നിധ്യം രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഹിന്ദി ദിനാചരണത്തോടനുബന്ധിച്ച് പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ഹിന്ദി ഭാഷ മറ്റ് പ്രാദേശിക ഭാഷകൾക്ക് ഒരു എതിരാളിയല്ലെന്നും ദേശീയ ഐക്യത്തിന്റെ സുപ്രധാനമായ കണ്ണിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കൊളോണിയൽ മനോഭാവത്തിൽ നിന്ന് മുക്തി നേടുന്നതിൽ ഭാഷയ്ക്ക് വലിയ പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: भाषा केवल संवाद का साधन नहीं होती, वह किसी भी समाज की स्मृति होती है, उसका आत्मबोध होती है। हिंदी ने इस विविधता के बीच संवाद, संपर्क और समन्वय की भाषा के रूप में देश के विभिन्न वर्गों और समुदायों को जोड़ने में महत्वपूर्ण भूमिका निभाई है। हिंदी का विकास भी तभी सार्थक है जब वह सभी भारतीय भाषाओं के सम्मान, संरक्षण और संवर्धन के साथ आगे बढ़े।
0: ബഹുരാഷ്ട്ര വേദികളിലൂടെയല്ലാതെ ഉഭയകക്ഷി ചർച്ചകളിലൂടെ ഇന്ത്യയുമായി പുതിയൊരു ബന്ധം കെട്ടിപ്പടുക്കാനാണ് ബംഗ്ലാദേശ് ആഗ്രഹിക്കുന്നതെന്ന് വിദേശകാര്യ സഹമന്ത്രി ഹുമയൂൺ കബീർ. ബംഗ്ലാദേശ് ഇന്ത്യ അതിർത്തി പ്രശ്നങ്ങൾ, അന്താരാഷ്ട്ര നിയമങ്ങൾ, ഉഭയകക്ഷി കരാറുകൾ എന്നിവ പാലിച്ചുകൊണ്ട് നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കാൻ ശ്രമിക്കുമെന്നും അദ്ദേഹം ധാക്കയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. കേരള സന്ദർശനത്തിന്റെ ഭാഗമായി കോഴിക്കോടെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. വ്യാപാരം, നിക്ഷേപം, ടൂറിസം, ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണത്തെക്കുറിച്ച് ചർച്ച ചെയ്യും. സംസ്ഥാനത്തെ വൈദ്യുതി നിയന്ത്രണം പാലക്കാട്, കഞ്ചിക്കോട് വ്യവസായ മേഖലയെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലായി വലിയ ഉൽപാദന നഷ്ടമാണ് മേഖലയിൽ ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: സംസ്ഥാനത്തെ രണ്ടാമത്തെ വലിയ വ്യവസായ മേഖലയാണ് കഞ്ചിക്കോട്. മുൻകൂട്ടി അറിയിപ്പില്ലാതെ തുടർച്ചയായി വൈദ്യുതി മുടങ്ങുന്നത് പ്രദേശത്തെ വൻകിട ചെറുകിട കമ്പനികളെ ബാധിച്ചു തുടങ്ങിയതായാണ് സംരംഭകർ പരാതിപ്പെടുന്നത്. പ്രൊഡക്ഷൻ ലൈനുകൾ പെട്ടെന്ന് നിലയ്ക്കുന്നതും അസംസ്കൃത വസ്തുക്കൾ പാഴാകുന്നതുമാണ് കമ്പനികൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കുന്നത്. കൃത്യസമയത്ത് ഉൽപാദനം പൂർത്തിയാക്കാൻ കഴിയാത്തത് ആഭ്യന്തര കയറ്റുമതി ഓർഡറുകളെയും ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. കൃത്യമായ വൈദ്യുതി ലഭ്യത ഉറപ്പാക്കിയില്ലെങ്കിൽ പല യൂണിറ്റുകളും പൂട്ടേണ്ടി വരുമെന്നാണ് കഞ്ചിക്കോട് ഇൻഡസ്ട്രി ഫോറം മുന്നറിയിപ്പ് നൽകുന്നത്.
0: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമം തുടരുന്നതായി മന്ത്രി സണ്ണി ജോസഫ്. കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കാൻ NTPCയുമായി ചർച്ച നടത്തുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. ആര്യാടൻ മുഹമ്മദിന്റെ റദ്ദാക്കപ്പെട്ട വൈദ്യുതി കരാർ പുനഃസ്ഥാപിക്കാനുള്ള നിയമ നടപടിയുമായി മുന്നോട്ടു പോവുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായും ചർച്ച നടത്തുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലെ 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം ഇന്ന്. ഈ മാസം 28 വോട്ടെടുപ്പ്, 29 ഫലപ്രഖ്യാപനം നടക്കും. ഇന്ന് വിനായക ചതുർത്ഥി. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ആഘോഷ പരിപാടികൾ നടക്കുകയാണ്. ഗണപതി ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളും നടക്കും. ഗണേശ വിഗ്രഹങ്ങൾ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യുന്ന ചടങ്ങോടെ ആഘോഷങ്ങൾക്ക് സമാപനമാകും. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഉൾപ്പെടെയുള്ള പ്രമുഖർ ജനങ്ങൾക്ക് ഗണേശ ചതുർത്ഥി ആശംസകൾ നേർന്നു. വിനായക ചതുർത്ഥി ആഘോഷത്തിന്റെ ഭാഗമായി കോട്ടയം മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ഭക്തരാണ് ഒഴുകിയെത്തുന്നത്. ക്ഷേത്രത്തിൽ ഇന്ന് പ്രത്യേക പൂജകളും നടക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
4: വിനായക ചതുർത്ഥി ദിനമായ ഇന്ന് പുലർച്ചെ 5:30 മള്ളിയൂർ പരമേശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ 10,008 നാളികേരം ഹോമിച്ചുകൊണ്ടുള്ള മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ആഘോഷങ്ങളുടെ ഭാഗമായി ഗജപൂജയും ആനയൂട്ടും ക്ഷേത്രസന്നിധിയിൽ ഒരുക്കിയിട്ടുണ്ട്. നാളെ നടക്കുന്ന ആറാട്ടോടെയാണ് ഈ വർഷത്തെ വിനായക ചതുർത്ഥി ഉത്സവത്തിന് സമാപനമാകുന്നത്. അതേസമയം കോട്ടയം ജില്ലയിലെ പ്രശസ്തമായ സൂര്യകാലടിമനയിലും വിനായക ചതുർത്ഥി ആഘോഷങ്ങൾ നടന്നു.
0: ശക്തമായ ആരോഗ്യ സഹകരണം, നവീകരണം, പ്രതിരോധശേഷി, സുസ്ഥിര ധനസഹായം എന്നിവയ്ക്ക് ആഹ്വാനം ചെയ്ത് ലോകാരോഗ്യ സംഘടനാ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് അഥനോം ഗബ്രിയോസിസ്. ബ്രിക്സ് ഉച്ചകോടിയുടെ 4 പ്രധാന പ്രമേയങ്ങൾ ആഗോള ആരോഗ്യമേഖലയുമായി നേരിട്ട് ബന്ധമുള്ളതാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രാഥമിക ആരോഗ്യ സംരക്ഷണം, രോഗനിരീക്ഷണം, മുന്നറിയിപ്പ് സംവിധാനങ്ങൾ എന്നിവ ശക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലായ MDEL ഗായിക്ക് നേരെയുണ്ടായ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ഇന്ത്യ. കാണാതായ ഒരാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണെന്നും ഇതുവരെ 13 ഇന്ത്യക്കാരെ രക്ഷപ്പെടുത്തിയതായും ഒമാനിലെ ഇന്ത്യൻ എംബസി പ്രസ്താവനയിൽ അറിയിച്ചു. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഒമാൻ അധികൃതരുമായി ചേർന്ന് രക്ഷാപ്രവർത്തനങ്ങളിൽ പുരോഗമിക്കുന്നതായും എംബസി അറിയിച്ചു. ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തുന്നതിൽ ഒമാൻ അധികൃതർ നൽകിയ പിന്തുണയ്ക്ക് എംബസി നന്ദി അറിയിക്കുകയും ചെയ്തു. പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ, വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾ എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഗുജറാത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലും നാളെ വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും സാധ്യതയുള്ളതായും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ ഇന്ന് മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. ന്യൂയോർക്കിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ അമേരിക്കയുടെ ബെൻ ഷെൽട്ടനെ 6-3, 7-6, 5-7, 6-2 എന്ന സ്കോറിന് പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. ഏഷ്യാകപ്പ് വനിതാ T20 ക്രിക്കറ്റ് ജേതാക്കളായ ഇന്ത്യൻ ടീമിനെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ അഭിനന്ദിച്ചു. വനിതകളുടെ നേട്ടം രാജ്യത്തിന് മുഴുവൻ അഭിമാനമാണെന്ന് രാഷ്ട്രപതി പറഞ്ഞു. ബംഗ്ലാദേശിൽ 5 പനി ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 1022 ഉയർന്നു. ഡെങ്കിപ്പനി ബാധിച്ച് ഈ വർഷം ഇതുവരെ 149 പേർ മരിച്ചതായും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സയൻസസിന്റെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 5 പനി ലക്ഷണങ്ങളോടെ 7 കുട്ടികൾ മരിച്ചു. ഹോക്കിയിൽ ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ വനിതാ കിരീടങ്ങൾ ഇന്ത്യയ്ക്ക്. ആതിഥേയരായ ചൈനയെ തോൽപ്പിച്ചാണ് വനിതാ ടീം തുടർച്ചയായ 3 തവണയും കിരീടം സ്വന്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. ന്യൂഡൽഹിയിൽ നടന്ന 18th ബ്രിക്സ് ഉച്ചകോടി വികസനോന്മുഖമായ ഫലങ്ങൾ കൈവരിച്ചതായി ഇന്ത്യ. ഉച്ചകോടിയുടെ വിജയത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച് അംഗരാജ്യങ്ങൾ. രാജ്യത്തുടനീളം ഇന്ന് ഹിന്ദി ദിവസ് ആചരിക്കുന്നു. ബഹുഭാഷാ സാന്നിധ്യം രാജ്യത്തിന്റെ ഏറ്റവും വലിയ കരുത്തെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കേരള സന്ദർശനത്തിനെത്തിയ മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം ഇന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ, മുഖ്യമന്ത്രി VD സതീശൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്ത് 38 തദ്ദേശ ഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉത്തരേന്ത്യയിൽ ശക്തമായ മഴ തുടരുന്നു. കേരളത്തിലും ഇന്ന് വ്യാപക മഴയ്ക്ക് സാധ്യത. US ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടിയിലേക്ക് സ്വാഗതം. പി ജയചന്ദ്രൻ, ചിത്ര എന്നിവർ ആലപിച്ച ഗാനമാണ് പൂവച്ചൽ ഗാദർ രചിച്ച്. കെ വി മഹാദേവനാണ് സംഗീതമൊരുക്കിയത്. ചിത്രം സ്വരലയം.

0: ജോലി ടെൻഷൻ ഉറക്കൂല, എനിക്ക് ഇനി ഒന്ന് റിലാക്സ് ചെയ്യണം.
1: മാഡം, അരോമ ആയുർ ഹെറിറ്റേജിലേക്ക് സ്വാഗതം. ശരീരത്തിന്റെ ക്ഷീണത്തിനും മനസ്സിന്റെ സമ്മർദ്ദത്തിനും ആയുർവേദത്തിന്റെ കരുതൽ. അഭ്യംഗം, ശിരോധാര, ഡീപ് ടിഷ്യൂ മസാജ്, ഫുഡ് തെറാപ്പി, ഫേസ് മസാജ്, സ്റ്റീം ബാത്ത്, ഓരോ ട്രീറ്റ്മെന്റും നിങ്ങളെ പുതുജീവനിലേക്ക് നയിക്കുന്നു. റിലാക്സ്, ഹീൽ, റിജുവനേറ്റ്. അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ. ഫോൺ 0490247140070259000018.
2: കൃഷ്ണചന്ദ്രൻ ആലപിക്കുന്ന ഗാനം, കൈതപ്രം രചിച്ച് ജോൺസൺ സംഗീതമൊരുക്കിയ ഗാനം, അരങ്ങ് എന്ന ചിത്രത്തിൽ നിന്ന് പൂങ്കടമ്പുകളിൽ.

0: Stitchwell, Botic and Beauty Parlor, Second Floor, Links Mall, Mattanur.
1: കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച്വെൽ, ബോട്ടിക്, ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ.
0: ഫോൺ 7999447-6836,
1: 9447-371-836, 8078-502-836.
2: തപ്പിടുക്കിടി എന്ന ഗാനം ആർദ്രം എന്ന ചിത്രത്തിൽ നിന്നാണ്. ജോർജ് തോമസിന്റെ വരികൾക്ക് ആർ സോമശേഖരനാണ് സംഗീതമൊരുക്കിയത്. ആലാപനം യേശുദാസും എൻ ലതികയും സംഘവും.

0: ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BIS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.
1: ചന്ദ്രലേഖ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. ഗിരീഷ് പുത്തഞ്ചേരിയാണ് വരികൾ, ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം. MG ശ്രീകുമാറും മാൽഗുഡി ശുബിയും സംഘവുമാണ് ഗാനം ആലപിക്കുന്നത്.

0: എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
0: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
0: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
0: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
0: ഫോൺ 9188951780.
2: ഇടനാഴിയിൽ ഒരു കാലൊച്ച എന്ന ചിത്രത്തിലെ ഗാനം രചിച്ചത് ഒ എൻ വി കുറുപ്പ്, സംഗീതം ദക്ഷിണാമൂർത്തി.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
2: ആനാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
2: പോന്നില്ലേ? എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കോ?
2: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1330 3090 9469 74141.
4: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094 9745220163 7511112140.
5: പള്ളിവാതുക്കൽ തൊമ്മിച്ചൻ എന്ന ചിത്രത്തിലെ ചിത്രയാലപിച്ച ഗാനം കൈതപ്രമെഴുതി രാജാമണിയാണ് ഈണമൊരുക്കിയത്.

0: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛനങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
1: ആഹാ, അങ്ങനെ പറഞ്ഞ
0: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
1: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
0: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
1: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറും ഇല്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നു അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
0: അതെന്താ?
1: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
2: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.
3: ഓണം നബിദിനാശംസകളോടെ മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. മിലൻ ഒപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഒപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ, ബസ് സ്റ്റാൻഡ്, മട്ടന്നൂർ. ഫോൺ 9747018037.
4: പിൻഗാമി എന്ന ചിത്രത്തിലെ ഗാനം കൈതപ്രം രചിച്ച് ജോൺസൺ ഈണമൊരുക്കിയ ഗാനം ആലപിക്കുന്നു എം ജി ശ്രീകുമാറും യേശുദാസും.
5: ചെല്ലത്തലിവിടെ ഏറ്റുമുണ്ടകല മുല്ലത്തലിൽ കാതുകുത്തിനൊരു മാരിപ്പെണ്ണ് നീരാടി വരും ഒരു പുഴയോരത്തു മൂവന്തി മറയണ നേരത്തെന്തിന് കാടുകേറി നീതിരുമാലിക്കാറ്റ്.
6: അന്തിക്കിത് വഴി വന്ന ബീവിയുടെ കൊഞ്ചിക്കുളിരണ കാച്ചിലമ്പുകളിൽ ഓടിത്തൊട്ടുമിണ്ടാതെ ഉളിറി രങ്ങാടി ഇന്ന് പാട്ടായി വെറുമൊരു വക്കാണത്തിന് വട്ടമൊരുക്കണ കുട്ടിക്കുറുവ.

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.
1: സിന്ദൂരരേഖ എന്ന ചിത്രത്തിലെ കൈതപ്രത്തിന്റെ ഗാനം കേൾക്കാം. ശരത്താണ് സംഗീതമൊരുക്കിയത്.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്,
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ, അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880 8111 933 600. സിഎം വിസ്താര,
0: സിഎം വിസ്താര നെല്ലൂന്നി.
1: ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂട്, രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ. നെടുവോട്ടുകുന്ന് മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025900017 7025900015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ, ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
2: അനുരാഗ കൊട്ടാരം എന്ന ചിത്രത്തിലെ എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം കൈതപ്രം രചിച്ച് ഇളയരാജയാണ് സംഗീതമൊരുക്കിയത്. തേൻചോടിപ്പൂവി, മാൻമിഴിക്കനവേയും.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ് എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 0497276200.
2: ഇൻഡിപെൻഡൻസ് എന്ന ചിത്രത്തിന് വേണ്ടി എസ് രമേശൻ നായർ രചിച്ച് സുരേഷ് പീറ്റേഴ്സ് സംഗീതമൊരുക്കി MG ശ്രീകുമാറും മനുവും സുജാതാ മോഹനും ആലപിക്കുന്നു.

0: ബിജുട്ട നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടുത്തെങ്കിലും പോയി വാങ്ങിക്കോ. കൊടു.
0: അല്ല അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തുനിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതാ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ, അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ.
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810.
4: ഇളമുറത്തമ്പുരാൻ എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസും രവീന്ദ്രനും ആലപിച്ച ഗാനം ഒ എൻ വി കുറുപ്പിന്റേതാണ്, രവീന്ദ്രന്റേതാണ് സംഗീതം. ഒ എൻ വി കുറുപ്പിൻ്റെതാണ്, രവീന്ദ്രൻ്റെതാണ് സംഗീതം.

0: ഇന്നത്തെ പ്രിയരാഗം ചലച്ചിത്ര ഗാനങ്ങൾ ഇവിടെ സമാപിക്കുന്നു.
1: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.

0: ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്. ചാരുകസേര ഒരു വട്ടം കൂടി.
1: ചാരുകസേല പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല

0: അശ്വിനി, ഒരേ ഇരിപ്പ് ഇരിക്കല്ലടോ, ചേതലരിച്ചു.
1: പിന്നെ ചാരുകസേരന്റെ സമയത്ത് ചാരുകസേരയിൽ ഇരുന്നാലല്ലേ കഥ കേൾക്കാൻ പറ്റൂ. ഞാനല്ല മാഷ്.
0: അല്ല, ചാരുകസേരക്ക് ചെതൽ പിടിക്കുവോ?
1: അനക്കീട്ടിൽ എന്തായാലും പിടിക്കൂ. അല്ലെങ്കിലും സർവത്ര ചെതലല്ലേ, മഴ വന്നതിന് ശേഷം നോക്കാനില്ല.
0: ഒരേ ചെതലല്ലേ.
1: ആ അല്ല സൂര്യേച്ചി,
0: ഓയ്,
1: ഇങ്ങനെ ചെതലിന്റെ കഥ പറഞ്ഞാ മതിയാ?
0: നമുക്ക് ചാരുകസേരക്ക് പോണ്ടേ, സമയമായി തോന്നല്ലേ. അപ്പൊ നമുക്ക് മാഷോട് പോയി ചോദിച്ചാലോ ഇന്ന് ഏതാ കഥ എന്നൊക്കെ. വാ എന്നാല്. മാഷേ,
2: ആ ചാരുകസേരയുടെ സമയമാണ്.
0: അതെ,
2: കഥ പറയണം അല്ലേ?
0: വേണം.
2: നമ്മൾ കഴിഞ്ഞ ആഴ്ച കഥ ഏത് എന്നുള്ള ഒരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ട്?
0: രണ്ടും നമ്മുടെ
2: വടക്കൻ കഥകളായിരുന്നു. സൂര്യക്ക് എന്തോ ഒരു കോംപ്ലിമെന്റ് കിട്ടി എന്ന് കേട്ടു അല്ലേ?
0: ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു മാഷേ, എന്റെ പാട്ടിനെ കുറിച്ചിട്ട് ആദ്യമായിട്ട് ഒരാൾ അഭിപ്രായം പറഞ്ഞു.
1: ഇനി ആരും പറയുന്ന വിചാരിക്കണ്ട.
0: ഇല്ല,
2: എന്താ അങ്ങനെ,
1: ഇനി പാടൂല. അതുകൊണ്ട്
2: അപ്പൊ ഇനി അടുത്ത പാട്ട് അശ്വിനിന്റെ വകയായിരിക്കും അല്ലേ?
0: അതെ, പക്ഷെ എന്റെ കൂടെ അശ്വിനി പാടിയിട്ടുണ്ടായിരുന്നു മാഷേ അത്, പക്ഷെ അവര് ശ്രദ്ധിച്ചില്ലാന്ന് തോന്നുന്നു.
2: സൂര്യയുടെ ശബ്ദമാണ് ഇങ്ങനെ
1: മുഴച്ചു നിൽക്കുന്നത്.
2: മുഴങ്ങി മുഴങ്ങി നിന്നു.
1: ആ മണിനാഥം കേട്ടിട്ട് അവർക്ക് അത്

0: നമ്മള് പേര് മാറ്റി.
1: ആ
0: എന്താ മാറ്റിയത്?
2: വാത്മീകി.
0: വാത്മീകി. വാത്മീകം എന്ന് പറഞ്ഞാല് ചിതൽ പുറ്റം. പലതരത്തിലും ചിതലുണ്ട്, മരത്തിന്റെ മേലുണ്ട്, പാഴ്മരങ്ങളുടെ മേലെ അല്ലെ, ഉണങ്ങിയ, അതുപോലെ മണ്ണില്. പക്ഷെ രത്നാകരണം മൂടിയത് മണ്ണിലെ ചിതലാണ്.
2: അല്ല പക്ഷേ നമ്മളിപ്പോ ചിതലിന്റെ കാര്യം തന്നെയാണോ പറയുന്നത്? നമുക്ക് ചാരുകസരയ്ക്ക് ഒരു ടോപ്പിക് വേണ്ടേ, കഥ വേണ്ടേ?
1: ഇന്നത്തെ കഥ ചതല് തന്നെ ആക്കിയാലോ.
2: അല്ല, ഇതൊരു ശാസ്ത്രവിധിയാണോ അശ്വിനി? നമ്മുടെ വിജയകുമാർ ബ്ലാത്തൂർ അല്ലല്ലോ മാഷ്.
1: ഈ പറഞ്ഞതിലെ ധ്വനി, മാഷക്ക് ഈ രംഗങ്ങളെ പറ്റി അത്ര വലിയ അറിവില്ല എന്നല്ലേ?
2: അതല്ല മാഷ്, ഏറ്റവും കൂടുതൽ നമുക്ക് കഥയല്ലേ പറഞ്ഞുതരാറ്.
0: എന്തുദ്ദേശിച്ചാലും അത് സത്യമാണ്, ശാസ്ത്ര മേഖലയിൽ വലിയ ധാരണ ഒന്നും ഇല്ല മാഷക്ക്. അതെന്തായാലും നമ്മുടെ ശാസ്ത്രവിധിയില് വളരെ സമർത്ഥന്മാരായ ആളുകൾ പറയുന്നുണ്ടല്ലോ, അവരത് പറയട്ടെ. ഏതായാലും അശ്വിനിയുടെ ഒരു ആഗ്രഹം പോലെ നമുക്ക് ഇന്നത്തെ ചാരുകസല ചെതലിന് വേണ്ടി സമർപ്പിക്കാം. അശ്വിനിയുടെ തലച്ചോറിലേക്ക് കയറിയ ചെതലുണ്ടല്ലോ,
2: അതെ, അതിനെ നമുക്കൊന്ന് ഒഴിപ്പിക്കാം.
0: ഒഴിപ്പിക്കാം. അപ്പൊ വാത്മീകി നമ്മുടെ പുരാണത്തില് അറിഞ്ഞ ഒരു ചെതൽ ഇതാണ്. രാമായണ കർത്താവായ വാത്മീകി ഉണ്ടാക്കുന്നത് ചെതൽ പുറ്റുമൂടിയിട്ടാണ്. രത്നാകരൻ അറിയില്ലല്ലേ എന്തായിരുന്നു?
1: ഒരു കാട്ടാളൻ.
0: അവിടെ വഴിപോക്കരെയൊക്കെ ആക്രമിച്ച് മോഷ്ടിച്ച് ഉപജീവനം നടത്തുന്ന ഒരാളാണ്.
2: അപ്പോ സപ്തർഷികൾ അതുവഴി വന്നു,
0: എന്നിട്ടെന്തോ അവരെയും ഉപദ്രവിച്ചു. അപ്പൊ എന്താ അവര് ചോദിച്ചു?
2: ഇതിന്റെ പാപം നീ ഏൽക്കുമോ എന്ന് ചോദിച്ചു.
1: അതിനു മുന്നേ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്, എന്തിനു വേണ്ടിയാ നീ ഇത് ചെയ്യുന്നതെന്ന്.
2: അതെ,
1: അപ്പൊ പറഞ്ഞത് ഭാര്യക്കും കുട്ടികൾക്കും വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് എന്ന്.
2: എന്നേരാ ചോദിച്ചേ ഈ പാപത്തിന്റെ ഫലം നീ അനുഭവിക്കുമോ എന്ന്.
0: അതെ. അപ്പൊ അങ്ങനെ രത്നാകരൻ ഒരു മറുപടി പറയാൻ വേണ്ടിയിട്ട് തന്റെ വീട്ടിലേക്ക് പോയി തിരിച്ചു വന്നു അല്ലേ. എന്താ ചോദിച്ചത് ഭാര്യയോടും മക്കളോടെല്ലാം? നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ മോഷ്ടിച്ചിട്ട് പിടിച്ചു പറിച്ചിട്ട് ധാന്യങ്ങളും ധനമൊക്കെ കൊണ്ടുതരുന്നത്. അപ്പൊ അതിന്റെ ഫലം നിങ്ങളും കൂടി അനുഭവിക്കുമല്ലോ എന്നാ ചോദിച്ചു. പക്ഷെ എന്താണ് ഭാര്യയുടെ മറുപടി? രാമായണത്തിലെ അതിപ്രശസ്തമായ ഒരു വരിയാണ് അത്. പറയുന്നത് നിരക്ഷരയായ ഒരു കാട്ടാളന്റെ ഭാര്യയാണ്. പക്ഷെ എന്നാലും അതൊരു വലിയ ആപ്തവാക്യമാണ് അല്ലെ, എപ്പോഴും അതിന് പ്രസക്തിയുള്ളതാണ്. അവനവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണം. ഇപ്പം നിങ്ങളുടെ ഈ പാപകർമ്മത്തിന്റെ ഫലം നിങ്ങൾ തന്നെ അനുഭവിക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തിരിച്ചു വരികയാണ്. സപ്തർഷികളോട് മറുപടി പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ആകെ വേഷമായി. എന്നിട്ട് എന്താ പരിഹാരം നിർദ്ദേശിച്ചത്?
2: രണ്ട് മരത്തിനിടയിൽ ഇരുന്നിട്ട് തപസ് ചെയ്യാൻ പറഞ്ഞു.
0: എന്നിട്ട് എന്തോ ജപിക്കാൻ പറഞ്ഞില്ലേ?
1: എന്താണ് ആ മരം ഈ മരം?
0: അതെ. അങ്ങനെ കുറേ നാൾക്ക് ശേഷം അതുവഴി വരുമ്പം അവര് ഒരു മൺപുറ്റ് കാണുന്നു. തട്ടി നോക്കുമ്പോൾ അതിനകത്താണ് രാമ രാമ രാമ എന്ന് ജപിക്കുന്ന വാത്മീകി കണ്ടത്. അത് അവിടെ രാമായണത്തിലാണ് നമ്മളങ്ങനെ കാണുന്നത്. യഥാർത്ഥത്തിൽ ചിതലിനെ സൃഷ്ടിച്ചത് ആരായിരിക്കും? എല്ലാവരെയും സൃഷ്ടിക്കുന്നത് ആരാണ്?
1: ബ്രഹ്മാവ്.
0: ബ്രഹ്മാവ്. ബ്രഹ്മാവ് ചിതലിനെ സൃഷ്ടിക്കാനൊരു കഥയുണ്ട്. ആ കഥയാണ് നമ്മളിന്ന് ചാരുകസേലയിൽ പറഞ്ഞത്. അതായത് വിഷ്ണുവിനൊരു ശാപം ഉണ്ടായിരുന്നു.
2: മാഷേ, നമ്മുടെ വിഷ്ണുവിന് ശാപോ? വിഷ്ണു എല്ലാവർക്കും വരം കൊടുക്കുന്നയാളല്ലേ.
0: അതെ, അതൊരു അതിശയോക്തിയാണ്. വിഷ്ണുവും ബ്രഹ്മാവും ശിവനും ആരാണ് മൂന്ന് പേരും കൂടി?
1: മൂന്ന് ത്രിമൂർത്തികൾ.
0: അതെ.
2: അല്ല ശുനി, അതെന്തിനാ അങ്ങനെ പറയേണ്ട ആവശ്യം? അത് തെറ്റല്ലേ നീ പറയുന്നത്? മൂന്ന് ത്രിമൂർത്തികൾ ഇത് രണ്ടും സെയിം തന്നെയല്ലേ? ഇത് ഫോറസ്റ്റ് ഗാർഡ് എന്ന് പറയുന്ന പോലെ ഇത് ആവർത്തനല്ലേ?
1: ആണോ? പക്ഷേ
0: ഒരിക്കലുമല്ല. ത്രിമൂർത്തി എന്ന് പറഞ്ഞാൽ ഇത് സംസ്കൃതം അല്ല, ഇംഗ്ലീഷ് ഒന്നുമില്ലല്ലോ. ത്രീ എന്ന് പറഞ്ഞാൽ മൂന്നാണല്ലേ. ത്രിമൂർത്തി എന്നല്ല ഇവിടെ പറഞ്ഞു സൂര്യ. ത്രിമൂർത്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? തൃ ചേർത്ത് വായിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? തൃക്കാല്, തൃക്കൈ, തൃക്കൺ പറക്കുക, തൃപ്പാദം എന്നൊക്കെ പറഞ്ഞ എന്തർത്ഥം? തൃശിവ പേരൂർ, തൃശൂർ. ബഹുമാന പുരസ്സരം ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് തൃ, തിരു എന്നുള്ളതിൻ്റെ ചുരുക്കം. അപ്പൊ ത്രിമൂർത്തിയുടെ അർത്ഥം എന്താണ്? ആരാധ്യരായ ബഹുമാന്യരായ മൂർത്തികൾ എന്ന് മാത്രമേ അതിന് അർത്ഥമുള്ളൂ, എണ്ണം അതിലില്ല. അപ്പൊ മൂന്ന് ത്രിമൂർത്തികൾ എന്ന് തന്നെ പറയണം. വ്യക്തമല്ലേ? അപ്പോ അശ്വിനിക്ക് തെറ്റിയിട്ടില്ല എന്നർത്ഥം.
2: എനിക്കാണ് തെറ്റിയത്.
0: അല്ല, സംശയങ്ങൾ ചോദിക്കണല്ലോ അല്ലേ. സംശയങ്ങളാണ് അറിവിന്റെ ആരംഭം എന്ന് ആര് പറഞ്ഞു?
1: എന്തായാലും ഞാനല്ല,
2: നിരക്കതിന്റെ അറിവ് കുറവാണല്ലോ.
0: ബ്രെത്തോൾട്ട് ബ്രെഹ്ത് എന്ന് പറഞ്ഞൊരാളുണ്ട്, ഒരു ആംഗലേയ സാഹിത്യകാരനാണ്. അതവിടെ നിന്ന് കിട്ടും. നമ്മള് എന്താണ് പറഞ്ഞു വരുന്നത്? മഹാവിഷ്ണുവിനും ശാപം കിട്ടുമെന്നാണ് സംശയം. ത്രിമൂർത്തികള് എല്ലാവർക്കും വരം കൊടുക്കുന്ന മൂർത്തികളാണ്. പക്ഷെ ഒരു ശാപം അദ്ദേഹത്തിന് കിട്ടും, ഒന്നല്ല ഒന്നിലധികം ശാപം കിട്ടിയിട്ടുണ്ട്. അതിലൊരു ശാപം നമുക്ക് പറയാം. ഒരു ദിവസം വിഷ്ണുവിന്റെ ഭാര്യയുടെ പേരറിയാലോ?
1: ലക്ഷ്മി.
0: ലക്ഷ്മിയാണ്. വൈകുണ്ഠത്തിൽ ഇങ്ങനെ വെറുതെ ഇരുന്നു കൊണ്ടിരിക്കുമ്പോൾ വിഷ്ണു ലക്ഷ്മിയെ നോക്കിയിട്ട് വല്ലാത്തൊരു ചിരി. ലക്ഷ്മിക്ക് അതിൽ സംശയം തോന്നി. എന്താണ് ഒരു പതിവില്ലാത്ത ചിരി? ഈ ചിരി ചിലപ്പോൾ അപകടമാവും അല്ലേ. പലതരത്തിലെ ചിരി ഉണ്ടല്ലോ. എത്ര

0: തരത്തിലുണ്ട്.
1: കുറേ തരത്തിലുണ്ട്.
0: എണ്ണം പറ.
1: അത്
0: അതൊരു ശരി,
2: ഇതൊരു ചിരി.
0: അതായത്
1: പക്ഷേ സൂര്യേച്ചിനെ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ചിരി നമുക്ക് എണ്ണാൻ പറ്റൂല എന്ന്. അതിലൊന്നിപ്പോ പോയി, ഇനിയിപ്പം ബാക്കി വരും.
2: പക്ഷേ ചിരി എന്ന് പറയുമ്പോ അട്ടഹാസുണ്ട്, സാധാരണ ചിരിയുണ്ട്.
0: അഞ്ച് ചിരികൾ.
1: മന്ദഹാസം, അട്ടഹാസം, പറ പുഞ്ചിരി.
0: ഈ ചിരികൾ അഞ്ചു വിധം ഉണ്ടെന്ന് പറഞ്ഞത് ആരാണ്? ഞാനൊരു സൂചന തരാം. നാട്യശാസ്ത്രം,
1: ഭരതമുനി.
0: ഭരതമുനിയാണ്. നാട്യശാസ്ത്രം എല്ലാ നാട്യത്തിന്റെയും ഒരു അടിസ്ഥാന വ്യാകരണ ഗ്രന്ഥമാണല്ലോ. അഞ്ചു ചിരികൾ ഏതൊക്കെയാണെന്നറിയോ? ഡെമോൺസ്ട്രേഷൻ ഇല്ല, നിങ്ങൾ കണ്ടെത്തിക്കൊള്ള. സ്മിതം, വിസ്മിതം, അത് നിശബ്ദമായ ചിരികളാണ്. ഇനി ശബ്ദത്തോടു കൂടിയുള്ള ചിരികളാണ് ഹസിതം, അധിഹസിതം, ബഹുഹസിതം. ഇല്ല, സംസ്കൃത പദങ്ങളാണ്. സ്മിതത്തിന് എന്താണ്, എങ്ങനെയാണ് അർത്ഥം? ഒരു ചെറിയൊരു ചിരി, പല്ല് പുറത്ത് കാണണമെന്നില്ല, പക്ഷെ ചിലരത് കാണും, ചിരിച്ചില്ലെങ്കിലും
1: കാണും
0: കാണും. പിന്നെ വിസ്മിതം എന്ന് പറഞ്ഞാൽ വിടർന്ന ചിരി,
1: പല്ല് കാണും.
0: അതെ, അത് രണ്ടിനും ശബ്ദമില്ല. ഒരു നമ്മുടെ സൗഹൃദത്തിന്റെ വളരെ അകലെയുള്ളവർ തമ്മിലുള്ള ചിരികളാണ് ഇത് രണ്ടും. കുറച്ചും കൂടി സൗഹൃദം കൂടുമ്പോൾ അവിടെയാണ് ഹസിതം വരിക. ഹസിതം എന്ന് പറഞ്ഞാൽ ഹ, നമ്മൾ ചിരിക്ക് ഹാ ഹാ ഹാ എന്നല്ലേ എഴുതുക, ഏതാണ്ട് അങ്ങനെ ശബ്ദത്തോടു കൂടിയുള്ള ചിരിയാണ് ഹസിതം. പിന്നെ അടുത്ത രണ്ടും അധിഹസിതം, ബഹുഹസിതം. അധിഹസിതമാണ് അട്ടഹാസം, നമ്മൾ രാക്ഷസന്മാരുടെയൊക്കെ ചിരി പോലെ. പിന്നെ ബഹുഹസിതം എന്ന് പറഞ്ഞല്ലോ, അട്ടഹാസത്തിന് മേലെയുള്ള ഒരു ചിരിയാണ് ബഹുഹസിതം.
1: എങ്ങനെയാ മാഷി ചിരികളെ നമുക്ക് വിലയിരുത്താൻ പറ്റുക?
0: നാട്യശാസ്ത്രത്തിൽ തന്നെ പറയുന്നത് മുഖത്തെ പേശികൾ നോക്കിയിട്ടാണ്. നമ്മളിപ്പോൾ ചിലർ ചിരിക്കുമ്പോൾ കണ്ണ് കുഴിഞ്ഞു കുഴിഞ്ഞു പോകും, മറ്റു ചിലരാണെങ്കിൽ കണ്ണ് പുറത്തേക്ക് തള്ളി തള്ളി വരും, കണ്ടിട്ടില്ലേ? നമ്മൾ ഏറ്റവും അധികം ഈ ചിരികൾ കാണുന്നത് ആരുടേതാണ്?
1: രാഷ്ട്രീയക്കാരുടെ.
0: അതില് നമ്മുടെ ഓരോ നടീനടന്മാരുടെയും മുഖത്തിന് ഒരുപാട് വ്യത്യാസമുണ്ട്. ചിലരൊക്കെ ആണെങ്കിൽ അത് ചിരിയാണോ കരച്ചിലാണോ എന്ന് തിരിച്ചറിയാൻ പറ്റില്ല, അല്ലേ? ചിരി കാണുമ്പോൾ കരച്ചിൽ ചിരി പോലെയൊക്കെ തോന്നും. നമുക്ക് ചിരി അല്ലല്ലോ നമ്മുടെ വിഷയം. മഹാവിഷ്ണു ലക്ഷ്മിയെ നോക്കി ചിരിച്ചു,
1: എന്തിന്?
0: അതാണ് ആ ചിരിയിൽ ഒരു സംശയം ആർക്ക് തോന്നി?
1: ലക്ഷ്മിക്ക്.
0: ലക്ഷ്മിക്ക് തോന്നി. അങ്ങനെ ലക്ഷ്മി എന്താണ് കരുതിയത്? ഏതോ ഒരു സുന്ദരി പെണ്ണിനെ മനസ്സിൽ വെച്ചിട്ടാണ് എന്നോട് ചിരിച്ചത്, അവളോടാണ് എന്നുള്ള വ്യാജേന എന്നോട് ചിരിച്ചു എന്നൊരു സംശയം ജനിച്ചു. മറ്റാരോടോ ഉള്ളൊരു ചിരിയാണ് തന്നോട് ചിരിച്ചത് എന്നുള്ളൊരു തെറ്റിദ്ധാരണ. തെറ്റിദ്ധാരണ വന്നാ പോരെ, ഉള്ളിൽ സംശയം തോന്നി തുടങ്ങിയാൽ
1: പിന്നെ മൊത്തം സംശയിക്കും.
0: അതുപോലെ ഒരു സംശയമാണ്. മറ്റൊന്ന്, തന്റെ വൈരൂപ്യം കണ്ടിട്ടാണോ എന്നൊരു സംശയം. ലക്ഷ്മി അത്ര വിരൂപയൊന്നുമല്ലോ, അതിസുന്ദരിയാണ്.
1: പക്ഷെ
0: എന്നാലും ആ ചിരിയുടെ ഒരു അപകടം, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പല തരത്തിലുള്ള അർത്ഥഗർഭമായ ചിരികളുണ്ട്. അത് നമ്മൾ കള്ളച്ചിരി എന്ന് പറയും, അല്ലേ? എന്താ അതിൻ്റെ അർത്ഥം? യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ടുള്ള ചിരി. ചില ചിരി കാണുമ്പം അമ്പട ഞാനേ, അല്ല നിന്നെ പറ്റിച്ചേ, അങ്ങനെ പല പല അർത്ഥത്തോടു കൂടിയുള്ള ചിരികളുണ്ട്. അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഒരു വലിയ വിനിമയ മാധ്യമം തന്നെയാണ് ചിരി. നമുക്കറിയാം സ്നേഹം പ്രകടിപ്പിക്കാൻ, അല്ലെ, ദുഃഖം പ്രകടിപ്പിക്കാൻ, അതിനൊക്കെ നമ്മൾ ചിരി ഉപയോഗിക്കും. അതിന് ഭാഷയൊന്നുമില്ല, ലോകത്തെ എല്ലാവരുടെയും ചിരി ഒരുപോലെ തന്നെയാണ്. അപ്പോൾ തന്നോടുള്ള ഈ ചിരി എന്തോ ദുരുദ്ദേശത്തോടു കൂടിയാണെന്ന് ലക്ഷ്മി അങ്ങോട്ട് ഉറച്ച് വിശ്വസിച്ചു. പിന്നെ ലക്ഷ്മി തൽക്കാലത്തേക്ക് ഒരു ഗ്രാമീണ സ്ത്രീയെ പോലെയായി, കലഹിച്ചു. നിങ്ങൾ ഉള്ളിൽ ആരാളുള്ളത്? പറഞ്ഞു വേഗം, അല്ല എന്നെ കളിയാക്കി ചിരിച്ചല്ലേ, എന്താണ് ആ ചിരിയുടെ കാര്യം? ഇങ്ങനെ ഭയങ്കര പ്രശ്നമായി. അങ്ങനെ ആ കലഹം മൂത്തു, അവസാനം ശപിച്ചു.
1: ലക്ഷ്മി
0: തലയറ്റ് പോകട്ടെ, സ്വന്തം ഭർത്താവിനെ ശപിക്കുന്നത്,
1: വിഷ്ണുവിന്റെ
0: തലയറ്റ് പോകട്ടെ എന്ന് ശപിച്ചു. അങ്ങനെ ശാപവാക്കുകൾ വീണുപോയി, അറിയാതെ നാവന്ന് വീണുപോയി. വീണുപോയ പിന്നെ ശാപം തന്നെയല്ലേ, കൈവിട്ട വാക്കും.
1: അങ്ങനല്ല മാഷേ, വാവിട്ട വാക്കും
0: കൈവിട്ട ആയുധവും തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുപോലെ മഹാവിഷ്ണുവിന് ശാപം കിട്ടി. സ്വന്തം ഭാര്യയാണ്, ആരോടെങ്കിലും പറയാൻ പറ്റുമോ?
1: ഇല്ല.
0: വിഷ്ണു തൽക്കാലം വൈകുണ്ഠത്തിൽ നിന്ന് പുറത്തേക്ക് പോയി, ദേഷ്യം പിടിച്ച് ഇളങ്ങിറങ്ങിപ്പോയി. പിന്നെ പല സ്ഥലങ്ങളിലും എന്തായാലും ഒരു ദിവസം തല എൻ്റെ തല അറ്റ് പോകുമെന്ന് ശാപം കൊണ്ടാണ് നടക്കുന്നത്. ഒരുപാട് സഞ്ചരിക്കുകയാണ്. ഈ സമയത്ത് ലക്ഷ്മി വിഷ്ണുവിനെ ശപിച്ച കാര്യം എല്ലാവരും അറിഞ്ഞു, കാട്ടുതീ പോലെ എല്ലാവരും അറിഞ്ഞു.
1: ഫ്ലാഷ് ന്യൂസ് ആയിട്ട് പോയിട്ടുണ്ടാവും, ബ്രേക്കിംഗ് ന്യൂസ് പോലെ.
2: അന്നൊന്നും ടി വി ചാനലിലെ ന്യൂസും ഇല്ല,
1: പക്ഷേ വേറെയും കുറെ ആൾക്കാരുണ്ടല്ലോ.
0: ടി വി ചാനലുകളെയും ന്യൂസിനെയൊക്കെ വെല്ലുന്ന തരത്തിലുള്ള വാർത്താവിനിമയ ഉപാധികൾ അന്നുണ്ടായിരുന്നു, അല്ലേ? എങ്ങനെയോ അറിഞ്ഞു. പക്ഷെ ഇത് അറിഞ്ഞത് ആരുടെത്താണെന്നറിയോ? അസുരന്മാരുടെ. അസുരന്മാരറിഞ്ഞുകൊണ്ട് വിഷ്ണുവും ശിവനും ബ്രഹ്മാവും ഒക്കെ ഉള്ളത് കൊണ്ടാണ് കാര്യങ്ങളൊക്കെ അങ്ങനെ ഭംഗിയായിട്ട് പോകുന്നത്. അപ്പൊ വിഷ്ണു തൽക്കാലം ശാപം കിട്ടി എത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് തലയറുത്ത് പോകും എന്നറിഞ്ഞതോടുകൂടി അസുരന്മാർ വളരെയധികം സന്തോഷിച്ചു. അങ്ങനെ തങ്ങൾക്ക് ആരും ശത്രുക്കളില്ല എന്ന് കരുതി മഹാവിഷ്ണുവിനെ തേടി പോകലാണ് ഇവർ, കളിയാക്കാനും തല അറ്റുപോകുന്നത് കാണാനൊക്കെ ആയിട്ട് അസുരന്മാർ വിഷ്ണുവിനെ തേടി യാത്ര തുടങ്ങി. വിഷ്ണു ആണെങ്കിലോ എന്തായാലും ശാപം ഫലിക്കും, ഒരു ദിവസം തൻ്റെ തല അറ്റുപോകും, താൻ മരിച്ചു പോകും. ത്രിമൂർത്തിയാണ് മരിക്കാൻ പാടില്ല എന്നുള്ളതൊന്നും ചോദിക്കാൻ പാടില്ല ഇപ്പോൾ തൽക്കാലം. അങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് പല സ്ഥലങ്ങളിലും പോയി. ഒരുപാട് കാലം യുദ്ധത്തിലേർപ്പെട്ടു വിഷ്ണുവായിട്ട്. ആ സമയത്തൊന്നും തല അറ്റുപോയിട്ടില്ല. യുദ്ധം ചെയ്തിട്ടും പരിക്ഷീണിതനായി, ആരും ജയിച്ചുമില്ല, ആരും തോറ്റുമില്ല. പിന്നീട് കൈലാസത്തിലേക്ക് പോയി. അവിടെ മഹാമേരു പർവ്വതത്തിനടുത്ത് പോയി. കൈലാസ പർവ്വതത്തിൻ്റെ ഒരു ഭാഗമാണ് മഹാമേരു. അവിടെ ശിവന് മാത്രം അറിയാവുന്ന ഒരു ഒളിസ്ഥലത്ത് മഹാവിഷ്ണു ഒളിവിലിരുന്നു. ഇരിക്കുന്നത് അവർ ധ്യാനിച്ചിരിക്കുകയാണ്. തൻ്റെ കയ്യിലൊരു വലിയൊരു വില്ലുണ്ട്, അത് തലയ്ക്ക് താങ്ങിക്കൊടുത്ത്, താടിക്ക് താങ്ങിക്കൊടുത്തിട്ട് അങ്ങനെ സുഖമായിട്ടൊരു ധ്യാനത്തിലിരിക്കുകയാണ്. കുറേ നാൾ കഴിഞ്ഞും മഹാവിഷ്ണുവിനെ കാണാനില്ല, എവിടെ നിന്നാർക്കും അറിയില്ല. മഹാവിഷ്ണു ഇല്ലെങ്കിൽ ഈ മൊത്തം ഭരണരംഗം സ്തംഭിച്ചു പോകും. മൂർത്തികൾ മൂവരും വേണം, കാര്യങ്ങളൊക്കെ അസുരന്മാരെ നിഗ്രഹിക്കണം, ദേവലോകം പാലിക്കണം, അതെല്ലാം ഒരു മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ മൂർത്തികൾ മൂന്നും പേരും വേണം. മാത്രമല്ല മഹാവിഷ്ണു ആണെങ്കിൽ സ്ഥിതിയുടെ ആളാണ്. സൃഷ്ടിയും സംഹാരവും തുടക്കത്തിലും ഒടുക്കത്തിലല്ലേ ഉള്ളൂ, മധ്യത്തിലല്ലേ ഉള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട ആളാരാണ്?
1: വിഷ്ണുവാണ്.
0: അത് അയാളെയാണ് കാണാനില്ലാത്തത്.
1: പത്രത്തിലെങ്ങാൻ പരസ്യം കൊടുത്തിട്ടുണ്ടാവുക?
0: എന്തായാലും കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ വലിയ തോതിൽ നടന്നു. അപ്പം ബ്രഹ്മാവും ദേവന്മാരൊക്കെ കൂടി ചേർന്നിട്ട് അന്വേഷണം തുടങ്ങി. അന്വേഷിച്ച് അന്വേഷിച്ച് ഇനി ആരോട് ചോദിക്കണം? ശിവനോട് ചോദിക്കണം. ശിവന് അറിയാത്തായിട്ടൊന്നുമില്ലല്ലോ, ശിവൻ്റെ അടുത്ത് പോയി. ശിവനറിയാം, ശിവൻ്റെ മഹാമേരു പർവ്വതത്തിലെ കൈലാസ ഗിരി നിരകളിൽ ഒരു സ്ഥലത്താണ് ഒളിവിൽ കഴിയുന്നത്. അങ്ങനെ ബ്രഹ്മാവ് സൃഷ്ടാവല്ലേ, ശിവനാണെങ്കിൽ സംഹാരത്തിൻ്റെ അവതാരമാണ്, സംഹാരത്തിൻ്റെ മൂർത്തിയാണ്. ബ്രഹ്മാവോട് പറഞ്ഞു ഇങ്ങനൊരു സ്ഥലത്തുണ്ട്, അവിടെ പോയാൽ നിങ്ങൾക്ക് കാണാം. അങ്ങനെ എല്ലാവരും കൂടി, ബ്രഹ്മാവും ദേവകളെല്ലാം കൂടി മഹാമേരുവിൻ്റെ ഏറ്റവും മുകളിലത്തെ മേലെത്തി. അവിടെ നോക്കുമ്പോഴാണ് കാണുന്നത് വില്ലിൻ്റെ ഒരു ഭാഗം താടിക്ക് താങ്ങിയിട്ട് വിഷ്ണു സുഖമായിട്ട് ധ്യാനിച്ചിരിക്കലാണ്. ഭാര്യയുടെ ശാപം എപ്പോഴാണ് നടപ്പിലാവുമെന്നറിയാതെ ഇങ്ങനെ ഇരിക്കലാണ്. വിളിച്ചിട്ടും വിളിച്ചിട്ടും ഉണരുന്നില്ല, അഗാധമായ സുഷുപ്തിയിലാണ്, ധ്യാനത്തിലാണ്. പുറത്തെന്ത് സംഭവിച്ചാലും അറിയാത്ത അത്രമാത്രം അവിടെ പത്മാസനത്തിലിരുന്ന് അങ്ങനെ സുഖനിദ്രയാണ്. എങ്ങനെയെങ്കിലും ഉണർത്തണ്ടേ, കാര്യങ്ങൾ കൊണ്ടുപോകണ്ടേ? അപ്പോൾ ബ്രഹ്മാവിനൊരു സൂത്രം തോന്നി, വില്ല് പൊട്ടിക്കണം എന്നാലേ ഉണരും. അതിനാർക്കും ധൈര്യമില്ല. ഉടനെ തന്നെ ബ്രഹ്മാവ് ഒരു സൃഷ്ടി നടത്തി. ആ സൃഷ്ടിയാണ്
1: ചിതൽ.
0: ചിതൽ, ചിതലിനെ അവിടെയാണ് സൃഷ്ടിക്കുന്നത്. കൊടാനുകൂടി ചിതലുകളാണ് അവിടെ സൃഷ്ടിക്കപ്പെട്ടത്. അവരെന്ത് വേണം ചോദിച്ചാൽ ബ്രഹ്മാവോട് ചോദിച്ചു, എന്തിനാണ് എന്നെ സൃഷ്ടിച്ചത്? മഹാവിഷ്ണുവാണ് ബ്രഹ്മാവിനെ പോലും സൃഷ്ടിക്കുന്നത്. കാരണം വിരാട് പുരുഷനായിട്ട് ഈ ആലിലെ കണ്ണനില്ലേ, അതിൻ്റെ നാഭിയിൽ നിന്നൊരു പത്മം ഉയർന്നു വരികയും ആ പത്മത്തിലാണ് ബ്രഹ്മാവുണ്ടായിട്ട് താമരത്തണ്ടിലൂടെ ഊർന്നിറങ്ങിയിട്ട് ആദ്യമായിട്ട് വിരാട് പുരുഷനോട് ചോദിക്കുന്ന എന്താണ്? ആരാണ് ഞാൻ, എന്തിനാണ് എന്നെ സൃഷ്ടിച്ചതെന്നാണ്. മറുപടി എന്താണ്? സൃഷ്ടാവാണ് നീ, സൃഷ്ടിയാണ് നിന്റെ ദൗത്യം. അന്നു മുതൽ തുടങ്ങി ആര്? ബ്രഹ്മാവ് സൃഷ്ടിക്കാൻ. ഒരുപാട് മനുഷ്യന്മാരെയും മൃഗങ്ങളെയും സസ്യങ്ങളെയും എല്ലാം എല്ലാം സൃഷ്ടിച്ചു. ഇവിടെ ചിതലിനെ ആദ്യമായി സൃഷ്ടിച്ചു. അപ്പൊ ചിതല് സൃഷ്ടാവോട് ചോദിച്ചു, എന്തിനാണ് ഞങ്ങളെ സൃഷ്ടിച്ചത്? അപ്പൊ എന്താ നിങ്ങളെ ഉദ്ദേശം? നിങ്ങളുടെ കർമ്മം എന്താണ്? മഹാവിഷ്ണുവിന്റെ താടിക്ക് താങ്ങിയ ഒരു വില്ലുണ്ടല്ലോ, അതിന്റെ ചരടിലേക്ക് കയറണം, അത് കാർന്ന് കാർന്ന് കാർന്ന് തിന്ന് പൊട്ടിക്കണം. അപ്പൊ അവര് പൊട്ടിയാല് വിഷ്ണുവിന്റെ തലതെറിക്കും. വെളിച്ച് കെട്ടുന്നില്ലേ ഞാണ്, അപ്പൊ ആ വെളിച്ച് കെട്ടി കമ്പ് പൊട്ടിയാലോ നിവരും, വില്ല് നിവരില്ലേ, നിവർന്നാല് തലതെറിച്ചു പോകും. അപ്പൊ വിഷ്ണുവിന്റെ തല തെറിപ്പിക്കാനാണോ ഞങ്ങള് സൃഷ്ടിക്കുന്നത്? അത് വലിയ പാപല്ലേ, നമ്മളെന്തായാലും ശപിക്കും, അതുകൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു. സൃഷ്ടാവോട് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ, നിങ്ങളതുകൊണ്ട് പേടിക്കണ്ട, നിങ്ങൾക്ക് ഞാൻ ഒരു ശാപമോഷക തരാം. നിങ്ങൾ ദേവന്മാരുടെ പ്രീതിക്കെപ്പോഴും പാത്രമായിരിക്കും. യജ്ഞവേദിയിലെ ഹവിസ് അർപ്പിക്കുമല്ലോ, ഹവിസ് അറിയില്ലേ? നമ്മളിപ്പോൾ ഗണപതി ഹോമൊക്കെ ചെയ്യുമ്പം അഗ്നിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്ന ആ ഹവിസ് യജ്ഞത്തിന് ശേഷം അതിൻ്റെ യജ്ഞപീഠം തുടച്ചു വൃത്തിയാക്കില്ല. അവിടെ ഈ ത്രിമധുരവും അതുപോലെ തേനും പാലും പഴമൊക്കെ ഉണ്ടാവും, അത് നിങ്ങൾക്ക് കഴിക്കാം. അപ്പം ദേവന്മാർക്ക് അർച്ചിച്ച അല്ലെങ്കിൽ ഈശ്വരന്മാർക്ക് സമർപ്പിക്കുന്ന ഹവിസിൻ്റെ ഭാഗം, ഹവിർ ഭാഗം ഭുജിക്കാം നിങ്ങൾക്ക് എന്ന് പറഞ്ഞു. ഇവർ ചിതലുകൾ ബ്രഹ്മാവോട് പറയുന്നുണ്ട്, അതായത് നിദ്രാഭംഗം കഥാഛേദോ ദാമ്പത്യോ പ്രീതിഭേദനം ശിശു മാതൃവിഭേദശ്ച ബ്രഹ്മഹത്യാ സമം സ്മൃതം.
2: മനസ്സിലായ
1: ബ്രഹ്മഹത്യ
0: അത് മാത്രമേ കേട്ടിട്ടുള്ളൂ അല്ലേ. അല്ലയോ പിതാവേ, നിദ്രാഭംഗം വരുത്തുക എന്ന് പറഞ്ഞാല് തടസ്സപ്പെടുത്തുക, ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആള് തടസ്സപ്പെടുത്തുക, വിളിച്ചുണ്ടർത്തുക, കഥ പറയുമ്പോൾ ഇടക്കിടക്ക് നിർത്തുക, ദമ്പതികൾ തമ്മിൽ കലഹിക്കുക, ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ കലഹിക്കുക, കുട്ടികളും അമ്മമാരും തമ്മിൽ വേർതിരിക്കുക, ഇതൊക്കെ ബ്രഹ്മഹത്യാ പാപത്തിന് തുല്യമാണ്. ഇതാരാണ് പറഞ്ഞത്? ചിതിലുകളാണ്. ചിതിലുകൾക്ക് വിവരമുണ്ടല്ലേ,
1: മനുഷ്യനെയും കാണുന്നുണ്ട്.
0: അതെ, എന്തൊക്കെയാണ് അവർ പറഞ്ഞ മൂന്ന് കാര്യങ്ങള്? ഒന്ന് ഉറക്കം കെടുത്തുക. നമ്മളിപ്പോ ഏതെങ്കിലും സമയത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വേണ്ടാണ്ട് പോയിട്ട് വിളിച്ചുണർത്താല് ഏതിന് തുല്യമാണത്? ബ്രഹ്മഹത്യാ പാപമാണത്. പിന്നെ കഥ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഇടയ്ക്ക് കയറിയിട്ട് തടസ്സപ്പെടുത്തുക. ചരകസകളിൽ അങ്ങനെ ഉണ്ടാവാറുണ്ടോ? അപ്പൊ നമുക്ക് ആ പാപമില്ല. മൂന്നാമത്തെ ആണെന്ത്? ഭാര്യയും ഭർത്താക്കന്മാരും തമ്മിൽ കലഹിക്കുക, അത് ബ്രഹ്മഹത്യാ പാപത്തിന് തുല്യമാണ്. അങ്ങനെ കലഹിക്കാനേ പാടില്ല. നാലാമത്തെ എന്താണ്? കുട്ടിയും അമ്മയും തമ്മിൽ വേറെ പിരിയാൻ പാടില്ല. കുഞ്ഞൊരുതിക്കലും അമ്മ മറ്റൊരുതിക്കലും ആവരുത്. അപ്പൊ ഇങ്ങനെയാണല്ലോ തത്വം. ബ്രഹ്മാവേ, ഞങ്ങൾ ഇതില് ഈ പാപം നമ്മൾ നേരിടേണ്ടി വരില്ലേ? അപ്പം ബ്രഹ്മ അവിടെയാണ് പറഞ്ഞത്, നിങ്ങൾക്ക്

0: ഒരു കഥയുണ്ടല്ലോ ദക്ഷയാഗത്തില്, എന്താണ്
1: ദക്ഷന്റെ തല
2: തല പോയിട്ട്
0: ചെയ്തെന്നിട്ട്
1: പിന്നീട് ആടിന്റെ തല,
0: ഒരു ആടിന്റെ തല വെച്ച് പിടിപ്പിച്ചിട്ട് യാഗം പൂർത്തിയാക്കി ഗണപതിയുടെ ഉണ്ട് അല്ലെ. അതുപോലെ ഇവിടെ സംഭവിച്ചത് ഗണപതിക്ക് ആനത്തലയാണ്, ദക്ഷന് ആടിന്റെ തലയാണ്, പക്ഷേ വിഷ്ണുവിന് കുതിരത്തലയാണ് കിട്ടിയത്. ആ അശ്വിനി ദേവന്മാരാണ് വന്നത്, അശ്വിനിയുടെ
2: ബന്ധുക്കളാണ്.
0: കുതിരത്തല വിഷ്ണുവിന്റെ കഴുത്തിൽ വെച്ച് പിടിപ്പിച്ചു. അങ്ങനെ വിഷ്ണു ഹയഗ്രീവനായി. ഹയഗ്രീവൻ എന്ന് പറയും, ഹയഗ്രീവനാൽ മാത്രമേ വധിക്കപ്പെടുകയുള്ളൂ എന്ന് ബ്രഹ്മാവിൽ നിന്ന് വരം വാങ്ങിയ ഒരു അസുരനുണ്ടായിരുന്നു. അയാളുടെ പേരും ഹയഗ്രീവാസുരനാണ്. ഈ അസുരനെ കൊല്ലാൻ വേണ്ടിയുള്ള പരിപാടിയാണ് ഇതൊക്കെ, ലക്ഷ്മിയുടെ ശാപമൊക്കെ. അങ്ങനെ കുതിരയുടെ രൂപത്തിൽ, അതായത് കുതിരത്തലയെ വെച്ചുകൊണ്ടുള്ള വിഷ്ണുവാണ് ദുഷ്ടനായ ഹയഗ്രീവാസുരനെ വധിച്ചത്. അങ്ങനെ ഹയഗ്രീവാസുരനെ വധിച്ചതിന് ശേഷം വിഷ്ണുവിന് തൻ്റെ പൂർവ്വ രൂപം തിരിച്ചു കിട്ടുകയും എന്തായി, ലക്ഷ്മിയുടെ കൂടെ വൈകുണ്ഠത്തിൽ കുറേ കാലം താമസിക്കുകയും ചെയ്തു.
2: ഇപ്പോ വിഷ്ണുവിന് കുതിരത്തല വെച്ചല്ലോ,
0: അതേത്
2: ചിത്രത്തിലും നമ്മൾ എവിടെയും കേട്ടിട്ടില്ല,
0: എവിടെയും കണ്ടിട്ടില്ല. നമ്മള് പുരാണ വിചിത്ര കഥാസാഗരം നമ്മുടെ ശ്രോതാക്കൾക്ക് കൂടുതൽ റെഫർ ചെയ്യാൻ പറ്റുന്ന വേണ്ടിട്ട് പറയുന്നതാണ്. ഒരു പുസ്തകമുണ്ട് പുരാണ വിചിത്ര കഥാസാഗരം, അത് എഴുതിയത് ആൾ ആരാന്നറിയോ, ഡോക്ടർ സി കെ എൻ നായരാണ് എഴുതിയത്. അതിൽ കുറേ കഥകളുണ്ട്, ഏതാണ്ട് 101 കഥകളുണ്ട്, വ്യത്യസ്തമായ രസകരമായ കഥകൾ. നമുക്കറിയാം പുരാണങ്ങളെ കുറിച്ച് അറിയാൻ പറ്റുന്ന ഒരു പുസ്തകത്തിന്റെ പേരെന്താണ്, പുരാണിക് എൻസൈക്ലോപ്പീഡിയ, വെട്ടമാണിയുടെ പുരാണിക് എൻസൈക്ലോപ്പീഡിയ. നിങ്ങളവിടെ വിഷ്ണുവെന്നോ ചിതലെന്നോ ആ പേജ് പരിശോധിച്ചാൽ ഈ കഥ കിട്ടും. പക്ഷേ അത് പലർക്കും അറിയില്ല. കുതിരത്തല വെച്ച വിഷ്ണുവിൻ്റെ ചിത്രം നമ്മളെവിടെയും കണ്ടിട്ടില്ല. പക്ഷേ ഇങ്ങനൊരു ശാപകഥയുണ്ട്, നമ്മൾ ചിതലിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞ് അങ്ങെത്തി പോയതാണ്. ഈ വിഷ്ണു ലക്ഷ്മിയും ശപിച്ചിട്ടുണ്ട്, വരത്തിൻ്റെ ഇടപാട് മാത്രമല്ല ശാപത്തിൻ്റെ ഇടപാട് കൂടിയുണ്ട്. എന്താണെന്നറിയോ, രേവന്തകൻ എന്നൊരു രാജാവ്, എന്താണ് രാജാവിൻ്റെ പേര്,
2: രേവന്തകൻ,
0: നല്ല പേരാണല്ലേ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു കുതിരയുണ്ട്, ഉച്ചൈസ്രവസ്സാണ്. ഉച്ചൈസ്രവസ് നമ്മുടെ പാലാഴി മഥനത്തിൽ ഉയർന്ന് വന്ന കുതിരയുടെ പേരും ഉച്ചൈസ്രവസ്സാണ്, വെള്ളക്കുതിര. ഈ കുതിരപ്പുറത്ത് കയറിയിട്ട് വൈകുണ്ഠത്തിലെത്തി ഒരു ദിവസം. വൈകുണ്ഠം നമ്മുടെ വിഷ്ണുവിൻ്റെ നാടാണല്ലോ, വീടാണല്ലോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ലക്ഷ്മി കൗതുകത്തോടുകൂടി ഈ കുതിരപ്പുറത്തുള്ള രേവന്തകനെ നോക്കി. പ്രശ്നമായില്ലേ, ഓരേ പൂരം. താനിരിക്കെ ആ യുവാവായ സുന്ദരനായ അതിസുന്ദരനായ രാജാവിനെ നോക്കുന്നത് കണ്ടപ്പോൾ വിഷ്ണുവിന് ദേഷ്യം പിടിച്ചു. അപ്പോൾ അത് ലക്ഷ്മിയെ വിളിച്ചിരുന്നു, ലക്ഷ്മി അറിയുന്നില്ല. ആ കുതിരയുടെ സൗന്ദര്യവും കുതിരപ്പുറത്തിരിക്കുന്ന രേവന്തകൻ എന്ന രാജകുമാരന്റെ സൗന്ദര്യവും ഇങ്ങനെ ആസ്വദിച്ചിരിക്കലാണ്. പിന്നെന്താണ് അടുത്ത സ്റ്റെപ്പ്, ശപിക്കലാണ്. എന്താണ് ശാപം, ഒരു പെൺകുതിരയായിട്ട് ഭൂമിയിൽ പിറക്കട്ടെ എന്നാണ് ശാപം.
2: ലക്ഷ്മി
0: പിന്നെ പെട്ടെന്ന് തന്നെ ആയി, ലക്ഷ്മിയെപ്പാട് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിന്റെ കുതിരയെ കണ്ടിട്ടാണ് അങ്ങേ തിരിതിരിച്ചിരുന്നില്ല എന്നാ കുറെ കരഞ്ഞു. അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താണ്,
1: ശാപമോക്ഷം.
0: ശാപമോക്ഷം, തനിക്കൊത്ത ഒരു മകൻ ജനിച്ചാൽ തിരിച്ചു വൈകുണ്ഠത്തിലേക്ക് പോന്നോളൂ, അതാണ് ശാപമോക്ഷം. കൂടുതൽ ആലോചിക്കണ്ട. അങ്ങനെ ഭൂമിയിൽ ഒരു നല്ല സുന്ദരി കുതിരയായിട്ട് ലക്ഷ്മി വന്നു. ഈ ലക്ഷ്മിക്ക് എങ്ങനെയെങ്കിലും ഒരു കുഞ്ഞു ജനിച്ചാലല്ലേ തിരിച്ച് വൈകുണ്ഠത്തിലെത്തുള്ളൂ. വൈകുണ്ഠത്തിലെത്തിയാലല്ലേ നമ്മുടെ കാര്യങ്ങളൊക്കെ പഴയപടി ആവുള്ളൂ, അല്ലെങ്കിൽ ഭരണ നിർവഹണം തടസ്സപ്പെടുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും മറ്റ് മൂർത്തികളൊക്കെ ഇടപെട്ടു, അവരൊക്കെ ശിവനും ബ്രഹ്മാവൊക്കെ ഇടപെടുന്നു. അങ്ങനെ ശിവൻ വിഷ്ണുവിന് കൊടുത്ത ഒരു ശാപം, വരമാകുന്നൊരു ശാപമാണ് കൊടുത്തത്. എന്തായിരിക്കും
1: ശാപം,
0: ആൺകുതിരയായിട്ട് പറക്കട്ടെ. അങ്ങനെ വിഷ്ണു ആൺകുതിരയായിട്ട് വന്നു. അവിടെ നേരത്തെ ആരുണ്ട്, ഒരു പെൺകുതിരയായിട്ട് ലക്ഷ്മിയുണ്ട്. അവർക്കൊരു കുഞ്ഞു ജനിച്ചു. ആ കുഞ്ഞിന്റെ പേര് കേൾക്കാൻ സാധ്യതയില്ല, ഏകവീരൻ എന്നാണ് പറയാം. എന്താണ് പേര്,
2: ഏകവീരൻ.
0: ഏകലവ്യനെ അറിയാമല്ലേ, ഏകവീരൻ എന്ന ഒരു കുതിരക്കുട്ടിയാണ്. കുഞ്ഞു ജനിച്ചു കഴിഞ്ഞ ഉടനെ ശാപമോക്ഷാണല്ലോ. അപ്പോൾ നല്ല ലക്ഷണമൊത്ത കുഞ്ഞു ജനിച്ച ഉടനെ തന്നെ ഈ കുതിരയുടെ രൂപം രണ്ടുപേരുടെ മാറി വിഷ്ണുവിൻ്റെയും ലക്ഷ്മിയുടെയും യഥാർത്ഥ രൂപം വന്നു. ഈ കുഞ്ഞിനും മനുഷ്യരൂപം വന്നു. ആ കുഞ്ഞിൻ്റെ പേരാണ് ഏകവീരൻ. ഇങ്ങനൊരു ശാപം തിരിച്ചങ്ങോട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഭൃഗുവിൻ്റെ ശാപമൊക്കെ നമുക്കറിയാം, ഭൃഗുശാപമൊക്കെ ചക്രായുധം കൊണ്ട് നമ്മുടെ ശ്രീവത്സം എന്നൊക്കെയല്ലേ, മഹാവിഷ്ണുവിൻ്റെ ഒരു ശ്രീവത്സം, ഒരു മുറിവടയാളൊക്കെ ഉണ്ട്. നമുക്ക് അത്തരം ശാപകഥകളൊക്കെ പിന്നീടാവാം. വിഷ്ണുവിനെ കുറിച്ച് ഒരു വിശദമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം,
2: അല്ല വിഷ്ണു മാത്രം മതിയാ,
1: പോരെല്ലാരും വേണം.
0: ആരൊക്കെ വേണം,
1: ബ്രഹ്മാവ്,
0: ബ്രഹ്മാവും ശിവനും, ത്രിമൂർത്തികള് മൂന്നാള് വേണം അല്ലേ.
2: അല്ല ശിവൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ശിവരാത്രിക്ക്.
1: അങ്ങനെയല്ല, നമ്മള് മൂത്ര,
2: അല്ല ശനി തെറ്റിപ്പോയി, അതല്ല, നിന്റെ തലച്ചോറിപ്പ് ശരിക്കും ചെതലടിച്ചിട്ടുണ്ട് കേട്ടാ.
1: അതായത് നമ്മൾ മൂർത്തികളെ പറ്റി പറയുമ്പോ രണ്ടുപേരെ പറഞ്ഞിട്ട് ശിവനെ ഒഴിച്ചു നിർത്തുമ്പം അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പരാതിയോ
0: പരിപാടിയോ ചെയ്യാൻ പാടില്ല.

0: പക്ഷേ മൂർത്തികൾ മൂവരെക്കുറിച്ചും പറയും മുമ്പ് നമുക്ക് മറ്റൊരു ചുമതല കൂടി ഉണ്ട്. അടുത്ത നാല് ചാരക്കസേരകളിൽ നമ്മൾ ചെതലിന്റെ കാര്യം പറഞ്ഞു, രത്നാകരനെ കുറിച്ച് പറഞ്ഞു വെച്ചതേ ഉള്ളൂ. വരാൻ പോകുന്ന ഏതാണ്?
1: കർക്കിടകമാസം, രാമായണ മാസം,
2: അത് നമ്മൾ കഴിഞ്ഞ കൊല്ലം പറഞ്ഞതല്ലേ.
0: അപ്പൊ പറയാൻ ഇനിയും ഉണ്ട് ഒരുപാട് കഥകൾ. നമ്മൾ കഴിഞ്ഞ വർഷം രാമായണ മാസത്തിൽ പറഞ്ഞ നാല് ചാരകസേലകളും ഈ വർഷത്തെ രാമായണ മാസത്തിൽ നമ്മൾ കൊടുക്കുന്നുണ്ട്. എവിടെ?
2: ഒരു വട്ടം കൂടി
0: എന്നുള്ളൊരു പരിപാടി ഇല്ല, നമ്മള് കേൾക്കാൻ കൊതിച്ചതിന്റെ പുനഃപ്രക്ഷേപണം
1: ഉച്ചക്ക് 2 മണിക്ക്.
0: കർക്കിടക മാസം ഉച്ചയ്ക്ക് 2 മണിക്ക് തിങ്കളാഴ്ചകളിൽ നമ്മൾ ഈ നാല് രാമായണ കഥകൾ പറയും. ബുധനാഴ്ചകൾ നാടകത്തിൻ്റെ ആണല്ലോ അല്ലേ. അതുകൂടാതെ നമുക്ക് എന്ത് ചെയ്യാം, രാമായണത്തിലെ നിങ്ങളുടെ ചോയ്സാണ് ഏതെങ്കിലും കുറച്ച് കഥാപാത്രങ്ങൾ നമുക്ക് ചാരകസേലയിൽ വിഷയമാക്കാം.
1: പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ടല്ലോ സൂര്യേച്ചി, അതിപ്പോ പൊട്ടിക്കണോ പിന്നെ പൊട്ടിക്കണോ?
2: അതിപ്പോ പറയണ, അല്ല ശ്രോതാക്കള് കേക്കണ്ട, നമുക്ക് രണ്ടാക്കം പറഞ്ഞൂടെ.
1: എന്താ, മഹാറാണിയുടെ വൻ വിജയത്തിന് ശേഷം രാമായണത്തിനെ ബേസ് ചെയ്തിട്ടും ഇതുപോലൊരു സ്റ്റോറി നാടകത്തിലൂടെ അവതരിപ്പിക്കണം എന്ന് നമ്മൾ പറഞ്ഞില്ലേ.
2: മാഷെ അങ്ങനത്തെ സംഭവം എന്തെങ്കിലും ഉണ്ടോ? കർക്കിടക മാസത്തിന് നമുക്ക് വിറ്റിയ റോൾ ഉണ്ടോ?
1: വാക്ക് പറഞ്ഞാന്ന് മാഷെ, അപ്പൊ മാറ്റാൻ പാടില്ല.
0: നമുക്ക് മാറ്റണ്ട, കാരണം മഹാറാണി നമ്മുടെ ശ്രോതാക്കള് നെഞ്ചിലേറ്റിയ നാടക പരീക്ഷണമായിരുന്നു അല്ലേ. നമ്മുടെ റേഡിയോ സ്റ്റേഷനിലെ നാല് അവതാരികമാര് തകർത്താടിയ നാടകം. തീർച്ചയായിട്ടും നമുക്ക് ആ നാല് പേർക്കും പറ്റിയൊരു നാടകം ഈ രാമായണ മാസത്തിന്റെ അവസാന ദിവസങ്ങളിൽ നമുക്ക് കൊടുക്കാം. ആരാവണം? എത്ര കഥാപാത്രങ്ങളുണ്ട്?
2: 4 പേര്.
0: ആരൊക്കെയാവാം?
2: ഊർമിളയുണ്ട് അതില്, സീതയുണ്ട്,
1: കൈകേയി, സുമിത്ര, കൗസല്യ,
0: അരുന്ധതിയുണ്ട്, അഹല്യയുണ്ട്. അതൊക്കെ നമ്മള് ഇന്ത്യയിലെ വന്നാൽ, ഇനി ലങ്കയിലേക്ക് പോയാലോ?
2: മണ്ഡോദരി.
0: പിന്നെ സരമയുണ്ട്, അറിയോ സരമ?
1: സരമ.
0: വിഭീഷണന്റെ ഭാര്യ. പിന്നെ വജ്രജ്വാലയുണ്ട്. ആരാണത്?
1: കുംഭകർണന്റെ
0: ഭാര്യ.
2: സുലോചന.
0: സുലോചന ആരുടെ ഭാര്യയാണ്?
1: ഇന്ദ്രജിത്തിന്റെ
0: ഭാര്യ. അപ്പൊ നമുക്ക് തൽക്കാലം ഉത്തര രാമായണത്തിലേക്ക് പോവാം അല്ലേ.
1: ലങ്കയിലേക്ക്.
0: ഉത്തര രാമായണത്തില് ലങ്കയിലെ പൗലസ്ത്യ വംശത്തിന്റെ കഥയൊക്കെ പറഞ്ഞുണ്ട്. അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടൊരു ചതുർവനിത നാടകം. ആ നാടകത്തിന്റെ പേരൊന്ന് പ്രഖ്യാപിച്ചൂടെ? നികുംഭില. നികുംഭില എന്ന് പറഞ്ഞാൽ ഒരു യാഗസ്ഥലമാണ്, ലങ്കയിലെ ഒരു യാഗസ്ഥലമാണ്. രാവണനും ഇന്ദ്രജിത്തൊക്കെ യാഗം ചെയ്ത സ്ഥലത്ത് അവിടെ വിധവകളാണ്. നമ്മൾ മഹാറാണിയിലെല്ലാം വൈധവ്യുള്ളവരായിരുന്നില്ലല്ലോ, ഭർത്താക്കന്മാരൊക്കെ ജീവിച്ചിരിക്കെയാണ് അവർ കലഹിക്കുന്നത്. പക്ഷെ ഇവിടെ വിധവകളാണ്, ഒരാളൊഴികെ, വിഭീഷണന്റെ ഭാര്യ ഒഴികെ ബാക്കിയെല്ലാവരും വിധവകളാണ്. അവരുടെ വികാരങ്ങളും ആത്മസംഘർഷങ്ങളും ഒക്കെ നമുക്ക് ഒരു നാടകമാക്കി മാറ്റാം. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക്
1: ഉടൻ തന്നെ പ്രതീക്ഷിക്കാം.
2: മഹാറാണിയെ സ്വീകരിച്ചതുപോലെ ഈ നാടകവും ശ്രോതാക്കൾ സ്വീകരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇന്നത്തെ ചാരകസേല നിർത്തേണ്ട സമയമില്ലേ?
0: തീർച്ചയായിട്ടും.
1: അപ്പോ ചിതലരിക്കാത്ത തലകളുമായി എല്ലാവരും കൂടുതൽ ചിന്തിക്കട്ടെ, ചാരകസേല ആസ്വദിക്കട്ടെ, വരുന്ന കർക്കിടക മാസത്തിനായി കാത്തിരിക്കട്ടെ.
0: ചിതലിനെ മുണ്ടൊരു കഥ പറയാൻ എന്ന് നമ്മളിപ്പം തെളിയിച്ചു കഴിഞ്ഞു.
1: അതെ.
0: അപ്പൊ മറ്റൊരു വ്യത്യസ്തമായ കഥയുമായിട്ട് അടുത്ത ചാരകസേലയിൽ നന്ദി,
1: നമസ്കാരം.
3: ചാരുകസേല. പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

ഒരു വട്ടം കൂടി വീണ്ടും കേൾക്കാൻ കൊതിച്ചത്. ഇനി അടുത്ത തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്കാണ്.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ മധ്യാഹ്ന പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം 5 PM ആരംഭിക്കും. നമസ്കാരം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

0: ബിജുട്ട നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നെയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ. ഓട്.
0: അല്ല അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മുടെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്തുനിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അതെ ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളായി അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു.
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

ഒരൊറ്റ ചോദ്യം, നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 വർഷത്തെ പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ.
1: നീ കളിക്കലേ.
0: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
2: ആനാട് ഒരു ഒച്ചപ്പാടലും കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോന്നില്ല പോലും.
2: പോന്നില്ലേ, എന്തിട്ട്?
1: ഇന്നലെ പരീക്ഷ പേപ്പറെല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നല്ല മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
1: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
1: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
1: ശരിക്കോ?
2: ആന്ന്.
3: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3030 9496 974 141.

0: ചേട്ടാ മട്ടന്നൂരിൽ താമസിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലം പറഞ്ഞുതരോ.
1: സ്ഥലം മാത്രമല്ല സർ, നല്ലൊരു അനുഭവം തന്നെ പറഞ്ഞുതരാം. ഒരൊറ്റ രാത്രി താമസിക്കാനാ പോയത്, പക്ഷേ ഒരായുസിന്റെ ഓർമ്മകളാ അരോമ സമ്മാനിച്ചത്.
2: കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നും മട്ടന്നൂർ ടൗണിലൂടെ വെറും 10 മിനിറ്റ്. നിങ്ങളെ വരവേൽക്കുന്നത് അരോമ ആയുർ ഹെറിറ്റേജ് പ്രീമിയം റൂമുകൾ, ആഡംബര ബാങ്കറ്റ് ഹാളുകൾ, മൾട്ടി ക്വിസിൻ റെസ്റ്റോറന്റ്, ഗ്രിൽ നേഷൻ, ആയുർവേദിക് സ്പാ, ഹൈടെക് ജിം, വിശാലമായ പാർക്കിംഗ്. കണ്ണൂരിന്റെ ആതിഥേയത്വത്തിന് ഇനി പുതിയ നാമം അരോമ ആയുർ ഹെറിറ്റേജ്, നെടുവോട്ടുംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247 4 00 7225 9 0018.

സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എഫ് എം ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ജിലേബി എന്ന ചിത്രത്തിലെ ദേവ്, ഹരികിരൺ, രോഹിത്, സൂര്യ, ദയ എന്നിവർ ആലപിച്ച ഗാനം കേൾക്കാം.

അടുത്ത ഗാനം കണ്ണകി എന്ന ചിത്രത്തിൽ നിന്ന് ജയരാജിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ഈ ചിത്രത്തിലെ ചിത്രയാലപിച്ച ഗാനം. കൈതപ്രത്തിന്റെ വരികൾ കൈതപ്രം വിശ്വനാഥിന്റെ സംഗീതം.

കേൾക്കാം ശ്വേതാമോഹനും ഗായത്രി രാജീവും ആലപിച്ച ഗാനം. വിനായക് ശശികുമാർ എഴുതി, രാജേഷ് മുരുകേശൻ സംഗീതമൊരുക്കിയ ഈ ഗാനം പടക്കളം എന്ന ചിത്രത്തിൽ നിന്ന്.

0: റേഡിയോ മലബാറിൽ ഇതുവരെ കേട്ടത് ചലച്ചിത്ര ഗാനങ്ങളായിരുന്നു.
1: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446 9033 45, മറ്റൊരു നമ്പർ 9495 532 542.
2: ഇനി കേൾക്കാം നാടോടി കഥകൾ.
3: മഞ്ചാടി മഞ്ചാടി
4: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
0: എല്ലാ ശനിയാഴ്ചകളിലും രാവിലെ 7:10 വൈകുന്നേരം 5:30.
5: മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: ജനകീയം. റേഡിയോ മലബാറിന്റെ ജനകീയത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹസ്വാഗതം. ജനകീയത്തിന്റെ വേദിയിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് പഞ്ചഗുസ്തി നാഷണൽ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ ശ്രീ ടി വി രമേശ്.
1: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമ്മൾ ജനകീയത്തിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് വ്യത്യസ്തമായ ഒരു മേഖലയിൽ കഴിവ് തെളിയിച്ച ഒരു മഹത് വ്യക്തിയെയാണ്. പഞ്ചഗുസ്തി നാഷണൽ വിന്നറാണ് അദ്ദേഹത്തെ. നമുക്ക് പരിചയപ്പെടാം. സാർ നമസ്കാരം. റേഡിയോ മലബാറിന്റെ ഈ ഒരു വേദിയിലേക്ക് സ്നേഹസ്വാഗതം.
2: നമസ്തേ, വളരെ സന്തോഷം.
1: നമുക്ക് ആദ്യം തന്നെ ശ്രോതാക്കൾക്കായിട്ട് സ്വയം ഒന്ന് പരിചയപ്പെടുത്താല്ലേ.
2: എന്റെ പേര് രമേശ് എന്നാണേ, ടി വി രമേശ് എന്ന് പറയും. അങ്ങനെ പറഞ്ഞാലും എന്നെ എല്ലാവരും അറിയാം. എന്റെ ഇനീഷ്യലി കൂടി ചേർക്കുമ്പോന്ന് എല്ലാവർക്കും അറിയാം, കാരണം ഒരുപാട് രമേശ്മാരുണ്ടല്ലോ ഫ്രണ്ട് സർക്കിളിലും. എന്നെ തളിപ്പറമ്പിലും പൊതുവേ ഞാൻ അറിയപ്പെടുന്നത് ടി വി രമേശ് എന്നുള്ള പേരിലാണ്.

0: മലപ്പുറമ്പ് രാജരാജേശ്വര അമ്പലത്തിൻ്റെ അടുത്താണ് ഞാൻ ജനിച്ചതും വളർന്നതൊക്കെ. ഇപ്പം ഞാൻ താമസിക്കുന്നത് തളിപ്പുറമ്പ് എന്ന് ഒരു 4 കിലോമീറ്റർ മാറി അരിയിൽ എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. അവിടെയാണ് വീടെടുത്തിട്ട് അവിടെയാണ് താമസിക്കുന്നത്.
1: പ്രൊഫഷൻ എന്താണ്?
0: ഞാൻ ബേസിക്കലി ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ആയിരുന്നു. ആംഗ്ലോ ഫ്രഞ്ച് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് ഒരുപാട് വർഷം വർക്ക് ചെയ്തു. ഇപ്പോൾ റിട്ടയർ ചെയ്തിട്ട് ഇരിക്കുകയാണ്. റിട്ടയർ വെച്ച് ഇപ്പോൾ 2-ാമത്തെ വർഷമായി.
1: അപ്പം നമ്മൾ ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത് പഞ്ചഗുസ്തി നാഷണൽ വിന്നർ എന്നാണ്.
0: അതെ.
1: പഞ്ചഗുസ്തി എന്ന കായിക രംഗത്തേക്ക് തുടക്കം കുറിച്ചത് എങ്ങനെയാണെന്ന് ശ്രോതാക്കൾക്ക് അറിയാൻ ഒരു ആഗ്രഹം ഉണ്ടാവും.
0: ഞാൻ ചെറിയ പ്രായം മുതൽ തന്നെ, ചെറിയ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു +1 +2 അന്ന് പ്രീ ഡിഗ്രി ആണല്ലോ, പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് തന്നെ ഫിറ്റ്നസ് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. ആ സമയത്ത് ബോഡി ബിൽഡിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് തളിപ്പറമ്പടിനികളുടെ ഒരു ജിംനാംഷ്യം ഉണ്ടായിരുന്നു, അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഡിഗ്രി കഴിയുന്നവരെ ഏകദേശം അവിടെ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യും. ജോലിയിൽ പ്രവേശിച്ചതിന് ശേഷം ഞങ്ങളുടെ പ്രത്യേകിച്ച് ഒരു ടൂറിംഗ് ജോബ് ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച സമയത്തൊന്നും എത്താൻ വേണ്ടി പറ്റില്ല, അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വന്നുകൊണ്ട് താമസം കണ്ണൂരിലേക്ക് മാറി. അപ്പോൾ അങ്ങനെയുള്ള ജോലിയുടെ ഒരു സൗകര്യാർത്ഥം ഈ ജിമ്മിൽ പോകുന്നത് ഒഴിവാക്കി. എങ്കിലും ഫിറ്റ്നസ് എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരാളായിരുന്നു ഞാൻ
1: ചെറുപ്പം മുതലേ. ഈ ഒരു കായിക രംഗത്തോട് അല്ലെങ്കിൽ ഏതെങ്കിലും കായിക രംഗത്തോട് താല്പര്യം ഉണ്ടായിരുന്നു?
0: പണ്ട് ക്രിക്കറ്റ് കളിക്കുമായിരുന്നു, ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. തളിപ്പറമ്പിൽ തന്നെയുള്ള ഞങ്ങളുടെ ഒരു ടീമൊക്കെ ഉണ്ടായിരുന്നു, അത് കണ്ണൂർ ജില്ലാ ബി ഡിവിഷനിലൊക്കെ ഞങ്ങൾ കളിച്ചിട്ടുണ്ട്. അങ്ങനെ ക്രിക്കറ്റുമായിട്ടായിരുന്നു കൂടുതൽ
1: അറ്റാച്ച്മെന്റ്
0: ഉണ്ടായിരുന്നത്.
1: അതെ, ആ കാലത്ത് ക്രിക്കറ്റിനോട് കമ്പെന്ന് പറയുന്നത്.
0: അതെ, ഇത് മാത്രമല്ല, ഒരു ആ പ്രായത്തിലെ കുട്ടികളുടെ ഒക്കെ ഒരു ഡ്രീമായിരുന്നു ഒരു ഒരു ക്രിക്കറ്റ് പ്ലെയർ ആവുക എന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അതായിരുന്നു പിന്നത്തെ ഒരു ഫോക്കസിങ് അതിലേക്കായി പോയി. പിന്നെ ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരുന്നു, പ്രൊഫഷനിൽ വന്നതിന് ശേഷം പിന്നെ അതൊക്കെ മാറ്റിവെച്ചു, കൂടുതൽ ചിന്ത കോൺസെൻട്രേഷൻ പ്രൊഫഷനിലേക്ക് പോയി.
1: നാഷണൽ ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടുമ്പോൾ എന്തായിരുന്നു മനസ്സിൽ?
0: സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം ആംഗ്ലോ ഫ്രഞ്ചിൽ ഏകദേശം ഒരു 36 വർഷത്തോളം അതിൽ ജോലി ചെയ്തു. അതിനുശേഷം പിന്നെ റിട്ടയർ ചെയ്തു. റിട്ടയറിന് ശേഷം അപ്പോഴേക്കും എൻ്റെ മക്കളൊക്കെ വലുതായി. ചെറിയ ആൾ ഇപ്പോൾ +2 ആണ്. +1 പഠിക്കുന്ന സമയത്ത് അവൻ ഈ ബോഡി ബിൽഡിങ്ങിലൊക്കെ നല്ല താല്പര്യമുണ്ട്, ജിമ്മിൽ പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അങ്ങനെ ജിമ്മിൽ പ്രാക്ടീസൊക്കെ തുടങ്ങി, കുറച്ച് ബോഡി ബിൽഡിംഗ് തുടങ്ങി. പിന്നെ അവൻ്റെ കോൺസെൻട്രേഷൻ ഈ ആം റെസ്ലിംഗ് എന്ന് പറയുന്ന മേഖലയിലേക്ക് തിരിഞ്ഞു, അതിനുവേണ്ടി വർക്കൗട്ട് ചെയ്യാനൊക്കെ തുടങ്ങി. അവൻ ഈ ജിമ്മിൽ പോയി വന്നതിന് ശേഷം കുട്ടികളല്ലേ, അപ്പോൾ കുട്ടികൾക്ക് എപ്പോഴും അതിൻ്റെതായിട്ടുള്ള ഒരു ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. അവർക്ക് വാര് കണ്ടു കഴിഞ്ഞാലും ഒന്ന് കോമ്പീറ്റ് ചെയ്ത് നോക്കാൻ തരക്കേടില്ല എന്നുള്ളൊരു ചിന്ത വരുന്നൊരു സമയമാണല്ലോ അവരുടെ പ്രായം. അവൻ്റെ ഏട്ടന്മാരുണ്ട്, അവൻ എനിക്ക് 3 മക്കളാണ്, അതിൽ 3-2 ആൾക്കാർ ജോലി ചെയ്തു തുടങ്ങി. അപ്പോൾ അവരുമായിട്ട് എപ്പോഴും ഇവൻ പഞ്ചഗുസ്തി പിടിക്കും. പഞ്ചഗുസ്തി പിടിക്കുക പറഞ്ഞാൽ അറിയാലോ, മേശയുടെ 2 ഭാഗത്തു നിന്ന് കൈ പിടിച്ച് ശക്തി നോക്കുന്നൊരു പരിപാടി, അതിലിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഏട്ടന്മാരെയൊക്കെ അവൻ തോപ്പിച്ചു തുടങ്ങി. തോപ്പിച്ചു തുടങ്ങുമ്പോൾ ഒരു ദിവസം അവൻ എന്നോട് പറഞ്ഞു, അച്ഛൻ വന്നിട്ട് എൻ്റെ കൂടെ പിടിക്കണമെന്ന് പറയും. അങ്ങനെ ഞാൻ അവനുമായിട്ട് കോമ്പീറ്റ് ചെയ്യും. കോമ്പീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഒരുപാട് നേരം പിടിച്ചു നോക്കിയാലും എന്തോ എന്നെ തോപ്പിക്കാൻ വേണ്ടി പറ്റാറില്ല. അവനതൊരു ഭയങ്കര അതിശയി തോന്നി. കാരണം വെച്ചാൽ ബാക്കിയുള്ള എല്ലാവരും അവൻ വളരെ ഈസി ആയിട്ട് തോപ്പിക്കുന്നുണ്ട്, പക്ഷേ അച്ഛന് മാത്രം അവന് തോപ്പിക്കാൻ പറ്റുന്നില്ല എന്നൊരു തോന്നല്ലേ അവന്. അവൻ്റെ ഒരു ട്രെയിനറുണ്ട്, അദ്ദേഹത്തോട് പോയി പറഞ്ഞു ഇങ്ങനെ അച്ഛനായിട്ട് ഞാൻ ഇത്, പക്ഷേ അച്ഛൻ എന്തുമായിട്ടും എനിക്ക് തോപ്പിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോഴയാൾ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ അച്ഛനെ എനിക്കൊന്ന് കാണണം, നീ ഒന്ന് ഒരു ദിവസം കൂട്ടി വാ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ അവൻ്റെ കൂടെ അദ്ദേഹത്തെ കാണാൻ വേണ്ടി പോകുന്നത്. അദ്ദേഹം ഒരു റിനോഡായിട്ടുള്ള ഒരു ആം റെസ്ലറാണ്, സുഹൈൽ ഖാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഒരു വേൾഡിലൊക്കെ കളിക്കുന്ന ആളാണ്. അപ്പോൾ അവരെ കാണാൻ വേണ്ടി പോയി. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു തുടക്കം വരുന്നത്.
1: മകനിലൂടെയാണ്,
0: സത്യമാണ്. അത് അവനാണ് ആ ഒരു സ്പാർക്ക് എനിക്കും തന്നത്. ഞാനതൊരു തമാശയായിട്ടേ എടുത്തുള്ളൂ. ആദ്യത്തെ കാര്യമായിട്ടുള്ളൊരു പിടുത്തത്തിന് ശേഷം സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പെയിനായിരുന്നു എൻ്റെ കൈ. കുറേ നാളത്തേക്ക് എനിക്ക് ഭയങ്കര പെയിനായിരുന്നു. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ എന്താ വെച്ചാൽ എൻ്റെ കൈ ഇനി ശരിയാവുകയില്ല, എനിക്ക് ഞാൻ ഈ പെയിൻ കൊണ്ടായിരിക്കും എൻ്റെ ശിഷ്ട ജീവിതം എന്നൊക്കെ വിചാരിച്ചു തന്നു. കാരണം നമ്മളൊരു ഏജ് അങ്ങനെയാണല്ലോ, റിക്കവറി വളരെ വിഷമല്ലേ. അതാണ് ഇതിൻ്റെ ഒരു റിസ്ക്കും, ഈ ഒരു സ്പോർട്സിൻ്റെ ഒരു റിസ്ക്കും അവിടെയാണ്. അത് കഴിഞ്ഞ് പിന്നെ അതിൽ നിന്നൊക്കെ മോചനായി. എൻ്റെ ഒരു സുഹൃത്ത് ഒരു ഹോമിയോ ഡോക്ടർ ഉണ്ടായിരുന്നു, അവളോട് ഞാൻ ഈ കാര്യം പറഞ്ഞു ഇങ്ങനെ കൈ വേദനേനെ പറ്റി. അപ്പോൾ അവളാണ് എനിക്ക് അതിൽ നിന്നും ഒരു മോചനം തന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവളുടെ ടാബ്ലറ്റ് കഴിച്ചോട് കൂടിയിട്ട് എനിക്ക് ഭയങ്കര റിലീഫ് കിട്ടി. ആ സമയമാണ് ഇവരുടെ ട്രെയിനറെ കാണാൻ വേണ്ടി, മകൻ്റെ ട്രെയിനറെ കാണാൻ വേണ്ടിയിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അവരെ പോയി കണ്ടു. പോയി കണ്ട സമയത്ത് അവർക്കറിയാലോ, സാധാരണ ഒരു ആൾക്കാരിൽ കാണുന്നതിനെക്കാട്ടിയും കുറച്ചും കൂടി ഒരു പവർ കൈക്കുണ്ട് എന്ന് അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് നല്ലൊരു സാധ്യതയുണ്ട് ഈ ഫീൽഡിൽ, നിങ്ങളെന്തായാലും ഒന്ന് ട്രെയിൻ ചെയ്ത് ഒന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞു.
1: ആ ഏജിന് അന്നേരം അതൊന്നൊരു
0: അന്നേരം ഏജിന് അത് തടസ്സമായിട്ട് തോന്നിയില്ല. അയാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഞാൻ രണ്ടാമത് എന്റെ ജിം ട്രെയിനിങ് തുടങ്ങി. അത് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴും ഡിസ്ട്രിക്ട് ചാമ്പ്യൻഷിപ്പ് വന്നു. കഴിഞ്ഞ വർഷം ചാമ്പ്യൻഷിപ്പ് വന്ന സമയത്ത് ഞാൻ പോയി കോമ്പീറ്റ് ചെയ്തു. അപ്പോൾ അതിൽ രണ്ട് കയ്യിലും ഫസ്റ്റ് വന്നു. അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞ ഫെബ്രുവരിയിൽ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് വന്നു. അത് വയനാട്ടിലായിരുന്നു, കൽപ്പറ്റയിൽ. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടുന്നും പ്രൈസ് വന്നു. പിന്നെ നാഷണലാണ് ഉള്ളത്. ഇത് കുറച്ചും കൂടി ഒരു ഒരു കാര്യമായിട്ട് എടുത്തു തുടങ്ങി. പരിശീലനം തന്നെയാണ് ഇതിൻ്റെ ഇത്. കാര്യമായി ശ്രമിക്കാൻ തുടങ്ങി. പിന്നെ നാഷണലിൽ വന്നു. നാഷണൽ കഴിഞ്ഞ മെയ്യിലായിരുന്നു നാഷണലിൽ. അത് അഹമ്മദാബാദിലായിരുന്നു. അതിൽ പോയി. അവിടെ പോയി ഇപ്പോൾ അവിടെയും ഞങ്ങൾക്ക് കൂടുതൽ എതിരാളി വന്നിരിക്കുന്നത് ഈ നോർത്ത് ഈസ്റ്റ് സ്ഥലത്ത് നിന്ന്, ആസാം, മണിപ്പൂർ, പിന്നെ മേഘാലയ, ആ ബെൽറ്റിൽ നിന്നാണ് ശരിക്കും റിയൽ കോമ്പറ്റീറ്റേഴ്സ് വന്നിരിക്കുന്നത്.
1: അപ്പൊ ഈ ഏജ് ഒന്നും ലിമിറ്റ് ഇല്ല?
0: ഏജ് തീർച്ചയായിട്ടും അതിന് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അത് ചെറിയ പ്രായം മുതലുള്ള കുട്ടികൾക്ക് മുതൽ പങ്കെടുക്കാം. അതിനൊക്കെ ഒരു പ്രായം വെച്ചിട്ടുണ്ട് അവര്. അപ്പം ഞാനിപ്പോൾ കോമ്പീറ്റ് ചെയ്യുന്നത് 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു ക്ലാസ്സിലാണ്, 60 to 70 years. അതിൽ തന്നെ ബോഡി വെയ്റ്റും ഉണ്ട്. അപ്പോൾ 70 to 80 kilo ബോഡി വെയ്റ്റുള്ള ക്ലാസ്സിലാണ് ഇപ്പോൾ ഞാൻ കോമ്പീറ്റ് ചെയ്യുന്നത്. അതിനോരോ ക്ലാസ് ഉണ്ട്. ഞങ്ങളുടെ അതിന് സീനിയർ ഗ്രാൻഡ് മാസ്റ്റർ എന്നാണ് പറയുക. പിന്നെ 80 to 90 അത് വേറെ ഒരു ക്ലാസ്. 90 to 100, 100 to 110, പിന്നെ 110+, അങ്ങനെ അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഓരോ ആ ക്ലാസ്സിലാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യേണ്ടത്.
1: ഇപ്പൊ പറഞ്ഞു ഈ മത്സരത്തിന് തൊട്ട് മുമ്പുള്ള ആ നിമിഷം എങ്ങനെയായിരുന്നു? ലാസ്റ്റ് ഇപ്പം വിൻ ചെയ്ത മത്സരത്തിന് തൊട്ട് മുന്നേയുള്ള,
0: സത്യം പറഞ്ഞു കഴിഞ്ഞാല് അന്നത്തെ ഒരു ഭയങ്കര ടീഡിയസ് ഡേ ആയിരുന്നു. കാരണം ഞങ്ങളുടെ കോമ്പറ്റീഷൻ ഇപ്പോഴും ഉണ്ടാവും, രാവിലെ ഉണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞില്ല. അവരുടെ ട്രൈറ്റ് ഷെഡ്യൂളായി. ഓരോ സമയവും ഇങ്ങനെ നീട്ടി നീട്ടി വെച്ച് രാത്രി ഒരു 10:30, 11 കൂടിയിട്ടാണ് ആക്ച്വലി ഞങ്ങളുടെ കോമ്പറ്റീഷൻ നടക്കുന്നത്.
1: രാവിലെ
0: മുതൽ ഞങ്ങൾ ഒരുങ്ങി നിന്നിട്ട് കോമ്പറ്റീഷൻ നടക്കുന്നത് രാത്രി 10:30. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കാരണം രാവിലത്തെ ആ ഒരു ഫ്രഷ്നെസ് ഞങ്ങൾക്ക് എന്തായാലും ആ ഒരു സമയമാകുമ്പോഴേക്ക് കിട്ടില്ല എന്തായാലും. എങ്കിലും മനസ്സ് പതറാതെ നിന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ അഹമ്മദാബാദല്ലേ, നമ്മൾ ഇവിടുത്തെ ഭക്ഷണമായിരിക്കുമല്ലോ, അവിടെ ഉണ്ടാവുന്ന ഒരു തരത്തിലുള്ള ഭക്ഷണമല്ലേ ഞങ്ങൾക്ക് ഉണ്ടാവുള്ളൂ. എന്നാലും ഒരു മനസാന്നിധ്യം അവിടെ ഉണ്ടായി. ദൈവം കൂടെ നിന്നു എന്ന് പറയും. അങ്ങനെയാണ്.
1: അപ്പൊ ആ വിജയിച്ച ഒരു നിമിഷമല്ലേ ആദ്യം ഓർമ്മ വന്നത്?
0: ആദ്യം തീർച്ചയായിട്ടും എൻ്റെ മകനായിരുന്നു, ചെറിയ മകൻ. അവൻ തന്നെയാണ്, ആക്ച്വലി എൻ്റെ ട്രെയിനറും അവൻ തന്നെയാണ്. അവൻ ഇതിൻ്റെ കോമ്പറ്റീഷനിലൊക്കെ കാര്യമായി പങ്കെടുക്കുന്നത്. പക്ഷേ അവരുടെ ക്ലാസ്സിൽ ഒരുപാട് ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. കുട്ടികളുടെ ഇതിൽ ആകുമ്പോൾ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. പിന്നെ അവൻ്റെ ട്രെയിനിങ് ആണ് എനിക്ക് ആക്ച്വലി ഇതിനൊരു ഒരു വിഞ്ചിയൻ്റെ കാര്യങ്ങളൊക്കെ എന്നെ പറഞ്ഞ് കാര്യം. സത്യം പറഞ്ഞാൽ എൻ്റെ മെൻറ്റർ അവനാണ്. അവനെ അറിയിക്കുവാന്നില്ലയെന്ന് എൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യം. എൻ്റെ കൂടെ വരാൻ അവന് പറ്റുകയും ചെയ്തിട്ടില്ല. അന്ന് ട്രെയിൻ ടിക്കറ്റിൻ്റെ ഒക്കെ പ്രശ്നം വന്നുകൂടി അവൻ അഹമ്മദാബാദിലേക്ക് വരാൻ വേണ്ടി പറ്റിയില്ല. ഒരു ദിവസം കഴിഞ്ഞാണ് അവൻ അവിടെ എത്തിയത്. ടിക്കറ്റ് അപ്പോഴേ കിട്ടിയുള്ളൂ. അവനെ അറിയിക്കുവാന്നില്ലായിരുന്നു ആദ്യത്തെ. കാരണം അവൻ ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ പറഞ്ഞു, അച്ഛനെ കൊണ്ട് ഞാൻ എന്തായാലും ഇത് വിൻ ജയിക്കും, ചെയ്യിപ്പിക്കും എന്നൊക്കെ അങ്ങനെയൊക്കെ പറയുമായിരുന്നു അവൻ. അപ്പോൾ അവൻ പറയുമ്പോൾ ഞാൻ അതിൻ്റെതായിട്ടുള്ള ഒരു ഇതിൽ മാത്രമേ അത് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അവൻ്റെ ഒരു വാശി എനിക്കും അങ്ങനെ അറിയാതെ നമുക്ക് ഉണ്ട്. അപ്പോൾ അവന് വേണ്ടിയെങ്കിലും ജയിക്കണം എന്നില്ല ഒരു തോന്നലായിരുന്നു ഉണ്ടായിരുന്നത്. കാരണം അവൻ അത്ര അധികം എനിക്ക് എൻ്റെ പിറകെ തന്നെ നിന്ന് ചെയ്യുന്നതാണ്. അവനെ അറിയിക്കാന്നില്ലായിരുന്നു ആദ്യം. മകൻ ഭയങ്കര ത്രിൽഡായി. ആക്ച്വലി അവൻ ഭയങ്കര ത്രിൽഡായി. അത് കേട്ട് ഭയങ്കര സന്തോഷമായി അവന്. പറയാനില്ല സന്തോഷം. അവനെ ഉടൻ തന്നെ ബാക്കി എല്ലാവരും വിളിച്ചറിയിച്ചു, അച്ഛനിങ്ങനെ വിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം.
1: അപ്പം മെഡൽ കയ്യിൽ കിട്ടിയല്ലേ, എന്തായിരുന്നു ആ സമയത്തുള്ള നമ്മുടെ വികാരം?
0: തീർച്ചയായിട്ടും അതൊരു ഒരു വലിയൊരു അച്ചീവ്മെന്റ് തന്നെയാണ്. നമ്മളത് പറയുമ്പോൾ അത് ഒരു സില്ലി ആയിട്ടാണ് പറയുന്നെങ്കിലും കൂടി ആക്ച്വലി ആലോചിച്ച് നോക്കുമ്പോൾ അതൊരു വലിയ അച്ചീവ്മെന്റ് ആണെന്ന് ഇപ്പോൾ തോന്നുന്നു. അതിനുശേഷം ആ സമയത്ത് അങ്ങനെ ഒരു കാര്യമായൊന്നും തോന്നിയില്ല. കാരണം അവിടെ പങ്കെടുക്കുകയെന്നില്ലായിരുന്നു ആദ്യത്തെ ഉദ്ദേശം. ഒന്നുമില്ലെങ്കിലും ഒന്ന് നാഷണലിൽ ഒന്ന് പോയി വരാം എന്നുള്ള ഒരു വിചാരത്തിൽ തന്നെയായിരുന്നു പോയത്. പക്ഷേ അത് വിൻ ചെയ്യാൻ പറ്റിയപ്പോൾ ഭയങ്കര സന്തോഷം, ത്രിൽഡായി പോയി ശരിക്കും പറഞ്ഞാൽ. ഭയങ്കര സന്തോഷമായി, എല്ലാവർക്കും വലിയ ഇതായി, കേരളത്തിന് അഭിമാനമായി. കാരണം ലെഫ്റ്റ് ഹാൻഡും റൈറ്റ് ഹാൻഡും നമ്മളങ്ങനെ രണ്ട് ഹാൻഡിലും നമ്മൾ ജയിക്കണം.
1: അങ്ങനെയുണ്ട്
0: ലെഫ്റ്റും റൈറ്റും ഉണ്ട്. ചില ആൾക്കാർക്ക് ലെഫ്റ്റ് ഹാൻഡിലായിരിക്കും കൂടുതൽ പവർ ഉണ്ടാവുക, അവരോട് പിടിച്ചു നിൽക്കാൻ വിഷമായിരിക്കും. കാരണം നമുക്ക് പൊതുവെ വലങ്കയ്യന്മാർക്ക് ഇടങ്കൈക്ക് കുറച്ചൊരു വില കുറവുണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്.
1: തീർച്ചയായിട്ടും സാർ പറഞ്ഞതുപോലെ ചെറിയൊരു വിജയമല്ല, ഒരുപാട് നാളത്തെ
0: കഠിനാധ്വാനം തന്നെയാണ്, സംശയമില്ല. അതെ അതെ, കാരണം കഠിനമായ പ്രാക്ടീസാണ്. മിനിമം 2 മണിക്കൂറെങ്കിലും ജിമ്മിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. പിന്നെ അതിനുശേഷം വീട്ടിലെത്തി കഴിഞ്ഞാൽ ഇപ്പോൾ റിട്ടയർമെൻ്റ് ആയതുകൊണ്ട് കാര്യമായ ഇതൊന്നും ഇല്ലെങ്കിലും കൂടി വേറെ പണിയൊന്നും ഇല്ലല്ലോ സത്യം പറഞ്ഞാൽ. അപ്പോൾ ആ സമയം കിട്ടുന്ന സമയം നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ കൈക്ക് ബലം കിട്ടാനല്ലേ, അതിന് കുറേ ഭക്ഷണക്രമങ്ങളും എക്സസൈസുകളും കുറേ ടെക്നിക്സും ഉണ്ട്, ഒരുപാട് ടെക്നിക്സ് ഉണ്ട് ഇതിന്. ഇതങ്ങനെ പെട്ടെന്ന് ഈസിയായിട്ട് കിട്ടുന്നതല്ല. ചെറിയൊരു സമയം മാത്രമേ നമ്മൾ ഒരു ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവുള്ളൂ, കാരണം ഒരുപാട് നേരം പിടിച്ചു നിൽക്കുക പറഞ്ഞാൽ അത് അത്ര ഈസിയായിട്ടുള്ള കാര്യമല്ല. ആ ഒരു സമയത്തിനുള്ളിൽ നമുക്ക് നമ്മളുടെ ബുദ്ധിയും കൂടി അതിൻ്റെ അകത്ത് പ്രവർത്തിക്കണം, എന്നാലും മാത്രമേ നമുക്ക് വിൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ആ ടെക്നിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം, അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കാനും നമുക്ക് അറിഞ്ഞിരിക്കണം. മനസാന്നിധ്യം വളരെ പ്രധാനമാണ് ഇതിൻ്റെ കാര്യത്തിൽ.
1: ഈ പരിശീലനത്തിനിടെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഇനി മതിയാക്കാം?
0: തീർച്ചയായിട്ടും, കാരണം ചില സമയത്ത് നമ്മൾ ആകെ ഒരു പെയിനൊക്കെ വരും കൈക്കും, കാരണം ഒരു ഒരു പ്രാക്ടീസിന് വേണ്ടിയിട്ടാണെങ്കിലും കൂടി പിടിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ചില സമയത്ത് സിവിയർ പെയിൻ ആയിരിക്കും, കൈയൊന്നും നീരുമില്ല, പിറ്റേ ദിവസം കൈയൊന്നും നീരുമില്ല. അപ്പോൾ നമ്മളാകെ ഡിസാർഡഡ് ആയിപ്പോവും, എന്താ ചെയ്യേണ്ടതും തിരിയില്ല. അപ്പോൾ ഞങ്ങളുടെ കോച്ചും പിന്നെ മകനും ഇവനൊക്കെ കൂടിയിട്ടാണ് പറയുക, അച്ഛാ ഇത് താൽക്കാലികമാണ്, ഇത് ബ്രേക്കാലിസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ്, അത് ആ ഒരു ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് പെയിനൊക്കെ പോയി പിന്നെയും വരും എന്ന് പറയും. പക്ഷേ എങ്കിലും പെയിൻ വരുന്ന സമയത്ത് അത് സിവിയർ പെയിനാണ്, കൈ നിർത്തി വെക്കാനൊന്നും കഴിയില്ല. അപ്പോൾ നമുക്ക് ഭയങ്കര മതിയായ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തതെന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ അത് നമ്മൾ പിന്നെയും നമ്മൾ ഇതിലേക്ക് തരേണ്ടി വരും. അപ്പോൾ ഇത് പിടിച്ച് പിടിച്ച് തന്നെ ഇതിൻ്റെ പെയിൻ പോകണം, അതല്ലെങ്കിൽ വിഷമാണ്.
1: അതുപോലെ ശരീരത്തിന്റെ ശക്തിയേക്കാൾ മനസ്സിന്റെ ശക്തിയാണ് ഇതിനാവശ്യം.
0: തീർച്ചയായിട്ടും, അതെ അതെ, അത് വളരെ ശരിയാണ്. കാരണം നമ്മൾ ശരീരത്തിന് ബലമുണ്ടായി മാത്രം പോരാ, നമ്മൾ ആത്മബലം കൂടി നമുക്ക് വേണം. പിന്നെ നമ്മുടെ ഓപ്പണന്റ് ആയിട്ടുള്ള അവരെ കാട്ടിയും ഒരു പടി മുന്നിൽ നിൽക്കണം. മനസ്സിന്റെ ഒരു ശക്തിയും ഒരു വാശിയൊക്കെ, പൊതുവെ ഞാനൊരു വാശി ഇല്ലാത്ത മനുഷ്യനാണ്.
1: ആർക്കും
0: നമ്മൾ ആർക്കും എന്റെ മകന് ഏറ്റവും വലിയ ടെൻഷൻ അതായിരുന്നു, കാരണം അച്ഛൻ
1: വിട്ടുകൊടുത്ത്
0: കളയും. അച്ഛൻ അങ്ങനെ അയാള് കുറച്ചും കൂടി കഷ്ടപ്പെടുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അച്ഛൻ വിട്ടുകൊടുത്ത് കളയുന്നുള്ള ഒരു ടെൻഷൻ, അങ്ങനെ ഒരു ചിന്താഗതിയുള്ള ആളാണ്. പക്ഷെ ആ സമയത്ത് നമുക്ക് ആ ഒരു വാശിയും കൂടി നമ്മുടെ മനസ്സിലേക്ക് വരണം. എപ്പോഴും വേണമെന്നല്ല, പക്ഷെ ഇന്നലെ കോമ്പറ്റി മത്സരിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു വാശി നമ്മളുടെ മനസ്സിൽ വേണം, അതല്ലെങ്കിൽ നമുക്ക് വിൻ ചെയ്യാൻ കഴിയില്ല.
2: പഞ്ചഗുസ്തി നാഷണൽ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ ശ്രീ ടി വി രമേശ് പങ്കുവച്ച അനുഭവങ്ങളുടെ തുടർഭാഗം അടുത്ത ദിവസം ജനകീയത്തിൽ. ജനകീയം. മാറ്റങ്ങളുടെ മാറ്റുകൂട്ടാൻ റേഡിയോ മലബാർ 89.6 FM.

0: സ്ഥാപനങ്ങളെക്കുറിച്ചും സേവനങ്ങളെക്കുറിച്ചും നിങ്ങൾ നൽകുന്ന മികച്ച ഓഫറുകളെക്കുറിച്ചും ജനങ്ങൾ അറിയണ്ടേ? അതിന് ഏറ്റവും കുറഞ്ഞ നിരക്കിലും പ്രൊഡക്ഷൻ ചാർജ് ഈടാക്കാതെയും കൂടുതൽ സമയം പരസ്യങ്ങൾ നൽകാൻ റേഡിയോ മലബാർ നിങ്ങളോടൊപ്പം. ഫോൺ 9446 9033 345. മറ്റൊരു നമ്പർ 9495 532 542.
1: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.

ദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇപ്പോൾ കേൾക്കാം ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകളും 6:30 പ്രാദേശിക വാർത്തകളുമാണ് ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 കൃഷ്ണകഥാമൃതം. 7:00 ഹരിത സമൃദ്ധി. 7:25 ആകാശവാണിയിൽ നിന്നും പ്രക്ഷേപണം ചെയ്യുന്ന മലയാളത്തിൽ വാർത്തകൾ. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിയും ചിന്തയും. തുടർന്ന് ആർദ്രഗീതങ്ങൾ. 8:30 വായനശാല. 9:00 നാട്ടിലെ പാട്ട്. 10:00 മധുരഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്. ഇനി നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ. 6:05 ബീനാനന്ദപുരി തയ്യാറാക്കി അവതരിപ്പിക്കുന്ന പ്രഭാത ചിന്ത. തുടർന്ന് മലബാർ ഡയറിയിൽ ആദ്യം റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ കുഞ്ഞിരാമൻ നായരുടെ മുങ്ങിക്കുളിച്ചില്ല എന്ന കവിത കേൾക്കാം. തുടർന്ന് ചരിത്രപദം, വചനാമൃതം, മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:30 കൃഷ്ണകഥാമൃതം. 6:45 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകളും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷം. ഇതിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം എന്നിവ കേൾക്കാം. 7:10 ജനകീയത്തിൽ പഞ്ചഗുസ്തിയിൽ നാഷണൽ ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കിയ ശ്രീ TV രമേശ് തളിപ്പറമ്പ് പങ്കെടുക്കുന്നു. 7:25 മലയാളത്തിൽ വാർത്തകളാണ് ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 വായനശാല. 8:00 മധുരഗീതങ്ങൾ. 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 ഗാനലയം. ഉച്ചയ്ക്ക് 12:00 ആർദ്രഗീതങ്ങൾ. 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 12:40 അറിയിപ്പുകൾ. തുടർന്ന് നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 വാട്സ്ആപ്പ് സന്ദേശ ഗാനങ്ങൾ. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 ജനകീയം. 5:45 ആർദ്രഗീതങ്ങൾ. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 കൃഷ്ണകഥാമൃതം. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 ചിരിനേരം. 8:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 9:00 നാട്ടിലെ പാട്ട്. 10:00 ഗാനതരംഗം. തുടർന്ന് ആർദ്രഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

0: कनेक्ट विद योर नियरेस्ट आंगनबाड़ी टुडे, बिकॉज हमारी आंगनबाड़ी है हमारी जिम्मेदारी.
1: നിനക്ക് നമ്മുടെ കോളേജ് ദിനങ്ങൾ ഓർമ്മയുണ്ടോ?
2: എടാ, കോളേജ് ദിനങ്ങൾ വിട്, വേറെ എന്തൊക്കെ മറന്നിരിക്കുന്നു. അന്നത്തെ ബാങ്ക് അക്കൗണ്ട് പോലും ഓർമ്മയില്ല.
1: ബാങ്ക് അക്കൗണ്ട് ഓർമ്മയില്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഒരു വഴിയുണ്ട്.
2: എന്ത് വഴി?
1: ഉദ്ഗമിലൂടെ. RBIയുടെ ഉദ്ഗം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്യൂ. പിന്നെ നിങ്ങളുടെ വിവരങ്ങൾ നൽകി 10 വർഷമോ അതിൽ പഴയതോ ആയ നിഷ്ക്രിയ അക്കൗണ്ടുകൾ കണ്ടുപിടിക്കൂ. ബാങ്കുമായി ബന്ധപ്പെട്ട് അക്കൗണ്ട് സജീവമാക്കൂ.
2: ഇന്ന് തന്നെ സെർച്ച് ചെയ്യും.
1: അപ്പോൾ ഇന്നത്തെ ചയന്നിന്റെ വക.
3: RBI പറയുന്നു,
4: അറിവ് നേടു, ജാഗ്രത പുലർത്തൂ.
5: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. നികുതി വർദ്ധിപ്പിക്കാതെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മുഖ്യമന്ത്രി VD സതീശനുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി. ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം മറ്റന്നാൾ തിരുവനന്തപുരത്ത്. 108 ആംബുലൻസ് ജീവനക്കാർക്ക് 4,500 രൂപ ബോണസ് അനുവദിക്കാൻ മന്ത്രി ബിന്ദു കൃഷ്ണയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. വാർത്തകൾ വിശദമായി. നികുതി വർദ്ധിപ്പിക്കാതെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് പുതുതായി വാങ്ങിയ 64 ഔദ്യോഗിക വാഹനങ്ങളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ സംസ്ഥാനത്തെ പ്രാപ്തമാക്കുന്നതിൽ GST വകുപ്പ് നിർണായക പങ്കുവഹിക്കുന്നുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. ഈ മാസം 28 വോട്ടെടുപ്പ്. 29 ഫലം പ്രഖ്യാപിക്കും. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മുഖ്യമന്ത്രി VD സതീശനുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി. വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങൾ, നിക്ഷേപകർ എന്നിവരുമായും മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. അമൃത് ഭാരത് പദ്ധതിയുടെ ഭാഗമായി പുനർനിർമ്മിക്കുന്ന കൊല്ലം റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണ പുരോഗതി NK പ്രേമചന്ദ്രൻ MP വിലയിരുത്തി. അടുത്ത വർഷം ഡിസംബറിനുള്ളിൽ നിർമ്മാണം പൂർത്തിയാക്കുമെന്നും MP പറഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി കൊല്ലം ജില്ലാ പ്രതിനിധി നീരജ് ലാൽ.
6: രണ്ട് ടെർമിനലുകളെയും ബന്ധിപ്പിച്ചുകൊണ്ടുള്ള എയർ കോൺകോഴ്സിന്റെ ഗർഡറുകൾ സ്ഥാപിക്കുന്നതിനായി ട്രെയിൻ ഗതാഗതം നിർത്തിവെക്കേണ്ടി വരുന്നുണ്ട്. ഈ സമയം പരിമിതമായതിനാലാണ് നിർമ്മാണ പൂർത്തീകരണ തീയതി വൈകുന്നതെന്നും യോഗത്തിൽ വിലയിരുത്തി. പ്ലാറ്റ്ഫോമുകളുടെ മേൽക്കൂരകൾ ഏകീകൃത രീതിയിൽ പുനർനിർമ്മിക്കുന്നതും തറ ആധുനിക രീതിയിൽ നവീകരിക്കുന്നതും അധിക പണികളായി ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും MP വ്യക്തമാക്കി. മൾട്ടിലെവൽ പാർക്കിംഗ് കോംപ്ലക്സിന്റെ ഉപയോഗം 300% ആവശ്യമെങ്കിൽ പാഴ്സൽ ഓഫീസ് കെട്ടിടത്തിന് മുകളിൽ 60 കാറുകൾ പാർക്ക് ചെയ്യാൻ സൌകര്യമൊരുക്കാൻ റെയിൽവേ സന്നദ്ധമാണെന്നും അറിയിച്ചു.
5: അധ്യാപക നിയമന പരാതികൾ സമയബന്ധിതമായി പരിഹരിക്കുമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. സംസ്ഥാന സർക്കാരിന്റെ 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നടത്തുന്ന അദാലത്ത് റിസോൾവിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് നിയമനം തടസ്സപ്പെട്ട അധ്യാപകരുടെ പ്രശ്നം പരിഹരിച്ച് ഉടൻ ഉത്തരവിറക്കുമെന്നും മന്ത്രി പറഞ്ഞു. മഴ മാറിയതോടെ കനത്ത ചൂടിൽ ഭാരതപ്പുഴയിൽ വെള്ളം അതിവേഗം വറ്റിത്തുടങ്ങി. കടുത്ത കുടിവെള്ളക്ഷാമമാണ് മേഖല ഇനി നേരിടേണ്ടി വരുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
7: നിലവിൽ ചെറിയ ഒഴുക്ക് മാത്രമാണ് പുഴയിലുള്ളത്. നിർമ്മിച്ച ചെറുതുരുത്തി തടയണ ഇതുവരെ പൂർണ്ണമായും അടച്ചിട്ടില്ല. ഇതുമൂലം തടയണ പ്രദേശത്തെ വെള്ളവും വറ്റിത്തുടങ്ങി. പൈങ്കുളം വാഴാലിപ്പാടം തടയണ തകർന്നതിനാൽ അവിടെയും വെള്ളം സംഭരിക്കാൻ കഴിയാത്ത നിലയിൽ തന്നെയാണ്. നിലവിൽ പമ്പിംഗ് മേഖലകളിൽ കുറച്ചു വെള്ളമെങ്കിലും കെട്ടി നിൽക്കുന്നുണ്ട്. ഇതുകൂടെ വറ്റിയാൽ കുടിവെള്ള വിതരണം തടസ്സപ്പെടുമെന്നുറപ്പാണ്. ഇത്തവണ മഴക്കുറവ് മൂലം ഒരു തവണ മാത്രമാണ് പുഴ പൂർണ്ണമായും നിറഞ്ഞൊഴുകിയത്. പുഴയുടെ തീരത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തന്നെ വരൾച്ചയെ നേരിടാൻ പദ്ധതികൾ മുൻകൂട്ടി തയ്യാറാക്കണമെന്ന ആവശ്യവും ശക്തമാണ്.
5: ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസിന്റെ ലോഗോ മുഖ്യമന്ത്രി VD സതീശൻ പ്രകാശനം ചെയ്തു. ഈ മാസം 16 മുതൽ 18 വരെ തിരുവനന്തപുരത്താണ് പരിപാടി. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒരുമിച്ചു ചേർത്ത് പദ്ധതികൾക്ക് രൂപം നൽകുകയും അവ നടപ്പാക്കുകയുമാണ് ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @ANews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @ANews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
5: വിനായക ചതുർത്ഥിയുടെ ഭാഗമായി സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ആഘോഷ പരിപാടികൾ പുരോഗമിക്കുന്നു. ഗണപതി ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകളും നടക്കുകയാണ്. ഗണേശ വിഗ്രഹങ്ങൾ ജലാശയങ്ങളിൽ നിമജ്ജനം ചെയ്യുന്ന ചടങ്ങോടെയാണ് ആഘോഷങ്ങൾക്ക് സമാപനമാകുന്നത്. ഗണേശ ചതുർത്ഥിയുടെ ഭാഗമായി ലക്ഷദ്വീപിലും നിരവധി ഭക്തർ പങ്കെടുത്ത ഘോഷയാത്ര നടന്നു. കവരത്തി ശ്രീ മഹാദേവ ക്ഷേത്ര അങ്കണത്തിൽ പ്രത്യേക പൂജകളോടെ ഗണപതി വിഗ്രഹം പ്രതിഷ്ഠിച്ചു. സംസ്ഥാനത്തെ 108 ആംബുലൻസ് ജീവനക്കാർക്ക് 4500 രൂപ ബോണസ് അനുവദിക്കാൻ മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിൽ തീരുമാനം. 108 ആംബുലൻസ് ജീവനക്കാരുടെ ബോണസ് സംബന്ധിച്ച് ലേബർ കമ്മീഷണർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു യോഗം. ജീവനക്കാർ, കരാർ കമ്പനി, തൊഴിലാളി യൂണിയൻ തുടങ്ങിയവരുടെ പ്രതിനിധികൾ പങ്കെടുത്തു. എറണാകുളം ജില്ലയിൽ വിവിധ തിയേറ്ററുകളിൽ ജില്ലാ സപ്ലൈ ഓഫീസ്, ലീഗൽ മെട്രോളജി വകുപ്പ്, ഭക്ഷ്യസുരക്ഷാ വകുപ്പ് എന്നിവയുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തി. തിയേറ്ററുകളിൽ പ്രവർത്തിക്കുന്ന കഫേകളിൽ അമിത വില ഈടാക്കുന്നു എന്ന പരാതിയെ തുടർന്നാണ് സംയുക്ത സംഘം പരിശോധന നടത്തിയത്. 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പത്തനംതിട്ട ജില്ലയിൽ പുതിയ ആധാർ സേവാ കേന്ദ്രം പ്രവർത്തന സജ്ജമായി. സംസ്ഥാനത്തെ 3-ാമത്തെ ആധാർ സേവാ കേന്ദ്രമാണ് ഇത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
8: പത്തനംതിട്ട പ്രസ് ക്ലബിന് സമീപം അസനാലിയത്ത് നേഹ ബിൽഡിംഗിലാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ജില്ലയിലെ ജനങ്ങൾക്ക് ആധാറുമായി ബന്ധപ്പെട്ട എല്ലാ സേവനങ്ങളും ഈ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കും. 4 ആധാർ കൌണ്ടറുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 12 ജീവനക്കാർ കേന്ദ്രത്തിലുണ്ട്. പൊതു അവധി ദിനങ്ങൾ ഒഴികെ ഞായറാഴ്ച ഉൾപ്പെടെ മറ്റെല്ലാ ദിനങ്ങളിലും രാവിലെ 9 മുതൽ വൈകിട്ട് 5:30 വരെ ആധാർ സേവാ കേന്ദ്രത്തിൽ സേവനം ലഭ്യമാണ്.
5: സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. തെക്കൻ കേരള തീരത്ത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. പട്ടയ വിതരണത്തിൽ സംസ്ഥാനം വലിയ നേട്ടം കൈവരിച്ചതായി റവന്യൂ മന്ത്രി AP അനിൽകുമാർ. ഇതിനോടകം 10,000-ത്തിലധികം പേർക്ക് പട്ടയം നൽകാൻ കഴിഞ്ഞതായും ഭൂമിയുടെ തരം മാറ്റവുമായി ബന്ധപ്പെട്ട് 35,000 അപേക്ഷകളിൽ തീരുമാനമെടുത്തതായും മലപ്പുറം മഞ്ചേരിയിൽ ജില്ലാതല പട്ടയമേള ഉദ്ഘാടനം ചെയ്യവേ അദ്ദേഹം പറഞ്ഞു. മഞ്ചേരി ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസിൽ സജ്ജമാക്കിയ ഔദ്യോഗിക വെബ് പോർട്ടലിന്റെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിച്ചു. പൊതുവിദ്യാലയങ്ങളിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ അവസര സമത്വം ഉറപ്പാക്കാൻ സൌജന്യ AI അധിഷ്ഠിത പരിശീലന പോർട്ടൽ സജ്ജമായി. കൈറ്റിന്റെ നേതൃത്വത്തിലാണ് മുകുളം പോർട്ടൽ സജ്ജമാക്കുന്നത്. പോർട്ടലിന്റെ ഉദ്ഘാടനം പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N. ഷംസുദ്ദീൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന കുട്ടികൾക്ക് ദേശീയ അന്തർദേശീയ പ്രവേശന പരീക്ഷകളിൽ സൌജന്യ പരിശീലനം നൽകുകയാണ് ലക്ഷ്യം. പ്രളയത്തെ തുടർന്ന് ഊർജ്ജ പ്രതിസന്ധി നേരിടുന്ന നേപ്പാളിന് ദിവസേന 18 മണിക്കൂർ വൈദ്യുതി നൽകുന്നതിന് ഊർജ്ജ മന്ത്രാലയം അനുമതി നൽകി. കഴിഞ്ഞയാഴ്ചയുണ്ടായ പ്രളയത്തിൽ നേപ്പാളിന്റെ ജലവൈദ്യുത പദ്ധതികളിൽ കേടുപാടുകൾ സംഭവിക്കുകയും ആഭ്യന്തര ഉൽപാദനശേഷി കുറയുകയും ചെയ്ത സാഹചര്യത്തിലാണ് തീരുമാനം. ഈ വർഷം December 31 വരെയാണ് വൈദ്യുതി നൽകുന്നത്. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി ഭാഗികമായി മുടങ്ങും. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. ഞായറാഴ്ച വൈദ്യുതി ഉപഭോഗം ഉയർന്ന നിലയിലായിരുന്നുവെങ്കിലും വിതരണത്തിൽ തടസ്സമുണ്ടായിരുന്നില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. നികുതി വർദ്ധിപ്പിക്കാതെ നികുതി വരുമാനം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. സംസ്ഥാനത്തെ 38 തദ്ദേശഭരണ വാർഡുകളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിലെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിച്ചു. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മുഖ്യമന്ത്രി VD സതീശനുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി. ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കാൻ സംസ്ഥാന സർക്കാർ സംഘടിപ്പിക്കുന്ന റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം മറ്റന്നാൾ തിരുവനന്തപുരത്ത്. 108 ആംബുലൻസ് ജീവനക്കാർക്ക് 4,500 രൂപ ബോണസ് അനുവദിക്കാൻ മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനം. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 4 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഏവർക്കും കൃഷ്ണകഥാമൃതത്തിലേക്ക് സ്വാഗതം. കൃഷ്ണകഥാമൃതം 29-ാം ദിവസം സ്വർഗാരോഹണം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു AC ലത.

Cool. സ്വർഗാരോഹണം എന്ന ഭാഗം ഇതുവരെ പാരായണം ചെയ്തത് എ സി ലത.

0: ഗാന്ധാരിയുടെ ശാപം നടന്ന് 30 വർഷം കഴിയുകയാണ്. കീർത്തിയുടെ ഉച്ചഘട്ടത്തിലാണ് ദ്വാരക. എല്ലാ രാജാക്കന്മാർക്കും സുസമ്മതനാണ് മാധവൻ. ലോകത്തെങ്ങും യുദ്ധമില്ല, ഇവിടെയും സമാധാനം, സ്ഥിതിയും സമ്പത്തും തുല്യം. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞതോടെ രാജ്യത്ത് ദുഷ്ടത ചെയ്യുന്നവരുടെ എണ്ണം നന്നേ കുറഞ്ഞു. ഭൂമിയുടെ ഭാരവും അവസാനിച്ചു. എവിടെയും ശാന്തി വിളയാടി. അക്കാലത്ത് ദ്വാരകാപുരിക്കടുത്ത് താമസിക്കുന്ന ബ്രാഹ്മണന്റെ ഭവനത്തിൽ ഒരു സംഭവം നടന്നു. ഭവത്രാതൻ എന്നായിരുന്നു ബ്രാഹ്മണന്റെ പേര്. ഭവത്രാതന്റെ മകനാണ് ഇപ്പോഴത്തെ കുടുംബനാഥൻ. വിജ്ഞാനമുണ്ടായിരുന്നുവെങ്കിലും പ്രായത്തിൻ്റെ അപക്വത ആ ബ്രാഹ്മണകുമാരനുണ്ടായിരുന്നു. അക്കാലത്ത് ബ്രാഹ്മണകുമാരൻ്റെ വേളിയും നടന്നു. യഥാകാലം അന്തണയുവതി ഗർഭിണിയായി. അന്തർജനത്തിൻ്റെ പ്രസവ ദിവസമെടുത്തു. പക്ഷേ വിധി അവർക്ക് കടുത്ത ശാപം തന്നെ കൊടുത്തു. അന്തർജനം പ്രസവിച്ച ഉടനെ കുഞ്ഞു കരയുകയും ചെയ്തു. പക്ഷേ അടുത്ത നിമിഷം ആ കുഞ്ഞു മരിച്ചു. ബ്രാഹ്മണ യുവാവിൻ്റെ ഹൃദയത്തിൽ വേദന വടുകിട്ടി. അല്പനിമിഷങ്ങൾക്കകം അന്തണ യുവാവ് കുഞ്ഞിൻ്റെ മൃതശരീരവുമായി ദ്വാരകയിലേക്ക് നടന്നു. അല്പസമയം കഴിഞ്ഞും കേശവൻ വരാത്തപ്പോൾ ബ്രാഹ്മണൻ ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചു. കേശവൻ്റെ ഭരണത്തെ ചോദ്യം ചെയ്തു. പക്ഷേ യാദവർ അതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. ഒടുവിൽ കുഞ്ഞിൻ്റെ മൃതശരീരവുമായി ആ ബ്രാഹ്മണൻ ഭവനത്തിലേക്ക് തിരിച്ചുപോയി. നാളുകൾ കഴിഞ്ഞു. ബ്രാഹ്മണപത്നി വീണ്ടും ഗർഭിണിയായി. പ്രസവിച്ച ഉടനെ ആ കുഞ്ഞും മരിച്ചുപോയി. ഇങ്ങനെ തുടർച്ചയായി 8 പ്രസവങ്ങളും 8 മരണങ്ങളുമുണ്ടായി. ഗുരുവരനായ സാന്ദീപനിയുടെ മരിച്ചുപോയ പുത്രനെ വീണ്ടെടുത്തു കൊണ്ടുവന്ന് ഗുരുദക്ഷിണയായി നൽകിയ ആളാണ് കേശവൻ. മരിച്ചുപോയ 6 അഗ്രജന്മാരെയും തിരികെ കൊണ്ടുവന്ന് മാതാവിനെ കാണിച്ച ആളാണ് മാധവൻ. അങ്ങനെ ദിവ്യത്വമുള്ള ഒരാൾ തൻ്റെ കുട്ടികളെ ജീവിപ്പിച്ചു തരാത്തത് മനഃപൂർവ്വമാണെന്ന് ബ്രാഹ്മണൻ പറഞ്ഞു. അങ്ങനെയിരിക്കെ അന്തണന് 9 കുട്ടിയും ജനിച്ചു. ആ കുട്ടിയും അപ്പോൾ തന്നെ മരിച്ചു. വീണ്ടും ദ്വാരകയുടെ പ്രവേശനവാടത്തിൽ നിലവിളിയുമായി ആ ബ്രാഹ്മണനെത്തി. ആ കാലത്ത് അർജുനൻ ദ്വാരകയിൽ താമസിക്കുന്നുണ്ടായിരുന്നു. ധൃതരാഷ്ട്രരും ഗാന്ധാരിയും വനവാസം നടത്തുവാൻ തീരുമാനിച്ച വിവരം കേശവനെ അറിയിക്കുവാനാണ് പാർത്ഥനെത്തിയത്. കുഞ്ഞിൻ്റെ മൃതശരീരവുമായി സദസ്സിലെത്തിയ ബ്രാഹ്മണൻ സഭയുടെ മാന്യത ഗണിക്കാതെ വിളിച്ചു പറഞ്ഞു, മഹാസദസ്വരെ, എൻ്റെ വേദന കാണുവാൻ ഇവിടെ ആരുമില്ലേ? എൻ്റെ 8 പുത്രന്മാർ ജനിച്ച് അരനിമിഷത്തിനകം മരിച്ചുപോയി. ഇതാ എൻ്റെ 9 പുത്രൻ, അവനും മരിച്ചു. മൃതദേഹവുമായി കവാടത്തിൽ വന്ന് നിലവിളിച്ചു. ആരും എന്നെ ഗൗനിച്ചില്ല. ആക്ഷേപവാക്കുകൾ ഉയർന്നപ്പോൾ ദ്വാരകയിലെ സഭാമണ്ഡപത്തിൽ നിന്നൊരാൾ വിളിച്ചു പറഞ്ഞു, ഹേ മനുഷ്യ, നിങ്ങൾ ബ്രാഹ്മണകുലത്തിൽ ജനിച്ചവനെന്നത് ശരിയാണ്, പക്ഷെ നിങ്ങൾക്ക് ബ്രാഹ്മണ്യമുണ്ടോ? അഹങ്കാരിയാണ് നിങ്ങൾ. ബ്രാഹ്മണന്റെ ദർശനം കേട്ടപ്പോൾ സഭയാകെ നടുങ്ങി. കേശവനെ ആക്ഷേപിച്ചു പറഞ്ഞത് അർജുനന് ഇഷ്ടമായില്ല. അർജുനൻ ബ്രാഹ്മണനോട് പറഞ്ഞു, ഹേ ബ്രാഹ്മണ, മതിയാക്കുക. ഈ രാജാങ്കണം ദ്വാരകാധിപതിയായ കേശവൻ്റെതാണ്. ആയുസ്സെത്തിയാൽ കുട്ടികൾ മരിക്കും. നിങ്ങളുടെ കുട്ടികളെ ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ അത് പരിഹരിക്കാം. ബ്രാഹ്മണൻ ചോദിച്ചു, സാധാരണക്കാരനായ നിന്നെക്കൊണ്ട് എന്തു ചെയ്യാൻ സാധിക്കും? എനിക്ക് ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ സാധിക്കുമോ? പാർത്ഥൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, താങ്കളുടെ വേദന എനിക്ക് മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് അങ്ങയുടെ ഇനി ജനിക്കുന്ന മകനെ ഞാൻ രക്ഷിച്ചു തരാമെന്ന് പറഞ്ഞത്. അങ്ങ് സന്തോഷമായി പോയിക്കൊള്ളുക. ഇനി അങ്ങയ്ക്ക് ഇത്തരമൊരു ദുഃഖമുണ്ടാവുകയില്ല. ബ്രാഹ്മണൻ ആശ്വാസത്തോടെ തിരിച്ചുപോയി. ഇതിനിടയിൽ മറ്റൊരു കാര്യം നടന്നു. ബ്രാഹ്മണനും അർജുനനും സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ കേശവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. അന്തപുരത്തിലേക്ക് പോയി. ബ്രാഹ്മണൻ പോയതോടെ സഭയും പിരിഞ്ഞു. അർജുനന്റെ ശബ്ദത്തെക്കുറിച്ചോ ബ്രാഹ്മണന്റെ ആശ്വാസത്തെക്കുറിച്ചോ കേശവനൊന്നും ചോദിച്ചില്ല. മാസങ്ങൾ കഴിഞ്ഞു. വിപ്രപത്നി പിന്നെയും ഗർഭം ധരിച്ചു. 10 ഗർഭം. ബ്രാഹ്മണൻ അർജുനനോട് പറഞ്ഞു, എൻ്റെ പത്നി പ്രസവിക്കുവാൻ 1 മതി. അങ്ങ് വാക്ക് പാലിക്കണം. എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കണം. പാർത്ഥൻ ബ്രാഹ്മണഗൃഹത്തിന് ചുറ്റും ഒരു ശരക്കൂട നിർമ്മിച്ചു. പ്രസവ സമയം അടുത്തിരിക്കുന്നു എന്ന് വയറ്റാട്ടികൾ അറിയിച്ചു. പെട്ടെന്ന് സൂതികാലയത്തിൽ നിന്ന് നിലവിളി ഉയർന്നു കേട്ടു. ഇത്തവണ പ്രസവിച്ചിട്ട് കുഞ്ഞിൻ്റെ ശരീരം പോലും കാണുവാനില്ല. പ്രസവം നടന്നതാണ്, പക്ഷേ കുഞ്ഞ് അപ്രത്യക്ഷമായിരിക്കുന്നു. കോപാന്ധനായ ബ്രാഹ്മണൻ അർജുനനോട് അലറിക്കൊണ്ട് പറഞ്ഞു, കഴിവില്ലാത്ത ഒരു കാര്യം ഏറ്റുപിടിക്കരുത്. മാധവനും പ്രദ്യുമ്നനും സാത്വികിക്കും സാധിക്കാത്തൊരു കാര്യം നീ ഏറ്റപ്പോൾ എനിക്ക് സംശയമുണ്ടായിരുന്നു. അഹങ്കാരിയായ ഒരുവനാണ് നീ. അർജുനൻ പറഞ്ഞു, വിപ്രശ്രേഷ്ഠ, അങ്ങ് സംശയിക്കേണ്ട. സത്യം പാലിക്കുന്നതിൽ പാർത്ഥൻ വ്യർത്ഥത കാണിക്കുകയില്ല. അതിനു മുൻപ് യമലോകത്ത് പോയി അങ്ങയുടെ ഉണ്ണി അവിടെയുണ്ടോ എന്ന് അന്വേഷിച്ചു വരുവാനുള്ള സമയം എനിക്ക് തരണം. ശരി, അങ്ങനെയാവാം. അത് കഴിഞ്ഞു വന്ന് പന്തയം പാലിക്കണം. നീ ജീവൻ വെടിയണം. പാർത്ഥൻ യമലോകത്തേക്ക് ചെന്നു. യമധർമ്മനോട് കാര്യങ്ങളെല്ലാം ഉണർത്തിച്ചു. അപ്പോൾ യമൻ പറഞ്ഞു, അങ്ങനെയൊരു കുഞ്ഞ് ഇവിടെ വന്നതായി കാണുന്നില്ല. അർജുനൻ പിന്നീട് ദേവലോകത്തേക്ക് ചെന്നു. അവിടെയും അന്വേഷിച്ചു. അവിടെയെങ്ങും ഒരു ബ്രാഹ്മണ ശിശു എത്തിയതായി ആരും പറഞ്ഞു കേട്ടില്ല. നിരാശനായ അർജുനൻ അഗ്നിയിൽ പതിക്കുവാൻ തീരുമാനിച്ച് ബ്രാഹ്മണ സവിധത്തിലെത്തി. അഗ്നികുണ്ഠം തയ്യാറാക്കി. അർജുനൻ തലകുനിച്ച് അഗ്നിയെ വന്ദിച്ചു. പെട്ടെന്ന് അവിടേക്ക് ദാരുകന്റെ തേര് വന്നു നിന്നു. കേശവൻ ഓടിവന്ന് അർജുനന്റെ കരത്തിൽ കടന്നു പിടിച്ചു. എന്താണ് ചെയ്യുന്നത്? അഹങ്കാരിയായ ഒരു ബ്രാഹ്മണനു വേണ്ടി നീ അഗ്നിയിൽ ചാടുകയോ? പാപിയാണ് ഈ ബ്രാഹ്മണൻ. ഇവൻ്റെ 9 സന്താനങ്ങൾ മരിച്ചില്ലേ? കുട്ടികൾ മരിച്ചിട്ടും ആരെങ്കിലും ഇവനെ ആശ്വസിപ്പിക്കുവാൻ പോകുമായിരുന്നു. അഹങ്കാരം വാക്കിലും പ്രവൃത്തിയിലും നിറഞ്ഞു നിൽക്കുന്ന ഒരുവനാണ് ഈ ഭൂസുരൻ. ബ്രാഹ്മണന്റെ പുണ്യക്കുറവ് കൊണ്ടാണ് ആ കുട്ടികൾ മരിച്ചത്. നമുക്ക് മറ്റൊരു സ്ഥലം വരെ പോയി വരാം. തൽക്കാലം അഗ്നി ഭൂസുരന്റെ തണുപ്പ് മാറ്റട്ടെ. അർജുനനും കേശവനും അവിടുന്ന് പോയി മറഞ്ഞു. മേഘമാലകൾക്ക് മുകളിലൂടെ അത്യന്തം വേഗത്തിൽ അവർ പാഞ്ഞുപോയി. പെട്ടെന്ന് രഥം ഒരു ഇരുണ്ട ലോകത്ത് പ്രവേശിച്ചു. ഭൂമണ്ഡലം അവസാനിക്കുന്നിടത്ത് തമസ് ആരംഭിക്കുന്നു. കേശവൻ പറഞ്ഞു, അർജുന, ഈ തമസ് പെട്ടെന്ന് മാറുകയില്ല. യഥാർത്ഥത്തിൽ ഇത് പ്രകൃതിയുടെ നിറമാണ്. കണ്ണുകൾ മെല്ലെ തുറക്കുവാൻ കേശവൻ അർജുനനോട് പറഞ്ഞു. മാധവന്റെ വാക്കനുസരിച്ച് വളരെ സാവധാനം അർജുനൻ കണ്ണുകൾ തുറന്നു. മുമ്പിലെ കാഴ്ചകൾ കണ്ട് അർജുനൻ വിസ്മയിച്ചു. അഭൗമമായ പ്രകാശത്തിൽ കുളിച്ചു നിൽക്കുന്ന പ്രദേശങ്ങൾ, സൂര്യസന്നിഹരായ മഹർഷികൾ. മാധവൻ പറഞ്ഞു, നാം ഇപ്പോൾ വിഷ്ണുലോകത്തിലാണ്. ക്ഷീരസാഗര മധ്യത്തിലുള്ള വൈകുണ്ഠ നഗരത്തിലാണ് രഥമെത്തിയിരിക്കുന്നത്. ഇവിടെ വരുന്നവർക്ക് മരണമില്ല, ജനനവുമില്ല. വൈകുണ്ഠനാഥന്റെ സൗവർണ ഗോപുരത്തിലേക്ക് അവർ പ്രവേശിച്ചു. നാരായണൻ പറഞ്ഞു, ഗോലോകപതെ, ഞങ്ങൾക്കെല്ലാം കാരണഭൂതനാണ് അങ്ങ്. സാധാരണ അവതാരങ്ങൾ എന്റെ ധർമ്മമാണെങ്കിൽ ഇത്തവണ അങ്ങ് തന്നെയാണ് സമ്പൂർണ്ണ മനുഷ്യനായി അവതരിച്ചത്. ഒരു പൂർണ്ണ മനുഷ്യനെ കാണുവാനുള്ള അഭിവാഞ്ച എന്നിൽ വളർന്നു. അങ്ങയുടെ ആയുധരൂപനായ വിജയനെ ആ രൂപത്തിൽ കാണണമെന്നും ആഗ്രഹിച്ചു. അതുകൊണ്ടാണ് ബ്രാഹ്മണന്റെ സന്താനങ്ങളെ ഞാൻ കൊണ്ടുപോകുന്നത്. അഹങ്കാരിയാണ് ആ ബ്രാഹ്മണൻ. വിജയനിലും അല്പം അഹങ്കാരം വളർന്നു. അതും അവസാനിപ്പിക്കേണ്ടതാണെന്ന് കരുതി. നിങ്ങളെ നേരിട്ട് കാണുവാനും പാർത്ഥന്റെ മനസ്സിൽ പൊന്തിയ മതത്തിന്റെ മുള നുള്ളുന്നതിനു വേണ്ടിയാണ് ഞാൻ വിപ്രസന്താനങ്ങളെ കൊണ്ടുപോകുന്നത്. അവരെ കൊണ്ടുപോയിക്കൊള്ളുക. കേശവനും പാർത്ഥനും വിപ്രസന്താനങ്ങളുമായി ഭൂമിയിലേക്ക് വന്നു. സന്താനങ്ങളെ കണ്ടപ്പോൾ ബ്രാഹ്മണൻ അത്ഭുതപ്പെട്ടു. ബ്രാഹ്മണനോട് മാധവൻ പറഞ്ഞു, നിന്റെ അഹങ്കാരമാണ് ഇതിനെല്ലാം കാരണം. അഹങ്കാരം സ്വഭാവത്തെ കെടുത്തും മനസ്സിനെ തകർക്കും. ഇനിയെങ്കിലും സൗമ്യനും നിരഹങ്കാരിയുമായി ജീവിക്കുക, നന്മ വരും. കുരുക്ഷേത്ര യുദ്ധം നടന്നിട്ട് 3 പന്തീരാണ്ട് കഴിയുന്നു. ധൃതരാഷ്ട്രരും ഗാന്ധാരിയും കുന്തിയും ദവാഗ്നിയിൽ ദിവംഗതരായ വിവരം പാണ്ഡവരുടെ ഹൃദയങ്ങളെ തകർത്തു. യുദ്ധത്തിന്റെ കെടുതികൾ എത്ര ഭീകരമായിരിക്കുന്നുവെന്ന് കുരുക്ഷേത്ര യുദ്ധം തെളിയിച്ചു. യാദവരും വൃഷ്ണികളും മറ്റൊരു വഴിക്കാണ് ചിന്തിച്ചത്. കേശവനാണ് നമ്മുടെ രക്ഷിതാവ്. അദ്ദേഹമുള്ള കാലത്തോളം നമ്മെ ആക്രമിക്കുവാൻ ആർക്കും ധൈര്യമുണ്ടാവില്ല. ആ ചിന്ത യാദവരെയും വൃഷ്ണികളെയും അഹങ്കാരത്തിലെത്തിച്ചു. സംസ്കാരം നശിച്ച് എന്ത് ഹീനപ്രവൃത്തികളും നടത്തി യാദവർ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. മാധവൻ എല്ലാം അറിഞ്ഞുകൊണ്ടിരുന്നു. കേശവനൊരു കാര്യം ബോധ്യമായി. ലോകത്തിൽ ഇപ്പോൾ സമാധാനം പുലരുന്നുണ്ട്. സംയമനം പുലർത്തേണ്ട യദുക്കൾ തികച്ചും അഹങ്കാരികളായിരിക്കുന്നു. യാദവരെ പുറത്തുനിന്ന് വന്ന് ഒരാൾ നശിപ്പിക്കുക യോഗ്യമല്ല. അവർ പരസ്പരം പോരടിച്ചു നശിക്കണം. അതാണ് അഭികാമ്യം. മാധവന്റെ കണ്ണുകളിൽ അഭൗമദീപ്തി കളിയാടി.
1: കൃഷ്ണകഥാമൃതം ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകും.

0: ஸ்டிச்வெல் பாட்டிக் அண்ட் பியூட்டி பார்லர் செகண்ட் ஃப்ளோர் லிங்க்ஸ் மால் மட்டனூர்.
1: கல்யாணம், என்கேஜ்மெண்ட், ஃபங்க்ஷൻ ஏதுமாவட்டെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്ക് അരികിലെത്തുന്നു.
0: സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തര യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്.
1: എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്വെൽ ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ ലിങ്ക് സ്മാൾ മട്ടന്നൂർ.
0: ഫോൺ 7999476836.
1: 9447371836.
0: 8078502836. ഒരു സ്ഥലം, ഒരു ടേസ്റ്റ്, നേരെ അരോമ ഗ്രിൽ നേഷനിലേക്ക്. തീയുടെ ചൂട്, രുചിയുടെ മാജിക്, അരോമ ഗ്രിൽ നേഷൻ, നെടുവടുകുന്ന് മട്ടന്നൂർ. ബർഗർ, സാൻഡ്വിച്ചസ്, തന്തൂരി ചിക്കൻ, തന്തൂരി പ്ലേറ്റ്, ചിക്കൻ ടിക്ക, പെരി പെരി, കാന്താരി, കാലിമിർച്ചി, അൽഫാം. അരോമ സ്പെഷ്യൽ ബാർബിക്യൂ ബീഫ് റിബ്സ്. ഫോർ ഹോം ഡെലിവറി ആൻഡ് ടേക്ക് അവേ 7025900017 7025900015. ഓരോ വിഭവവും യഥാർത്ഥ രുചിയോടെ, ഒരിക്കൽ രുചിച്ചാൽ വീണ്ടും തേടിയെത്തും. അതാണ് അരോമ ഗ്രിൽ നേഷൻ.
2: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.
3: ഹരിത സമൃദ്ധി.
4: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: നമസ്കാരം. റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം. മണ്ണിൽ വിത്തെറിയുന്നതിനേക്കാൾ വലിയൊരു കലയാണ് അതിനെ പരിചരിച്ച് വളർത്തുക എന്നത്. കഴിഞ്ഞ ലക്കത്തിൽ കുര്യൻ ചേട്ടൻ തന്റെ കൃഷിയിടത്തെക്കുറിച്ച് ചില ചില കാര്യങ്ങളെല്ലാം നമ്മോട് പങ്കുവച്ചു. തുടർഭാഗം കേൾക്കാം ഇപ്പോൾ.
1: റേഡിയോ മലബാർ മട്ടന്നൂരിലാണ്. മട്ടന്നൂരിന്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ ഇപ്പോൾ പണ്ടുകാലത്ത് കാണാത്ത അത്രയും കുരങ്ങ് ശല്യമുണ്ട്. അപ്പോൾ നമുക്ക് ഈ കുരങ്ങിനെ പ്രതിരോധിക്കാൻ നിങ്ങളൊരു മാർഗം കണ്ടെത്തി വിജയിച്ച ആളാണ്. അപ്പോൾ അതേക്കുറിച്ച് കൂടി ഒന്ന് പറയാം.
2: അത് പറയാം. അതായത് ജീവി വർഗങ്ങളെ നമ്മൾ വർഗീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് ആർഷഭാരതത്തിൻ്റെ സംസ്കാരം അനുസരിച്ച് ദേവഗണം അസുരഗണം എന്ന് രണ്ട് ഗണമായി തിരിച്ചിട്ടുണ്ട്. ബൈബിളിൽ നിയമാവർത്തന പുസ്തകത്തിൽ ഒരു ഗണത്തെ കൂടി പറയുന്നുണ്ട്. അതായത് ഭക്ഷ്യയോഗ്യമായ മാംസം അടങ്ങിയ ജീവികളെക്കുറിച്ച് വർഗീകരിച്ചിരിക്കുന്നതിൽ അശുദ്ധഗണമെന്ന ഒരു ഗണത്തെ കൂടി പറയുന്നുണ്ട്. അശുദ്ധഗണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഴുകിയ മാംസം ഭക്ഷിക്കുന്ന ജീവികൾ, അത് പന്നി, ഉടുമ്പ്, കഴുകൻ, കഴുതപ്പുലി, ഇങ്ങനെ ആ ശൃംഖലയിലാണ്. അപ്പോൾ അവയുടെ ആഹാരം ഭക്ഷിക്കരുതെന്ന് തന്നെയാണ് മെസൊപ്പൊട്ടേമിയൻ സംസ്കാരത്തിലെ രേഖകളെല്ലാം പറയുന്നത്. പ്രത്യേകിച്ച് നമ്മൾ യഹൂദ മതഗ്രന്ഥത്തിലാണ് ഇത് കൂടുതലായിട്ട് പറയുന്നത്. തോറയിലും താൽമുട്ടിലും ഒക്കെ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ യഹൂദ മതഗ്രന്ഥത്തിൽ നിന്നൊക്കെ എടുക്കപ്പെട്ട പഴയ നിയമ ഗ്രന്ഥങ്ങളാണ് ബൈബിളിലുള്ളത്. അതിൽ നിയമാവർത്തനത്തിലെ ഇങ്ങനെ ഒരു ഗണത്തെക്കുറിച്ച് പറയേണ്ട, ക്രിസ്തു മതം, ഇസ്ലാം മതം ഒക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കാരണം അഴുകിയ മാലിന്യത്തിൽ നിന്ന് ശരീരപോഷണം സ്വീകരിക്കുന്ന ജീവി പന്നി ആയതുകൊണ്ട് പന്നിയുടെ മാംസം ഭക്ഷിക്കുകയില്ല. കാരണം അതിനകത്ത് മാലിന്യത്തിൻ്റെ സത്ത് തന്നെ ആയിരിക്കും ഉണ്ടാവും. അത് നമ്മൾ ആഹാരമാക്കുമ്പോൾ നമ്മുടെ ബുദ്ധിപരമായ കഴിവിനെ അത് സ്വാധീനിക്കും. ഭാരതത്തിൻ്റെ ദർശനം അനുസരിച്ച് ദേവഗണം, അസുരഗണം. അപ്പം ഈ കുരങ്ങ് സസ്യാഹാരി ആയതിനാൽ ദേവഗണത്തിലാണ് ഉൾപ്പെടുന്നത്. ഈ ദേവഗണത്തിൽ വരുന്ന ജീവികളുടെയും ഈ അസുരഗണത്തിൽ വരുന്ന കടുവ, പുലിമാൻ, ചെന്നായ പോലുള്ള ജീവികളുടെയും ഭക്ഷ്യ ശൃംഖലകൾ തമ്മിൽ യോജിക്കില്ല. ഉദാഹരണത്തിനുള്ളൂ, മീൻ കഴുകിയ വെള്ളം, ഇറച്ചി കഴുകിയ വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പശു കുടിക്കില്ലല്ലോ. കുടിക്കില്ല, എന്നാൽ കുടിക്കും കേട്ടോ. ഹൈബ്രിഡ് പശുക്കൾ കുടിക്കും, കാരണം അതിൻ്റെ കാരണം ഞാൻ പറയും. അപ്പം നാടൻ പശുക്കളൊന്നും കുടിക്കില്ല. അങ്ങനെയെങ്കിൽ സസ്യാഹാരികളായ ഈ ജീവികളെ ഒഴിവാക്കാൻ നമുക്കെന്ത് ഉപയോഗിക്കാം? അടിസ്ഥാനമായിട്ട് മീൻ ഉപയോഗിക്കാം. അങ്ങനെയാണ് ഈ കുരങ്ങിൻ്റെ മരുന്നിൻ്റെ കണ്ടുപിടുത്തം. അപ്പം മത്സ്യത്തെ നമ്മൾ, മത്സ്യത്തിൻ്റെ ഗന്ധം എങ്ങനെ കൃഷിയിൽ നിലനിർത്താൻ പറ്റും എന്നുള്ള അന്വേഷണം ശരിക്കും 3 വർഷം എടുത്തു. ഇതിൻ്റെ ഒരു ഫോർമുല രൂപ, ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഫോർമുല രൂപ കുറേ മീൻ വാങ്ങിയില്ല, മനസ്സിലായില്ലേ? അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 2 കിലോ മത്തി, അല്ല 3 കിലോ മത്തി, 2 കിലോ കിളിമീൻ, 2 കിലോ ശർക്കര. ഈ കിളിമീൻ ഏറ്റവും അധികം ഉളുമ്പുള്ള മത്സ്യമാണ്. ഇത് ഏറ്റവും അഴുകിയ മീൻ, മോശം മീൻ വാങ്ങി നമ്മൾ വെള്ളം ചേർത്ത് അഴുകാൻ വെക്കുക. അതിലേക്ക് 5 മുട്ട കൂടി പൊട്ടിച്ചിടുക. ഇതൊക്കെ പിന്നീട് നിരീക്ഷിച്ചിട്ടാണ്. ഈ ചീമുട്ട എന്ന് പറയുന്നതിൻ്റെ ഗന്ധം വളരെ നല്ലതായിരിക്കുമല്ലോ. അപ്പം 5 മുട്ട അതിൽ തോടോടുകൂടി പൊട്ടിച്ചിടുക. അപ്പോൾ ഈ മുട്ടത്തോട് സ്വാഭാവിക കാൽസ്യം ആയതിനാൽ ഈ ശർക്കരയും മീനും ഇതിനകത്തുള്ള ആ അസിഡും കൂടി ചേർന്ന് അതിലൊരു പ്രവർത്തനം നടക്കുന്നുണ്ട്. എന്തായാലും തൊണ്ടോടെ അതിലിട്ടു ഇതൊരു 5 ദിവസം അടച്ചു വയ്ക്കുക. ഇത് മത്തി ഇങ്ങനെ അഴുകി ഉരുകി റെഡിയായി കഴിയുമ്പോൾ നമ്മൾ 5 ലിറ്റർ വെള്ളത്തിൽ 1 ലിറ്റർ വേപ്പെണ്ണ ലയിപ്പിച്ചെടുക്കുക. ലയിപ്പിക്കാൻ വേണ്ടി 30 ഗ്രാം ബാർ സോപ്പ് ചേർക്കും. ചെറുതായി തിളപ്പിച്ച് വേപ്പെണ്ണ വെച്ച് കഴിഞ്ഞാൽ അത് ലയിച്ചു കിട്ടും. ഈ ലായനിയെ കൂടി ഈ മീൻ ഇരിക്കുന്ന പാത്രത്തിൽ ഒഴിച്ച് ഇളക്കുക. നമ്മൾ ആദ്യമായിട്ട് വെള്ളം ചേർക്കുന്ന അന്നേരമാണ്. ഈ ലായനി ഒരു 7 ലിറ്റർ ഉണ്ടാവും. ഏത്? 3 കിലോ മത്തി, 2 കിലോ കിളിമീൻ, 2 കിലോ ശർക്കര, 5 കോഴിമുട്ട, ഈ സാധനമെല്ലാം കൂടി ഇങ്ങനെ ചേർത്ത് കഴിഞ്ഞ് ഇളക്കിക്കഴിഞ്ഞാൽ ഈ 7 ലിറ്റർ വെള്ളം നമ്മൾ ഒരു ഗ്രീൻ നെറ്റ് ഉപയോഗിച്ച് അരിച്ചെടുക്കുക. ഈ അരിച്ചെടുക്കുന്ന ലായനി, സ്റ്റോക്ക് ലായനി, കൊഴുപ്പുള്ള ഒരു ദ്രാവകാരി, ഇതിൽ നിന്ന് 1 ലിറ്റർ എടുത്ത് 15 ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് ചെടികളിലും കൃഷിയിടങ്ങളിലും കൃഷിയിലും ഈ കുരങ്ങ് വരുന്ന പ്രദേശങ്ങളിലൊക്കെ സ്പ്രേ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ കൂടെ 1/2 കിലോ മാംസം കത്തിച്ച ഭസ്മം കൂടി ചേർക്കണം. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഒരു പക്ഷേ നിരീക്ഷിച്ചിട്ടുണ്ടാകും, അത് ഹൈന്ദവ സംസ്കാരത്തിൽ ജഡം ഇങ്ങനെ ദഹിപ്പിക്കുമായിരുന്നു. ഇപ്പം ഇന്ന് അതിന് പ്രത്യേക സംവിധാനങ്ങൾ, അന്ന് അങ്ങനെയല്ല. അന്ന് മാവ് വെട്ടി ദഹിപ്പിക്കുക. മാവ് വെട്ടി ദഹിപ്പിക്കുന്ന സ്ഥലത്ത് നമ്മൾ പിറ്റേ വർഷം പുല്ലുകൾ ധാരാളം വളർന്നു. ഈ അവിടെ പശുവിനെ കൊണ്ട് കെട്ടിയ ഈ പശു പുല്ല് തന്നില്ല, പോത്തിനെ കെട്ടിയതിൻ്റെ ആടുതിന്. അപ്പോൾ ഈ ഒരു നിരീക്ഷണം, ഈ മാംസം കത്തിയ ഗന്ധമുള്ളടത്ത് പശുക്കൾ പുല്ല് തിന്നാത്തത് എന്തുകൊണ്ടാണ്? ഇത് ദേവാണ്.

0: മാംസത്തിൽ വരുന്ന ജീവിയായതുകൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ഇതിലേക്ക് മാംസം കൂടി കത്തിച്ച് ചേർത്താൽ എങ്ങനെയിരിക്കും എന്ന് ആ പരീക്ഷണവും വളരെ ഫലപ്രദമായി. അപ്പോൾ 1/2 kg മാംസം കൂടി ഇതിൽ ചുട്ട് ചേർത്ത് ഭസ്മം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഈ സൊല്യൂഷൻ ഉണ്ടാക്കി സ്പ്രേ ചെയ്യുന്നത്. സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ കുരങ്ങ് സാധാരണ പോലെ വരും, അതിൻ്റെ കയ്യിൽ ഇത് പറ്റും. കയ്യിൽ പറ്റിക്കഴിഞ്ഞാൽ കുരങ്ങിൻ്റെ ഒരു പ്രത്യേകത, അത് എന്ത് കയ്യിൽ പറ്റിയാലും ആദ്യം മണത്ത് നോക്കും. മണത്ത് നോക്കുമ്പോൾ അത് ആദ്യം അതിൻ്റെ പുറത്ത് ബാക്ക് ഭാഗത്താണ്, കൂടുതലായിട്ട് അത് അതിൻ്റെ മേത്ത് വരും, പിന്നെ അത് കൈ നിലത്തിട്ട് തൂക്കാൻ തുടങ്ങും. ഈ മണമുള്ളത് കയ്യിൽ നിന്ന് വേപ്പെണ്ണ ചേർന്ന ഈ മിശ്രിതമായതിൻ്റെ ഈ മണം എന്ത് ചെയ്താൽ പോവില്ല. ഇപ്പം നമ്മളാണെങ്കിലും ഒരു 8 ദിവസത്തേക്ക് ഈ മണം കയ്യിലുണ്ടാവും, പക്ഷെ നമ്മൾ വിനാഗിരി ഒഴിച്ച് കഴുകുന്നതുകൊണ്ടാണ് അത് പോകുന്നത്. വിനാഗിരി ചേർത്ത് കഴിയുമ്പോൾ ഈ മണം പെട്ടെന്ന് തന്നെ നഷ്ടപ്പെടും. കുരങ്ങ് കൈ കഴുകുന്നില്ലല്ലോ. അപ്പോൾ ഇതൊരു 15 ദിവസം ഈ കയ്യിൽ ഈ മണം ഉണ്ടാവും. അപ്പോൾ ഇത് ഏത് ഇല ഇങ്ങനെ പറിച്ചാലും ഈ ഇലയുടെ മണമാണെന്ന് അതിൻ്റെ ധാരണ, പക്ഷേ അതിൻ്റെ കയ്യിലെ മണമാണ്. ഇതായ ഇല കളയും. ഫലത്തിൽ ഇതൊരു 10 ദിവസം പട്ടിണിയായിരിക്കും. അപ്പോൾ ഈ ഗന്ധമുള്ളിടത്ത് പിന്നെ ഇതേറെ തേടി വരില്ല. 1. 2 കാര്യം, ഈ മണം മേത്ത് പറ്റിയ കുരങ്ങിനെ മറ്റേ കുരങ്ങ് കൂടെ കൂട്ടില്ല. കാരണം എന്താ, ഇതിൻ്റെ ധാരണ ആ കുരങ്ങിനെയാണ് മണക്കുന്നതെന്ന്, ആ കുരങ്ങിൻ്റെ ധാരണ അപരനെയാണ് മണം. ഈ രണ്ടുപേരും കൂടി അടിച്ച് പിരിഞ്ഞു പോകും. അപ്പോൾ 10, 50, 100 കുരങ്ങുള്ള കൂട്ടം ഒറ്റ തിരിഞ്ഞു പോകും. ഒറ്റ തിരിഞ്ഞ് നോക്കുമ്പോൾ ഈ മണമുള്ള പ്രദേശത്ത് പിന്നെ ഈ തെര തേടി വരില്ല. ഇതാണ് ഇതിൻ്റെ സയൻസ്. അതിനകത്ത് ഇവിടെ ആരെയും കൊല്ലുന്നില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, കുരങ്ങിനെ കൊല്ലാൻ പാടില്ല. കുരങ്ങിനെ കൊന്നാൽ വനം നശിക്കും. ഇത് പ്രകൃതി നമ്മളിതിനെ മാറ്റി നിർത്തുന്നു കൃഷിയിടത്തിൽ നിന്ന്. അതിനൊരു എന്തെങ്കിലും ഒരു മാർഗം വേണ്ടേ? ആരെങ്കിലും കണ്ടുപിടിക്കുക. നമ്മുടെ എത്ര സർവകലാശാലകളുണ്ട്, എന്തുകൊണ്ട് ആ മേഖലയിൽ ഒരു ഗവേഷണം നടത്തുന്നില്ല? റെപ്പലൻ്റ് മെഡിസിൻ എന്നത്തെ ഒരു ഒരു ഇതുപോലും ഇന്ന് ആ ഒരു കൊല്ലുക എന്നതിൽ കവിഞ്ഞൊരു ഇതില്ലല്ലോ. മാറ്റി ഈ ജീവിക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട്. അതാണ് ലൗദത്തോസി എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ പറഞ്ഞു. എല്ലാത്തിനും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട്, ജീവൻ ഉള്ളതിന്, ജീവൻ പ്രാപിച്ചതിന്. അതിനെ മാറ്റി നിർത്തുക, നിയന്ത്രിക്കുക, അതാണ് മനുഷ്യൻ്റെ കടമ. അതിലെ ഈ എന്തുകൊണ്ടാണ് നമ്മൾ ഗവേഷണം നടത്താത്തത്? ഇപ്പോൾ ചാഴിയാകട്ടെ, കീടങ്ങളാകട്ടെ, പുഴുവാകട്ടെ, ഷഡ്പദങ്ങളാകട്ടെ, അതിനനുകൂലമായ സാഹചര്യത്തിലാണ് അത് വന്ന് മുട്ടയിടുന്നത്. അങ്ങനെയാണ് അത് പുഴുവാകുന്നത്, അങ്ങനെയാണ് അത് കൃഷിയെ നശിപ്പിക്കുന്നത്. ആ പ്യൂപ്പ, ആ ശലഭം അവിടെ വരാതിരിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള ഗവേഷണം ഇന്ത്യ സർവകലാശാലകൾ നടത്താത്തത്. അപ്പോൾ നമ്മൾ ഈ ഒരു കണ്ടുപിടുത്തം ഇങ്ങനെ നടത്തി, ഇത് ഫലപ്രദമാണ്. നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നുണ്ടല്ലോ, ഈ സാധനങ്ങളെല്ലാം ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ തൊട്ടപ്പുറ വനമാണ്, കുരങ്ങിവിടെ ഇതിൻ്റെ അപ്പുറത്തും കുരങ്ങുണ്ട്. പക്ഷേ അവിടെ പോയി തട്ട് കിട്ടുമെന്ന് അവർക്കറിയാം, അതുകൊണ്ട് വരില്ല. ഒരു ഉപദ്രവം ചെയ്യുന്നില്ല, നമ്മൾ കല്ല് വർക്ക് എറിയുന്നില്ല, പ്രകോപിപ്പിക്കുന്നില്ല, വെടിവെക്കുന്നില്ല, ഒന്നും
1: ചെയ്യുന്നില്ല.
0: അല്ല, ഇതൊരു 3 മാസം കാലാവധി കിട്ടും, പിന്നെ നമ്മൾ നോക്കണം ഇത് വരുന്നുണ്ടോ നോക്കണം. വരുമ്പോൾ അറിയാലോ. അങ്ങനെ ഉണ്ടെങ്കിൽ കുറച്ചുണ്ടാക്കി വേഗം അടിക്കും. 1, നമ്മൾ എല്ലായിടത്തും അടിക്കുക. 2, ഈ ബെൽറ്റിലൂടെ അടിക്കുക. കാരണം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, കാട്ടാനെ നമുക്ക് ഫെൻസിങ് കൊണ്ട് തരാം. പന്നി, കുരങ്ങ് എല്ലാത്തിനും, അല്ല മറ്റേ കുരങ്ങ് സ്പേസിലൂടെ വരുന്ന സാധനമാണ്. ഇതിനെ എങ്ങനെ നിയന്ത്രിക്കും, എങ്ങനെ നിയന്ത്രിക്കും? അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് ഞാൻ ഒത്തിരി തെറി കേട്ടതാണ്. എന്തോരം തെറിയ കമൻറ്റാണ് വരുന്നതെന്നറിയോ, പോസിറ്റീവായിട്ടിനെ കേട്ടു. പക്ഷെ ഞാൻ പറയണത് അവർ പറയട്ടെ, നല്ല വിമർശനങ്ങളെ ഞാൻ പോസിറ്റീവായി സ്വീകരിക്കും. അത് ഏറ്റവും നല്ല കാര്യമാണ്. കാരണം എനിക്ക് കൂടുതൽ ഈ കാര്യത്തിൽ ഗവേഷണം നടത്താനുള്ള ഒരു ഊർജ്ജമാണ്.
2: എന്തിൻ്റെ പേരിലാണ് വിമർശിക്കുന്നത്?
0: കൃഷി ചെയ്യാത്തത് കൊണ്ട്. അവർ കൃഷി ചെയ്യുന്നില്ല, അവർക്ക് ഇതിൻ്റെ ആവശ്യമില്ലല്ലോ. നിങ്ങൾ കമൻറ്റ് കാണിച്ചു തരാം. എന്തു, എൻ്റെ മക്കളാണ്, എനിക്ക് യൂട്യൂബൊന്നുമില്ല. യൂട്യൂബിൽ ചാത്ത എന്ത്, ചാച്ചയ്ക്ക് എന്തിൻ്റെ ആവശ്യം? എന്ത് തെറിയാ ഞാൻ അവർ വെറുതെ ഇരുന്ന് തെറി പറയട്ടെ. ഞാൻ
2: നമ്മളിപ്പോൾ നിൽക്കുന്നത് കുര്യൻചേട്ടൻ്റെ കൃഷിഭൂമിയിലാണ്. ഇവിടെ എല്ലാം വളഞ്ഞു നിൽക്കുന്നുണ്ട്, കുരങ്ങിൻ്റെ ശല്യവും ഇല്ല. ഈ പരീക്ഷണം വിജയമാണെന്നാണ് അത് തെളിയിക്കുന്നത്?
0: അല്ല, വിജയമാണെന്നുള്ളത് ഞാൻ മാത്രമല്ല തെളിയിച്ചിരിക്കുന്നത്. ഞാൻ ഒരു പൈസ മേടിച്ച് ആർക്കും കൊടുത്തിട്ടില്ല. ഈ മരുന്ന് ഒരാൾക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടില്ല. ഏറ്റവും ആദ്യം ഉണ്ടാക്കി കൊടുത്ത ആ മനുഷ്യനാണ്. അയാൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ 1000 വാഴ വെച്ചിട്ട് മുഴുവൻ കുരങ്ങ് നശിപ്പിച്ചപ്പോഴാണ് എൻ്റെ അടുത്ത് പുള്ളി വന്ന് പറഞ്ഞിങ്ങനെ, നമ്മൾ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഞാൻ ഉണ്ടാക്കിത്തരാം. പക്ഷേ ഫലപ്രദമല്ലെങ്കിൽ എന്നെ തെറി വിളിക്കുന്ന കൊണ്ടാണ്. 5 പൈസ ആ മനുഷ്യന് ഞാൻ മേടിച്ചിട്ടില്ല. ആ മനുഷ്യൻ ഈ സാധനം ഉണ്ടാക്കി കൊടുത്തു. ഇത് കൊണ്ട അടിച്ചിട്ട് കുരങ്ങ് ഒറ്റ എണ്ണയില്ലാതെ ആ കൊല മുഴുവൻ വെട്ടിയെടുത്തു. അന്നാണ് ഫോറസ്റ്റുകാർ കർണാടക വനത്തിൻ്റെ ആളുകളാണ് പറഞ്ഞ് താൻ ഇതിൽ നിന്നൊരു കൊല വെട്ടിയെടുത്ത മോതിരിട്ടുകാരാണ്. കൊല മുഴുവൻ വെട്ടിക്കഴിഞ്ഞപ്പം സാറേ ആ മോതിരം ഇങ്ങോട്ട് കൊണ്ടാന്ന് പറഞ്ഞു. അവർ താടിക്കായിട്ട് അവർ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമുണ്ട്. എന്നിട്ട് കൊടുക്കുന്ന ആളുകൾ ഇവിടെ വന്നല്ലോ, ഇവിടെ വന്നുല്ലോ, ഈ കാപ്പി പഴുക്കുന്ന സമയത്ത് ഇത് മുഴുവൻ ഇങ്ങനെ ഉതിർത്തിക്കളെ. ഞാൻ പറഞ്ഞു നിങ്ങൾ എഴുതിയെടുത്തു എന്നാണ്. ഒരു മലയാളിയെ വെച്ച് എഴുതിയെടുത്ത് അവർ കൊണ്ടുപോയി. അവരാണ് ആദ്യമായിട്ട് എനിക്ക് ചേട്ടൻ ഗവേഷണത്തിലിരിക്കട്ടെ 5000 രൂപ എടുത്തു.
3: പതരാത മനസ്സുണ്ടെങ്കിൽ ഏതൊരു പ്രതിസന്ധിയെയും മറികടക്കാമെന്ന് കുര്യൻ ചേട്ടന്റെ വാക്കുകൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ എവിടെയും തീരുന്നില്ല. കൂടുതൽ വിശേഷങ്ങളുമായി ഹരിതസമൃദ്ധിയുടെ അടുത്ത ലക്കത്തിൽ നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം.

കൊടും വേനൽ പലപ്പോഴും മനുഷ്യർക്ക് മാത്രമല്ല വളർത്തുമൃഗങ്ങൾക്കും സമ്മർദ്ദകാലമാണ്. മൃഗസംരക്ഷണ സംരംഭങ്ങളിൽ ആവശ്യമായ വേനൽ പരിപാലന മുറകൾ സ്വീകരിച്ചില്ലെങ്കിൽ ഉൽപാദനം കുറയുന്നതിനും രോഗങ്ങൾ പിടിപെടുന്നതിനുമൊക്കെ വഴിയൊരുക്കും. അത്യുൽപാദന ശേഷിയുള്ള ഹോൾസ്റ്റീൻ ഫ്രീഷ്യൻ, ജേഴ്സി, സങ്കരയിനം പശുക്കൾക്ക് അത്യുഷ്ണത്തെ അതിജീവിക്കാനുള്ള ശേഷി തീരെ കുറവാണ്. കടുത്ത ചൂടിൽ കിതച്ചും അണച്ചും പശുക്കൾ തളരും. തീറ്റയെടുക്കൽ പൊതുവെ കുറയും. കടുത്ത വേനലിൽ പശുക്കൾക്കും സൂര്യാതാപവും സൂര്യാഘാതവും ഏൽക്കാനുള്ള സാധ്യത ഏറെയാണ്. സംസ്ഥാനത്ത് മുൻവർഷങ്ങളിൽ നിരവധി കന്നുകാലികൾക്ക് സൂര്യാഘാതമേറ്റ് ജീവൻ നഷ്ടമായിട്ടുണ്ട്. കേരളത്തിൽ പകൽ 11 മണിക്കും 3 മണിക്കും ഇടയിലുള്ള സമയത്ത് പശുക്കളെ തുറസായ സ്ഥലങ്ങളിൽ മേയാൻ വിടുന്നതും പാടങ്ങളിൽ കെട്ടിയിടുന്നതും ആസ്ബറ്റോസ് ഷീറ്റ് കൊണ്ട് മേഞ്ഞ ഉയരവും വായുസഞ്ചാരവും കുറഞ്ഞ തൊഴുത്തിൽ പാർപ്പിക്കുന്നതും നിർബന്ധമായും ഒഴിവാക്കണം. പശുക്കളെ വാഹനത്തിൽ കയറ്റിയുള്ള ദീർഘയാത്രകൾ രാവിലെയും വൈകുന്നേരവുമായി ക്രമീകരിക്കണം. ഉഷ്ണസമ്മർദ്ദം ഒഴിവാക്കാൻ തൊഴുത്തിൽ നല്ല വായുസഞ്ചാരം ഉറപ്പാക്കുക. തൊഴുത്തിന്റെ നടുവിൽ 3.5 മീറ്റർ ഉയരവും വശങ്ങളിൽ 3 മീറ്ററും ഏറ്റവും കുറഞ്ഞതായി ഉയരം വേണം. വശങ്ങളിലെ ഭിത്തികളുടെ

0: പരമാവധി 1 മീറ്റർ മതി. തൊഴുത്തിന്റെ പരിസരത്തുള്ള തടസ്സങ്ങൾ നീക്കി വായുസഞ്ചാരം എളുപ്പമാക്കണം. ചൂട് കൂടുതലുള്ള സമയങ്ങളിൽ പശുക്കളെ തൊഴുത്തിൽ നിന്നിറക്കി പുറത്തുള്ള തണലുള്ള സ്ഥലങ്ങളിൽ പാർപ്പിക്കണം. വേനൽക്കാലത്ത് തൊഴുത്തിൽ അമിതമായ എണ്ണം പശുക്കളെ പാർപ്പിക്കുന്നത് വായുസഞ്ചാരം കുറയ്ക്കും. ഇത് ശരീര താപനില വർദ്ധിപ്പിക്കും, കൂടാതെ രോഗസാധ്യത കൂട്ടും. അതിനാൽ ഓരോ പശുവിനും ആവശ്യമായ സ്ഥലം ഉറപ്പാക്കണം. ഗർഭിണികളായതും ഡ്രൈ പീരീഡിലുള്ളതുമായ പശുക്കൾക്ക് ഉഷ്ണസമ്മർദ്ദം ബാധിക്കും. ഗർഭസ്ഥ ശിശുവിന്റെ വളർച്ചയെ ബാധിക്കാനും പ്രസവാനന്തര പാലുൽപാദനം കുറയാനും സാധ്യതയുള്ളതിനാൽ ഇവയ്ക്ക് പ്രത്യേക തണൽ, വെള്ളം, പോഷകാഹാരം എന്നിവ ഉറപ്പാക്കണം. കിടാക്കൾക്ക് ചൂട് സഹിക്കാൻ കഴിവ് കുറവായതിനാൽ നേരിട്ടുള്ള സൂര്യപ്രകാശം ഒഴിവാക്കുക. പ്രത്യേകം തണലുള്ള ഇടം ഒരുക്കണം. ശുദ്ധജലം നിർബന്ധമായും ലഭ്യമാക്കണം. തൊഴുത്തിനുള്ളിൽ മുഴുവൻ സമയവും ഫാനുകൾ പ്രവർത്തിപ്പിച്ച് നൽകണം. മേൽക്കൂരയിൽ ഫാനുകൾ സ്ഥാപിക്കുന്നതിനേക്കാൾ നല്ലത് പശുക്കളുടെ തലയിൽ അല്ലെങ്കിൽ നെറ്റിയിൽ കാറ്റ് പതിക്കും വിധം തൂണിൽ സ്ഥാപിച്ചതോ അല്ലെങ്കിൽ പെഡസ്റ്റിയൽ ഫാനുകളോ ആണ്. തൊഴുത്തിന്റെ മേൽക്കൂരയ്ക്ക് കീഴെ പനയോല, തെങ്ങോല, ഗ്രീൻ നെറ്റ്, ടാർപോളിൻ എന്നിവയിൽ ഏതെങ്കിലും ഉപയോഗിച്ച് അടിക്കൂര ഒരുക്കുന്നതും തൊഴുത്തിനുള്ളിലെ ചൂട് കുറയ്ക്കും. സ്പ്രിംഗ്ലർ, ഷവർ, മിസ്റ്റ് എന്നിവയിൽ ഏതെങ്കിലും ഒരുക്കി പശുക്കളെ നനയ്ക്കുന്നത് ഉഷ്ണസമ്മർദ്ദം കുറയ്ക്കാൻ ഫലപ്രദമാണ്. ചൂട് കൂടുന്ന സമയങ്ങളിൽ 2 മണിക്കൂർ ഇടവേളകളിൽ 3 മിനിറ്റ് നേരം ഇവ പ്രവർത്തിപ്പിച്ച് തൊഴുത്തിന്റെ അന്തരീക്ഷം തണുപ്പിക്കാം. ഫാനുകൾ പ്രവർത്തിക്കുന്നതിനൊപ്പം വേണം ഷവർ, മിസ്റ്റ് എന്നിവയെല്ലാം പ്രവർത്തിപ്പിക്കാൻ. ഇങ്ങനെ ചെയ്യുന്നതിനു പകരം ഇടയ്ക്കിടെ പശുക്കളുടെ ശരീരത്തിൽ വെള്ളം കോരിയൊഴിച്ച് നനച്ച് കുളിപ്പിക്കുന്ന രീതി ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. ഇത് പശുക്കളുടെ ശരീരസമ്മർദ്ദം വീണ്ടും കൂട്ടാൻ മാത്രമേ വഴിയൊരുക്കൂ. തൊഴുത്തിൽ പശുക്കളെ ഇടയ്ക്കിടെ കുളിപ്പിക്കുന്നതിനു പകരം തൊഴുത്തിനു മുകളിൽ സ്പ്രിംഗ്ലർ ഒരുക്കി തൊഴുത്തിന്റെ മേൽക്കൂര നനച്ച് നൽകാവുന്നതാണ്. ചണച്ചാക്ക് കീറി തണുത്ത വെള്ളത്തിൽ നനച്ച് പശുക്കളുടെ കഴുത്തിൽ തൂക്കിയിടുന്നതും ഉഷ്ണസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. വേനലിൽ പശു കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് സാധാരണ നിലയിൽ നിന്നും ഇരട്ടിയാകും. നിർജ്ജലീകരണം തടയാനും പാലുൽപാദന നഷ്ടം കുറയ്ക്കാനും തൊഴുത്തിൽ 24 മണിക്കൂറും തണുത്ത കുടിവെള്ളം ലഭ്യമാക്കണം. പ്രത്യേകിച്ച് രാത്രികാലങ്ങളിൽ പശുക്കൾക്ക് കുടിക്കാൻ വേണ്ടത്ര വെള്ളം വെള്ളത്തൊട്ടിയിൽ നിറച്ചു വെക്കണം. കുടിവെള്ളം തീരുന്ന മുറയ്ക്ക് താനേ വന്നു നിറയുന്ന ഓട്ടോമാറ്റിക് വാട്ടർ ബൗൾ സംവിധാനം ഒരുക്കിയാൽ എപ്പോഴും കുടിവെള്ളം ഉറപ്പാക്കാം. കുടിവെള്ളം ചൂടുപിടിക്കുന്നത് തടയാൻ വെള്ള ടാങ്കുകളും വിതരണ പൈപ്പുകളും നനച്ച ചണച്ചാക്കുകൊണ്ട് മറയ്ക്കാം. വേനൽക്കാലത്ത് അമിതമായി ശ്വസിക്കുന്നതും വിയർക്കുന്നതും വഴി പശുക്കളുടെ ശരീരത്തിൽ നിന്ന് സോഡിയം, പൊട്ടാസ്യം പോലുള്ള ഇലക്ട്രോലൈറ്റുകൾ നഷ്ടപ്പെടുന്നു. ഇത് ക്ഷീണം, തീറ്റമടുപ്പ്, പാലുൽപാദനക്കുറവ് എന്നിവയ്ക്ക് കാരണമാകും. അതിനാൽ ആഴ്ചയിൽ 3-4 ദിവസം കുടിവെള്ളത്തിലോ തീറ്റയിലോ ഇലക്ട്രോലൈറ്റ് മിശ്രിതങ്ങൾ ചേർത്ത് നൽകുന്നത് നിർജ്ജലീകരണം തടയാൻ സഹായിക്കും. പശുക്കൾക്ക് നൽകാവുന്ന ഇലക്ട്രോലൈറ്റ് മിശ്രിതങ്ങൾ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. പശു കഴിക്കുന്ന കാലിത്തീറ്റയുടെ അളവ് വേനലിൽ കുറയുന്നതിനാൽ നൽകുന്ന കാലിത്തീറ്റ ഏറ്റവും ഗുണനിലവാരമുള്ളതാവണം. കാലിത്തീറ്റയും വൈക്കോലും നൽകുന്നത് ചൂട് കുറഞ്ഞ സമയങ്ങളിലും രാത്രിയിലുമായി ക്രമീകരിക്കണം. വൈക്കോൽ വെള്ളത്തിൽ കുതിർത്തി വെച്ച് തീറ്റയായി നൽകാം. പകൽ ധാരാളം ജലാംശമടങ്ങിയ നല്ല ഇനം തീറ്റപ്പുല്ലും അസോള, ശീമക്കൊന്ന, അഗത്തി, മുരിങ്ങ, പേലിവാക, മൾബെറി, ഈർക്കിൽ മാറ്റിയ തെങ്ങോല പോലുള്ള ഇലത്തീറ്റകളും നൽകണം. തീറ്റപ്പുല്ലിന് ലഭ്യത കുറവുണ്ടെങ്കിൽ സൈലേജ് തീറ്റയിൽ ഉൾപ്പെടുത്താം. അണപ്പിലൂടെ ഉമിനീർ കൂടുതലായി നഷ്ടപ്പെടുന്നത് കാരണം പശുക്കളുടെ ആമാശയത്തിൽ ഉണ്ടായേക്കാവുന്ന അസിഡിറ്റി ഒഴിവാക്കാൻ സോഡിയം ബൈകാർബണേറ്റ് അഥവാ അപ്പക്കാരം 1 കിലോഗ്രാം കാലിത്തീറ്റയ്ക്ക് 10 ഗ്രാം നിരക്കിൽ തീറ്റയിൽ ചേർത്ത് നൽകാം. 1 കിലോഗ്രാം സാന്ദ്രീകൃത കാലിത്തീറ്റയ്ക്ക് 10 ഗ്രാം എന്ന കണക്കിൽ ധാതുജീവക മിശ്രിതവും ആകെ തീറ്റയിൽ 10 മുതൽ 25 ഗ്രാം വരെ കല്ലുപ്പും ചേർത്ത് നൽകുന്നതും ഗുണകരമാണ്. പൗഡർ രൂപത്തിലുള്ള ധാതുജീവക മിശ്രിതങ്ങൾ ഏറ്റവും അനുയോജ്യമാണ്. ഓരോന്നും വെവ്വേറെ നൽകുന്നതിനു പകരം അപ്പക്കാരവും കല്ലുപ്പും ധാതുജീവക മിശ്രിതവും ഒരുമിച്ച് മിശ്രിതമാക്കി ഒരു ട്രിപ്പിൾ മിക്സ് പൗഡർ രൂപത്തിൽ പശുക്കൾക്ക് നൽകുന്നതും ഏറ്റവും അനുയോജ്യമാണ്. ഉദാഹരണത്തിന്, 10 കിലോഗ്രാം സാന്ദ്രീകൃത തീറ്റ ഖരാഹാരമായി നൽകുന്ന പശുക്കൾക്ക് 100 ഗ്രാം സോഡാപ്പൊടിയും 100 ഗ്രാം ധാതുമിശ്രിതവും 20 മുതൽ 25 ഗ്രാം കല്ലുപ്പും ചേർത്ത് ട്രിപ്പിൾ മിക്സ് പൗഡർ തയ്യാറാക്കി നൽകാം. ഈ ട്രിപ്പിൾ മിക്സ് പൗഡറിലേക്ക് വിപണിയിൽ ലഭ്യമായ ഫീഡപ്പ് ഈസ്റ്റ് പോലുള്ള മേന്മയുള്ള പ്രോബയോട്ടിക് മിശ്രിതങ്ങളോ അല്ലെങ്കിൽ 10 ഗ്രാം ഈസ്റ്റോ ചേർത്ത് നൽകുന്നതും ഫലപ്രദമാണ്. ഇത് പശുക്കളുടെ ദഹനം മെച്ചപ്പെടുത്താൻ സഹായിക്കും. മഴക്കാലത്ത് പശുക്കൾ മതിലക്ഷണങ്ങൾ കാണിക്കുന്നതും മതിയുടെ ദൈർഘ്യവും കുറയാനിടയുള്ളതിനാൽ അതിരാവിലെയും സന്ധ്യയ്ക്കും മതി നിരീക്ഷിക്കണം. മതിചക്രത്തിലൂടെ കടന്നുപോകുമെങ്കിലും ഉഷ്ണസമ്മർദ്ദത്തിന്റെ ഫലമായി മതിയുടെ ബാഹ്യലക്ഷണങ്ങൾ കാണിക്കാതിരിക്കാനും സാധ്യതയുണ്ട്. ശരീരസമ്മർദ്ദം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിച്ചും ഉയർന്ന പോഷക സാന്ദ്രതയുള്ള സമീകൃത ആഹാരങ്ങൾ ഉറപ്പുവരുത്തിയും പശുക്കളുടെ പ്രത്യുൽപാദനവുമായി ബന്ധപ്പെട്ട ഫാം രജിസ്റ്ററുകൾ കൃത്യമായി രേഖപ്പെടുത്തി സൂക്ഷിച്ചും ഈ സാഹചര്യങ്ങൾ ഒഴിവാക്കാം. പശുക്കളിൽ കൃത്രിമ ബീജദാനം തണലുള്ള സ്ഥലത്ത് വെച്ച് നടത്തണം. കൃത്രിമ ബീജദാനം നടത്തിയതിനു ശേഷം അരമണിക്കൂർ പശുക്കളെ തണലിൽ പാർപ്പിക്കുന്നത് ഗർഭധാരണത്തിനുള്ള സാധ്യത കൂട്ടും. വാക്സിനേഷൻ, വിരയിളക്കൽ, ഗതാഗതം തുടങ്ങിയ നടപടികൾ ഉച്ചസമയങ്ങളിൽ ഒഴിവാക്കി രാവിലെയോ വൈകുന്നേരമോ നടത്തുന്നത് ഉചിതമാണ്. ഉച്ചസമയങ്ങളിൽ പാൽ കറക്കുന്നത് പശുക്കളിൽ അധിക ശരീരസമ്മർദ്ദമുണ്ടാക്കും. അതുകൊണ്ട് പാല് കറക്കുന്നത് അതിരാവിലെ, വൈകുന്നേരം, രാത്രി എന്നിവയിലായി ക്രമീകരിക്കുന്നത് പാലുൽപാദന നഷ്ടം കുറയ്ക്കാൻ സഹായിക്കും. രോഗാണുവാഹകരായ പട്ടുണ്ണിപ്പരാതങ്ങൾ പെരുകുന്നതിന് ഏറ്റവും അനുകൂലമായ കാലാവസ്ഥയാണ് വേനൽ. പശുക്കളുടെ മേനി പരിശോധിച്ചാൽ രോമകൂപങ്ങൾക്കിടയിൽ പറ്റിപ്പിടിച്ചു നിന്ന് രക്തം കുടിക്കുന്ന പട്ടുണ്ണികളെ കാണാം. പരാതകീടങ്ങൾ പരത്തുന്ന തൈലേറിയോസിസ്, ബബീസിയോസിസ്, അനാപ്ലാസ്മോസിസ് തുടങ്ങിയ രക്താണുരോഗങ്ങൾ കേരളത്തിൽ വേനൽക്കാലത്ത് സാധാരണയാണ്. ശരീരസമ്മർദ്ദം കാരണം പശുക്കളുടെ സ്വാഭാവിക പ്രതിരോധശേഷി കുറയുന്നതും രോഗസാധ്യത കൂട്ടും. തീറ്റമടുപ്പ്, പാലുൽപാദനം പെട്ടെന്ന് കുറയൽ, തളർച്ച, ശക്തമായ പനി, വിളർച്ച, കണ്ണിൽ പീളകെട്ടൽ, മൂന്നാമത്തെ കൺപോള പുറത്തുകാണൽ, ശ്വാസമെടുക്കാനുള്ള പ്രയാസം, അമിത കിതപ്പ്, വയറിളക്കം, മൂത്രത്തിന്റെ നിറം തവിട്ടുനിറമാകൽ തുടങ്ങി ഏതെങ്കിലും അസ്വാഭാവിക ലക്ഷണങ്ങൾ കണ്ടാലുടൻ വെറ്റിനറി ഡോക്ടറുടെ സേവനം തേടാൻ മറക്കരുത്. ചെള്ളുകളെയും പട്ടുണ്ണികളെയും നിയന്ത്രിക്കാൻ പരാതനാശിനി മരുന്നുകൾ കൃത്യമായ ഇടവേളകളിൽ പശുക്കളുടെ ശരീരത്തിലും തൊഴുത്തിലും പരിസരത്തും പ്രയോഗിക്കണം.
1: ഹരിത സമൃദ്ധി.
2: ഗ്രാമസമൃദ്ധിയുടെ

0: സ്വന്തം വാഹനത്തിന്റെ പുക പരിശോധന മറന്നുപോകുന്നവരാണോ നിങ്ങൾ? എങ്കിൽ ആ ഉത്തരവാദിത്വം ഞങ്ങളെ ഏൽപ്പിക്കും. 5 വർഷത്തെ വിശ്വാസപൂർണ്ണ സേവനത്തിന്റെ കരുത്തോടെ OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. പരിചയസമ്പന്നരായ ജീവനക്കാർ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗപ്പെടുത്തി കൃത്യതയോടെയും വേഗത്തിലും നിങ്ങളുടെ ഡീസൽ, പെട്രോൾ വാഹനങ്ങൾ ഉൾപ്പെടെ എല്ലാ വാഹനങ്ങളുടെയും പുക പരിശോധന നടത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നു. OB പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ, ഒരു ഗവൺമെന്റ് അംഗീകൃത പുക പരിശോധനാ കേന്ദ്രം, പോസ്റ്റ് ഓഫീസ് ബിൽഡിംഗ്, ശിവപുരം. ബ്രാഞ്ച് തെരൂർ പാലയോട്. ഫോൺ 8075175647. നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.
2: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ബ്രിക്സ് ഉച്ചകോടി വിജയകരമായി സംഘടിപ്പിച്ചതിലൂടെ ഇന്ത്യയുടെ ശക്തമായ സംഘടനാ ശേഷി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വ്യക്തമായതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സൈന്യത്തിന്റെ നിരന്തര പരിശ്രമങ്ങളുടെ ഫലമായി ജമ്മുകാശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിലെ ഭാഷാ വൈവിധ്യം, നാനാത്വത്തിലേകത്വം എന്ന ആശയത്തിന് കരുത്തു പകരുന്നതായി ഹിന്ദി ദിവസ് ആശംസകൾ നേർന്നുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത.

0: പ്രസ്താവനയ്ക്ക് രൂപം നൽകാൻ ബ്രിക്സ് രാജ്യങ്ങൾക്ക് സാധിച്ചതായും ശ്രീ ജയശങ്കർ പറഞ്ഞു. പശ്ചിമേഷ്യൻ സംഘർഷം ഉൾപ്പെടെയുള്ള വെല്ലുവിളികൾക്കിടെയാണ് ഇത്തരത്തിൽ സമവായത്തിലെത്താൻ സാധിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷം ചർച്ചകളിലൂടെയും നയതന്ത്ര മാർഗങ്ങളിലൂടെയും പരിഹരിക്കാനും ബ്രിക്സ് നേതാക്കൾ ആഹ്വാനം ചെയ്തിരുന്നു. സൈന്യത്തിന്റെ നിരന്തര പരിശ്രമങ്ങളുടെ ഫലമായി ജമ്മുകാശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാണെന്ന് കേന്ദ്ര സർക്കാർ. പ്രതിരോധ മന്ത്രാലയത്തിന്റെ 2025-26 വാർഷിക റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത്. ഓപ്പറേഷൻ സിന്ധൂർ നിയന്ത്രണ രേഖയിലെ സാഹചര്യങ്ങളിൽ വലിയ തോതിൽ മാറ്റം വരുത്തി. ഇന്ത്യയ്ക്കും ചൈനയ്ക്കുമിടയിലെ ഉഭയകക്ഷി ചർച്ചകൾ ഇരു രാജ്യങ്ങളുടെയും അതിർത്തി മേഖലയിൽ സുസ്ഥിരതയ്ക്ക് കാരണമായെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഏത് അടിയന്തര സാഹചര്യവും നേരിടാൻ ഇന്ത്യൻ സേന സുസജ്ജമാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. ഇന്ത്യയിലെ ഭാഷാ വൈവിധ്യം നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തിന് കരുത്തു പകരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഭാഷാ വൈപുല്യം രാജ്യത്തിന്റെ ശക്തിയാണെന്നും ജനങ്ങൾക്ക് ഹിന്ദി ദിവസ് ആശംസകൾ നേർന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. രാജ്ഭാഷ ഗൌരവ് രാജ്ഭാഷ കീർത്തി പുരസ്കാരങ്ങൾ നവി മുംബൈയിൽ നടന്ന 6th അഖിലേന്ത്യാ ഔദ്യോഗിക ഭാഷാ സമ്മേളനത്തിൽ അദ്ദേഹം സമ്മാനിച്ചു. ദേശീയ ഐക്യത്തെ ശക്തിപ്പെടുത്താൻ ഹിന്ദി ഭാഷയ്ക്ക് സാധിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു.
1: भाषा किसी भी समाज की स्मृति होती है, उसका आत्मबोध होती है. हिंदी ने इस विविधता के बीच संवाद, संपर्क और समन्वय की भाषा के रूप में देश के विभिन्न वर्गों और समुदायों को जोड़ने में महत्वपूर्ण भूमिका निभाई है. हिंदी का विकास भी तभी सार्थक है जब सभी भारतीय भाषाओं के सम्मान, संरक्षण और संवर्धन के साथ आगे बढ़े.
0: സെമിക്കോൺ ഇന്ത്യ 5th പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഈ മാസം 17 ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ, ഇലക്ട്രോണിക്സ് ആന്റ് ഐടി മന്ത്രാലയം എന്നിവ സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സെമി കണ്ടക്ടർ മേളയായ സെമിക്കോൺ ഇന്ത്യയിൽ 600+ പ്രദർശകരും 300+ അന്താരാഷ്ട്ര കമ്പനികളും 40+ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും പങ്കെടുക്കും. സ്റ്റാർട്ടപ്പുകൾക്കായി പ്രത്യേക പവലിയനും പ്രദർശനത്തിലുണ്ടാകും. G20 ഊർജ്ജമന്ത്രിമാരുടെ യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി കേന്ദ്രമന്ത്രി മനോഹർ ലാൽ അമേരിക്കയിലെത്തി. യോഗത്തിനു മുന്നോടിയായി സംരംഭകർ, വിദ്യാർത്ഥികൾ, സാംസ്കാരിക നേതാക്കൾ എന്നിവരുമായി കേന്ദ്രമന്ത്രി കൂടിക്കാഴ്ച നടത്തി. തപാൽ ജീവനക്കാരുടെ അഖിലേന്ത്യാ സംഘടനാ പ്രതിനിധികൾ ഇന്ന് ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്രസിംഗുമായി കൂടിക്കാഴ്ച നടത്തി. തപാൽ സേവനങ്ങളിലെ പരിവർത്തനം കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. വിവിധ സർക്കാർ പദ്ധതികളുമായി ബന്ധപ്പെട്ട സമൂഹമാധ്യമങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ AI നിർമ്മിത വ്യാജ വീഡിയോകൾ പ്രചരിക്കുന്നതായി കേന്ദ്ര സർക്കാർ. ഇത്തരം വീഡിയോകളെക്കുറിച്ച് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിം മുഖ്യമന്ത്രി VD സതീശനുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി. വ്യവസായ വകുപ്പ് മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി, മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യദ് സാദിഖ് അലി തങ്ങൾ, നിക്ഷേപകർ എന്നിവരുമായും മലേഷ്യൻ പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. തിയേറ്ററുകളിലെ കഫേകളിൽ അന്യായ വില ഈടാക്കുന്നുവെന്ന പരാതിയുമായി ബന്ധപ്പെട്ട് എറണാകുളത്ത് നടന്ന റെയ്ഡിൽ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. മൾട്ടിപ്ലക്സ് ഉൾപ്പെടെ വിവിധ തിയേറ്ററുകളിലാണ് റെയ്ഡ് നടന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി P. നഹീമ.
3: തിയേറ്ററുകളിലെ കഫേകളിൽ വില കൂടുതലാണെന്ന പരാതി ശരിയാണെന്ന് പരിശോധനാ സംഘം കണ്ടെത്തി. മൾട്ടിപ്ലക്സുകളിൽ പോപ്കോൺ, ശീതളപാനീയങ്ങൾ എന്നിവയുടെ വില പൊതുവിപണിയിലേതിനേക്കാൾ 5 ഇരട്ടിയും സാധാരണ തിയേറ്ററുകളിൽ 2 ഇരട്ടിയും ഈടാക്കുന്നതായി കണ്ടു. തിയേറ്റർ മാനേജർമാർക്ക് ഉദ്യോഗസ്ഥ സംഘം നോട്ടീസ് നൽകി. വിലവിവര പട്ടിക നിർദ്ദിഷ്ട രീതിയിൽ പ്രദർശിപ്പിക്കാത്തതിനും അളവിൽ കുറവ് നൽകിയതിനും 3 കഫേകൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. പരിശോധനയെ തുടർന്ന് തിങ്കൾ മുതൽ വ്യാഴം വരെയുള്ള ദിവസങ്ങളിൽ പോപ്കോൺ 99 രൂപയ്ക്ക് ലഭ്യമാക്കുമെന്നും ടിക്കറ്റുകൾ കുറഞ്ഞ നിരക്കിൽ നൽകുമെന്നും മൾട്ടിപ്ലക്സ് തിയേറ്റർ മാനേജ്മെന്റുകൾ അറിയിച്ചു.
0: സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി ഭാഗികമായി മുടങ്ങുമെന്ന് KSEB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. ദേശീയപാത ഹെൽപ്പ് ലൈൻ 1033 സേവനങ്ങൾ പരിഷ്കരിക്കാൻ തീരുമാനിച്ച് NHAI. യാത്രക്കാർക്ക് വേഗത്തിൽ സഹായം ഉറപ്പുവരുത്തുന്നതിനാണ് നടപടി. നിർമ്മിത ബുദ്ധി ഉൾപ്പെടെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 1033 വിളിക്കുന്നവരുടെ ലൊക്കേഷൻ, ഭാഷ എന്നിവ മനസ്സിലാക്കി കൃത്യമായ സഹായം എത്തിക്കുകയാണ് ലക്ഷ്യം. സൈബർ തട്ടിപ്പുകൾ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് മ്യൂൾ അക്കൌണ്ടുകളിലൂടെയെന്ന് സംശയിക്കുന്ന 1000 രൂപയ്ക്ക് മുകളിലെ പണമിടപാടുകളിൽ അക്കൌണ്ട് മുഴുവനായി മരവിപ്പിക്കുന്നതിന് പകരം തർക്കത്തിൽ

ുള്ള തുക മാത്രം താൽക്കാലികമായി മരവിപ്പിക്കുന്ന കാര്യം പരിഗണിക്കാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി റിസർവ് ബാങ്ക്. നിർദ്ദേശങ്ങൾ 2027 ഏപ്രിൽ 1 മുതലാണ് പ്രാബല്യത്തിൽ വരിക. ഇന്ത്യയിലെ വാർഷിക റീറ്റെയിൽ പണപ്പെരുപ്പം ഓഗസ്റ്റ് മാസത്തിൽ 4.82% ഉയർന്നെന്ന് കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. ഭക്ഷ്യവസ്തുക്കളുടെ വില ഉയർന്ന നിലയിൽ തുടരുന്നതാണ് പണപ്പെരുപ്പ് നിരക്ക് ഉയരാൻ കാരണം. വിനായക ചതുർത്ഥിയുടെ ഭാഗമായി സംസ്ഥാനത്ത് വിപുലമായ ആഘോഷ പരിപാടികൾ. ഗണപതി ക്ഷേത്രങ്ങളിൽ ഇന്ന് പ്രത്യേക പൂജകൾ നടക്കുന്നുണ്ട്. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 കളി ആരംഭിക്കുക. 3 മത്സരങ്ങളുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കായിരുന്നു വിജയം. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. തെക്കൻ കേരള തീരത്ത് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം, കൊല്ലം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ ഗുജറാത്തിൽ ഇന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ്, കിഴക്കൻ രാജസ്ഥാൻ, ഒഡീഷ, ബീഹാർ എന്നിവിടങ്ങളിലും ഇന്നും നാളെയും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും സമാനമായ കാലാവസ്ഥയാണ്. തെക്കൻ ചെങ്കടലിലെ തന്ത്രപ്രധാനമായ കൂടുതൽ ദ്വീപുകൾ യമനിലെ ഹൂതി വിമതർ പിടിച്ചെടുത്തതായി റിപ്പോർട്ട്. ഗ്രേറ്റർ ഹാനിഷ്, ലെസർ ഹാനിഷ് ദ്വീപുകളിൽ വിമത പോരാളികളെ വിന്യസിച്ചതായി യമൻ ഭരണകൂടവും ഹൂതി വക്താവും അറിയിച്ചു. സൌദി പിന്തുണയുള്ള യമൻ സൈന്യത്തിൽ നിന്ന് മോഖ തുറമുഖ നഗരവും മയൂൻ ദ്വീപും കഴിഞ്ഞയാഴ്ച വിമതർ പിടിച്ചെടുത്തിരുന്നു. പ്രളയത്തെ തുടർന്ന് ഊർജ്ജ പ്രതിസന്ധി നേരിടുന്ന നേപ്പാളിന് ദിവസേന 18 മണിക്കൂർ വൈദ്യുതി നൽകുന്നതിന് ഊർജ്ജ മന്ത്രാലയം അനുമതി നൽകി. കഴിഞ്ഞയാഴ്ചയുണ്ടായ പ്രളയത്തിൽ നേപ്പാളിന്റെ ജലവൈദ്യുത പദ്ധതികളിൽ കേടുപാടുകൾ സംഭവിക്കുകയും ആഭ്യന്തര ഉൽപ്പാദന ശേഷി കുറയുകയും ചെയ്ത സാഹചര്യത്തിലാണ് തീരുമാനം. ഈ വർഷം December 31 വരെയാണ് വൈദ്യുതി നൽകുന്നത്. പാക് അധീന കശ്മീരിലെ പ്രതിഷേധങ്ങളിൽ ആശങ്കയറിയിച്ച് POK മനുഷ്യാവകാശ കൌൺസിൽ. 100 ദിവസം പിന്നിട്ട പ്രതിഷേധം അവസാനിച്ചില്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ അവിശ്വാസവും അസ്ഥിരതയും വർദ്ധിക്കുമെന്ന് കൌൺസിൽ മുന്നറിയിപ്പ് നൽകി. ഉടൻ ചർച്ചകൾ ആരംഭിക്കാനും ജനാധിപത്യപരമായ പരിഹാരം തേടാനും കൌൺസിൽ പാകിസ്ഥാൻ അധികൃതരോട് ആവശ്യപ്പെട്ടു. യുക്രൈൻ അതിർത്തിക്ക് സമീപം റഷ്യൻ ഡ്രോൺ ആക്രമണങ്ങൾ വർദ്ധിച്ച സാഹചര്യത്തിൽ അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കുമെന്ന് പോളണ്ട്. കിഴക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ റഷ്യൻ സൈനിക നീക്കങ്ങൾ ശക്തമാക്കാൻ ഇടയുള്ളതിനാൽ സാധ്യമായ സംയുക്ത പ്രതികരണത്തെക്കുറിച്ച് നാറ്റോ സഖ്യരാജ്യങ്ങളുമായി ചർച്ച നടത്തുമെന്ന് പോളിഷ് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് വ്യക്തമാക്കി. ബ്രിക്സ് ഉച്ചകോടി വിജയകരമായി സംഘടിപ്പിച്ചതിലൂടെ ഇന്ത്യയുടെ ശക്തമായ സംഘാടന ശേഷി ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ വ്യക്തമായതായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സൈന്യത്തിന്റെ നിരന്തര പരിശ്രമങ്ങളുടെ ഫലമായി ജമ്മുകാശ്മീരിലെ സുരക്ഷാ സ്ഥിതിഗതികൾ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇന്ത്യയിലെ ഭാഷാ വൈവിധ്യം നാനാത്വത്തിലേകത്വം എന്ന ആശയത്തിന് കരുത്തുപകരുന്നതായി ഹിന്ദി ദിവസ് ആശംസകൾ നേർന്നുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മലേഷ്യൻ പ്രധാനമന്ത്രി അൻവർ ഇബ്രാഹിമുമായി മലപ്പുറത്ത് കൂടിക്കാഴ്ച നടത്തി മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിലെ വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം നാളെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: ബിജുട്ട നീ എങ്ങോട്ടാ?
1: ഞാൻ ടി വി എസിന്റെ ഒരു വണ്ടി മേടിക്കാൻ വേണ്ടിട്ട് കൊതേരിയിലെ എ കെ മോട്ടോഴ്സ് പോന്നിയാ.
2: ഏയ് ആടുന്ന് വാങ്ങണ്ടേ, വേറെ എവിടെത്തെങ്കിലും പോയി വാങ്ങിക്കോ.
0: അല്ല അത് ആടുന്ന് വാങ്ങണ്ടെന്ന് ആടുന്ന് പ്രശ്നമുണ്ടോ?
2: ആടുന്ന് പ്രശ്നമുണ്ടെന്ന് ഞാൻ പറഞ്ഞ ഈ ചെങ്ങായി ഗൾഫിൽ പോയി വന്നതിന് ശേഷം വലിയ അഹങ്കാരം, നമ്മളെ ഒരു മൈൻഡ് ഇല്ല. ഓനങ്ങനെ നല്ല സ്ഥലത്ത് നിന്ന് നല്ല വണ്ടി വാങ്ങണ്ട.
0: അത് ബിജുട്ടൻ തിരിച്ചു വരുന്ന.
1: ശശിയേട്ടാ നമുക്ക് നിങ്ങളെ മക്കളെ വീട്ടിൽ പോയാലോ, ഞാൻ കുറേ നാളെ അവരെ കണ്ടിട്ട്.
2: എന്നാ നീ ഒരു കാര്യം ചെയ്യ്, കൊതേരി എ കെ മോട്ടോഴ്സ് പോയിട്ട് നല്ലൊരു വണ്ടി വാങ്ങിട്ട് വാ.
0: നിങ്ങളല്ലേ അവിടെ പോകണ്ടെന്ന് പറഞ്ഞു?
2: അല്ല ഞാൻ എന്റെ മക്കളെ വീട്ടിൽ പോകുമ്പോ നല്ല സാധനമേ കൊണ്ടുപോകുള്ളൂ. ഇവനും നല്ലൊരു വണ്ടി നല്ല സ്ഥലത്ത് നിന്ന് വാങ്ങട്ടെ. അതിൽ നിനക്കെന്താ പ്രശ്നമുണ്ടാ?
0: ഏയ് എനിക്കെന്ത് പ്രശ്നം?
2: ആ പിന്നെന്നാ?
3: പെട്രോൾ ഇലക്ട്രിക് ടി വി എസ് വാഹനങ്ങൾക്ക് എ കെ മോട്ടോഴ്സ് കൊതേരി മട്ടന്നൂർ. ഫോൺ 8281481555 8281483555 8547173810

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ. ഫോൺ 04972 762400.

അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. രുചിയുടെ യഥാർത്ഥ വിലാസം, ഓരോ രുചിയിലും വിശ്വാസം. മട്ടന്നൂരിന്റെ ഹൃദയഭാഗത്ത് ഗുണമേന്മയും രുചിയും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്. നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ ഡിഷസ്, ചൈനീസ് വിഭവങ്ങൾ. റെസ്റ്റോറന്റിനോട് ചേർന്ന് തന്നെ 50 പേർക്ക് ഇരിക്കാവുന്ന സൗകര്യങ്ങൾ, 10 പേരെ ഉൾക്കൊള്ളാവുന്ന ബോർഡ്റൂം. അരോമ മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, നെടുവോട്ടംകുന്ന് മട്ടന്നൂർ. ഫോൺ 0490247140, 7225900018.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio kannur of simbolo and collar, other brands grand force, hutik, vox lanit,
1: phone 9496420880
0: 8111933600.
1: cm vistara
0: nilluni.

ഓണം നബിദിനാശംസകളോടെ മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. മിലൻ ഓപ്റ്റിക്കൽസിൽ എല്ലാ ദിവസവും കമ്പ്യൂട്ടറൈസ്ഡ് കാഴ്ച പരിശോധന തികച്ചും സൗജന്യം. കൂടാതെ ഏതുതരം കണ്ണടകൾക്കും 25% ഡിസ്കൗണ്ടും. വേഗമാകട്ടെ കണ്ണടകൾക്ക് മിലൻ ഓപ്റ്റിക്കൽസ് മുനിസിപ്പൽ ഷോപ്പിംഗ് മാൾ ബസ് സ്റ്റാൻഡ് മട്ടന്നൂർ. ഫോൺ 9747018037.

0: മികച്ച ടൈൽസും സാനിറ്ററി ഉൽപ്പന്നങ്ങളും തേടുകയാണോ? എങ്കിൽ നേരെ എത്തൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി, നെല്ലുന്നി, മട്ടന്നൂർ. നിങ്ങളുടെ ഇഷ്ടത്തിനും ബജറ്റിനും അനുയോജ്യമായ വൈവിധ്യമാർന്ന ശേഖരവുമായി ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. വിലക്കുറവും ഉയർന്ന ഗുണനിലവാരവും, പുതിയ ഭംഗി, പുതിയ വീട്, പുതിയ സെലക്ഷൻ. ഇന്ന് തന്നെ സന്ദർശിക്കൂ ന്യൂ സെലക്ഷൻ സിറ്റി ടൈൽസ് ആൻഡ് സാനിറ്ററി. 9447648094, 9745220163, 7511112140.
1: ഇടറാത്ത ശബ്ദത്തിൽ നിറവാർന്ന സത്യവുമായി ഇത് റേഡിയോ മലബാർ 89.6 FM.

0: ചിന്തിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ.
1: ഒന്ന് പറയണ്ട അമിത, കയ്യും കാലിലും ഭയങ്കര വേദനയാണ്.
2: അല്ല, തൈലവും കോയമ്പെല്ലാം മണക്കുന്നു.
1: കയ്യും കാലിലും ഭയങ്കര വേദനയാണ്, അതുകൊണ്ട് ഇങ്ങനെ എണ്ണ വരട്ടിയതാണ്.
2: വയസ്സും പ്രായമല്ലേ ആയിട്ടുണ്ടാവും കരുണ. നീ ഇനി അടങ്ങി ഒതുങ്ങി ഒടുങ്ങി ഇരുന്നു കേട്ടാ, ഇനി പണിക്കൊന്നും പോകാതെ നല്ല. എനിക്ക്
1: എന്താ പറയുന്നത്, എനിക്ക് വയസ്സായി.
2: പിന്നല്ലാണ്ട്
1: നിങ്ങൾ മാത്രം അങ്ങനെ പറയും കേട്ടാ, നാട്ടുകാരും അങ്ങനെ പറയില്ലല്ലോ.
2: അല്ലപ്പോ എനിക്കല്ലേ നീ തീരെ കയ്യല്ലാന്ന് പറയുന്നത്. കയ്യല്ലാന്ന് പറയുമ്പോ നമുക്ക് പ്രായത്തിന്റെ ആയിരിക്കൂലേ കരുണ കാണിക്കുന്നുണ്ടാവുക.
1: ഇതൊന്നും അല്ലപ്പ, ഞാനൊന്ന് ടൗൺ വരെ പോയിനേനു.
2: അല്ലപ്പ നീ ആദ്യമായിട്ടാ ടൗൺ വരെ പോകുന്നു? ഇനി മുന്നേ നീ എത്ര പ്രാവശ്യം ടൗൺ വരെ പോയിന്? അപ്പഴക്കെല്ലാം വേദനയേനു.
1: അന്നേരം പിന്നെ ഓട്ടോറിക്ഷയിലും ബസ്സിലല്ലേ നമ്മൾ ഇങ്ങനെ പോക്ക് ടൗണിലല്ലോ.
2: പിന്നെ ഇതെങ്ങനെയാ പോയിനി? അപ്പൊ ഇന്ന് വാഹനം പണി മുടക്കേനു, ഹർത്താലേനു?
1: അങ്ങനെയൊന്നുമില്ലപ്പാ.
2: പിന്നെന്നാ?
1: പിന്നെ കൊറേ ആയില്ലേ നടക്കലും ചെയ്തിട്ട്, കാലിനൊരു ആയാസെല്ലാം ആയിക്കോട്ട് വെച്ചിട്ട് ഇങ്ങനെ നടക്കാനിറങ്ങിയതാണ്.
2: വ്യായാമത്തിന്റെ പേരില്ല.
1: ആ
2: അപ്പൊ ബസ്സിന് പൈസ ഇല്ലായിട്ടൊന്നും അല്ല അല്ലേ? എന്റെ കരുണ, മിനിറ്റിന് മിനിറ്റിന് ഇങ്ങനെ വാഹനങ്ങൾ ഉണ്ടാവുമ്പോ നീ എന്താ പിന്നെ അതിലൊന്നും കയറാണ്ട് നിന്ന് നടന്നു പോയെന്ന് എനിക്ക് വിചാരിക്കാൻ പറ്റുന്നില്ല. കാരണം നീ അങ്ങനെ വ്യായാമം ഒന്നും ചെയ്യുന്ന കൂട്ടത്തിലൊന്നുമല്ല. പെട്ടെന്നങ്ങനെ എനിക്കൊരു ദിവസം സുപ്രഭാതത്തിൽ വ്യായാമം ചെയ്യണം തോന്നിയേ.
1: അമിത, അങ്ങനെ നടക്കേണ്ടി വന്ന്.
2: അതാ ഞാൻ ചോദിച്ചേ കാരണം എന്നാന്ന്. ഇതേതാന്ന് കൊയമ്പം തൈലോ? ഇതെല്ലാം വലിയ പൈസ ഉണ്ടാ.
1: ഇത് നമ്മളെ അടുത്ത വൈദ്യരടുത്ത് വാങ്ങിയതാപ്പാ. ഇതിന് 350 rupees ഉണ്ട് രണ്ടിനും കൂടി. ആ
2: നല്ല ഏരിക്കല്ലേ?
1: നല്ല മണല്ലേ? കർപ്പൂരത്തിന്റെ മണോ?
2: ആ നല്ല ഉണ്ട്. കൊറച്ച് നടുവിന് പെട്ടാൻ എനക്ക് നീ ഒരു കുപ്പിയില് തരൂലേ?
1: ആ ഞാൻ എടുത്തു വെക്കാപ്പാ.
2: 350 rupees അല്ലേ? അല്ല കരുണ,
1: അന്റെ
2: ഒരു സംശയം, ഈ ടൗണിലേക്ക് ബസ്സിന് പൈസ എത്രയാ?
1: അങ്ങോട്ടും 10 rupees ഇങ്ങോട്ടും 10 rupees.
2: ആ 20 rupees. ഓട്ടോനാണെങ്കിലോ?
1: ഏറി വന്ന 50 rupees അങ്ങോട്ടും ഇങ്ങോട്ടും.
2: അതെല്ലോ 50 rupees. ഒന്നിക്ക് ബസ്സിന് പോണേനു, നീ അല്ലെങ്കിൽ ഓട്ടോന് പോണേനു. നീ രണ്ടിനും പോകാണ്ട് നടന്ന് എനിക്ക് എത്ര പൈസ നഷ്ടായി.
1: അമിന്ത, ഇതെല്ലാം വലിയൊരു നഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നില്ല.
2: ഈ വൈദ്യന്റെ അടുത്ത് പോയി മരുന്ന് വാങ്ങണ്ട പൈസ ആയില്ലേ? ഈ എനിക്ക് വല്ല ബസ്സിനോ ഓട്ടോനോ പോയിട്ടുണ്ടെങ്കിൽ ഇത്ര പൈസ ആവുകയോ കരണ?
1: നിങ്ങൾ ബസ്സിന്റെ കാര്യം മാത്രം പറയറ്.
2: അതേനു,
1: ബസ്സിലെല്ലാം കേറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിക്കും തിരക്കല്ലേ, അതിലെല്ലാം ഇങ്ങനെ ഞാനിപ്പൊ പിടിച്ചു
2: തൂങ്ങിട്ടുള്ള എത്തൂലേ. ഈ നടന്നു പോകണ്ടത്ര ഇതുണ്ട് എനിക്ക്.
1: ഇപ്പൊ അങ്ങനെ കേറിക്കൂടാന്ന്?
2: അത് അവര് പറഞ്ഞു എനിക്ക് മാത്രം കേറുന്നു. ബോർഡ് വെച്ചിട്ടുണ്ടാ?
1: ഇപ്പൊ നിങ്ങൾ പേപ്പറൊന്നും വായിക്കില്ലോളി.
2: നീ എന്തെങ്കിലും പിറുവിറുക്കുന്നേ?
1: ഒന്നുമില്ല അമിന്താ.
2: കാര്യം പറയണ്ട കരുണ.
1: നിങ്ങൾ ഇപ്പൊ ഒരു കാര്യം പറഞ്ഞല്ലോ, ഈ 350 rupees ചെലവാക്കുന്നെടുത്ത് 50 rupees കൊണ്ട് കാര്യം നടക്കൂലെന്ന്. നിങ്ങള് പറഞ്ഞല്ലോ നേരെ തന്നെയാണ്, നിങ്ങളിപ്പോ എന്നെ ഈ ജീവനോടെ കാണണ്ടല്ലോ. അതെന്നെ മഹാഭാഗ്യം കരുതിക്കോ.
2: ഈ 350 നീ ജീവനോടെ കാണലും എന്നാ തമ്മിൽ ബന്ധോ?
1: അതെല്ലാം ഉണ്ടെന്റെ അമിത, ഭയങ്കര ബന്ധാണ്.
2: ഇവനെന്തെന്നീ പറയുന്ന ഒരു വിവരം ഇല്ലാത്ത വർത്താനം പറയുന്നു.
1: എന്റെ അമിന്താ, ഇപ്പൊ ബസ്സിൽ എന്ന് പറഞ്ഞാല് റീലെല്ലാം തട്ടിട്ട് അങ്ങ് കേറാൻ കയ്യിലോ?
2: ബസ്സിൽ
1: റീലെല്ലാം ഉണ്ടെന്നാണ് ആൾക്കാര് പറയുന്നത്.
2: റീലായിരിക്കും, ഗിയറായിരിക്കും. നീ എന്ത് നീ പറയുന്നു?
1: ഗിയറല്ല, റീല്. റീല്?
2: റീലാ?
1: ആ അതല്ലേ ഞാൻ ബസ് കയറിയ. എല്ലാരും പറയുന്നുണ്ട് റീലെല്ലാം തട്ടിട്ട് കയറാൻ കയ്യില, നിങ്ങള് നടന്നിട്ടാട്ടം പോയിക്കോന്ന് പറഞ്ഞു. എന്റെ അമിത, ബസ് പോകുമ്പോ കുണ്ടിലും കുയിലെല്ലാം പോകുമ്പോ തട്ടി മുട്ടലും ചെയ്യില്ലേ?
2: പ്രത്യേകിച്ച് നമ്മളെ നാട്ടിലെ റോഡല്ലേ കാരണം കുണ്ടേ ഉള്ളു.
1: പിന്നെ അതിന്റെ അകത്ത് കേരള അവസ്ഥ നിങ്ങൾക്ക് അറിയാലോ.
2: അതെ, തട്ടലും മുട്ടലും ബീകലും പിടിക്കലും ഒന്നും പറയണ്ട.
1: ആ അതുകൊണ്ട് തന്നെയാ ഞാൻ കേറാനെ. അങ്ങനെ തട്ടും മുട്ടലും ചെയ്ത് കഴിഞ്ഞാല് റീല് പിടിക്കൂലേ? നിങ്ങൾ അറിഞ്ഞിട്ടില്ല അപ്പൊ സംഭവം
2: ഒന്നും.
1: ഇപ്പൊ ഒരാളെ റീല് പിടിച്ചിട്ട് അയാളിപ്പോ ജയിലല്ലേ ഉള്ളു.
2: റീല് പിടിക്കുവാന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. നീ തെളിച്ച കാര്യം പറയണ.
1: ഈ ആമിത്, ഞാനിപ്പോ എങ്ങനെയാന്ന് പറഞ്ഞ് മനസ്സിലാക്കും എന്റെ അപ്പാ? ഇതെല്ലാം റീലില്ലേ? റീല്
2: എനിക്ക് മനസ്സിലായി. റീല്? ഞാൻ എന്താ പുള്ളന്മാർ റീൽ എടുക്കുമ്പോ ഞാൻ അവിടെ പോയിട്ട് പാട്ടിൽ പാടുന്നത് എനിക്ക് അറിഞ്ഞൂടെ? അത് പക്ഷെ ഇങ്ങനെ നീ റീല് പിടിക്കുക റീല് പിടിക്കുക അതാ തിരിയുന്നില്ലാത്ത എനിക്ക്.
1: തട്ടും മുട്ടും ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പഴ് റീല് വരൂ.
2: അതെയാ? അപ്പൊ ഇനി നമുക്കൊന്നും ബസ് കയറാൻ പറ്റൂല?
1: നിങ്ങക്ക് പ്രശ്നമൊന്നുമില്ലപ്പാ. ഏഹ്,
2: ഓ ആണുങ്ങൾക്ക് പ്രശ്നമുള്ളൂ, പെണ്ണുങ്ങൾക്ക് പ്രശ്നമില്ല.
1: അങ്ങനെയാന്ന് കാണുന്നു. ഞാൻ ടൗണിന്ന് ബസ് കയറാൻ നിന്നാന്ന്. അപ്പൊ എന്റെ അടുത്തുള്ള ആള് പറഞ്ഞു നിങ്ങളാ തിരക്കുള്ള ബസ്സിലൊന്നും കേറണ്ട, റീലിൽ കയറ്റി കളി പറഞ്ഞു.
2: റീലെടുത്ത് എനിക്ക് വൈറലാവാ. പിന്നെ നിനക്ക് എന്ത് പോയി? ഓ നിന്നെ വൈറലാക്കാണ്ടിരിക്കാൻ പറഞ്ഞിരിക്കൂ.
1: ഇത് വൈറലല്ല, ജയിലാവുക. നിങ്ങൾ പത്രത്തില് ന്യൂസ് ഒന്നും കണ്ടിട്ടില്ലേ?
2: ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഞാൻ ഇപ്പൊ പേപ്പർ വായിക്കേയില്ല മോനെ. ഒന്നാമതേ എനിക്ക് കണ്ണു കാണില്ല. പിന്നെ എന്തിനാ വായിക്കുന്നത്? അതിലേതെങ്കിലും ഒരു നല്ലൊരു വർത്തമാനം ഉണ്ടായില്ലേ?
1: പറഞ്ഞ നേരാണ്. കുത്തും കൊലയും എന്തൊന്നും പറയണ്ടല്ലേ?
2: അവിടെ ഞാൻ വായിക്കലേയില്ല. അല്ല, ഈ റീലും പത്രവും എന്നാന്ന് നീ തെളിച്ചു പറഞ്ഞിട്ട് കാര്യം?
1: അതിപ്പോ ഞാനെങ്ങനെ നിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കി തരുവാ? ഇതിന്റെ എല്ലാം വിശദമായിട്ട് അറിയുന്ന ഒരാളുണ്ട്.
2: ആരാ?
1: കൂട്ടിരാമാട്ടെ.
2: ഓ കൂട്ടിരാമാട്ടെ, എല്ലടോ ഓറെഡി പോയിനി.
1: ഓറെന്തോ ടൂറെല്ലായിട്ട് പോയതാന്നു സ്കൂളിലെ കുട്ടികളെല്ലാം കൊണ്ടിട്ട്. എന്തോ നാണ് സ്റ്റഡി ടൂറാ?
2: അങ്ങനെ പോയതാ?
1: അങ്ങനെ എന്തോ പോയതാന്ന പറയുന്ന കേട്ടെ.
2: റീൽ എടുക്കാൻ പോയതൊന്നും ഇരിക്കൂലല്ലോ.
1: അമ്മോ അനക്ക് അതൊരു സംശയമുണ്ട്, നമുക്ക് നേരിട്ട് ചോദിച്ചോക്കാം.
3: രാമട്ടാ ആ വരണം വരണം, രണ്ടുപേരുണ്ടല്ലോ.
1: അല്ല കുട്ടിരാമാട്ട, ഇതെന്തൊരു
3: നടക്കാൻ എന്തോ ഒരു വിഷമം പോലെ കാരണം.
1: അത് രാവിലെ ഒന്ന് നടക്കാൻ ഇറങ്ങിനേനോ
2: കുട്ടിരാമാട്ടാ? രാവിലെ നടക്കാൻ ഇറങ്ങിയൊന്നും അല്ലേ. ഞാൻ ഇവന്റെ വീട്ടിൽ പോകുമ്പോ ഞാൻ കണ്ട കഴിച്ചെന്ന് അറിയാ കുട്ടിരാമാട്ടാ?
3: എന്ത് കഴിച്ചാ കണ്ടത്?
2: ഇവൻ കോയമ്പിട്ട് തടങ്ങുന്നു കാലി. ഇവനെന്ത് ചെയ്തെന്നറിയാ? ഇവന്റെ വീട്ടിന്ന് നേരെ ടൗണിലേക്ക് നടന്നു പോയി പോലും. എന്റെ കുട്ടിരാമാട്ടാ, ഇവനെ പോലത്തെ പൊട്ടൻ ഏതെങ്കിലും ഭൂലോകത്തുണ്ടോ ഞാൻ അറിയില്ല. ഇവേ 10 rupees കൊടുത്തിട്ട് പോണ്ട സ്ഥാനത്ത് 350 rupees ചെലവാക്കിട്ടാ വരുന്നത്. കോയമ്പ് വാങ്ങിട്ട് ഇവൻ നടന്നു പോയി പോലു. എന്നിട്ട് വൈദ്യന്റെ അടുത്ത് പോയിട്ട് കോയമ്പും വാങ്ങിട്ട് വന്ന് 350 rupees.
3: നടന്നു പൈസ ലാഭിക്കാൻ വേണ്ടി അല്ലെ? 10 rupees 50 rupees ലാഭിക്കാൻ വേണ്ടി നടന്നു. അതിന് കാല് വേദനിച്ചപ്പോ അത് മാറ്റാൻ വേണ്ടി 350 rupees കൊടുത്തിട്ട് കുഴമ്പ് വാങ്ങിച്ചു. അതുകൊണ്ടാണ് ഭൂലോക പൊട്ടനാണ് കരണൻ എന്ന് ആമനത്തയുടെ വിലയിരുത്തൽ. എന്താ കരണൻ എന്താ പറയാനുള്ളത്?
1: കണ്ട കുട്ടിരാമട്ട, ഈ ആമിത്ത് ഇങ്ങനെ വെറുതെ എന്നെ കുറവായി കൊണ്ടുപോവാ. അല്ല കുട്ടിരാമട്ട, നമുക്ക് കുറച്ച് നാള് ജീവനോട് ഇരിക്കണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടാവില്ലേ?
3: അതെ,
1: അതുകൊണ്ട് ഞാൻ കുറച്ച് നടന്നാണ്.
3: അപ്പൊ നടന്നാല് ജീവനോട് കുറെ കാലം കൂടി ജീവിക്കാൻ തുടരാന്നുള്ള ഒരു വിശ്വാസം ഉണ്ട്. അതെങ്ങനെ കിട്ടി?
2: പേപ്പറിലുണ്ട് പോലും കുട്ടിരാമട്ടാത്തല്ലോ.
1: അല്ല കുട്ടിരാമട്ട, ഇപ്പൊ റീൽ എടുത്തിട്ട് എന്തോ ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ, ഒരാൾ ജയിലെല്ലാം പോയിട്ടില്ലേ?
3: അതെ.
1: ആ അപ്പോ ബസ് കയറാൻ നിന്ന് എന്റെ അടുത്ത് നിന്ന് ആള് പറഞ്ഞു, നിങ്ങൾ തിരക്കുള്ള ബസ്സിലൊന്നും കയറണ്ട, ചിലപ്പോ റീല് പിടിച്ച കളിയോ, നിങ്ങൾ നടന്നിട്ട് അറ്റം പൊയ്ക്കുവാന്ന് പറഞ്ഞു. അപ്പൊ ഞാനും വിചാരിച്ച് തിക്കും തിരക്കിലും പെട്ടിട്ട് ഇനി അടിയടിയും തട്ടിയിട്ട് റീലായി പോണ്ട, നടന്നിട്ട് നമുക്ക് നമ്മളെ ജീവനല്ലേ വലുതെന്ന് വിചാരിച്ചിട്ട് ഞാൻ വെച്ച് നടന്നു വീട്ടിലേക്ക്.
3: നമ്മള് കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ വന്ന ഒരു വാർത്തയുടെ ഒരു പേടി കൊണ്ടാണ് കരണൻ ഇങ്ങനെ തീരുമാനിച്ചത്. അങ്ങനെ അങ്ങ് തീരുമാനിച്ചാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ കരണ? ബസ് എന്ന് പറഞ്ഞാൽ ഒരു പൊതുജന യാത്ര വാഹനമാണ്, അതിലെല്ലാവരും കയറും അല്ലേ, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും പ്രായമുള്ളവരൊക്കെ കയറും. അപ്പൊ അതുകൊണ്ട് ബസ് ഇരുന്നിട്ട് മാത്രമല്ല, കുറെ ആൾക്കാർ നിന്നിട്ടും, പ്രത്യേകിച്ച് നമ്മുടെ ഈ ലോക്കൽ റൂട്ടിലൊക്കെ കുറെ അധികം ആളുണ്ടാവുമ്പോൾ പരസ്പരം സ്പർശിക്കുകയൊക്കെ ചെയ്യും. അത് ഒരു പ്രത്യേക റീലെടുത്ത് അല്ലേ വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ച് അതിൽ വിഷമം തോന്നിയ ഒരാൾ വളരെ ദാരുണമായിട്ട് മരിച്ചു. അതാണല്ലോ പുതിയ സംഭവം. അതുകൊണ്ട് ഇനി ബസ്സിലേ കയറുന്നില്ലെന്നാണ് ആമിനത്ത നമ്മുടെ കരുണാകരൻ തീരുമാനിക്കുന്നത്.
2: ഒരാള് റീൽ എടുത്തിട്ട് കൂട്ടരാമാട്ട, എല്ലാരും റീൽ എടുക്കാൻ പോവാ.
1: എന്റെ ആമിനത്ത, ജീവനിൽ പേടിയില്ലാത്ത ആൾക്കാരുണ്ടാവുക നാട്ടില്?
2: അതില്ലപ്പാ, ഇതിങ്ങനെ ഇക്കട്ടെ കുട്ടിരാമാട്ട, നിരപരാധിയാന്ന് വേക്ക. ചില ആൾക്കാരുണ്ട് നിരപരാധികളല്ലാത്തവരുണ്ടല്ലോ, കുറച്ച് ഞരമ്പ് രോഗികളുണ്ടല്ലോ, അന്നെ പോലത്തെ സുന്ദരികളെല്ലാം കേറുമ്പോ ഇവർക്ക് ഒരളക്കം വരാനുണ്ടല്ലോ.
1: എങ്ങനെ?
3: അവനത്ത് പറഞ്ഞത് ശരിയാണ്, പല തരത്തിൽ അസുഖമുള്ളവരുണ്ടാവും അല്ലേ. നമ്മള് സമൂഹത്തിലെ സ്ത്രീകളെയും മറ്റുള്ളവരെയൊക്കെ വേണ്ട രീതിയിൽ ബഹുമാനിക്കാൻ അറിയാത്ത ആളുകളൊക്കെ ഉണ്ടാവും. തിരക്ക് പിടിച്ച വാഹനങ്ങളിലൊക്കെ ആ തിരക്കിനെ ദുരുപയോഗം ചെയ്യുന്ന ചില ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പൊ അത്തരക്കാർക്കെതിരെ കരുതിയിരിക്കേണ്ടത് നല്ലതാണ്. അത് കരുതിയിരിക്കേണ്ടതും പ്രതികരിക്കേണ്ടതൊക്കെ അത് അനുഭവിക്കുന്ന സ്ത്രീകൾ തന്നെയാണ്. പക്ഷേ അങ്ങനെ ഒന്നും സംഭവിക്കാതെ നേരത്തെ പറഞ്ഞ റീലിന്റെ റീച്ചിന് വേണ്ടി അല്ലെ, ഒരു പ്രശസ്തരാവാൻ വേണ്ടി നമ്മൾ ഇതിങ്ങനെ ചെയ്യുമ്പോൾ അത് നിരപരാധികളാണെങ്കിൽ അവർക്കത് താങ്ങാൻ പറ്റില്ല, അവർ ജീവിതം തന്നെ അവസാനിപ്പിച്ചേക്കും. അത് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളാണ് അല്ലേ. യഥാർത്ഥത്തിൽ ഇതുപോലെ ഉപദ്രവിക്കുന്ന കേസുകളും ധാരാളം ഉണ്ട്, അതിൽ ചിലർ ഇതുപോലെ നിരപരാധികളാവും. അപ്പൊ അതുകൊണ്ട് ഈ വാഹനം തന്നെ ബഹിഷ്കരിക്കും എന്ന തീരുമാനത്തിലേക്ക് കരണൻ എടുത്ത് ചാടരുത്.
2: പാവം ബസ് മുതലാളിമാരെല്ലാം കഷ്ടപ്പെട്ട് പട്ടിണിയായി പോലെ.
1: അതെയാ,
2: പിന്നെന്താ?
1: അല്ല അമിന്ത, അപ്പൊ ഇതിനെന്നാ ഒരു സൊല്യൂഷൻ വേണ്ടേ?
2: സൊല്യൂഷൻ?
1: അപ്പൊ അതിനങ്ങനല്ലേ പറയാ? അല്ല കുട്ടിരാമട്ട,
3: പരിഹാരം എന്നാണ് ഉദ്ദേശിച്ചത് അമിനത്ത.
2: എന്റെ കരുണ, നീ എന്തിനെ കുട്ടിരാമാനോട് ചോദിച്ചിട്ട് ഓർ വിഷമിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞേരൂലേ പരിഹാരോ.
1: അതെയാ,
2: പിന്നെന്താ?
1: നിങ്ങൾക്ക് ഇതെല്ലാം അറിയാനു?
2: പിന്നെ എനിക്ക് നേരിട്ട് എന്നോട് ചോദിച്ചാ
1: എന്നാ പിന്നെ നമുക്ക് ഇടം വരെ നടക്കേണ്ട ആവശ്യം ഉണ്ടേനാ?
2: അത് നീ ഇക്കാര്യം എന്നോട് നീ പറഞ്ഞിടങ്ങ എനിക്ക് ഞാൻ പറഞ്ഞേരേനു.
1: നിങ്ങൾക്ക് അറിയാലോ എനിക്ക് ഇപ്പൊ നടക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം.
2: ഞാൻ പറയുന്ന കേക്ക് പരിഹാരം, സ്കൂൾ ബസ്സിലാരാ കയറല്?
1: സ്കൂൾ കുട്ടികള്?
2: സ്കൂൾ കുട്ടികളാണല്ലോ. ലൈൻ ബസ്സിലാരല്ല കയറല്?
1: നാട്ടുകാരെല്ലാരും കയറില്ലേ അമിന്ത?
2: നാട്ടുകാരെല്ലാം കയറുമല്ലോ. അതിനൊരു പരിഹാരമുണ്ട്.
1: എന്ത് പരിഹാരം?
2: ആണുങ്ങൾക്ക് വേറെ ബസ് പെണ്ണുങ്ങൾക്ക് വേറെ ബസ്, അങ്ങനെ ആക്കിയ പ്രശ്നമുണ്ടോ? അല്ലടാ, തീവണ്ടിയിലല്ലോ വേറെ തന്നെ ഇല്ലേ, സ്ത്രീകൾക്കൊരു ഡിപ്പാർട്ട്മെന്റ് ഇല്ലേ?
1: ഡിപ്പാർട്ട്മെന്റ് അല്ല എന്റെ അമിന്ത, കമ്പാർട്ട്മെന്റ്. കമ്പാർട്ട്മെന്റ്?
2: അതെ, എന്തോ മെന്റ് ആയിക്കോട്ടെ, അവർക്ക് അതുണ്ടല്ലോ.
1: അതുണ്ട്.
2: അതുപോലെ നമുക്ക് ബസ്സിൽ വാക്കണം.
1: അല്ലപ്പാ, അത് ബസ്സിലുണ്ടല്ലോ, മുന്നിൽ നിങ്ങൾക്ക് തന്നിട്ടില്ലേ?
2: അങ്ങനെയല്ല, അത് കുറച്ച് സ്ത്രീകൾ മുന്നിലിരിക്കുക അങ്ങനെയല്ലേ, ഇത് അങ്ങനെയല്ല. സ്ത്രീകൾക്കായിട്ട് ഒരു
1: ബസ് തന്നെ, ബസ് ഇറക്കേണ്ട കാര്യങ്ങൾ ഈ പറയുന്നു.
2: ആ നീ സ്ത്രീകൾക്ക് വേറെ തന്നെ ബസ്, പുരുഷന്മാർക്ക് വേറെ തന്നെ ബസ്, തട്ടലുമില്ല മുട്ടലുമില്ല, സുഖമായിട്ട് പോയിട്ട് വരാം.
1: അതെല്ലാം നടക്കുന്ന കാര്യം രാമിന്താ,
2: ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ നടക്കണം കരുണ.
1: അല്ല അങ്ങനെ നടക്കും എന്റെ കുട്ടിരാമട്ട.
3: അതായത് ആമിനത്ത് പറഞ്ഞത് ഒരു സാങ്കേതികമായ പരിഹാരമാണ്. നമ്മളൊരു പുതിയ പരിഷ്കൃത സമൂഹത്തിൽ നമുക്ക് തീരെ അത് പ്രായോഗികമേ അല്ല. നമ്മളിപ്പോ എലിയെ പേടിച്ചില്ലം ചുടുക എന്നുള്ള ഒരു ചൊല്ലുണ്ടല്ലോ,
1: അതുണ്ട്.
3: അതുപോലെയാണ് ഇപ്പം നമ്മളിപ്പം ഉപദ്രവിക്കുന്ന ആളുകളെ പേടിച്ചിട്ട് സ്ത്രീകൾക്ക് മാത്രമായിട്ടൊരു ബസ്, പുരുഷന്മാർക്ക് മാത്രമായിട്ടൊരു ബസ് എന്നുള്ളത് തീർത്തും പ്രായോഗികമേ അല്ല. നമ്മള് ഈ സ്ത്രീകൾ പുരുഷന്മാർ എന്നുള്ളൊരു വിവേചനമൊക്കെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. എല്ലാ കാര്യത്തിലും തുല്യത അല്ലേ.
1: എല്ലാം ഇംഗ്ലീഷിൽ എന്തോ പറയാനല്ലേ, എന്ത് ഇക്വാലിറ്റിയാണ്,
3: ജെൻഡർ ഇക്വാലിറ്റി. അപ്പൊ ഒരു സമത്വം, സ്ത്രീ പുരുഷ സമത്വം നമ്മൾ പറയുകയും അത് നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു കാലത്ത് നമ്മൾ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ കൊണ്ട് പ്രശ്നങ്ങൾ കൊണ്ട് അത് മറക്കാൻ പാടില്ല അല്ലേ. ഇതുപോലെ പുരുഷന്മാർ മാത്രം കയറുന്ന ഒരു വാഹനം, സ്ത്രീകൾ മാത്രം കയറുന്ന വാഹനം എന്നത് ഒരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിൽ പ്രായോഗികമേ അല്ല. അമിനത്ത താൽക്കാലിക പരിഹാരം മാത്രമാണത്. അതുകൊണ്ട് കരുണാകരൻ ബസ്സിൽ കയറുന്നതിന് പേടിക്കണ്ട, നമ്മള് മാന്യരായിട്ട് അല്ലേ, നമ്മളെ മനസ്സും അതുപോലെ പ്രവൃത്തിയും ശുദ്ധമായിക്കൊണ്ട് എവിടെയും യാത്ര ചെയ്യാം. അതുപോലെ മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ വേണ്ടി ഇതുപോലത്തെ പ്രവൃത്തികൾ ചെയ്യാത്ത ആളുകളും ഉണ്ടാവണം എന്നാണ് ഈ ചില സംഭവങ്ങൾ നമുക്ക് തരുന്ന ചില പാഠം. ഓരോ സംഭവങ്ങളും ഓരോ പാഠങ്ങളായിരിക്കണം.
2: പാഠം പഠിച്ചാലേ നല്ലത്
1: നമുക്കും എല്ലാവർക്കും.

0: ചിന്തിച്ചോളൂ, പക്ഷെ ചിരിക്കാൻ മറക്കണ്ട കേട്ടോ.
1: അല്ല, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ അച്ഛൻ അങ്ങോട്ടേക്ക് വരുന്നില്ലാന്ന്.
2: ആഹാ, അങ്ങനെ പറഞ്ഞ
1: അതെന്താ? പുതിയതെന്തെങ്കിലും വേണോന്ന് അച്ഛനോട് ചോദിച്ചില്ലേ നിങ്ങള്?
2: അതിപ്പോ ശരിയാക്കാം. അച്ഛാ, നമ്മള് പുതിയ വീട്ടിലേക്ക് താമസം മാറുമ്പോ നിങ്ങളെ റൂമിലേക്ക് പുതിയതൊന്നും എടുക്കുന്നില്ല, ഇതൊക്കെ തന്നെ പോരെ നമുക്ക്.
1: അച്ഛന്റെ മുഖത്തെ സന്തോഷം നോക്ക്, ഇതെന്തൊരു അത്ഭുത.
2: എടോ, 10-25 കൊല്ലം മുമ്പ് അച്ഛൻ അധ്വാനിച്ച് വാങ്ങിയതാ ഈ ഫർണിച്ചറൊക്കെ. ഒരു തകരാറുമില്ലാത്ത അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള ടെൻഷൻ ആയിരുന്നു അച്ഛന്. ഇത് തന്നെ അങ്ങോട്ട് എടുക്കുന്നെന്ന് അറിഞ്ഞപ്പോ ആ മുഖത്തെ സന്തോഷം കണ്ട. നീ കണ്ടോ, പുതിയ വീട്ടിലെത്തുമ്പോ അച്ഛൻ ഇതിലും സന്തോഷാവും.
1: അതെന്താ?
2: അന്ന് അച്ഛൻ ഫർണിച്ചർ വാങ്ങിയ കൂരൻമുക്കിലെ അതേ പോപ്പുലർ ഫർണിച്ചറിൽ നിന്ന് തന്നെയാ നമ്മള് പുതിയ ഫർണിച്ചർ ഒക്കെ വാങ്ങുന്നത്.
3: സാധാരണക്കാരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വിസ്മയിപ്പിക്കുന്ന വിലക്കുറവിൽ ഇതാ ഒരു ഫർണിച്ചർ ഷോപ്പ്, പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. 26 വർഷത്തെ സേവന പാരമ്പര്യവും വിശ്വാസ്യതയുമായി പോപ്പുലർ ഫർണിച്ചർ കൂരൻമുക്ക്. മറ്റു ഷോറൂമുകൾ കതിരൂർ, അഞ്ചരക്കണ്ടി, കായലോട്, മമ്പറം.

0: അമ്മേ, ഞാൻ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ?
1: നീ കളിക്കലേ?
0: പോന്നില്ല എന്ന് പറഞ്ഞാ പോന്നില്ല.
2: ആ നാട് ഒരു ഒച്ചപ്പാടെല്ലാം കേക്കുന്നു.
1: മോള് സ്കൂളിൽ പോകുന്നില്ല പോലും.
2: പോകുന്നില്ലേ? എന്തിട്ട്?
3: ഇന്നലെ പരീക്ഷ പേപ്പർ എല്ലാം കിട്ടി. ഓക്കാണെങ്കിൽ എല്ലാത്തിലും മാർക്കും കുറവ്.
2: പരീക്ഷന്റെ തലേന്നെല്ലാം മോള് കുത്തിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ, പിന്നെന്നാ?
3: അതന്നെ ഞാനും വിചാരിക്കുന്നേ. പിന്നെ എന്നാന്നോളെ പ്രശ്നം?
2: നീ വിഷമിക്കാണ്ടിരിക്കേ, അതിനെല്ലാം പരിഹാരം കാണാം.
3: എന്ത്?
2: മോളെയും കൂട്ടിയിട്ട് നാളെ നമുക്കൊന്ന് സമർത്ത് പോവാം. പഠനത്തിലുള്ള മോളെ എല്ലാ വിഷമങ്ങളും കണ്ടെത്തി അവര് പരിഹാരം നിർദ്ദേശിച്ചോളൂ.
3: ശരിക്കോ?
2: ആന്ന്.
4: സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഒക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമർത്ത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400 1 3030 9496 974 141.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattanur.

ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. മട്ടന്നൂരിലെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് 3.5 പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ. 916 BAS HUID ഹാൾമാർക്ക്ഡ് ഗോൾഡ്, DHC ആൻഡ് IGI സർട്ടിഫൈഡ് ഡയമണ്ട്സ്, 92.5 സിൽവർ ഓർണമെന്റ്സ്. ഫോൺ 9656120022. ശ്രീരേഷ് ജ്വല്ലറി മട്ടന്നൂർ.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ വായനശാല.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ വായനശാലയിലേക്ക് സ്നേഹസ്വാഗതം. ഇന്ന് വായനശാലയിലൂടെ കേൾക്കാം പി പത്മരാജന്റെ അവളുടെ കഥ എന്ന കഥാസമാഹാരത്തിലെ കഥ നക്ഷത്രദുഃഖം. അവതരിപ്പിക്കുന്നു അശ്വിനി.
2: എല്ലാം ഒരിക്കൽ കൂടി ആവർത്തിക്കപ്പെടാൻ പോകുന്നു. മുളവേലികൾ ചുറ്റി നിർത്തിയിരിക്കുന്ന കൊച്ചുകുടിലേക്ക് കയറി ചെല്ലും. മുറ്റം ഉറങ്ങിക്കിടക്കും. പൊളിഞ്ഞു വീഴാറായ കതകിൻ്റെ പാളികൾ തുരുമ്പ് കയറിയ വിജാവരികളിൽ നിന്ന് വിറയ്ക്കും. അത് നോക്കി അകത്തുറങ്ങുന്ന നിശബ്ദതയെ ഭയപ്പെട്ട് എന്തു ചെയ്യണമെന്നറിയാതെ അല്പനേരം പകച്ചു നിൽക്കും. തോളത്തു നിന്ന് എയർ ബാഗ് എടുത്ത് കാലുറയ്ക്കാത്ത മേശമേൽ വയ്ക്കും. ആ ശബ്ദം കേട്ട് അമ്മ അകത്തുനിന്ന് വിളിച്ചു ചോദിക്കുന്നു,
3: ആരാത്?
2: ഉത്തരം പറയാതെ ചെരിപ്പൂരി മൂലയിലിടുമ്പോൾ ഇഴഞ്ഞ ശബ്ദം വാതിൽപൊളികൾക്കിടയിലൂടെ നൂന്നെത്തും.
3: ആരാ, മാലിനിയാണോ?
2: ചുണ്ടുകൾക്കുള്ളിൽ ഒതുക്കാനാശിച്ച മറുപടി പിടിവിട്ട് പുറത്തേക്ക് പറക്കും.
3: അതെ.
2: എന്നിട്ട് മുഖത്ത് കൃത്രിമമായ സന്തോഷം പരത്തിവെച്ചുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലും.

0: എന്നെ കാണാഞ്ഞ് ഇതെന്താത്ര താമസിക്കണേ, ഇതെന്താത്ര താമസിക്കണേ എന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഞാൻ. അമ്മ പറയും, മറുപടി പറയില്ല, ചെറുതായി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്യും. അമ്മയ്ക്കിപ്പോ എങ്ങനെയുണ്ട്? സൂക്കേടൊക്കെ കുറവില്ലേ? അമ്മ കുറവുണ്ടെന്നോ ഇല്ലെന്നോ അർത്ഥമാക്കാത്ത തരത്തിൽ ഒന്ന് മൂളും. എന്നിട്ട് അകത്തേക്ക് നോക്കി ചേച്ചിയെ വിളിക്കും.
1: ഇതാരപ്പോ വന്നേന്ന് ഒന്ന് നോക്കിയേ ഭാർഗവിയേ, ദാ ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വരുന്നേ.
0: ഭാർഗവി എന്ന ചേച്ചി അടുക്കളയിൽ നിന്ന് കരിയിൽ കുളിച്ച് ഇറങ്ങി വരുമ്പോൾ താൻ അമ്മയുടെ അരികിൽ ഇരിക്കുകയായിരിക്കും. അമ്മയുടെ വിരലുകൾ തൻ്റെ മുടിക്കിടയിൽ വിരവി നടക്കും. ഏതെണ്ണയാണ് തേക്കുന്നതെന്ന് അവരന്വേഷിക്കും. മുടി കൊഴിഞ്ഞിട്ടുണ്ടെന്ന് വിഷാദിക്കും. താൻ അമർഷമൊതുക്കി എല്ലാവരോടും സഹതപിച്ചുകൊണ്ട് ചിന്തിക്കും, ഇവരെല്ലാം എന്നോട് അന്യൊരുത്തിയോടെന്ന പോലെ പെരുമാറുന്നു, ഞാൻ ഈ വീട്ടിലെ ഒരംഗമല്ലെന്നതുപോലെ. ഈ സ്നേഹം കാണിക്കൽ കള്ളമാണ്. 3-ാം തീയതികളിൽ അമ്മയുടെ തള്ളവിരൽ മഷി കാണാതെ ഇരിക്കട്ടെ. ഈ സ്നേഹം എവിടെയെങ്കിലും പോയി ഒളിക്കും, പൂഴിയിലെ മഴ പോലെ. ചേച്ചിയുടെ ശബ്ദം ചിന്തകളിൽ നിന്നുണരുന്നത് ഒരു പക്ഷെ ഇങ്ങനെയാവും. ഹിതാര് മാലുവല്ലേ, പോയി സാരി അഴിച്ച് അഴയിലിടു കുട്ടി. എൻ്റെ മുണ്ട് അപ്പുറത്തുണ്ടാവും. അതല്ലെങ്കിൽ ജയനും ശാരദയും ഇപ്പോൾ സ്കൂളിൽ നിന്ന് വരുമെന്നോ അവർ ഇന്നലെ മുതൽ ചേച്ചി വരുന്നതും കാത്ത് തുള്ളിച്ചാടി നടക്കുകയാണെന്നോ ഒക്കെ പറയും. അപ്പോൾ ഉള്ളിലെ അമർഷം എരിഞ്ഞടങ്ങിപ്പോകും. ഇളയ കുട്ടികളെക്കുറിച്ച് ചോദിക്കും. അവർക്കായി കൊണ്ടുവന്നിട്ടുള്ള 1/2 കിലോഗ്രാം മിഠായിയും 4 ഓറഞ്ചുകൾ തിക്കിക്കെട്ടിയിരിക്കുന്ന കടലാസുപൊതിയും ചേച്ചിയുടെ കയ്യിൽ കൊടുക്കും. അമ്മ കട്ടിലിലേക്ക് ചെരിഞ്ഞുകൊണ്ട് പുതപ്പെടുത്ത് കണ്ണും മൂക്കും തുടച്ചു പറയും,
1: നീ തന്നെ അങ്ങോട്ട് കൊടുത്താളാ, നീയല്ലേ ഉള്ളൂ അവർക്ക് എന്തേലും കൊടുക്കാൻ.
0: ആരോടും ഒന്നും വാങ്ങിയിട്ടില്ല, എല്ലാം കൊടുക്കുക മാത്രം. എന്നെ നിങ്ങളെല്ലാവരും കൂടി പിഴിഞ്ഞെടുക്കുന്നു. എന്റെ അവസാനത്തെ തുള്ളിക്കൂടി നിങ്ങൾ വികാരഭേദമില്ലാതെ പങ്കുവെക്കും. ഉള്ളിലിരുന്ന് ആരോ പറയും, ഒരു മകള് ജോലി നോക്കുന്നു എന്ന് പറഞ്ഞ്. ചേച്ചി അടുക്കളയിലേക്ക് പോകുമ്പോൾ ഒക്കത്തിരിക്കുന്ന കുഞ്ഞിനെ നിലത്തുവെച്ചിട്ട് തന്നെ ചൂണ്ടിക്കാണിക്കും. ഇളയമ്മയെ കാണുമ്പോൾ കുട്ടി കണ്ണുകളിൽ അത്ഭുതം വിരിയിക്കും, ചിരി നിർത്തും, കരച്ചിൽ തെളിഞ്ഞു വരാൻ തുടങ്ങും. അപ്പോൾ അമ്മ കിന്നരിക്കും,
1: എപ്പോ നോക്കിയാലും ഒരു മുലകുടി, എന്റെ മോടെ ശരീരം മുഴുവനും ഈ നീർപ്പന്തക്കാരി വലിച്ചെടുക്കും അല്ലേ.
0: കുട്ടി അതിൻ്റെ തള്ളയുടെ പിറകെ അടുക്കളയിലേക്ക് ഇഴഞ്ഞു നീങ്ങുമ്പോൾ താൻ ഭാർഗവിയേട്ടത്തിയുടെ ഭർത്താവിനെക്കുറിച്ച് അന്വേഷിക്കും. പഴയ ഉത്തരം തന്നെ കിട്ടും, ബോട്ടിലെ ശ്രാങ്കായി വീണ്ടും ജോലി കിട്ടിയേക്കും, അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്, കുറേ കാലത്തിന് ശേഷം കഴിഞ്ഞയാഴ്ച ഇവിടെ വന്നിരുന്നു, മോൾക്ക് ഉടുപ്പിനുള്ള ശീലയും കൊണ്ടുകൊടുത്തു, രാത്രി വന്ന് രാവിലെ തന്നെ പോയി. അത് കേൾക്കുമ്പോൾ ഉള്ളിൽ കൊത്തി വലിക്കല്. മോൾക്ക് ഉടുപ്പ് ശീലയും ഭാര്യയുടെ ഗർഭപാത്രത്തിലേക്ക് ബിന്ദുവുമായി അയാൾ ഇടയ്ക്കിടെ ഇങ്ങനെ കയറി വരാതിരുന്നെങ്കിൽ. അല്ലാതെ തന്നെ ആവശ്യത്തിലേറെയുണ്ട് ആൾക്കാർ. അമ്മ, ചേച്ചി, അനിയൻ, അനിയത്തി, ഇപ്പോഴിതാ ചേച്ചിയുടെ കുട്ടി, ഇനി ഇതിങ്ങനെ പോയാല്? ഭാർഗവിയേട്ടത്തിയുടെ ഭർത്താവിന് വേഗം ജോലി കിട്ടിയിരുന്നെങ്കിൽ? ചേച്ചിയുടെ വിഷാദം വലകെട്ടിയ മുഖം അടുക്കളയിൽ നിന്ന് തെളിഞ്ഞു വരും. കറുപ്പ് നിറം മുഴുവനായി മാറാത്ത 1 ഗ്ലാസ് കാപ്പി, പാലില്ല എന്നൊരു ക്ഷമാപണത്തോടുകൂടി മുന്നിൽ വരും. അപ്പോ സ്വയം വെറുപ്പ് തോന്നും. വീട്ടിലെ മറ്റെല്ലാവരിൽ നിന്നും വ്യത്യസ്തമായി ഇങ്ങനെയൊരു ജീവിതം നയിക്കേണ്ടി വന്നതിനെ ചൊല്ലി ലജ്ജിക്കും. ആഴമുള്ള അസന്തുഷ്ടിയുടെ നിശ്ചലമായ മുഖത്ത് സഹാനുഭൂതി ശബ്ദമുണ്ടാക്കാതെ തുടിച്ചു വീഴും. ചുറ്റും ആയുസ് കുറഞ്ഞ ഓളങ്ങൾ വിടർന്നു വരും. മുൻപ് എത്രയോ പ്രാവശ്യം പരിചയമുള്ളതാണ് ഈ ദിവസം. വീണ്ടും ഇപ്പോഴിതാ ഒരിക്കൽ കൂടി ചുറ്റിക്കറങ്ങി തിരികെ വിരലുകളിലെത്തുന്ന പരിചിതമായ രുദ്രാക്ഷമണി പോലെ. വൈകുന്നേരം കുട്ടികളെത്തി. പച്ചപ്പ് മങ്ങി നരച്ചു തുടങ്ങിയ സ്കൂൾ യൂണിഫോമിനുള്ളിൽ ശാരദ കുറേ കൂടി ശോഷിച്ചു കണ്ടു. അനിയന്റെ മുഖത്ത് വിശപ്പും ആർത്തിയും കോലം വരച്ചിട്ടിരിക്കുന്നു.
1: എനിക്കൊരു പുതിയ പാവാടയും ബ്ലൗസും വാങ്ങി വരാന്ന് പറഞ്ഞിട്ട്?
0: ശാരദയുടെ പരിഭവം.
1: നോട്ട് പുസ്തകം മുഴുവൻ തീർന്നു കേട്ടോ, ഇപ്പൊ കടലാസിലാ പഠിപ്പ്, മാഷ് കണ്ട അടി കിട്ടും.
0: അവരോട് ദേഷ്യം തോന്നരുത്. അവർക്ക് വേണ്ടത് കൊടുക്കാൻ താൻ മാത്രമല്ലേയുള്ളൂ. 8-ഉം 10-ഉം വയസ്സായ കുട്ടികളാണ്, കാണുമ്പോൾ ഓടി വന്ന് കെട്ടിപ്പിടിച്ചെന്ന് വരില്ല, ആവശ്യം പറയും. അത് കേൾക്കുമ്പോൾ ഇതാ തന്നെ പിഴിഞ്ഞെടുക്കാൻ 2 ആൾ കൂടി എന്നൊന്നും വിചാരിക്കരുത്.
1: എല്ലാം വാങ്ങിത്തരാം, അതിരിക്കട്ടെ, നീ പഠിക്കണുണ്ടോ?
2: പിന്നെ പഠിക്കാതെ ശരിക്കെന്നെ പഠിക്കണുണ്ട്.
0: ശാരദയുടെ മുഖത്ത് അഭിമാനം ഉണരുന്നത് കാണുമ്പോൾ തീർച്ചയാക്കാം അവൾക്ക് നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടെന്ന്.
1: മാർക്കെങ്ങനെ?
2: 4 എണ്ണത്തിൻ്റെ മാർക്ക് പറഞ്ഞു, അതിൽ 3 എണ്ണത്തിന് ഫസ്റ്റ്, കണക്കിന് മാത്രം സെക്കൻഡായിപ്പോയി.
1: തനിക്കെങ്ങനെ കുറ്റം പറയാൻ പറ്റും?
0: ആരെയെങ്കിലും പഴി പറയാനാവുമോ?
2: 50 രൂപ കൊണ്ട് ഇവിടെ 5 വയറുകൾ കഴിയുന്നു. താനൊരാൾക്ക് മാത്രമായി അതിൻ്റെ ഇരട്ടിയിൽ അധികമാകുന്നു. ഉമ്മറത്ത് വിളക്ക് തെളിഞ്ഞു. തൻ്റെ തറയിൽ കൺമിഴിച്ച തിരി എണ്ണ കിട്ടാതെ വിറച്ചുകൊണ്ടു നിന്നു. മുറ്റത്തിറങ്ങി നിന്ന് ആകാശത്തേക്ക് നോക്കി. ഇന്ന് ചന്ദ്രനുണ്ട്, കുറേ നക്ഷത്രങ്ങളും. പണിയെടുക്കുന്ന നഗരത്തിലാവുമ്പോൾ ഇതൊന്നും കാണില്ല. പൂർണ്ണചന്ദ്രൻ ആളറിയിക്കാതെ പതുങ്ങിക്കടന്നു പോകും. കറുത്തവാവിനെ വിദ്യുച്ഛക്തി ആട്ടി ഓടിക്കും. പലപ്പോഴും കറന്റ് പോകുന്ന രാത്രികളിലാണ് ചന്ദ്രികയെക്കുറിച്ച് ഓർക്കുന്നത് തന്നെ. ഒരിക്കൽ ഇത് അദ്ദേഹത്തിനോട് പറഞ്ഞതാണ്. ബീച്ചിൽ ആളുകൾ കുറഞ്ഞുകൊണ്ടിരുന്ന ഒരു സന്ധ്യ. കടലിന്റെ മാറിൽ നിലാവ് ആലംബമറ്റു കിടക്കുന്നു. തിരമാലകൾ തേങ്ങലൊതുക്കി വിഷമമടക്കി പൗർണമിയുടെ വെളിച്ചത്തെ തഴുകി. ഇപ്പോൾ കൂടി അതെല്ലാം കാണാൻ പറ്റുന്ന പോലെ. ചാളത്തടികളുടെ മേൽ ഇരുണ്ട മറവിൽ ഒരു യുവതിയും യുവാവും. അവരെ തഴുകി കടന്നു പോകുന്ന കാറ്റിൽ കൂടി പ്രേമത്തിന്റെ മണം തുടിച്ചു നിൽക്കുന്നു. കടലിന്റെ പിടിവിട്ട് ചെന്നു നിൽക്കുന്ന ചന്ദ്രനെയും തൊട്ടടുത്ത് നിൽക്കുന്ന നക്ഷത്രത്തെയും കുറിച്ച് അവൾ സംസാരിക്കുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അവൾ ആ നക്ഷത്രത്തെ തന്നെ ശ്രദ്ധിക്കുകയാണത്രേ. ലോഡ്ജിലെ ജനാലയ്ക്ക് നേരെ നിന്ന് ചന്ദ്രനും നക്ഷത്രവും.
3: എന്നിട്ടെന്ത് കണ്ടുപിടിച്ചു?
2: അയാൾ ചിരിക്കുന്നു. അവൾ കണ്ടുപിടിച്ച കാര്യം പറയുന്നു. ആ ചന്ദ്രൻ കാമുകനാണ്, ആ നക്ഷത്രം
3: മാലിനിയും,
2: അയാൾ കൂട്ടിച്ചേർക്കുന്നു. എന്നിട്ട് പരിഹാസത്തിന്റെ സ്വരത്തിൽ പറയുന്നു,
3: ഓ ഇതാണോ? ഇത് മുമ്പേ എത്രയോ പേർ പറഞ്ഞു കഴിഞ്ഞതാണ്.
2: അവൾ മണ്ണിൽ വിരൽ താഴ്ത്തിയിരുന്ന് ആലോചിക്കുന്നു. താൻ പറയാൻ വന്നത് പറയണോ? അത് അദ്ദേഹത്തിന് വിഷമമാവില്ലേ? എന്തോ പറയാൻ തുടങ്ങി, വേണ്ടെന്ന് വയ്ക്കുന്നു. അപ്പോൾ അയാൾ പ്രോത്സാഹിപ്പിക്കുന്നു,
3: എന്താണ് പറയാൻ വന്നത്? പറയൂ, എന്താണ് കണ്ടുപിടിച്ചതെന്ന് കേൾക്കട്ടെ.
2: അവൾ ഒതുക്കിയ ശബ്ദത്തിൽ തിരകൾക്കും കടൽക്കാറ്റിനും കേൾക്കാനാവാത്ത സ്വരത്തിൽ ഭംഗിക്കൊടുത്ത് അത് പറയുന്നു. ആ നക്ഷത്രം ചന്ദ്രനോട് ഓരോ ദിവസവും കുറേശ്ശെ കുറേശ്ശെയായി അടുക്കുന്നുണ്ട്. കറുത്ത പൗർണമി രാത്രിയിൽ ദിവ്യജ്യോതിസോടുകൂടി അവനെ അവൾ കണ്ടു, അന്ധമായി ആരാധിച്ചു പോയി. പിന്നെ ഓരോ ദിവസവും രഹസ്യത്തിൻ്റെ കാൽവയ്പ്പുകളോടെ അവൾ അടുത്തടുത്തു വരുന്നു. ഒടുവിൽ അവനോട് വളരെ അടുത്ത നാളിൽ അവൾ ആശ്വസിക്കുന്നു, നാളെ അവൻ്റെ കൈകളിൽ. പിറ്റേന്ന് നക്ഷത്രക്കാമുകി വിശാലമായ ആകാശത്തിൽ കൺമിഴിക്കുമ്പോൾ ചന്ദ്രനില്ല. പരന്ന ഇരുട്ടിൻ്റെ കരയില്ലാത്ത കടലിൽ അവൾ ഒറ്റയ്ക്ക് മുഖം പൊത്തിനിന്ന് തേങ്ങും. കറുത്ത വാവിൻ്റെ രാത്രിയിൽ ആരും കണ്ണുനീർത്തുള്ളികൾ ശ്രദ്ധിച്ചെന്ന് വരില്ല. കോടി കോടി പുരുഷാന്തരങ്ങളായി ആവർത്തിക്കപ്പെട്ടു പോരുന്ന ഒരു ശിഥിലമോഹത്തിൻ്റെ കഥ. അയാളുടെ ഹൃദയത്തിൽ കണ്ണുനീരിൻ്റെ ഉപ്പുതുള്ളികൾ വീഴുന്നു. അതൊഴിവാക്കാൻ വേണ്ടി
3: എന്തെല്ലാം ഭാവനകളാണ് മാലിനിക്കുണ്ടാവുന്നത്, അതും ഈ സ്പേസ് യുഗത്തിൽ.
2: ഹൃദയത്തിൻ്റെ വേദന ഒതുങ്ങില്ല, നിശബ്ദമായ മാത്രകൾ. ഒടുവിൽ അയാൾ മുൻപ് പലപ്പോഴും എന്നതുപോലെ ആവർത്തിക്കുന്നു,
3: നക്ഷത്രമേ, നമുക്ക് വിവാഹം ചെയ്തുകൂടെ?
2: അവൾ തേങ്ങിക്കരയുന്നു. എങ്ങനെ കരയാതിരിക്കും? അയാൾക്ക് പണം വേണ്ട, പൊന്നു വേണ്ട, ഒന്നും വേണ്ട. ഒന്നൊഴികെ അവൾ ജോലി രാജി കൊടുക്കണം. കാരണം പറയുന്നുണ്ട്, അയാൾക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് മാത്രം ഒരു കുടുംബത്തിന് സുഖമായി കഴിയാം. പിന്നെ ചെറുപ്പം മുതൽക്ക് ഉള്ളിൽ ഭാര്യയെക്കുറിച്ച് ഒരു സങ്കല്പം വെച്ച് പുലർത്തിയിട്ടുണ്ട്. വൈകുന്നേരം ഓഫീസിൽ നിന്ന് മടങ്ങിയെത്തുമ്പോൾ കാപ്പിയുമായി കാത്തുനിൽക്കുന്ന അവളുടെ വിരലുകളിൽ ടൈപ്പ്റൈറ്ററിൽ നിന്ന് പുരണ്ട മഷിയില്ല. ഓഫീസിലെ സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥന്മാരുടെയും അപമര്യാദ നിറഞ്ഞ പെരുമാറ്റം അവളുടെ കവിളിൽ വിഷാദരേഖകൾ വരച്ചിട്ടില്ല. ഒക്കെയും ശരിയാണ്, പക്ഷേ എങ്ങനെ പറയാനൊക്കും? ആശ്രയിച്ചു കഴിയുന്ന 5-6 വയറുകളെക്കുറിച്ച് പറഞ്ഞാൽ അയാളെന്ത് പറയുമെന്ന് കൂടി അറിയാം.
3: അവരെയൊക്കെ നോക്കാൻ ഞാൻ കൂടി ഉണ്ടാകും, മാലിനി അതോർത്ത് ബുദ്ധിമുട്ടണ്ട.
2: ആ ഹൃദയത്തെ ചുംബിക്കാം, പക്ഷേ അവളിലെ പെണ്ണ് വിലക്കുന്നു.
3: ഇതൊക്കെ എല്ലാ പുരുഷന്മാരും പറയും, വിവാഹം കഴിയുമ്പോൾ മട്ടുമാറും. മാലിനിക്ക് ജോലി കൂടിയേ തീരുവെന്ന് എന്താണിത്ര നിർബന്ധം? അതിൻ്റെ അർത്ഥം എന്നെ ഇനിയും വിശ്വാസമായിട്ടില്ല എന്നല്ലേ?
2: പല പ്രാവശ്യം ചോദിച്ച ഈ ചോദ്യത്തിന് കഴിഞ്ഞ ആഴ്ച മറുപടി പറഞ്ഞു. അടുത്ത ആഴ്ച ഞാൻ വീട്ടിൽ പോകുന്നുണ്ട്, അവരോട് പറഞ്ഞിട്ട് ഞാൻ രാജി കൊടുക്കും. എന്താ, അതുപോരെ? അയാളുടെ മുഖത്ത് സന്തോഷത്തിൻ്റെ തിളക്കം, അവളുടെ ഹൃദയത്തിൽ വിഷാദത്തിൻ്റെ ചുളിവുകൾ, അസംഭവ്യതയെക്കുറിച്ചുള്ള ഭയം. ഇപ്പോഴും അതങ്ങനെ നിൽക്കുന്നു.
1: അമ്മയോടും മറ്റും ഇക്കാര്യം പറഞ്ഞു തീർക്കുന്നതുവരെ എങ്ങനെ സ്വൈര്യം കിട്ടാനാണ്? പക്ഷേ പറയാതെയിരുന്നാൽ,
4: അമ്മേ വിളക്കണിയാൻ പോണോ?
1: അകത്തുനിന്ന് ശാരദയുടെ ശബ്ദം കേട്ടു. ആരും മറുപടി പറയുന്നില്ല. ഇനി ഒഴിച്ചു കൊടുക്കാൻ മണ്ണെണ്ണ ഉണ്ടാവില്ല. അകത്തേക്ക് ചെന്നു. വിജയൻ വെറും തറയിൽ കമിഴ്ന്നു കിടന്നുറങ്ങുന്നു. ശാരദ കുപ്പിവിളക്കെടുത്ത് തലകീഴായി പിടിച്ചു നോക്കുന്നു. അല്പനേരത്തേക്ക് തിരിയിൽ പ്രകാശമെത്തും. വീണ്ടും കരിന്തിരി.
2: നീ പോയി കിടന്നുറങ്ങിക്കോളൂ, അവളോട് പറഞ്ഞു. ഇനിയുള്ളത് കാലത്ത് ചെയ്യാം.
1: വിജയനെ തട്ടിയുണർത്തി കുപ്പിവിളക്കുമെടുത്ത് കുട്ടി അകത്തേക്ക് നടന്നു. മുറിയിൽ ഇരുട്ടായി. മൂലയിൽ നിന്ന് അമ്മ അവളെ എന്തിനോ ശകാരിക്കുന്നത് കേട്ടു. എന്നിട്ട് തന്നോടായി കൂട്ടിച്ചേർത്തു,
2: നീ ചെന്ന് വല്ലതും വാങ്ങിക്കഴിക്കുമോളെ.
1: ഉണക്കമീൻ പൊരിച്ചത് ഇന്ന് സ്പെഷ്യലാണ്, അതുപോലെ കാച്ചിയ പപ്പടവും. കഞ്ഞി കുടിക്കുമ്പോൾ വെറുതെ പ്ലാവിലയുടെ ചോട്ടിലുള്ള ഒരു ദ്വാരത്തിലൂടെ ഒഴുകിപ്പോകുന്ന വെള്ളത്തെക്കുറിച്ച് ആലോചിച്ചു. കനമില്ലാത്തതുകൊണ്ട് അതിന് ഇലയിൽ സ്ഥാനമില്ല. ഇതേവരെ ഒപ്പമുണ്ടായിരുന്ന ചോറ് എന്നേക്കുമായി പിരിഞ്ഞു പോകുന്നു. അപ്പുറത്ത് നിന്ന് അമ്മയുടെ ചുമ തുടരെ കേട്ടു. ദേഹം പിളർന്നു പോകുന്നതുപോലെ തോന്നി. കഞ്ഞി വിളമ്പുന്നതിനിടയിൽ ചേച്ചി പറഞ്ഞു, അമ്മയ്ക്ക് ഈയിടെയായി തീരെ സുഖല്ല. നിർവികാരിയായി മൂളുക മാത്രം ചെയ്തു. ഇതെന്തിൻ്റെ പുറപ്പാടാണെന്നറിയാം. മരുന്ന് വാങ്ങിക്കഴിക്കണമെന്നും പറഞ്ഞ അനുസരണ ഉണ്ടായിട്ട് വേണ്ടേ? ഒന്നും മിണ്ടിയില്ല. ചേച്ചി തുടർന്നു, ഇനി മാല് വരുമ്പോൾ ഒരുട്ടം ചെയ്യോ? ചോദ്യഭാവത്തിൽ ചേച്ചിയുടെ മുഖത്തേക്ക് നോക്കി. അവർ മുഖം താഴ്ത്തി കഞ്ഞിപ്പാത്രത്തോടെന്ന വണ്ണം പറഞ്ഞു, വല്ല ടോണിക്കും ഗുളികയും എന്തെങ്കിലും. ഇനി രണ്ടു മാസം കഴിഞ്ഞേ വരുള്ളൂ. ചേച്ചി നിശബ്ദയായി നിന്നതേയുള്ളൂ. ആ സംസാരം തുടർന്നു കൊണ്ടുപോവാൻ മടി തോന്നി. പ്രായം കവിഞ്ഞു നിൽക്കുന്ന ഒരു പെണ്ണിന്റെ വിവാഹകാര്യമൊഴികെ മറ്റെന്തും ഇവിടെ സംസാര വിഷയമാകും. കൂടെ പഠിച്ചിരുന്ന കുട്ടികൾക്കെല്ലാം ഒന്നും രണ്ടും മക്കളായി കഴിഞ്ഞു. താൻ മാത്രം. ഉള്ളിൽ ഈർഷ്യയുടെ കനലുകൾ എരിഞ്ഞു തുടങ്ങി. ഇവരാരും ഉണ്ടാവില്ല തന്റെ കാര്യം അന്വേഷിക്കാൻ. കൈ കഴുകുമ്പോഴും ഉള്ളിൽ എന്തോ ഇരമ്പി മറിഞ്ഞുകൊണ്ടിരിക്കുന്നതായി തോന്നി. ഇനി അത് പറഞ്ഞില്ലെങ്കിൽ പറ്റില്ല. മുണ്ടിന്റെ തുമ്പമർത്തി മുഖം തുടയ്ക്കുമ്പോൾ പെട്ടെന്ന് ആരോടുമില്ലാതെ പറഞ്ഞു,
2: എന്റെ ജോലി പോയേക്കുന്നാ തോന്നണേ.
1: ഇങ്ങനെ പറയാനായിരുന്നില്ല താൻ ആഗ്രഹിച്ചിരുന്നത്. ഇതൊരു കള്ളമാണ്. രാജി കൊടുത്താലല്ലാതെ തന്റെ ജോലി നഷ്ടപ്പെടാൻ പോകുന്നില്ല. എന്നിട്ടും ചെയ്യാനുറച്ചു കഴിഞ്ഞ കുറ്റത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി മുൻകൂട്ടി കള്ളം പറഞ്ഞു വെക്കുന്ന സ്കൂൾ കുട്ടിയെപ്പോലെ താൻ പെരുമാറുന്നു. അമ്മയുടെ ശബ്ദത്തിൽ കിതപ്പുണ്ടായിരുന്നു.
5: എന്താ എന്താ മാലു ഇപ്പറയണത്?
1: ജോലി പോവേ?
5: ഉവ്.
1: താനിതൊക്കെ എങ്ങനെ പറഞ്ഞുകൂട്ടുന്നു എന്ന് അതിശയിച്ചുകൊണ്ട് തുടർന്നു, ഞങ്ങള് നാലഞ്ച് ടൈപ്പിസ്റ്റുകളെ പറഞ്ഞുവിടണമെന്ന ഓഫീസർ എഴുതിയിരിക്കണേ. പ്രൊബേഷൻ കഴിയാത്തവരായി ഞങ്ങളെ മൂന്നാലാളുണ്ട്.
5: നിന്നേം പറഞ്ഞുവിടുവോ?
1: ഭാർഗവിയടത്തി അടുക്കള വാതിലിൽ നിന്ന് ചോദിച്ചു. ഉള്ളിൽ വെറുപ്പ് പതഞ്ഞു പൊന്തുന്നു. നാളെ മുതൽ ധർമ്മം കിട്ടില്ല എന്ന് കേൾക്കുമ്പോൾ പിച്ചക്കാർക്കുണ്ടാകുന്ന വേവലാതിയാണ് ഓർമ്മ വന്നത്.
5: മറ്റുള്ളവരൊക്കെ എന്തു ചെയ്യാനാ പോണത്?
1: പാവം അമ്മ, പാവം ചേച്ചി. പറഞ്ഞത് അങ്ങനെ തന്നെ വിശ്വസിച്ചിരിക്കുന്നു.
2: എന്ത് കാട്ടാനാണ്?
1: അവൾ സാധാരണ മട്ടിൽ പറഞ്ഞു. ഏറിയ രണ്ടു മാസം അപ്പളത്തേക്ക് പുറത്തായിരിക്കും. കുറേ നേരത്തേക്ക് ആരും ഒന്നും മിണ്ടിയില്ല. പിന്നെ അടക്കിയ ശബ്ദത്തിൽ ഭാർഗവിയെടുത്തി ചോദിച്ചു,
5: ജോലി പോയാ നമ്മൾ എന്ത് ചെയ്യും?
1: ഉത്തരം പറഞ്ഞില്ല. ജോലി പോയി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാം. ഒരാൾ പ്രകാശത്തിലേക്കും അഞ്ചു പേർ ഇരുട്ടിലേക്കും തീർത്ഥയാത്ര ആരംഭിക്കും. ആരെയെങ്കിലും കണ്ടിട്ട് കുറേ ഉറുപ്പ്യ കൊടുത്താൽ ജോലി പോവാതെ കഴിക്കാൻ പറ്റുമോ? ചേച്ചി ചോദിച്ചു. ഉള്ളിൽ ചിരി പൊട്ടി. ബോട്ടിലെ സ്ട്രാങ്കിന്റെ പണി പോലെയാണ് ഗവൺമെന്റ് ഉദ്യോഗവുമെന്ന് അവർ ധരിക്കുന്നു. അങ്ങനെ നടക്കുന്നത് അങ്ങോട്ട് വെക്കുക. എങ്കിൽ തന്നെ എവിടുന്ന രൂപ കൊടുക്കാണ്ടാവുക? വെറുതെ ചോദിച്ചു. എങ്കിലും പറയാതെ വയ്യല്ലോ. അമ്മ ചോദിച്ചു,
5: അത് നമുക്കുണ്ടാക്കാവുന്ന നോക്കാം, എത്ര കൊടുക്കേണ്ടി വരും?
1: ഉള്ളിൽ സഹതാപത്തിന്റെ കൂമ്പുകൾ കിളിർത്തു വരുന്നു. അസത്യങ്ങളുടെ ഈ നൂലേണിയിൽ കൂടി തനിക്കിനി എത്ര ദൂരം സഞ്ചരിക്കേണ്ടി വരും?
5: 2000-3000 ഒക്കെ ആയേക്കും. ഭഗവതി,
1: അമ്മ നിസ്സഹായമായി വിളിച്ചു.
5: അത്രയും കൊടുത്താ കാര്യം നടക്കുമെന്ന് ഉറപ്പാണോ?
1: ചേച്ചിയുടെ ചോദ്യം കേട്ടപ്പോൾ കൗതുകം തോന്നി. ഉറപ്പുണ്ടെന്ന് പറയാം.
5: രൂപ എവിടെ നിന്നുണ്ടാക്കും? ഒരു വേള നടന്നേക്കും.
1: എങ്കിലൊന്ന് ചെയ്യാം. ചേച്ചിയുടെ സ്വരത്തിന് ഗൗരവം നിഴലിച്ചു നിന്നു.
3: ഈ വീടും പറമ്പും പണയെഴുതാം. 2500 കിട്ടാത്ത വരില്ല. ജോലി സ്ഥിരായാൽ പിന്നെ കൊറേശ്ശിയായി അടച്ചു തീർക്കാലോ. ദുഃഖത്തിൻ്റെ ചിറകുകൾ പൊട്ടുന്നതുപോലെ തോന്നി. ചെറുതെങ്കിലും തൻ്റെ ജോലിക്ക് ഇവരെല്ലാം എന്ത് വിലയാണ് കൽപ്പിക്കുന്നത്? തേങ്ങലൊതുക്കി പറഞ്ഞൊപ്പിച്ചു. പോവാതെ കഴിക്കാമോന്ന് നോക്കാം. അത്യാവശ്യമുണ്ടെങ്കിൽ മതിയല്ലോ പണത്തിൻ്റെ കാര്യം തിരക്കണത്. അമ്മ എന്തോ പറയാൻ തുടങ്ങി. അത് കേൾക്കാൻ നിൽക്കാതെ അകത്തേക്ക് നടന്നു. കള്ളങ്ങളുടെ വഴി അടഞ്ഞിരിക്കുന്നു. തനിക്ക് വിധിച്ചത് തോൽവി, കഷ്ടപ്പാട്, ചുമടെടുപ്പ്. പായയിൽ മുഖം അമർത്തിക്കിടന്നു. രാത്രിയുടെ കട്ടി കുറഞ്ഞു വരുന്നു. ജനാലയ്ക്കപ്പുറം ഒരു വിളർത്ത ചന്ദ്രൻ. നഗരത്തിലെ ബീച്ചിൽ ഇപ്പോൾ തിരക്കൊഴിഞ്ഞിട്ടുണ്ടാകും. വെളുത്ത മണൽപ്പരപ്പിൽ ഒരു ചെറുപ്പക്കാരൻ ആഹ്ലാദം തിരയടിക്കുന്ന ഹൃദയവുമായി ആകാശം നോക്കിയിരിക്കുന്നുണ്ടാവും. ആ സന്തോഷം ഇനി അധികം നീണ്ടു നിൽക്കുകയുണ്ടാവില്ല. ഏറിയാൽ 2 കൂടി. പിന്നെ ഒരു ദിവസം എന്നേക്കുമായി വിട പറയേണ്ടി വരും. കായൽക്കരയിലുള്ള പാർക്കിൽ വെച്ച് സന്ധ്യയ്ക്ക് കടന്നുപോകുന്ന വള്ളങ്ങളെയും ബോട്ടുകളെയും തൂങ്ങിയുറങ്ങുന്ന ചീനവലകളെയും നോക്കിയിരുന്നുകൊണ്ട് താനത് പറഞ്ഞൊപ്പിക്കും. വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടെ എല്ലാം മറന്നുകളയൂ എന്ന് താൻ ആവശ്യപ്പെടുകയും അപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്താണീ പറയുന്നതെന്ന് ഒന്ന് വിശദമാക്കി തരാമോ എന്ന് അയാൾ ചോദിക്കുകയും അതു കേട്ട് താൻ ഭ്രാന്തിയെപ്പോലെ എന്തൊക്കെയോ പുലമ്പി ഒടുവിൽ എനിക്കൊരിക്കലും ഒരു ഭാര്യയാവാൻ പറ്റില്ല, ഞാനൊരു ചുമട് താങ്ങി മാത്രമാണ് എന്ന് പറഞ്ഞൊപ്പിക്കുകയും അയാൾ തരിച്ചിരുന്ന് മുഖം തുടച്ച് എൻ്റെ മാലിനി, ഞാൻ പറയുന്നതൊന്ന് കേൾക്കൂ. ജോലി റിസൈൻ ചെയ്യുന്നതുകൊണ്ട് നിന്റെ വീടിന് യാതൊരു തകരാറും വരില്ലെന്ന് ഞാനല്ലേ പറയുന്നത് എന്ന് ഉറപ്പു തരികിലും അതിൽ ശ്രദ്ധിക്കാതെയുള്ള ഇല്ല ഇല്ല എന്ന് തൻ്റെ പിറുപുരുക്കൽ കേട്ട് ഒന്ന് പറയൂ, ജോലി വേണ്ടെന്ന് വെക്കുമെന്ന്. എൻ്റെ വീട്ടുകാർക്ക് വലിയ നിർബന്ധമുള്ള കാര്യമല്ലായിരുന്നെങ്കിൽ ഞാനിങ്ങനെ വാശി പിടിക്കില്ലായിരുന്നു. അവരൊക്കെ വളരെ ഓർത്തഡോക്സ് ടൈപ്പുകളായതുകൊണ്ടാണ് എന്ന് അയാൾ ക്ഷമാപണത്തിൽ ആവർത്തിക്കുകയും അപ്പോൾ ദയവു ചെയ്ത് എന്നെ ഉപദ്രവിക്കാതെ ഇരിക്കൂ, എന്നെ വെറുതെ വിടൂ, കഴിഞ്ഞതെല്ലാം മറക്കൂ എന്ന് താൻ അപേക്ഷിക്കുകയും കാര്യമറിയാതെ ഇടയിൽ കടന്നുവന്ന് പൊതിനീട്ടിയ കപ്പലണ്ടിക്കാരൻ പയ്യൻ അകലത്താകുന്നതുവരെ നിശബ്ദനായിരുന്നിട്ട് മാലിനി അപ്പോഴെന്തു തീരുമാനിച്ചു എന്ന് അയാൾ ഉറച്ച ശബ്ദത്തിൽ ചോദിക്കുകയും താൻ ഒന്നും മിണ്ടാനാവാതെ പൊട്ടിക്കരയുകയും അല്പനേരം കൂടിയിരുന്ന് എങ്കിൽ ഞാൻ പോകുന്നു, നാളെ കാണാം എന്ന് മൃദുസ്വരത്തിൽ പറഞ്ഞ് അയാൾ നടക്കുകയും ഇല്ല, ഇനി എന്നെ കാണാൻ ശ്രമിക്കേണ്ട, ഇതെന്റെ തീരുമാനമാണ് എന്ന് താൻ പിറകിൽ വിളിച്ചു പറയുകയും അയാൾ അതിൽ ശ്രദ്ധിക്കാതെ ദുഃഖം കടിച്ചമർത്തി കുനിഞ്ഞ ശിരസുമായി വേഗത്തിൽ നടന്നകലുകയും തിരക്കൊഴിഞ്ഞ പാർക്കിലേക്ക് കായലിലെ തണുപ്പൻ കാറ്റടിച്ചു കയറുകയും താൻ കണ്ണുനീർ തുടച്ച് ഇരുട്ടുറങ്ങുന്ന ആകാശത്തിലേക്ക് നോക്കിയിരിക്കുകയും ചെയ്യുന്ന ആ രംഗം മനസ്സിലൂടെ മിന്നിക്കടന്നുപോയി. കരഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി തലയണയിലേക്ക് മുഖമർത്തി. സാരമില്ല, ഏതിനുണ്ടൊരവസാനം. കടൽക്കരയിലെ ദീപമാലകൾ കത്തിക്കത്തി പാതിരാവ് കഴിയുമ്പോൾ പെട്ടെന്ന് കണ്ണടയ്ക്കും, ഇരുട്ട് പൊഴിക്കും. പൂഴിമണ്ണിൽ കൂടി വികാരമുണർത്തിയ കാമുകന്റെ കാൽപ്പാടുകളിൽ തിരകൾ ക്രൂരമായി മണ്ണടിച്ചു വീഴ്ത്തും, മായ്ക്കും. പകരം ശൂന്യത ചിത്രങ്ങൾ വരച്ചിടും.

വായനശാലയിൽ ഇപ്പോൾ കേട്ടത് പി പത്മരാജന്റെ അവളുടെ കഥ എന്ന കഥാസമാഹാരത്തിലെ കഥ നക്ഷത്ര ദുഃഖം, അവതരിപ്പിച്ചത് അശ്വിനി. ക്രൈസ്തവ എഴുത്തുപുര പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ രാജീവ് പോളിന്റെ കലവറയിലെ കാൽപാത്രങ്ങൾ എന്ന നോവലിനെ കുറിച്ചുള്ള ഒരു വായനക്കാരിയുടെ കുറിപ്പ്. വായന എന്നാൽ വല്ലാത്തൊരു ഭ്രമമായി കൊണ്ടുനടന്നിരുന്ന ഒരു കുട്ടിക്കാലമുണ്ടായിരുന്നു. പക്ഷേ അന്ന് വായിക്കാൻ ആഗ്രഹിച്ച അത്രയൊന്നും പുസ്തകങ്ങൾ കിട്ടിയിരുന്നുമില്ല. പിന്നീട് ആ ഭ്രമമൊക്കെ മെല്ലെ മെല്ലെ ജീവിതത്തിൽ നിന്നും ഇല്ലാതെയായി. സോഷ്യൽ മീഡിയയിൽ കാണുന്ന എഴുത്തുകൾ വായിക്കുന്നത് മാത്രമായി വായന. എങ്കിലും ചില പുസ്തകങ്ങൾ കാണുമ്പോൾ കിട്ടിയിരുന്നുവെങ്കിൽ എന്ന് ആശിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ആഗ്രഹിച്ചു കിട്ടിയ പുസ്തകമാണ് കലവറയിലെ കാൽപാത്രങ്ങൾ. ഏറ്റവും കൂടുതൽ ആകാംക്ഷ അതിലെ ഇതിവൃത്തം എന്തായിരിക്കും എന്നറിയുക എന്നതായിരുന്നു. കാരണം കാൽപാത്രങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു നോവലായി എഴുതുവാൻ തക്കവണ്ണം എന്തായിരിക്കും ഇത്രയധികം ആ കാൽപാത്രങ്ങൾ എഴുത്തുകാരനെ ചിന്തിപ്പിച്ചിരിക്കുക എന്നതായിരുന്നു. എന്നാൽ ആക്ഷരികമായ കാൽപാത്രങ്ങളെക്കുറിച്ചല്ല അവ, മറിച്ച് ജീവിതത്തിലെ പല അവസ്ഥകളിൽ കൂടി കടന്നുപോയിട്ടും കഷ്ടതകളുടെ വെയിലും മഴയും കൊണ്ട് പലപ്പോഴും ഉപയോഗശൂന്യമായി തീർന്നെന്നു കരുതി കലവറയ്ക്കുള്ളിൽ എവിടെയൊക്കെയോ തിരസ്കരിക്കപ്പെട്ട് നാം മറന്നുപോകാനിടയുള്ള കുറേ ജീവിതങ്ങൾ, അതായിരുന്നു ആ നോവലിലെ കാൽപാത്രങ്ങൾ. കാനായിൽ ആവശ്യം വന്നപ്പോൾ മാത്രം പ്രയോജനപ്പെടുകയും അതുവരെയും ആരാലും ഗൗനിക്കപ്പെടാതെ സ്വന്തം കടമകൾ നിറവേറ്റി ദൈവഹിതത്തിനു വേണ്ടി കാത്തിരുന്ന ആ കാൽപാത്രങ്ങൾ പോലെ ഒരു കുടുംബം, റിൻസിയും കുടുംബവും. ഭാവി എന്തായി തീരാമെന്നോ എത്രനാൾ ഇനി ശേഷിക്കുമെന്നോ ഉറപ്പില്ലാതിരുന്നിട്ടും ഇനിയും എരിഞ്ഞ് സ്വയം വിളക്കായി ശോഭിക്കുവാൻ തന്നെ തീരുമാനിച്ചുറച്ച ഒരാൾ സെലിൻ. ഒറ്റയിരുപ്പിന് വായിച്ചു തീർത്തു, അതും അവസാനം വരെ നിറകണ്ണുകളോടെ. ചില അവസരങ്ങളിലെങ്കിലും സ്വന്തം ജീവിതാനുഭവങ്ങൾ വരെ തെളിഞ്ഞുകണ്ടു. ചില സന്ദർഭങ്ങളിൽ എന്നെ ഞാൻ തന്നെ വായിക്കുന്നത് പോലെ തോന്നി. വായിച്ചു തുടങ്ങുന്നത് സെലിൻ എന്ന പെൺകുട്ടിയുടെ ആത്മകഥ പോലെ തോന്നിത്തുടങ്ങും. എങ്കിലും പിന്നീട് അത് റിൻസി എന്ന പെൺകുട്ടിയുടെ ജീവിതകഥയായി മാറുന്നു. നേഴ്സിംഗ് എന്ന ജോലിയുടെ കഷ്ടതകളും വെല്ലുവിളികളും ഒറ്റപ്പെടലുകളും ഒരു നേഴ്സായി മാറിയാൽ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടുന്ന ബാധ്യതകളുമൊക്കെ വളരെ നന്നായി എഴുതി ചേർത്തിട്ടുണ്ട്. വായിക്കുന്ന വായനക്കാരിക്ക് അതാണ് സ്വന്തം ജീവിതത്തോട് താരതമ്യപ്പെടുത്തുവാൻ തോന്നുന്നതും. കുമളിയുടെ പ്രകൃതി ഭംഗിയും പാവപ്പെട്ട കർഷകന്റെ ഇല്ലായ്മകളും ദുരിതങ്ങളും നന്മകളുമൊക്കെയുണ്ട് ഈ നോവലിൽ. എല്ലാത്തിനും ഉപരിയായി ഉരുവാകുന്നതിലും മുൻപേ നാം ഓരോരുത്തരെയും അറിഞ്ഞ് നമുക്കു വേണ്ടി കരുതിയ ഒരു പിതാവിനോടുള്ള വിശ്വസ്തമായ ഒരു ഹൃദയം, സ്വന്തം മാതാപിതാക്കളിൽ നിന്ന് പകർന്നു കിട്ടിയ ആ ഗുണമാണ് വീണുപോകാവുന്ന വേളയിലും ആ പിതാവാകുന്ന ദൈവത്തെ തള്ളിപ്പറയാതെ നിലനിൽക്കുവാൻ റിൻസിയെ പ്രാപ്തയാക്കുന്നത്. പാരമ്പര്യ ഗുണങ്ങൾ ഒന്നുമില്ലാതിരുന്നിട്ടും തിരിച്ചറിഞ്ഞ ദൈവസ്നേഹത്തിന്റെ വഴിയിലൂടെ അവസാനം വരെ ജീവിക്കുവാൻ, ഒരു തിരിയായി എരിഞ്ഞു തീരും വരെ പ്രകാശിക്കുവാൻ സെലിനെ പ്രാപ്തയാക്കുന്നതും, നോവലിന്റെ പേരുപോലെ ഒഴിയാത്ത നന്മയുടെ കാൽപാത്രമായി അവൾ മാറുന്നതും അളവില്ലാത്ത ആ ദൈവസ്നേഹം അവളിലുണ്ടാക്കിയ രൂപാന്തരത്തിന് ഉത്തമ ദൃഷ്ടാന്തമാണ്. ഇതുപോലെ മനോഹരമായ പുസ്തകങ്ങൾ എഴുതുവാൻ സർവശക്തൻ ഇനിയും അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ഇഷ്ടമായ കലവറയിലെ കാൽപാത്രങ്ങൾ എന്ന നോവലിന് എല്ലാ അഭിനന്ദനങ്ങളും. ഇപ്പോൾ കേട്ടത് ക്രൈസ്തവ എഴുത്തുപുര പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ രാജീവ് പോളിന്റെ കലവറയിലെ കാൽപാത്രങ്ങൾ എന്ന നോവലിനെ കുറിച്ചുള്ള ഒരു വായനക്കാരിയുടെ കുറിപ്പ്.

0: ഇതോടുകൂടി ഇന്നത്തെ വായനശാല ഇവിടെ പൂർണ്ണമാകുന്നു.
1: മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. നാട്ടിലെ പാട്ട്.

0: റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടില് നമ്മളിപ്പോ മട്ടന്നൂർ പരിസരത്തിന്റെ അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് ഒരാളെ കണ്ടിട്ടുള്ളത്. പേര് പറയാ,
1: ജിൻഷ.
0: എവിടെയാ ഈ സ്ഥലത്തിന്റെ എക്സാക്ട് പേരെന്താ?
1: നെല്ലൂന്നി. നെല്ലൂന്നി അരയാളിന്റെ അടുക്കാന്ന് പറയാം.
0: ഓക്കെ. ഇവിടെ ഇപ്പോ ഒരുപാട് വീടുകളുണ്ട് അല്ലേ?
1: ഒരുപാടുണ്ട്.
0: ആരൊക്കെയാ വീട്ടിലുള്ളത്?
1: വീട്ടില് ഇതിപ്പോ എന്റെ സ്വന്തം വീടാണ്. ഞാൻ ഓണം പ്രമാണിച്ച് അങ്ങനെ നിൽക്കാനൊക്കെ വന്നെയാണ്. വീട്ടില് അച്ഛൻ, അമ്മ, ഏട്ടൻ, ഏട്ടന്റെ ഭാര്യ. ഏട്ടൻ സ്ഥലത്തില്ല, ബാംഗ്ലൂരാണുള്ളത്. ഏട്ടന്റെ ഭാര്യ ഇവിടെയുണ്ട്. ഇപ്പൊ ഞാനുണ്ട്, എനിക്ക് രണ്ട് മക്കളുണ്ട്.
0: പേര് പറയാം എല്ലാവരുടെയും.
1: അച്ഛൻ രാമകൃഷ്ണൻ, അമ്മ അജിത, ഏട്ടൻ ജിബിൻ, ഏട്ടന്റെ ഭാര്യ സ്നേഹ, എന്റെ പേര് ജിൻഷ, മക്കള് അലോക്, എൽവിൻ.
0: എത്രയല്ല പഠിക്കുന്നേ?
1: മോൻ രണ്ടാം ക്ലാസ് പഠിക്കുന്നത് കല്ലൂർ സ്കൂളില്. ഒരാളെ തുറങ്ങുന്നുണ്ട്.
0: അപ്പൊ ഇനി ഹസ്ബൻഡ് വീട് എവിടെ?
1: കാരപേരാവൂര്.
0: ഇവിടെ അടുത്തന്നെയാണ്?
1: ആ അടുത്തന്നെ.
0: എന്താണ് ഹസ്ബൻഡിന്റെ പേര്?
1: സുജിൽ.
0: എന്താ ചെയ്യുന്നത്?
1: ഹസ്ബൻഡ് മെക്കാനിക്കാണ്.
0: ഇനി എപ്പോഴാ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നത്?
1: നാളെ.
0: നാളെ എന്തെങ്കിലും ചെയ്യണ്ടോ ജിൻഷ ചേച്ചി?
1: ഇല്ല, ഒന്നും ചെയ്യുന്നില്ല. പിന്നെ നോക്കിയിരിക്കുന്നു.
0: എന്തെങ്കിലും ചെയ്യാൻ താല്പര്യമുണ്ടോ?
1: നല്ല താല്പര്യമുണ്ട്.
0: എന്താ പഠിച്ചൊക്കെ?
1: ഞാനിപ്പോ ഡിഗ്രി കഴിഞ്ഞാണ്. പിന്നെ അപ്പോഴേക്ക് കല്യാണം കഴിഞ്ഞു. മക്കളെ
0: എന്തെങ്കിലും ഓ ഇന്നേ മേഖല അങ്ങനെ പ്രത്യേക താല്പര്യങ്ങളൊക്കെ ഉണ്ടോ?
1: അങ്ങനെയൊന്നുമില്ല.
0: ജോലി ചെയ്യണം എന്നൊരാഗ്രഹം
1: അങ്ങനെയുണ്ട്.
0: ഈ ജോലി അല്ലാതെ ഇപ്പൊ പാട്ട്, ഡാൻസ്
1: ഇത്തരത്തിലൊന്നുമില്ല. കഴിവുകളൊന്നുമില്ല.
0: സ്വയമേ കഴിവുകളൊന്നും ഇല്ല എന്ന് പറഞ്ഞു.
1: ഒന്നുമില്ല.
0: പക്ഷെ ഇപ്പൊ നന്നായിട്ട് സംസാരിച്ചല്ലോ. സംസാരിക്കുന്നത് ഒരു കഴിവല്ലേ?
1: ആയിരിക്കും, പരിചയമുള്ള സ്ഥലത്തൊന്നും ആയോണ്ടായിരിക്കും.
0: പാട്ടുകൾ കേൾക്കാറുണ്ട്?
1: ആ കേൾക്കാറുണ്ട്.
0: സിനിമയോ?
1: ആ.
0: ഏതാ കൂടുതൽ ഇഷ്ടം, പാട്ട് കേൾക്കാനാണോ സിനിമ കാണാനാണോ?
1: അങ്ങനെയൊന്നുമില്ല, സമയം കിട്ടുമ്പോ
0: എല്ലാം ചെയ്യാറുണ്ട്. എന്നാലും നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു എന്റർടൈൻമെന്റ് പേർപ്പസ് ഉണ്ടാവുമല്ലോ.
1: അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല.
0: യാത്രകൾ ഇഷ്ടമാണോ?
1: ആ ഇതിഷ്ട.
0: ദൂര യാത്രകൾ ചിലവർക്ക് അമ്പലയാത്ര ആയിരിക്കും, ചിലവർക്ക് ടൂറിസ്റ്റ് പ്ലേസ് ആയിരിക്കും.
1: ടൂറിസ്റ്റ് പ്ലേസ് ആയിരിക്കും അമ്പലം. പോകാൻ ഇഷ്ടമല്ല എന്നല്ല, എന്നാലും കുറച്ചുകൂടി.
0: ഓക്കെ. അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമുണ്ടോ? പോയാൽ കൊള്ളാം.
1: അങ്ങനെയൊന്നുമില്ല, എവിടെയായാലും പോകാം,
0: യാത്ര ചെയ്യണം, അത്രേ ഉള്ളൂ.
1: അത്രേ ഉള്ളൂ.
0: ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറഞ്ഞു കഴിഞ്ഞാൽ റേഡിയോ മലബാറിന്റെ നാട്ടിലെ പാട്ടിൽ കൂടെ ജിൻഷ ചേച്ചിക്ക് വേണ്ടിയിട്ട് ആ പാട്ട് കേൾപ്പിച്ചതരാം. ഏതാണ്?
1: അല്ല, എനിക്ക് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞായിരുന്നോ? ഒരുപാട് പാട്ടില്ലേ.
0: എന്നാലും ഏതെങ്കിലും ഒരു കാലത്ത് ക്ലാസ്സിൽ വെച്ച് ഫ്രണ്ട്സ് ചോദിക്കുമ്പോഴോ അല്ലെ ഹസ്ബൻഡ് ചോദിക്കുമ്പോഴോ ഒക്കെ ഇഷ്ടമുണ്ട് എന്ന് തോന്നുന്നൊരു പാട്ട്?
1: ഇല്ല, എന്നോടാരും ഇതുവരെ ഇഷ്ടപ്പെട്ട പാട്ട് ഏതാന്ന് ചോദിക്കില്ല.
0: അതുകൊണ്ട് മനസ്സിലേക്ക് വരുന്നേയില്ല. അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് കേൾപ്പിക്കാം. അങ്ങനെ കേൾപ്പിക്കുകയാണെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോ?
1: ഇതിനു വേണ്ടി ഡെഡിക്കേറ്റ്.
0: നമ്മുടെ കുഞ്ഞമ്മോന് ആൾ ഉറക്ക തെളിഞ്ഞതിന്റെ ഒരു ശീലക്കേടുണ്ടെന്ന് തോന്നുന്നില്ലേ? അപ്പൊ ആൾക്ക് വേണ്ടിയിട്ട് പാട്ട് കേൾപ്പിക്കാൻ ഇത്രയും നേരം സംസാരിച്ചതിൽ ഒത്തിരി സന്തോഷം.
1: ആയിക്കോട്ടെ, താങ്ക് യു.

0: റേഡിയോ മലബാർ റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ എല്ലൂർ മട്ടന്നൂർ നാട്ടിലെ പാട്ട് തുടരുകയാണ്. ഇപ്പൊ നമ്മള് നടന്ന് നടന്ന് നടന്ന് ചാവശ്ശേരിയില് എത്തിയിട്ടുണ്ട്. ഇത് ഏതാ സ്ഥലം ശരിക്കും?
1: ചാവശ്ശേരി
0: പോസ്റ്റ് ഓഫീസ്.
1: ചാവശ്ശേരി പോസ്റ്റ് ഓഫീസ്.
0: അപ്പൊ പിന്നെ പേരെന്നാ?
1: ഗോപാലൻ.
0: ഗോപാലൻ, ഇവിടെ ആരൊക്കെ ഉള്ള വീട്ടില്?
1: വീട്ടില് ഞാൻ മാത്രമേ താമസമുള്ളൂ, ബാക്കി എല്ലാവരും വീട്ടില്.
0: ഒരു മുറ്റത്ത് തന്നെ രണ്ട് വീടല്ലേ?
1: ഇത് ആദ്യത്തെ തറവാട് വീട്, ഇത് പിന്നെ മോനടുത്ത വീട്.
0: അതെയാ?
1: ഞാൻ പിന്നെ അധികം അടിക്കാൻ കൊടുത്ത് എല്ലാം കയറ്റി വെക്കും.
0: എവിടെ നിക്കുന്ന? ഇവിടെ
1: തന്നെയാ. ഇവിടെ തന്നെ ഭക്ഷണം എല്ലാം അപ്പുറത്ത് നിന്ന് വയ്ക്കോ? പുതിയ വീട്ടിന്ന്
0: ഉറങ്ങാനിവിടത്തേക്ക്?
1: ഉറങ്ങാൻ അധികം ഇവിടെ തന്നെ.
0: ഇവിടെ നല്ല തണുപ്പുണ്ട് ഇല്ലേ?
1: തണുപ്പുണ്ട്, ഇങ്ങോട്ടും എല്ലാം ഓടിട്ട വീടായുണ്ട്.
0: ഇപ്പൊ വീട്ടിൽ തന്നെ ഇരിക്കുന്ന?
1: വീട്ടിൽ ഇപ്പൊ എനിക്ക് ആവശ്യമില്ല, അങ്ങനെ വീടൊക്കെ എല്ലാം പോകും. ഇനി കൊറേ കഴിയുമ്പോ ഇങ്ങോട്ട് വരും. രാവിലെ ചില്ലറ പണിയുണ്ട്. പോകും.
0: എന്ത് പണിക്കാ പോകുന്നത്?
1: തേങ്ങ ഒരിക്കൽ.
0: ഇപ്പൊ
1: പോക്കണ്ട, ഒരു മൂന്നാം ചെയ്യുമ്പോ. പിന്നെ അധികം വീട്ടിലിരുന്നിട്ട് കാര്യം, പിന്നെ തീരെ നടക്കാനാവില്ല, അതുകൊണ്ട് ചില്ലറ പണിയെല്ലാം എടുക്കും. പിന്നെ ഉച്ചക്ക് ജാവശ്യം വൈകുന്നേരമല്ല, അങ്ങനെ ഒരു നടത്താം.
0: വീട്ടിലിരിക്കുമ്പോ എന്തോ പോലെ തോന്നൂലേ, ഒന്നും ചെയ്യാണ്ടിരിക്കുമ്പോ?
1: അനങ്ങാണ്ടിരിക്കുമ്പോ തോന്നും, പിന്നെ ഉറക്കം തോക്കോ ചെയ്യാനല്ലോ അനങ്ങാണ്ടിരിക്കുമ്പോ. അന്നേരം ഒന്നും തിരിയില്ല, പിന്നെ വൈകുന്നേരം ആവശ്യമില്ല, നേരം കൂടാൻ വേണ്ടിട്ട് അങ്ങനെ പോകുന്നതാണ്.
0: പകൽ ഉറങ്ങുക?
1: പകല് ചില ദിവസം കുറച്ച് ചില ദിവസം ഉറങ്ങുക, എല്ലാ ദിവസം ഉറങ്ങൂല്ല ചില ദിവസം.
0: പണ്ടെന്താ ചെയ്തോണ്ടിരുന്നേ?
1: പണ്ടല്ലേ നാടൻ പോണിയാ, കൈക്കോട്ട് പോണിയെ, ഇങ്ങനെ മുള വരെ കണ്ടം കൊത്ത് ഇങ്ങനെയല്ല കൈക്കോട്ട് പോണിയല്ല പണ്ട്. എന്നാലും ഇടക്കിടക്ക് വരെ കങ്ങിന്റെ വെള്ളം കഴിച്ച് ചില ചില അടക്കുകയും വിളിക്കും. എടുക്കാനേ നമ്മളെ നാട്. പിന്നെ ഇവിടെ വന്നു, അത് പിന്നെ അക്കെട്ടിന് പോയ പൈസ കൊണ്ട് ഇവിടെ സ്ഥലം എടുത്തു, എനിക്ക് വീടാക്കി. ഒറ്റക്കല്ല, ഇവിടെ എല്ലാവരും സഹായിച്ചു തന്നെ.
0: അങ്ങനെ
1: അവരെല്ലാം സഹായിച്ചു തന്നെ. പിന്നെ ഇത് മന്റെ വീട്.
0: ഇപ്പൊ സന്തോഷമായിട്ട് പോകുന്നേ?
1: ഇപ്പൊ സന്തോഷമായിട്ട് പോകുന്നു. അത് ചില ദിവസം എല്ലാം പോകും, മയ ഇല്ലെങ്കിൽ എല്ലാം പോകും. മയ ഉണ്ട പോവുകയില്ല.
0: മഴ ഉണ്ടെന്നാ ചെയ്യ?
1: മയ ഉണ്ട പോയില്ല, അങ്ങനെ വീടിയിരിക്കും. എന്നാ ചാവശ്ശേരി പുരാക്കെല്ലാം പോയി അങ്ങനെ വരുവോ?
0: റേഡിയോ കേക്കോ വെറുതെ ഇരിക്കുമ്പോ?
1: റേഡിയോ ചില ദിവസം തുറക്കും, ഒരാ റേഡിയോ അവിടെ ഉണ്ട്.
0: അതില് പാട്ട് ഇഷ്ടാന്നോ?
1: പാട്ട് ഇഷ്ടം തന്നെയാന്നത്, എല്ലാ ദിവസം തുറക്കില്ല, കാര്യം ഇഷ്ടമൊന്നുമില്ല. ഇപ്പൊ പണ്ടെല്ലാം ഉണ്ടല്ലോ, ഇപ്പൊ വയസ്സെല്ലാം അങ്ങനെ ഉണ്ടല്ലോ, റേഡിയത്തിന്റെ പാട്ട് തന്നോ.
0: വയസ്സാവുമ്പോ എന്താ പാട്ടിനോട് ഇഷ്ടം ഉണ്ടായിക്കൂടെ?
1: ഉണ്ടാക്കാം, അതാക്കാപ്പൊ.
0: പാട്ട് പാടലുണ്ടേനോ പണ്ട്?
1: പണ്ട് കാലം പാട്ട് സ്കൂൾ പഠിക്കുമ്പോ ഇങ്ങനെ വന്ന കാലം പാട്ട് പഠിക്കും.
0: അങ്ങനെ പാടി ഏതെങ്കിലും ഒരു പാട്ട് ഓർമ്മയുണ്ടോ ഇപ്പൊ?
1: ഇല്ല, ഓർമ്മയൊന്നുമില്ല.
0: ഇപ്പൊ എനക്കൊരു പാട്ട് പാടിത്തരുവാ? ഇപ്പൊ എനക്കൊരു പാട്ട് പാടിത്തരുവാ?
1: പാടി പാട്ടെല്ലാം കൊറേ പാടിയില്ല, പക്കാന്ന് ഓർമ്മ കിട്ടുന്നില്ല ഇപ്പൊ.
0: ഓർമ്മയില്ല? പണ്ട് ഇവിടെ കൊറേ ആൾക്കാരുണ്ടേനോ വീട്ടില്?
1: എവിടെയാ? പണ്ട് മാര്യയും ഞാനോ മോനോ.
0: മൂന്ന് പേര്. എന്താ ഭാര്യന്റെയും മോന്റെയും പേര്?
1: മാര്യന്റെ പേര് നാരായണി.
0: മോന്റെ പേര്?
1: മോന്റെ ജിജേഷ്.
0: മോന്റെ ഭാര്യ?
1: മോന്റെ ഭാര്യ അണി.
0: ഇപ്പൊ നാല് പേരുണ്ട്.
1: അവരെ രണ്ട് കുട്ടികളുണ്ടോ? അവര് ഭാര്യയോ മോനോ സ്കൂളിൽ പോയി. എനിക്ക് അതിനകത്ത് വെള്ളിയാഴ്ച ഇങ്ങോട്ട് വരും. എനിക്ക് തിങ്കളാഴ്ച അങ്ങോട്ട് പോകും. ആ രണ്ട് കുട്ടികളും പിന്നെ ഇവളുണ്ട് അണിയും, പിന്നെ മോനും, പിന്നെ ഭാര്യയും ഞാനും.
0: സിനിമയെല്ലാം കാണലുണ്ടാ?
1: ആദ്യമെല്ലാം കാണലുണ്ട് സിനിമ, ഇപ്പം പോക്കൊന്നുമില്ല.
0: ഇപ്പൊ ഒന്നും വേണ്ടാത്ത, പാട്ടും ഇഷ്ടല്ല, സിനിമയും കാണാത്ത, വയസ്സായുണ്ട?
1: വയസ്സായതുകൊണ്ട് അങ്ങനെ ഇതില്ലല്ലോ. ചെറുപ്പത്തിലാവുമ്പോ എല്ലാം സിനിമ കാണാനോ എല്ലാം ഇരട്ടിക്ക് വല്ല അങ്ങനെ പോയിക്കൊണ്ട്. ഇപ്പം കാലിലൊന്നും അങ്ങനെ സക്രിയവും ഇല്ല, അലം കൊണ്ട് തന്നെ
0: ഇരുന്നാലിരുന്നിടത്തന്നെ ആയിപ്പോവില്ലേ.
1: അതുകൊണ്ടാണ് അങ്ങനെ നടക്കുന്നത്. ഇരുന്നാ പിന്നെ ഒരേ നടത്താം, പിന്നാടി പോകാനാവുകയില്ല, ഒന്നും ആവില്ല. അതുകൊണ്ടാണ് രാവിലെ വൈകുന്നേരമെല്ലാം ഇങ്ങനെ നടക്കുന്നത്. പിന്നെ ഒരു അഞ്ചാറ് അതിന്റെ തേങ്ങ എല്ലാം പറിക്കുമോ?
0: ആദ്യം എപ്പ സിനിമ കണ്ടെന്ന് ഓർമ്മയുണ്ടോ?
1: ഇല്ല, ആദ്യം കണ്ടെന്ന് ഓർമ്മയില്ല, അത് ടാക്കീസിൽ പോയിട്ട് കണ്ടതാണ്, ഇരുട്ടിയിലല്ല.
0: അതൊന്നും ഓർമ്മയില്ല?
1: ഇല്ല, അതൊന്നും ഓർമ്മയില്ല.
0: അന്നേരല്ലോ ഈ ഓല മേഞ്ഞ ടാക്കീസും കാര്യങ്ങളല്ലേ?
1: അന്നേരം ഓല എല്ലാം ഓലപ്പരാതി അല്ലാന്ന്, ടാക്കീസല്ല.
0: ആരും കൂടെ കാണാൻ പോക്ക്?
1: ഞാനല്ലോ അറ്റാക്കും, പിന്നെ ആ കുട്ടികൾ ആരും പോകും. നമ്മള് നാട്ടിൽ ഇറക്കാനത്തേക്കുമ്പല്ല, അന്ന് ഇപ്പൊ ഓർമ്മ കിട്ടുന്നില്ലല്ല. കൊല്ലം അത്രയായി, കൊറേ കൊല്ലായില്ലേ.
0: തിയേറ്ററെല്ലാം മാറിയിട്ട് സൗകര്യം എല്ലാം കൂടിയില്ലേ? അന്നേരം തിയേറ്റർ പോയിട്ടുണ്ടാ? സിനിമ ടാക്കീസ് പോയിട്ടുണ്ടാ?
1: ഇല്ല, പിന്നെ പോയിട്ടൊന്നുമില്ല. ഇപ്പൊ ഒന്നും പോയിട്ടില്ല, അടുത്ത് ഒന്ന് രണ്ടു പ്രാവശ്യം മറ്റൊന്നൂർ പോയി. അതിപ്പോ ഒന്നല്ല, അതൊരു പത്ത് പതിനഞ്ച് കൊല്ലം ആയിട്ടുണ്ടോ?
0: പതിനഞ്ച് കൊല്ലായി.
1: അതായിട്ടുണ്ടോ? ഒരു പത്ത് കൊല്ലത്തിന് മേലെ ആയിട്ടുണ്ടോ? പിന്നെ അവിടെ അങ്ങനെ പോക്കില്ല.
0: ടിവിയില് സിനിമ കാണുവോ?
1: ടിവിയിൽ ചില ശമം കണ്ണൂരിന്ന് കാണും ടിവി.
0: എന്ത് കാണാനാ ഇഷ്ടോ? സിനിമ കാണാനാണോ അല്ലെങ്കിൽ പാട്ടിന്റെ സീന് കാണാനാണോ?
1: അല്ല, ടിവി അങ്ങനെ അറിയില്ല. അത് അതാന്ന് ആ സീനില് മറ്റേതെല്ലാം ഇങ്ങനെ കാണു. ഇത് സിനിമ എന്തെങ്കിലും അറിയില്ല.
0: നടന്മാരിൽ അറിയാവോ?
1: ഇല്ല, ഇങ്ങനെ പറയുന്ന കേട്ടേ ഉള്ളു, അവരൊന്നും അറിയില്ല.
0: ഓർമ്മയിൽ ഏതെങ്കിലും പാട്ടുണ്ടോ ഇപ്പൊ മനസ്സിൽ?
1: ഇല്ല, മനസ്സിലൊന്നും ഓർമ്മയില്ല.
0: പാട്ടും ഓർമ്മയില്ല? പാട്ട് പാടാനും ഓർമ്മയില്ല അല്ലേ?
1: പാട്ടിന്റെ അങ്ങനെ ഓർമ്മ കിട്ടുന്നില്ല.
0: ഇതാരാ ഇവിടെ ഇപ്പൊ ഈ ചേമ്പും ഇതൊക്കെ കളിച്ചു വെച്ചതാരാ?
1: ചേമ്പ് ഇതല്ല, ചേമ്പ് നമ്മളൊക്കെ തന്നെ ഇവിടുന്ന് ഈ കപ്പ ചേമ്പ് അല്ല, മായല്ല.
0: കൃഷി ചെയ്യലുണ്ടാ?
1: ആദ്യം കൃഷി ചെയ്യലുണ്ട്, ഇപ്പൊ അങ്ങനെ കൃഷിയില്ല. ഇപ്പൊ എല്ലാവരും റബ്ബർ വെക്കുവായിരുന്നു, പൃഥ്വിയെല്ലാം ഉണ്ടേനോ, പിന്നെ മേലോട്ടൊന്നും കൃഷി ആക്കലോ ഇല്ല.
0: ഇപ്പൊ എന്താ കൃഷി ചെയ്യാത്തെ?
1: ഇപ്പൊ സ്ഥലം റബ്ബറിലും വെച്ചോണ്ട്.
0: അതുകൊണ്ടാ?
1: ആ പിന്നെ അങ്ങനെ കയ്യല്ലല്ലോ ഇപ്പൊ. കൈക്കോട്ട എടുത്ത് വസ്താലോ അന്ന് അങ്ങനെ കയ്യല്ല. കയ്യല്ല.
0: ഇനിയിപ്പോ നാളെ പണിയുണ്ടാ?
1: ആ നാളെ പണിയുണ്ട്. അത് ചാവശ്യ അത് അങ്ങോട്ട് കാശിമുക്കില്ല, അങ്ങോട്ട് ഇങ്ങോട്ട്
0: കാശിമുക്കില്ല.
1: ആ കാശിമുക്കല് കാലൂര് അങ്ങനെല്ലാം പോകും. മണ്ണോറ എല്ലാം ചാവശ്യല്ലാം.
0: എങ്ങനെ പോവോ? ബസ്സിനാ?
1: ബസ്സിനല്ല, നടന്നിട്ട്. ദൂരെല്ലാം പോകുമ്പോ വണ്ടിയും കൊണ്ടു പോകും. ഒന്നിക്കൊരു ആരും ബൈക്ക് കൊണ്ട് അതിൽ പോകും, അല്ലെ പിന്നെ ഓട്ടോറിക്ഷ അങ്ങനെ അതിൽ പോകും. വണ്ടിയും കൊണ്ട് ദൂരെ പോകുമ്പോ അടുത്താകുമ്പോ നടന്നിട്ടുള്ളൂ. ഇവിടെയും പത്തം വരല്ല ആകുമ്പോ.
0: ദൂരത്തിൽ എവിടെയെങ്കിലും അങ്ങനെ പണിക്ക് പോയില്ല?
1: അധികം ദൂരൊന്നും പോയിട്ടില്ല.
0: എല്ലാം
1: അടുത്തടുത്ത് തന്നെ.
0: പഴയ ചങ്ങാതിമാരെല്ലാം ഉണ്ട് ഇപ്പോ?
1: ഇല്ല, പണ്ടത്തെ ചങ്ങാതിയെല്ലാം പോയി.
0: ആരുമില്ല ഇപ്പൊ? വീടെല്ലാം പോയിട്ട് ചായ കുടിക്കുമ്പോ ഒന്നും ആരുമില്ല?
1: ഇല്ല, അങ്ങനത്തെ ആളുണ്ട്. ചായ ഒന്നും കാര്യമായ ചങ്ങാതി ഒന്നും ഇല്ല.
0: ആരെങ്കിലും പേരോർമ്മയുണ്ടാ? പണ്ടത്തെ ചങ്ങായിമാരെ പേരോർമ്മയുണ്ടാ?
1: ഇല്ല, ഇപ്പൊ ഓർമ്മയൊന്നും കിട്ടുന്നില്ല.
0: ആരും ഓർമ്മയില്ലേ?
1: പണ്ടുള്ള ചങ്ങായിമാരെന്നെല്ലാം പറഞ്ഞ കുഞ്ഞു കിട്ടാന്നെല്ലാം പറഞ്ഞുണ്ട്. അത് എടക്കാനും ഈ നാട്ടിലല്ല,
0: എടക്കാനത്ത്.
1: അതെല്ലാം നമ്മളെ ചങ്ങായിയാനോ കുഞ്ഞു കിട്ടാൻ പൊരിശോന്നെല്ലാം പറഞ്ഞ് അങ്ങനെ ചങ്ങായിമാർ പുറത്തെല്ലാം അങ്ങനെ ഉണ്ട്. എടക്കാനത്തല്ല.
0: ഇവിടെ ചാവശ്ശേരി ചങ്ങായിമാരൊന്നുമില്ല?
1: ഇല്ല, ചാവശ്ശേരി ഇങ്ങോട്ടൊന്നും കാര്യമായിട്ടൊന്നും ഇല്ല.
0: എത്രാമത്തെ വയസ്സിലാ ചാവശ്ശേരിയിലേക്ക് വന്നെ?
1: വരുമ്പോ ഒരു 10-25 27-28 കൊല്ലായിട്ടുണ്ടാവും. എന്നാലും ഇങ്ങോട്ട് വന്നില്ല.
0: എത്ര പ്രായം ഉണ്ടാവും ഓർമ്മയുണ്ടാ?
1: ആ അന്നേരം ഒരു 10-30 വയസ്സ് ഏകദേശം ഉണ്ടാവും.
0: 30-ാമത്തെ വയസ്സിലിടാ വന്നിനെ?
1: അന്നേരം
0: ഇപ്പത്രയോ പ്രായോ?
1: ആ ഇപ്പൊ ഒരുപാടുണ്ട്. ഇപ്പൊ 17 വയസ്സുണ്ടോ?
0: അന്നേരം വിഷമം ഉണ്ടേനു ആ എടക്കാനത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോ?
1: ഇല്ല, അങ്ങനത്തെ വിഷമൊന്നും ഇല്ല. കാര്യമായിച്ച്
0: ചങ്ങായിമാരെ കാണാണ്ടിക്കേണ്ടി വരൂലേ, അങ്ങനത്തെ വിഷമൊന്നും ഇല്ലേനോ?
1: ഇല്ല, അത് ആദ്യം ഇങ്ങോട്ട് വരും, കുറച്ച് ദിവസം അങ്ങനെ ഉണ്ടോ? പിന്നെ അങ്ങനെയല്ല. പിന്നെ ഇടക്കിടക്ക് ഇങ്ങനെ എടക്കാനത്ത് എല്ലാം പോകും, എല്ലാം പോകും. നാട്ടിലെല്ലാം പോയി പോയി പിറ്റേന്ന് ഇങ്ങോട്ട് വരുവല്ലോ ചെയ്യും. എന്നാൽ അരുവത്തുള്ള ആളെല്ലാം കണ്ട് വർത്താനം പറഞ്ഞ് അടുത്ത വീട്ടിലെല്ലാം പോയി പിറ്റേ രാവിലെ ഇങ്ങോട്ട് വരും.
0: ഇപ്പൊ എങ്ങാനും എടക്കാനത്ത് പോയിനാ?
1: ഇല്ല, ഇപ്പൊ ഒന്നും പോയില്ല, 2-3 മാസം മുമ്പിൽ പോയതേ ഉള്ളു.
0: ഇപ്പൊ ആടെ ആരല്ല?
1: എടാ
0: എടക്കാനത്ത്?
1: എടക്കാനത്ത് നമ്മളെ പെങ്ങള് മരുവോളെ കല്യാണം കഴിഞ്ഞു.
0: പണ്ടാരല്ലേനുള്ളത് ഇവിടെ വരുന്നേ മുന്നേ?
1: എടാ
0: ചാവശ്ശേരിയിലേക്ക് വരുന്നേ മുന്നേ എടക്കാനത്ത് ആരല്ലേനുള്ളത്?
1: എന്നാലോ ഞാനോ ഇന്നലെ അമ്മയോ പിന്നെ 2 പെങ്ങള് എല്ലാം ഉണ്ടായിരുന്നു എടക്കാനത്ത്. പിന്നെ അനിയല്ലോ, അനിയാലൊന്നും ഇപ്പൊ ഇല്ല.
0: അവരെല്ലാം പേര് പറഞ്ഞു തരുവാ?
1: അച്ഛന്റെ പേര് കുഞ്ഞാപ്പ വന്ന്, അമ്മേന്റെ പേര് കല്യാണി.
0: എന്റെ അമ്മേന്റെ പേരും കല്യാണി. അനിയത്തിമാരി ചേച്ചിമാരെല്ലാം പേര്?
1: മൂത്ത നാരായണി, ഭാരതി, അതിന്റെ പങ്കളാന്ന്.
0: ഇവരെല്ലാം അവിടെ ഉണ്ട് ഇപ്പോ?
1: ആ അവരുണ്ട് ഇപ്പോ.
0: ഇത് നമ്മളെ റേഡിയോയിലത്തെ ഒരു പരിപാടിയാണ്.
1: വളരെ
0: നമ്മള് വർത്താനെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരു പാട്ട് കൊടുക്കും. പാട്ട് ഓർമ്മയില്ലല്ലോ ഏതാണെന്ന് പറഞ്ഞു.
1: പാട്ടൊന്നും കിട്ടുന്നില്ല.
0: എന്നാ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഏതെങ്കിലും ഒരു പഴയ പാട്ട് അപ്പോപ്പിനെ വേണ്ടിട്ട് കേൾപ്പിച്ചു തരാം.
1: ഓക്കെ.

0: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.
1: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നാട്ടിലെ പാട്ട് തുടരുകയാണ്. ഇപ്പൊ അതേ ഒരു കൊച്ചു മിടുക്കി കൂടെ ഉണ്ട്. എന്താ പേര്?
2: നൂഹ.
1: നൂഹ. ഫുൾ പേരെന്താ?
2: നൂഹ ജമൽ പിയാർ.
1: നൂഹ ജമൽ. അതെന്താ ഇത്രയും വലിയ പേരിട്ട് കുഞ്ഞു നൂഹ കുട്ടിക്ക്?
2: അതും
1: ഉമ്മക്ക് ഇഷ്ടായിട്ടിട്ടതാ? ഓക്കെ, നല്ല പേരല്ലേ ഇത്. ഫ്രണ്ട്സ് എന്ത് പറയുന്നേ?
2: ഫ്രണ്ട്സിനൊക്കെ ഇഷ്ടാ.
1: അവര് നൂഹ എന്ന് മാത്രമേ വിളിക്കുള്ളൂ? വീട്ടില് വരെ ആരൊക്കെ ഉള്ളത്?
2: വീട്ടിൽ ഉമ്മാമ്മ ഉണ്ട്, ഉപ്പയുണ്ട്, ഇത്താത്ത ഉണ്ട്, ഇക്കാക്ക ഉണ്ട്, ഉമ്മ ഉണ്ട്.
1: പേര് പറയാ എല്ലാവരുടെയും.
2: ഷാദിൽ ഇക്കാക്കാന്റെ, ഇത്താത്തന്റെ നെതാശ, ഉമ്മാന്റെ സംശീറ ഉമ്മാന്റെ കതീജ, ഉപ്പാന്റെ ശാവരാമ.
1: ഈ പേരുകളിൽ നൂഹ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരേതാ?
2: നെതാശ.
1: അതെന്താ?
2: കാരണം അതിൽ എന്റെ ഫ്രണ്ട്സിനോട് നെതാശ പറയുമ്പോ നല്ല ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്.
1: എന്നിട്ട് ഉമ്മാനോട് ചോദിച്ചോ എനിക്ക് എന്തിട്ടാ നതാശ എന്ന് പേരിടാ ഞാനെന്ന്?
2: കൊറേ ആൾക്കാരുണ്ട്, ആകെ കുറച്ചും കൂടി തന്നിട്ടുള്ള.
1: വേറെ നൂഹ എന്ന് പേരുള്ള ആരെങ്കിലും മോക്ക് പരിചയമുണ്ടോ?
2: പരിചയമില്ല, പക്ഷെ എന്റെ സ്കൂളിൽ പഠിക്കുന്ന കൊറേ ആൾക്കാർക്ക് ഉണ്ട്.
1: നൂഹ എന്ന് പേരുണ്ട്.
2: യു കെ ജി പഠിക്കുന്ന കൊറേ ആൾക്കാർ.
1: എന്നാലും ഇപ്പൊ ടീച്ചർ നൂഹ എന്ന് വിളിക്കുമ്പോ ഏത് നൂഹിയ ടീച്ചറെ തിരിഞ്ഞു നോക്കുക?
2: അതൊന്നും അറിയില്ല, പക്ഷെ അത് എന്റെ ക്ലാസ്സില് ആദ്യമായിട്ട് ഞാനേ ഉള്ളു നൂഹയായിട്ട്.
1: അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. ക്ലാസ്സിൽ കൊറേ കുട്ടികളുണ്ടോ?
2: കൊറേ ഉണ്ടോ?
1: എത്ര കുട്ടികളുണ്ടോ?
2: ഒരു 26.
1: 26 പേരുണ്ട്. എത്രാം ക്ലാസ്സിൽ? അത് ചോദിച്ചില്ലല്ലോ.
2: 3.
1: ഏത് സ്കൂളില്?
2: NES.
1: NES-ല്. ടീച്ചറിന്റെ പേരെന്താ?
2: നബീൽ മാഷ്.
1: നബീൽ മാഷ്. എത്ര ടീച്ചർമാര് ക്ലാസ്സിൽ വരാറുണ്ട്?
2: 2.
1: ആരൊക്കെയാ?
2: ഒന്ന് അറബിക്കിന്റെ മാഷോ, ആകെ നല്ല വിഷയം പഠിപ്പിക്കുന്ന മാഷോ.
1: രണ്ടു മാഷോ നല്ല മാഷാ? നന്നായിട്ട് പഠിപ്പിക്കുക. നൂഹ കുട്ടിക്ക് പഠിക്കാൻ എന്താ ഇഷ്ടം? കണക്കാണോ ഇംഗ്ലീഷ് ആണോ
2: മലയാളോ മാത്സ്?
1: മലയാളം മാത്സും പഠിക്കാൻ ഇഷ്ടം. ഇഷ്ടമില്ലാത്തതോ?
2: ഇംഗ്ലീഷോ അറബിക്കോ ഇവിഎസോ.
1: അതെന്താ?
2: അത് ടാസ്കാ ഫുള്ളും.
1: അതുണ്ടാ. മലയാളം എന്തുകൊണ്ട് അത്ര ഇഷ്ടം?
2: മലയാളം വായിക്കാ നല്ല രസമുണ്ടാവും.
1: കഥയല്ല ഇഷ്ടം? പാട്ടുകളോ?
2: പാട്ടുകൾ കൊറേ ഉണ്ട്, അവന് പാടാൻ എന്താ രസമുണ്ട്.
1: പാട്ട് പാടാനാണോ, കഥ പറയാനാണോ, അല്ലെ പാട്ട് കേൾക്കാനാണോ, കഥ കേൾക്കാനാണോ ഇഷ്ടം?
2: പാട്ട് പാടി കേൾക്കാനും പാടാനോ.
1: എങ്ങനെയുള്ള പാട്ടോ പാടല്?
2: ഇത് സ്റ്റോറി ഉണ്ടാവില്ലേ, ഭയങ്കഥ പാട്ട് പോലത്തെ.
1: അങ്ങനത്തെ ഒരു പാട്ട് ചേച്ചിക്ക് പാടിത്തരും ഇപ്പൊ.
2: തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ, ഒന്നാം അമ്മയ്ക്കും മക്കൾക്കും ആടാൻ, രണ്ടാം കുന്നും മനോനാലി, രണ്ടാം അമ്മയ്ക്കും മക്കൾക്കും ചാർത്താൻ, മൂന്നാം

0: വീട്ടിലെ പൊന്മാല നാല ആനമയ്ക്കും മക്കൾക്കും ചേർത്ത അന്നഞ്ചാം. ജമ്മുവിൽ പൂഞ്ചേല തിന്താരോ തക തിന്താരോ തക തിന്താരോ തക തിന്താരോ.
1: ഇതാര പഠിപ്പിച്ചെന്നേ?
0: മാഷ്.
1: ഏത് മാഷ?
0: നബീൽ മാഷ്.
1: നബീൽ മാഷ്. കഥയോ? കഥയോ ഓർമ്മയുണ്ടോ?
0: കഥ ഓർമ്മയില്ല, പക്ഷെ ഒരു കഥ ഉണ്ട്. ആനന്റെ ഒന്നടക്കണ്ട്.
1: അത് മറന്നുപോയി?
0: അത് കൊറേണ്ട്. സ്റ്റോറി ബുക്ക് ആയിട്ടുണ്ട്.
1: സ്കൂളിൽ എന്തൊക്കെ പരിപാടിയൊക്കെ പങ്കെടുക്കാറ്?
0: ഒപ്പന, ഡാൻസ് അത്രയാണ്.
1: സ്കൂളില് കലോത്സവം ഒക്കെ നടക്കാറില്ലേ? അല്ല, ഒപ്പനക്കും ഡാൻസിന് ഉണ്ടാവാറുണ്ട്. നന്നായിട്ട് കളിക്കുവാ? ഡാൻസ് കളിക്കാനാണോ കൂടുതൽ ഇഷ്ടം?
0: ഡാൻസ്.
1: ഈ പഠിക്കുന്നതിന് പുറമെ വേറെ എന്തൊക്കെ ചെയ്യാനാ ഇഷ്ടം? പാട്ട് പാടുക, ചിത്രം വരക്കുക?
0: അതിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉള്ളത് പാട്ട് പാടാനും ചിത്രം വരക്കാനും.
1: ഇത് രണ്ടും ചെയ്യലുണ്ട്. സമ്മാനം കിട്ടലുണ്ടോ?
0: സമ്മാനം കിട്ടലില്ല, പക്ഷെ മദ്രസയിൽ സമ്മാനം കിട്ടലുണ്ട് ഗ്രൂപ്പ് സോങ്ങിന്.
1: സമ്മാനം കിട്ടുന്നതിലല്ലോ, നമ്മള് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലല്ലേ കാര്യം. എല്ലാ പ്രോഗ്രാമിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം.
0: ഞാന് ഓണപരിപാടിക്ക് കസാല കളിക്ക് ഞാന് നാലാമത്തേനാണ് പൊട്ടിയത്. ബാക്കി എല്ലാത്തിനും ഞാൻ ജയിച്ചിട്ടുണ്ട്.
1: അടിപൊളി. എന്നിട്ടാണോ എല്ലാ പരിപാടിക്കും പങ്കെടുക്കണം ട്ടാ?
0: നമുക്ക് അങ്ങനെ വലിയ പരിപാടിയല്ല, നമുക്ക് ഡിജെയും ഒരു കസാല കളിയും ഒരു കളിയാ. അതിൽ ബോയ്സാ ജയിച്ച മറ്റേ കളിക്ക്. ബാക്കി തൽക്കാലം കുപ്പ് എടുക്കും, അതില് രണ്ടാളും ഒരുമിച്ച് ഓതണം. അതില് ആരാ ജയിക്കുക? അതില് ബോയ്സ് ജയിച്ചോണ്ട് തന്നെ മാഷ് കൂക്കിയത് നമുക്ക് ഓർമ്മയുള്ളു.
1: ബോയ്സ് ജയിച്ചോണ്ടാ മാഷ് കൂക്കിയത്?
0: ആ മാഷ് ഞാൻ തുള്ളുന്നുണ്ട്. ഇപ്പൊ ബോയ്സ് ബാക്കിൽ പൂക്കളിട്ട് ഫുള്ളും വെതറിട്ട് നമ്മൾ ഫുള്ളും അടിച്ചു പറഞ്ഞു.
1: അയ്യോ, അന്നേരം പറയണ്ടേ ബോയ്സിനോട്?
0: ആ ടീച്ചർ പറഞ്ഞു ബോയ്സ് ഫുള്ള് അടിച്ചു പറഞ്ഞു. അവർക്കെന്ത്, നമ്മള് തയ്യലായോണ്ട് അമ്മക്കല്ലേ അടിച്ചത്. നമ്മള് മൂലക്ക് ഇരുന്നിട്ട് കൊറേ കളിച്ചു, രണ്ടു പ്രാവശ്യം കളിച്ചിന്. അയില് കൊറച്ചാളും ഇല്ലേന്ന്, ഞാനും ഇല്ല.
1: ആരാ പൂക്കളൊക്കെ ഇട്ടത്?
0: ഒറ്റ
1: പൂക്കളെ ഇട്ടിട്ടുള്ളൂ.
0: മോളിൽ ഒറ്റൊരു പൂക്കളും തായില്ല.
1: എല്ലാ ക്ലാസ്സിലും ഇട്ടിട്ടില്ല?
0: എല്ലാ ക്ലാസ്സിലും ഇട്ടിട്ടില്ല.
1: സദ്യ ഉണ്ടായിരുന്നോ ഓണത്തിന്? എങ്ങനെയുള്ള ഫുഡാ ഇഷ്ടം? സദ്യ ആണോ?
0: പഴങ്കഞ്ഞി.
1: പഴങ്കഞ്ഞിയോ കൂടുതലിഷ്ടം?
0: പഴങ്കഞ്ഞിയും പിന്നെ
1: തലേന്നത്തെ മീൻകറിയും. അപ്പൊ പഴങ്കഞ്ഞി പറഞ്ഞ തലേന്നത്തെ ചോറല്ലേ?
0: പഴങ്കഞ്ഞിയും പിന്നെ മോരും സദ്യയും പിന്നെ നല്ല മുളകുട്ടികളും കഴിക്കാൻ.
1: ബിരിയാണി ഇഷ്ടാണോ?
0: ബിരിയാണി ഇഷ്ടാണ് ചെറുങ്ങനെ, പക്ഷെ ഏറ്റവും കൂടുതൽ ഇഷ്ടം ബിരിയാണി മന്തി.
1: മന്തിയാ? ഇപ്പൊ അടുത്തങ്ങ മന്തി കഴിച്ചനാ? എവിടെ പോയിട്ട്?
0: ബൈറൂട്ടിട്ട്.
1: അമ്പടി, അപ്പൊ മന്തി ഇഷ്ടമുള്ള ആളാണ്. ക്ലാസ്സിൽ ആരൊക്കെയാണ് ഫ്രണ്ട്സ്?
0: ഐഷന്, ആലിയ, ഫാത്തിമ കേക്ക്, ഐഷ കേക്ക്, പിന്നെ ബോയ്സിലാ കൊറ്റൊരാളുള്ളൂ, പക്ഷെ മോനോട് വലിയ താല്പര്യമില്ലെങ്കിലും റജൻ റൈസ്.
1: ബെസ്റ്റ് ഫ്രണ്ട് ആരാ ഇതില്?
0: ബെസ്റ്റ് ഫ്രണ്ട് വെച്ചാല് അസ്ലഹ, ഫാത്തിമ, അസ്ലഹ, ഫാത്തിമ, സെൻഹാ, മെഹബിന്, ഐഷ എന്നു അത്ര, പിന്നെ മിസ്സിറ്റി.
1: എല്ലാരും നല്ല കുട്ടികളാ?
0: അത്യാവശ്യം പഠിക്കും. ചെയ്യൂ.
1: നോഹ കുട്ടി പഠിക്കൂലേ? ക്ലാസ്സിൽ ആരാ ബെസ്റ്റ് പഠിപ്പി?
0: അത് വെച്ചാൽ ഞാൻ പറയാം, ബോയ്സിലെ ടോപ്പർ, ആകെ ബോയ്സിൽ ടോപ്പർ ഉള്ളത് ആദിം റഹ്മാനും പിന്നെ റസിനും. പിന്നെ ഗേൾസിലെ ടോപ്പർ മാറിയും പിന്നെ ഐഷക്കും.
1: ഓക്കേ.
0: എനിക്ക് ചെല്ലേ നല്ല

0: അഞ്ചന് പറഞ്ഞുകൊടുത്തു. അതുകൊണ്ട് പിന്നെ അവൾ അഞ്ചു കാര്യം പറഞ്ഞെടുത്ത് തന്നെ നമ്മൾ ദേഷ്യത്തിലായി. പിന്നെ അങ്ങനെയുള്ളതും ആയിട്ട് കുറച്ച് കുറച്ചായിട്ട് മുണ്ടുന്നുണ്ട്.
1: പക്ഷേങ്കില് നമുക്ക് നല്ലോണം മിണ്ടല്ലേ, നമ്മൾ ആരോടും മിണ്ടാണ്ടിക്കണ്ടല്ലോ. നല്ല കുട്ടികൾ അങ്ങനല്ലേ. ഇനി പോയിട്ട് അമ്മ മിണ്ടൂലേ? ഇങ്ങനെ ഒരു ചേച്ചി പറഞ്ഞു അറിയില്ലേ.
0: ഇപ്പം അങ്ങനില്ല, ഇപ്പം മിണ്ടു. ബസ് നമ്മള് ബസ്സിലെല്ലാം ഒരുമിച്ചാ, അതുകൊണ്ട് ഓള് പത്തൊമ്പതാം മൈലായോണ്ട് നമ്മള് നല്ല മുണ്ടിട്ട് പോകും.
1: അങ്ങനെയാ നല്ല കുട്ടികൾ ഉണ്ടാവുക. വലുതായിട്ട് ആരാവണം ആഗ്രഹം?
0: ഡോക്ടർ.
1: ആരാഗ്രഹം? നോക്കുട്ടിന്റെ അല്ല ഉമ്മ ഉപ്പ എങ്ങനെ പറഞ്ഞു തന്നെയോ?
0: ഇല്ല, ഇത് എന്റെ ആഗ്രഹം തന്നെയാ.
1: അതെന്താ ഇങ്ങനെ ഒരു ആഗ്രഹം വരാൻ കാരണം?
0: കാരണം എനിക്ക് നല്ല ഇഷ്ടമാണ് ഡോക്ടറുടെ ഡ്രസ്സല്ലോ, അതെല്ലാം കാണുമ്പോൾ എനിക്ക് തോന്നും
1: ഡോക്ടർ ആവാൻ തോന്നും. ഉമ്മ ഉപ്പ എന്തെങ്കിലും പറയലുണ്ടോ, വേറെ എന്തെങ്കിലും ആവണം?
0: ഉമ്മുപ്പങ്ങനെ പറയില്ല, പഠിച്ചു വലിയ ആളാണെന്ന് പറയും.
1: അത്രേ പറയുള്ളൂ, ഇന്നേ തന്നെ ആവണമെന്നൊന്നും പറയില്ല.
0: ഏ അങ്ങനെയൊന്നല്ല, പഠിച്ചിട്ട് വലിയ ആളാണെന്ന് പറഞ്ഞിട്ടു.
1: അത്രേ ഉള്ളൂ, അപ്പൊ പഠിച്ചിട്ട് എന്തായാലും ഒരു ഡോക്ടർ ആവും ഉറപ്പല്ലേ.
0: പിന്നെ ടീച്ചറാവാൻ.
1: ടീച്ചറാവാൻ കൂടുതൽ ഏതാ ഇഷ്ടം?
0: അത് ഡോക്ടർ.
1: എന്നാലും നമ്മൾ ഒന്നിട്ട് ഡോക്ടർ ആവും അല്ലെങ്കിൽ ടീച്ചർ ആവും,
0: ഏതെങ്കിലും
1: ഉറപ്പല്ലേ. ഓക്കേ, നോഹ കുട്ടിക്ക് സിനിമയിലെ പാട്ടുകൾ ഇഷ്ടമാണോ? സിനിമ ഇഷ്ടാന്നോ?
0: ഇപ്പൊ
1: ലാസ്റ്റ് കണ്ട സിനിമ ഏതാ?
0: എനിക്ക് ലാസ്റ്റ് സിനിമ ഓർമ്മയില്ല, എനിക്ക് കണ്ട കുറച്ച് സിനിമ ഓർമ്മ.
1: ഏതല്ല ഓർമ്മയുള്ള സിനിമ?
0: ഒന്ന് ലോക, പിന്നെ പ്രേമലു.
1: ലോകയും പ്രേമലു? പാട്ടോ?
0: പാട്ട് ലോക.
1: ലോക അതാ ഇഷ്ടം. അതിലേതെങ്കിലും പാട്ട് ചേച്ചിക്ക് പാടിത്തരാൻ പറ്റുമോ?
0: അതിപ്പോ കിട്ടൂല, പണ്ടത്തെ പാട്ടൊന്നും കിട്ടൂല, ഇപ്പത്തെ പാട്ട് കിട്ടില്ല.
1: ഇപ്പത്തെ ഏത് പാട്ടാ കിട്ടുക? റേഡിയോ കൂടെ ഏത് പാട്ടാ കേൾപ്പിച്ചു കൊടുക്കണ്ട എല്ലാവർക്കും?
0: അത് ലോക.
1: ലോകയിലെ ഏതെങ്കിലും ഒരു പാട്ട് കേൾപ്പിച്ചാ മതി. ആർക്കെങ്കിലും വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണോ ഈ പാട്ട്?
0: നൂഹ
1: കുട്ടിക്ക് ഇഷ്ടമുള്ള പാട്ടായതുകൊണ്ട് ചോദിച്ചു മാത്രം. അപ്പൊ നമുക്ക് എല്ലാവർക്കും വേണ്ടി പാട്ട് കേൾപ്പിക്കാം.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ എല്ലൂർ മട്ടന്നൂർ. ഇരുനാട്ടിലെ പാട്ടിന്റെ നേരമാണ്. നമുക്ക് ഒരുപാട് പേരെ പരിചയപ്പെടാനുണ്ട്. പരിചയപ്പെടുന്ന ആളുടെ പേര്
1: ശൈലജ.
0: ശൈലജ ചേച്ചി ചാവശ്ശേരിയാണ് അല്ലേ? എന്താ ചെയ്യുന്നേ?
1: അംഗൻവാടിയിൽ.
0: അംഗനവാടിയിൽ
1: ഹെൽപ്പർ.
0: ഹെൽപ്പർ ഏത് അംഗനവാടിയില?
1: വട്ടക്കായ.
0: ഇവിടുന്ന് കൊറേ ദൂരം ഉണ്ടോ?
1: കുറച്ചുണ്ട്.
0: എങ്ങനെയാ പോകുന്നേ?
1: ഇവിടെ കുരമുക്കിലേറെ പോയിട്ട് ബസ്സിന് പോകും. അവിടുന്ന് നടക്കും.
0: ഇവിടുന്ന് കൂരമുക്ക് വരെ എത്ര ദൂരം നടക്കാനുണ്ട്?
1: നടക്കുമല്ല. ബസ്സിന് പോകും 13 രൂപ.
0: 13 രൂപ?
1: അവിടുന്ന് അങ്ങോട്ട് ഓട്ടോറിക്ഷയ്ക്ക് 35 രൂപ അടുത്തേക്ക്. അവിടുന്ന് നടക്കും.
0: അപ്പൊ കുറച്ച് പണിപ്പെട്ടിട്ടായല്ലേ അംഗനവാടി വരെ എത്തുന്നത്? രാവിലെ എത്ര മണിക്കാ പോകുന്നേ?
1: രാവിലെ അവിടുന്ന് 8 മണിക്കാകുമ്പോ
0: ഇവിടെ എത്തുന്നതോ?
1: ഇവിടെ ഒരു 4 മണി നമ്മൾക്ക്.
0: ആരൊക്കെ ഉള്ളത് വീട്ടില്?
1: വീട്ടില് ഞാനും ഹസ്ബൻഡും മോളും മോനും. മോനില്ല, ഇപ്പൂടെ ജോലി കിട്ടിട്ട് പോയി.
0: എന്താ പേര് ഇവരുടെ ഒക്കെ?
1: ഭർത്താവിന്റെ പേര് ലക്ഷ്മണൻ, മോന്റെ പേര് അശ്വിൻ, മോളെ പേര് അനന്യ.
0: എന്താ ചെയ്യുന്നേ മോളും മോനും?
1: മോള് ഇപ്പൊ ഡിഗ്രി ചേർത്ത്, മോൻ ജോലി കിട്ടിട്ട് പോയി.
0: എവിടെയാ?
1: രാജസ്ഥാനിലെ.
0: മോള് എവിടെയാ പഠിക്കുന്നത്?
1: മോള് ഇവിടെ ശ്രീകണ്ഠപുരം.
0: ഏതാ കോഴ്സ് എടുത്തത്?
1: പിന്നെ എക്കണോമിക്സ്.
0: എക്കണോമിക്സ്. അപ്പൊ മൂക്ക് പോകാൻ കുറച്ച് ദൂരം ഉണ്ട് അല്ലേ? പകൽ സമയത്ത് ഇവിടെ നിന്ന് ആരും ഉണ്ടാവില്ല. വീട്ടിലത്തെ പണൊക്കെ ഒതുക്കിയിട്ടാണോ അംഗനവാടി? വൈകുന്നേരം വന്നിട്ടോ?
1: വൈകുന്നേരം വന്നിട്ട് പിന്നെ കുറച്ചൊന്നുമില്ലേ.
0: എന്താ ചെയ്യാനുണ്ടാവുക?
1: ചായ വെക്കല്.
0: അത്രയല്ലേ? അതും കഴിഞ്ഞിട്ടുള്ള സമയം ടിവിയാണോ?
1: ടിവിയാണ്.
0: അങ്ങനെയൊക്കെയാ ദിവസം പോകുന്നത്. ഓക്കെ. സിനിമക്കൊക്കെ പോകാറുണ്ടോ?
1: സിനിമ ഇല്ല, അങ്ങനെയൊന്നും പോക്കില്ല.
0: യാത്രകൾ പോകാറുണ്ടോ? ടൂറൊക്കെ ആയിട്ട്? ഫാമിലിയുടെ കൂടെ? ഫ്രണ്ട്സിന്റെ കൂടെ?
1: ഫാമിലി.
0: എവിടെയാ ലാസ്റ്റ് പോയതെന്ന് ഓർക്കുണ്ടോ?
1: തിരുനെല്ലി പോയിന്, അമ്പലത്തില്.
0: ഓക്കെ. ഇനി എവിടെ പോവാൻ ആഗ്രഹം?
1: അങ്ങനെയൊന്നുമില്ല, വിചാരിച്ചാലേ പോടും.
0: എങ്ങനെയുള്ള പോവാ? എങ്ങനെ പോവാൻ ഇഷ്ടോ? ഇപ്പോ കുറച്ച് ദൂരാണോ, അല്ലെ ട്രെയിനിലൊക്കെ കുറേ ദൂരാണോ, അല്ലെ ബസ്സിൽ പോവാനാണോ?
1: അങ്ങനെയൊന്നുമില്ല, ട്രെയിനില് പോണോന്നുണ്ട്.
0: ഇതുവരെ പോയിട്ടുണ്ടോ?
1: ഇല്ല, ഇതുവരെ കയറിയിട്ടില്ല.
0: ആദ്യമായിട്ട് കയറണം എന്നൊരാഗ്രഹം ഉണ്ട് അല്ലേ? അതെന്തായാലും പെട്ടെന്ന് തന്നെ നടക്കട്ടെ. മോളും അല്ലെ മോനൊക്കെ പോകുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഒക്കെ കൂട്ടുമായിരിക്കൂല്ലേ?
1: വിചാരിക്കാം.
0: ഓക്കെ. ഇവിടുന്ന് ടിവിയിലെ സിനിമ
1: കാണുന്നുണ്ടാവില്ലേ?
0: എങ്ങനെയുള്ള സിനിമ?
1: അങ്ങനെയൊന്നുമില്ല, നമ്മള് അങ്ങനെ ടിവി അങ്ങനെ കാണില്ല. ഓരോരുക്കും ഇങ്ങനെ വെച്ചിട്ട് നോക്കിട്ട് അങ്ങനെ മാത്രം.
0: സംസാരിക്കോ? ഇപ്പൊ പൊതുവെ ഒരു ഫോണ് കിട്ടിയതുകൊണ്ട് എല്ലാവരുടെ കയ്യിലും ഫോണായിരിക്കുമല്ലേ.
1: നമ്മള് അങ്ങനെ വീട്ടിൽ ഇവരുടെ വീട്ടിൽ നിന്നെല്ലാം വിളിച്ചാലും അങ്ങനെ
0: സംസാരിക്കുന്നത്.
1: ഫോൺ തന്നെയാന്ന് അധികം.
0: ഇവിടുന്ന് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാ?
1: ഞാൻ കുറവാ.
0: ഇപ്പൊ മോള് കോളേജിൽ നിന്ന് വന്നിട്ട്
1: അതെല്ലാം പറയും, വിശേഷമെല്ലാം പറയും.
0: അതൊക്കെ പറയാറുണ്ട്. ഇപ്പൊ അത്ര പോരെ അല്ലേ? ഇവിടെ ഹെൽപ്പ് ചെയ്യാറുണ്ടോ ആള്?
1: ഇവിടെ
0: വീട്ടിൽ പണിയെടുക്കുമ്പോ എന്തൊക്കെ
1: ചെയ്തിരുന്നു? പണിയൊന്നും ചെയ്യില്ല, ഇങ്ങനെ അടിച്ചല്ലേ.
0: കള്ളച്ചിരി ഉണ്ട് മോളുടെ മുഖത്ത്. പാചകം ചെയ്യാൻ അറിയോ?
1: പാചകം അങ്ങനെയൊന്നുമില്ല,
0: എല്ലാം
1: ഞാൻ ചെയ്ത് പോന്നോണ്ട് ഓളൊന്നും എടുക്കൂല.
0: അമ്മ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ എന്തിനാ ചെയ്യുന്നെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ. പാട്ടുകൾ ഇഷ്ടമാണോ? എങ്ങനെയുള്ള പാട്ടാ? പഴയ പാട്ടാണോ?
1: രണ്ടും നല്ല അടിച്ചുപൊളി
0: എല്ലാം ഇഷ്ടമാണ്. ഓക്കെ. പാട്ട് പാടുവോ?
1: ഇല്ല ഇല്ല,
0: പാടാറില്ല. കുഴപ്പമില്ല. ഒരു പാട്ട് ഇപ്പൊ പറഞ്ഞാല് ഞങ്ങളത് കേൾപ്പിച്ചു തരും. അത് പറഞ്ഞപ്പോ മോളുടെ മുഖത്തേക്കാ നോക്കുന്നേ. എല്ലാ സെലക്ഷന്റെയും ആള് മോളാന്നോ? ഇപ്പൊ ഒരു ഡ്രസ് എടുക്കുമ്പോ ആരോട് അഭിപ്രായം
1: ചോദിക്കുന്നേ?
0: അപ്പൊ അവിടെ വെച്ചിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാവോ? ഇതാണ് കുറച്ചുകൂടെ നല്ലത്, അങ്ങനൊന്നും ഇല്ല,
1: ഇവിടെ നല്ലതാന്ന് ഞാൻ എടുക്കും.
0: അത്രേ ഉള്ളൂ. അപ്പൊ മോളുടെ അഭിപ്രായമാണ് അമ്മയുടെ എല്ലാ കാര്യത്തിലും ഉള്ളത്.
1: ഞാനും എടുത്തോളൂ. അതാവുമ്പോ
0: അങ്ങോട്ടും ഇങ്ങോട്ടും വരാതെ ഇല്ലല്ലോ. രാവിലത്തെ കറിയൊക്കെ കടിയൊക്കെ വെക്കുമ്പോ പറയോ അമ്മ ഇന്ന് വെച്ചാ മതി, അല്ലെ ചോദിക്കോ അങ്ങോട്ടേക്ക്?
1: എന്നാ ചോദിക്കും. ചിക്കനും അങ്ങനത്തെ മീനും നോക്കും. ഇഷ്ടമല്ല?
0: അതിഷ്ടമല്ലേ? അപൂർവായിട്ടാണ് അങ്ങനെ കേൾക്കുന്നത്. അതും ഈ പ്രായത്തിലുള്ള ഒരാള് ചിക്കനും മീനും, അതെന്താ ഇഷ്ടമല്ലാത്ത? അങ്ങനെ
1: എന്നാന്നറിയില്ല. മോനിഷ്ടാന്ന്, മോനെല്ലാം അങ്ങനത്തെ.
0: വെജിറ്റബിൾ ആണോ കൂടുതല്? അതിൽ തന്നെ ഏറ്റവും കൂടുതൽ മോൾക്ക് എന്താ ഇഷ്ടം?
1: അവക്ക് സാമ്പാറ്, അങ്ങനെ വറവ്, അങ്ങനത്തെ എല്ലാം വേണ്ട.
0: എന്തായാലും നല്ലതാന്ന് അല്ലേ? ഓക്കെ. എന്തായാലും ഒരു പാട്ട് അമ്മ ആലോചിക്കുന്നുണ്ട്.
1: എന്റെ അമ്മ മനസ്സെന്നുള്ള പാട്ടല്ലേ?
0: ആർക്ക് വേണ്ടി പാട്ട്?
1: നമ്മളെ കുടുംബത്തിനുള്ളവർക്കും വേണ്ടിട്ട്.
0: പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടിട്ട് കേൾപ്പിച്ചു കൊടുക്കാം. ഓക്കെ. അപ്പൊ ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിൽ ഒത്തിരി സന്തോഷം.

0: കേൾവിയുടെ കേളികൊട്ടിനെ ശബ്ദബീജികളാൽ സർഗഭാവനയുണർത്തി ജനഹൃദയങ്ങളെ കീഴടക്കുവാൻ ഇത് റേഡിയോ മലബാർ 89.6 FM.
1: നാട്ടിലെ പാട്ടിലെ നമുക്ക് അടുത്ത ആളെ കണ്ടു കിട്ടിയിട്ടുണ്ട്. പേര് ചോദിക്കാം, എന്താണ് പേര്?
2: എന്റെ പേര് രാജീവൻ കെ.
1: രാജീവൻ കെ, നമ്മൾ ചാവശ്ശേരി ഉള്ളത് നേരത്തെ പറഞ്ഞു, അതുകൊണ്ട് സ്ഥലം പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി കൊടുക്കണ്ട അല്ലേ?
2: അതെ അതെ അതെ.
1: ഈ സ്ഥലത്തിന് എന്തെങ്കിലും പ്രത്യേകമായിട്ട് പേര് പറയോ? ചാവശ്ശേരി
2: ചാവശ്ശേരി തെരു ഗണോ ക്ഷേത്ര പരിസരം,
1: അങ്ങനെ പറഞ്ഞ ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, രാജീവൻ എന്താ ചെയ്യുന്നേ?
2: ഞാൻ കച്ചവടമാണ്.
1: എവിടെയാ?
2: മട്ടന്നൂര്.
1: മട്ടന്നൂര്. എന്ത്
2: തുണിയുടെ
1: കച്ചവടം? കൊറേ കാലായോ?
2: കൊറേ കാലായി. മുന്നേ ബോംബെയിലായിരുന്നു ആ കച്ചവടം. ബോംബെന്ന് ഒഴിവാക്കിയതിനു ശേഷം ഇവിടെ നാട്ടിൽ വന്നിട്ട് തുണി കച്ചവടം ചെയ്യുന്നു. പിന്നെ സീസൺ പണിയോ, അതായത് ഉത്സവ കച്ചവടം അല്ലേ, കുട്ടിയൂർ അമ്പലത്തില് അങ്ങനെയുള്ള ഉത്സവങ്ങളിൽ സ്റ്റാളെടുത്ത് കച്ചവടം ചെയ്യും.
1: ഓക്കെ, നല്ല ലാഭം ഉണ്ടാവാറുണ്ടോ?
2: ലാഭം തന്നെ ജീവിച്ചു
1: പോവാ. ഓക്കെ, ഇവിടെ ആരൊക്കെ വീട്ടിലുള്ളത്?
2: വീട്ടില് വൈഫ്, ഞാന്, മൂന്ന് മക്കള്.
1: പേര് പറഞ്ഞു പരിചയപ്പെടുത്തോ.
2: ഓ, മൂത്ത മകൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്നത് അശ്വന്ത് രാജ്. ഏഴാം മകൻ പത്താം ക്ലാസ് പഠിക്കുന്നത് ഹരിനന്ദ് രാജ്. മകള് മാളവിക, ഏഴാം ക്ലാസ്.
1: മാളവികയുടെ കൂടെ ഈ രാജില്ല?
2: രാജില്ല. അത് കാരണം വെച്ചാല് പുറം പോയി കഴിഞ്ഞാൽ അവർക്ക് വേറെ പേര്, ഹസ്ബൻഡ് പേര് വേണ്ടല്ലോ, അതുകൊണ്ട് മുൻകൂട്ടി കണ്ട് രാജ.
1: അപ്പോ ഇതെന്റെ അശ്വന്ത് രാജീവൻ കൊടുക്കാഞ്ഞത് രാജില് നിർത്തിയത് ഒരു മോഡേൺ പേർ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ്?
2: അതെ അതെ, തീർച്ചയായും. രാജി എന്നാണ് കേൾക്കുമ്പോ തന്നെ ഒരിതല്ലേ.
1: അതെ അതെ, ഒരു സമയത്ത് ട്രെൻഡിങ് അല്ലെ ഈ രാജ് നാദ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. വൈഫിന്റെ പേര്
2: ലിജിന.
1: എന്താ ചെയ്യുന്ന ആള്?
2: ഇവിടെ കച്ചവടം എന്നെ സഹായിക്കുന്നു
1: അവിടെ തന്നെ. ഓക്കെ,
2: ഡിഗ്രി എല്ലാം കഴിഞ്ഞു.
1: അങ്ങനെ ഇവിടെ തന്നെ ആയിരുന്നു ആദ്യമേ താമസം?
2: അല്ല, ഇവിടെ വീടെടുത്ത് നോക്കുന്നു.
1: എത്ര വർഷമായി?
2: ഇപ്പൊ ഒരു 15 കൊല്ലം.
1: അപ്പൊ ഇതിനു മുന്നേ എവിടെയായിരുന്നു?
2: അപ്പുറം തറവാടുണ്ട്.
1: ഇവിടെ തന്നെ
2: സ്ഥലം
1: പഠിച്ചതൊക്കെ?
2: പഠിച്ച മട്ടന കോളേജ്, ചാവശ്ശേരി സ്കൂള്, മട്ടന കോളേജ്.
1: ഇപ്പൊ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങളുടെ ഒക്കെ ഒരു പ്രളയമാണല്ലോ, അങ്ങനെയുള്ള കൂട്ടായ്മകളും കാര്യങ്ങളൊക്കെ ഉണ്ടോ?
2: ഇല്ല, അതിലൊന്നും താല്പര്യം.
1: പഴയ ഫ്രണ്ട്സുമായിട്ട് കോണ്ടാക്ട് ഉണ്ടോ ഇപ്പൊ?
2: ഓ, ഉണ്ട്.
1: നാട്ടിലാണോ അല്ലെ പഠിക്കുന്ന? സ്കൂളിലോ കോളേജിലോ ഒക്കെ ആയിരുന്നു ഫ്രണ്ട്സ് കൂടുതൽ?
2: എല്ലാവരും ഫ്രണ്ട്സ് ഉണ്ട്, നമ്മളെല്ലാരുമായിട്ട് ഡീൽ ചെയ്യുന്ന ഒരു പൊതുപ്രവർത്തനം കൂടിയാണ്. ഇവിടുത്തെ അമ്പലത്തിന്റെ സെക്രട്ടറി ആണ്,
1: അതുകൊണ്ട് ഒരുപാട് പേരുമായിട്ട് പരിചയമുണ്ടോ? ഇവിടെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഒഴിവ് കിട്ടുന്ന സമയം ഉണ്ടാവുമല്ലോ, ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടാറുണ്ടോ ടൈം?
2: ഞാൻ പിന്നെ വിളക്കുതിരി യൂണിറ്റ്, നമ്മൾ ഇവിടെ തന്നെ സ്വന്തമായിട്ട് വിളക്കുതിരി ഉണ്ടാക്കുന്നുണ്ട്.
1: വീട്ടിന്നോ?
2: വീട്ടിൽ നിന്ന് തന്നെ. അപ്പൊ അങ്ങനെ ഒഴിവു സമയത്ത് പല പണികളും ഇങ്ങനെ ചെയ്യും.
1: എന്റർടൈൻമെന്റ് വേണ്ടിട്ട് എന്താ ചെയ്യുന്നത്?
2: എന്റർടൈൻമെന്റ്,
1: സിനിമ, പാട്ട്, ഡാൻസ്?
2: അതെല്ലാം ഇഷ്ടം. ഡാൻസ് ഇഷ്ടമാണ്, റീൽസിൽ ചെയ്യുന്നുണ്ട്, ഉയ്യന്റെ അപ്പം മീഡിയയില് പിന്നെ റീൽസ് ചെയ്യുന്നുണ്ട് നമ്മള്.
1: കുറച്ചായോ റീൽ തുടങ്ങിയിട്ട്?
2: ഇപ്പൊ ഒരു 2 കൊല്ലമായി.
1: എങ്ങനെ പോകുന്നു?
2: കുഴപ്പമില്ല, ഇപ്പൊ 26 ഫോളോവേഴ്സ് ഉണ്ട്.
1: ഇൻസ്റ്റാഗ്രാം
2: എല്ലാത്തിലും ഉണ്ട്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, പിന്നെ യൂട്യൂബ്.
1: ഒരുപാട് കലാകാരന്മാരുണ്ടോ അതിനകത്ത്?
2: ഒരു 4 സ്ഥിരമായിട്ടുള്ളവരുണ്ട്.
1: ഏതൊക്കെ സമയത്താണ് നിങ്ങള് റീൽ എടുക്കുന്നത്?
2: അത് ചെറിയ ഒരു അരമണിക്കൂറായി, ഇപ്പൊ ഒരു റീൽസ് എടുക്കാൻ അരമണിക്കൂറേ ഉള്ളൂ.
1: കണ്ടന്റും കാര്യങ്ങളൊക്കെ ആരാ പറഞ്ഞു?
2: അത് നമ്മുടെ ഒരു മെയിൻ ആയിട്ട് ഒരു ബിജുട്ടി എന്ന് പറഞ്ഞിട്ട് മട്ടന്നൂർ തന്നെയാണ് അവനാണ് ഇല്ല മെയിൻ ആള്.
1: ഓക്കെ, എന്നിട്ട് എല്ലാരും കൂടെ അതിനെ പറഞ്ഞ്
2: അതിനെ പൊലിപ്പിക്കും, ഒരു കണ്ടന്റ് കണ്ടിട്ട് അതിനെ പൊലിപ്പിക്കും മാക്സിമം. അതിൽ കോമഡി ഉണ്ടാവും, അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ ചെയ്ത്.
1: അങ്ങനെ റീച്ച്, നന്നായിട്ട് റീച്ച് കിട്ടിയ ഏതെങ്കിലും?
2: അതുണ്ട്, ഒരു ആജിക്കായിട്ട് ഞാൻ റോൾ ചെയ്യും, അതായത് പൊരുത്തപ്പെടണം. അതായത് പിന്നെ ഒരു പയ്യെ പെങ്ങളെ കല്യാണം കഴിക്കാൻ വേണ്ടിട്ട് അവന് മുന്നേ ഒരു ഗൾഫുകാരനെ പൈസ കാച്ചിനു, അപ്പോ അവന്റെ പെങ്ങളെ കല്യാണം കഴിക്കണ്ടേ ആവശ്യത്തിന് അവനോട് പൈസ തിരിച്ചു വയ്ക്കുമ്പോ അവനെ ഒഴിഞ്ഞു മാറുക. അപ്പൊ അവന്റെ ഒരു മാനസിക സ്ഥിതി എങ്ങനെ ഉണ്ടാവും? അവനെനിക്ക് വേറൊരു ചങ്ങായിയോട് ചോദിച്ചു, അപ്പൊ ആ ചങ്ങായി ഒരു കുറി വിളിച്ചിരിക്കുന്ന സമയമായിരിക്കും, ആ കുറിന്റെ പൈസ എനിക്കൊരു എന്റെ പെങ്ങളെ കെട്ടിച്ചുവിടാനെന്ന് അവൻ പറയും. പക്ഷെ അയാളും ഒഴിഞ്ഞു മാറും. അപ്പൊ നമ്മൾ ഈ ആജിക്ക അജിന് വന്ന സമയം ഇവന്റെ വിഷമം കണ്ടറിഞ്ഞിട്ട് ആ ആജിക്ക എന്ത് ചെയ്യുക? ആജിക്കാന്റെ ഭാര്യന്റെ വളയും പിന്നെ കുറെ പൈസയും ഇവനെ ചോദിക്കാതെ അങ്ങ് സഹായിക്കുന്നത്. അപ്പൊ അത് നല്ലോണം പോയിന്,
1: റീച്ചായി,
2: അത് നല്ല റീച്ചായി.
1: പൊതുവെ ഇമോഷണൽ കണ്ടന്റ്സ് ആണ്
2: ചെയ്യുന്നത്, കോമഡി ചെയ്യും, എല്ലാം ചെയ്യും.
1: ഇതിൽ ഏതാ റീച്ച് ആവുന്നത്? കോമഡി ആണോ ഇമോഷണൽ ആണോ?
2: ഇമോഷണൽ ആണ് കൂടുതലായിട്ട്
1: ആൾക്കാർ,
2: കാരണം അവര് ഒന്ന് സ്പാർക്ക്, നമ്മളെ കാണുമ്പോ ഒരു കണ്ടന്റ് കാണുമ്പോൾ ഉള്ള ഒരു സ്പാർക്ക് ഇല്ലേ.
1: മോൾക്കും വൈഫിനൊക്കെ അഭിനയിക്കാൻ താല്പര്യമുള്ള കൂട്ടത്തിലാണ്?
2: കുഴപ്പമില്ല, അവള് തൈക്കൊണ്ട് ചെയ്യുന്നുണ്ട്. വൈഫ്, വൈഫാണ് നമ്മളെ സപ്പോർട്ട് അല്ലോ, എന്നാ പ്രശ്നം ഉണ്ട് പറഞ്ഞുതരും, അവിടെ പോയി ഇവിടെ പോയി എന്നാലും പറഞ്ഞുതരും, അതന്നെ ഒരു ഇതല്ലേ.
1: റീലി കണ്ടിട്ട് അഭിപ്രായം പറയോ?
2: പറയൂ, നല്ല നല്ലതായിട്ടും ഇടയ്ക്ക് കൊടുക്കായിട്ട് തന്നെ പറയും.
1: നിങ്ങൾ ചെയ്തത് അത്ര
2: ശരിയാണ്, പറയൂ,
1: കുഴപ്പമില്ല, സൂപ്പർ ആണെന്നൊക്കെ പറയാറുണ്ട്. ഇവരുടെ കൂടെ ഫാമിലി ആയിട്ട് ഇപ്പൊ ട്രിപ്പിനൊക്കെ പോകാറുണ്ടോ?
2: അങ്ങനെ ചെറിയതല്ലേ.
1: സിനിമക്കോ?
2: സിനിമക്കോ ഇടക്കിടക്ക്.
1: എവിടെ? മട്ടന്നൂര്.
2: മട്ടന്നൂര്.
1: ഇപ്പൊ റീസെന്റ് ആയിട്ട് കണ്ട ഫിലിം ഏതാന്ന് ഓർക്കുണ്ടോ?
2: ലാസ്റ്റ് കണ്ടത് കാന്തര, അതാണ്
1: ഇഷ്ടമായി. രാജീവ് ഭട്ടൻ ഒരു പാട്ട് പാടി തന്ന നമ്മുടെ ശ്രോതാക്കൾക്ക് അത് കേൾക്കാൻ ആഗ്രഹം ഉണ്ടാവുന്നാണ് ഞാൻ വിചാരിക്കുന്നത്.
2: എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, കാരണം അത് ഇവര് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു ത്രോവ് ആയിരിക്കും.
1: അതുകൊണ്ട് പാടുന്നില്ല,
2: പാടുന്നില്ല,
1: കുഴപ്പമില്ല. ഒരു പാട്ട് പറഞ്ഞാല് അത് കേൾപ്പിച്ചാൽ
2: കേൾപ്പിച്ചേരാന്നല്ലേ.
1: എപ്പോഴും വൈഫിന് പാടി കൊടുക്കുന്ന അല്ലെ പറഞ്ഞു കൊടുക്കുന്ന പാട്ട് ഏതാ?
2: പറഞ്ഞു ഇത് പിന്നെ സൗവർണികാമൃത ബീ, ആ പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട്.
1: ഓക്കെ, അത് വേണ്ടിട്ടെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ?
2: ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഭാര്യ മക്കള്
1: എല്ലാവർക്കും വേണ്ടിട്ട്. ഓക്കെ, അപ്പൊ ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചാലും ഒത്തിരി സന്തോഷം.
2: ഓ, എനിക്കും സന്തോഷം.
1: അപ്രതീക്ഷിതമായിട്ട് കണ്ടതല്ലേ.
2: ഓക്കെ ഓക്കെ, എല്ലാവർക്കും എന്റെ അഭിനന്ദനങ്ങൾ.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: മധുര ഗീതങ്ങൾ.
2: പ്രിയ ശ്രോതാക്കൾക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പ്രകൃതിയുടെ ഹൃദയമിടിപ്പാണ് ഋതുക്കൾ. ഓരോ ഋതുവും ഓരോ ഭാവമാണ്. വസന്തത്തിന്റെ പുഞ്ചിരിയും മഴയുടെ പ്രണയവും ശരത്കാലത്തിന്റെ ശാന്തതയും ഹേമന്തത്തിന്റെ കുളിരും മലയാള സിനിമാ ഗാനങ്ങളിൽ മനോഹരമായി വിരിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ ഋതു എന്ന വാക്കിലൂടെ മനസ്സിലിടം നേടിയ ഗാനങ്ങളാണ് ഇന്നത്തെ മധുരഗീതങ്ങളിൽ. മംഗളം നേരുന്നു എന്ന ചിത്രത്തിലെ യേശുദാസും കല്യാണി മേനോനും ആലപിച്ച ഗാനത്തിലേക്ക് MD രാജേന്ദ്രന്റെ വരികൾ, ഇളയരാജയുടെ സംഗീതം. ഋതുഭേദ കൽപ്പന ചാരുത നൽകിയ

ഒരു നല്ല ഗാനം കേൾക്കുമ്പോൾ ഒരു പഴയ ഋതു വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുന്നത് പോലെയാണ് അനുഭവം. അടുത്ത ഗാനവും അത്തരമൊരു മനോഹര ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ഋതുഭേദം എന്ന ചിത്രത്തിനു വേണ്ടി തകഴി ശങ്കരനാരായണൻ രചിച്ച് ശ്യാം ഈണമൊരുക്കിയ ഗാനമാണ് അടുത്തത്. യേശുദാസ് ആലപിക്കുന്നു ഋതുസംക്രമ പക്ഷിപാടും.

ഋതുക്കൾ മാറുമ്പോൾ പ്രകൃതി മാത്രമല്ല മാറുന്നത്, മനസ്സിന്റെ നിറങ്ങളും മാറുന്നു. അതുകൊണ്ടാകാം ഗാനരചയിതാക്കൾ ഋതു എന്ന വാക്കിനെ പ്രണയത്തിന്റെയും പ്രതീക്ഷയുടെയും ഓർമ്മകളുടെയും പ്രതീകമാക്കി ഉപയോഗിച്ചത്. ഋതുശലഭം എന്നാരംഭിക്കുന്ന ഇവിടെ എല്ലാവർക്കും സുഖം എന്ന ചിത്രത്തിലെ ഒ എൻ വി കുറുപ്പ് രചിച്ച് ജി ദേവരാജൻ ഈണമൊരുക്കി യേശുദാസും ചിത്രയും ആലപിച്ച ഗാനം കേൾക്കാം.

మృదుశలభం నీ మధుశలభం మనసిలే తేనరగ నిరచ్చువైకും മൃദുശലഭം നീ മധുശലഭം മനസ്സിലെ തേനറകൾ നിറച്ചു വയ്ക്കും.

0: ಋತುಶಲಭಂ ನೀ ಮಧುಶಲಭಂ.
1: പ്രണയത്തിന് പല ഭാഷകളുണ്ട്. അതിലൊന്നാണ് ഋതുക്കളുടെ ഭാഷ. പൂക്കളുടെ വിരിയലിലും മഴത്തുള്ളികളുടെ സംഗീതത്തിലുമെല്ലാം ആ ഭാഷയെ മലയാള സിനിമാ ഗാനങ്ങൾ മനോഹരമായി പകർത്തിയിട്ടുണ്ട്. അടുത്ത ഗാനം ഉണ്ണിമേനോൻ ആലപിച്ചതാണ്. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾ, കെ വി മഹാദേവന്റെ സംഗീതം. ചിത്രം സംഗീത സംഗമം.

ഓരോ ഋതുവിനും ഓരോ നിറമുണ്ട്. അതുപോലെ ഓരോ ഗാനത്തിനും ഓരോ ഭാവം. ആ ഭാവങ്ങളിലൂടെ നമുക്ക് യാത്ര തുടരാം. ലയനം എന്ന ചിത്രത്തിന് വേണ്ടി എൻ ലതിക ആലപിച്ച ഗാനം, പുതിയംഗം മുരളിയുടെ വരികൾ, ജെറി അമൽദേവിന്റെ സംഗീതം.

0: நதியோரம்
1: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറയുമായി റേഡിയോ മലബാർ 89.6 FM.

0: മധുര ഗീതങ്ങൾ.
1: ഋതു എന്ന വാക്ക് പല്ലവിയിൽ വരുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലൂടെ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പ്രണയവും പ്രകൃതിയും മലയാള സിനിമാ ഗാനങ്ങളിൽ പലപ്പോഴും ഒരുമിച്ച് സഞ്ചരിച്ചിട്ടുണ്ട്. മഴയും വസന്തവും പൂക്കളും ഋതുക്കളും പ്രണയത്തിന്റെ ഭാഷയായി മാറുമ്പോൾ ജനിക്കുന്ന മറ്റൊരു മനോഹര ഗാനത്തിലേക്ക് പോവാം. യുദ്ധകാന്ഡം എന്ന ചിത്രത്തിലെ ഗാനം. ONV കുറുപ്പിന്റെ വരികൾക്ക് K. രാഘവൻ ഈണം നൽകി. യേശുദാസാണ് ഗാനം ആലപിച്ചത്.

സുഖം സുഖകരം എന്ന ചിത്രത്തിന് വേണ്ടി ചിത്രയും സംഘവും ആലപിച്ച ഗാനം കേൾക്കാം. എസ് രമേശൻ നായർ, തിക്കുറിശ്ശി സുകുമാരൻ നായർ, കെ ജയകുമാർ എന്നിവരാണ് ഗാനം രചിച്ചത്. രവീന്ദ്ര ജെയിന്റെ സംഗീതം.

പത്ത് കൽപ്പനകൾ എന്ന ചിത്രത്തിന് വേണ്ടി റോയ് പുറമടം എഴുതി, മിഥുൻ ഈശ്വർ സംഗീതമൊരുക്കിയ ഗാനം, ശ്രേയ ഘോഷാലും ഉദയ് രാമചന്ദ്രനുമാണ് ഗാനം ആലപിക്കുന്നത്.

0: ഋതു എന്ന വാക്ക് പല്ലവിയിൽ വരുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് ചന്ദ്രലേഖ മല്ലിശ്ശേരി.
1: മധുരഗീതങ്ങൾ.

പ്രിയ ശ്രോതാക്കളെ, ഇത് റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം ഇവിടെ സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുരസൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച് മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കിടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജി ശ്രീകുമാർ ആലപിച്ച ഗാനം.

ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പറന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

അനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

സ്വപ്നക്കൂട് എന്ന ചിത്രത്തിനുവേണ്ടി വിധു പ്രതാപ് ആലപിച്ച ഗാനം കേൾക്കാം ഇനി. സംഗീതം മോഹൻ സിത്താര, വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്രയാലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കാർത്തിക്കും ചിത്രയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഉദയനാണ് താരം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്നാലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ജയചന്ദ്രനും സുജാതയും ആലപിച്ച ഗാനം കേൾക്കാം, ചിത്രം നിറം.

സാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലൻ മാറിൽ നീ ചായുറങ്ങ, ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യമാമൻ എന്നിവരാലപിച്ച ഗാനം, ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. ഇന്ന് കൊല്ലവർഷം 1202 ചിങ്ങം 30, ഹിജ്രാവർഷം 1448 റബിയുൽ ആഖിർ 3, ശകവർഷം 1948 ഭാദ്രം 24, 2026 സെപ്റ്റംബർ 15 ചൊവ്വാഴ്ച. ഏവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 4 മിനിറ്റും 2 സെക്കൻഡും.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ കേൾക്കാം പ്രഭാത ഗീതങ്ങൾ.